ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ആഷാഢം 6. കൊല്ലവർഷം 1201, മിഥുനം 13. 2026 ജൂൺ 27 തീയതി, ശനിയാഴ്ച. എഫ്എം ബാൻഡിൽ 101.5 മെഗാഹെർട്സിൽ ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 48 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ടി പ്രകാശൻ മാസ്റ്റർ.
1: അറിവ്, വിവരം, പഠനം, വിദ്യാഭ്യാസം, ജ്ഞാനം എന്നീ വാക്കുകൾ നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. എന്നാൽ ഈ വാക്കുകളുടെ ആന്തരികമായ അർത്ഥം നാം തരം പോലെ ഉപയോഗിച്ച് വരികയാണ്. കേവലമായ വിവരങ്ങളെയാണ് നാം അറിവ്, പഠനം, വിദ്യാഭ്യാസം, ജ്ഞാനം എന്നൊക്കെ ഇന്ന് വിളിക്കുന്നത്. ഇതൊക്കെ പരസ്പര ബന്ധമുള്ളതാണ്. എന്നാൽ എല്ലാം ഒന്നല്ല. വിദ്യാഭ്യാസം എന്നത് ഒരാളുടെ ഉള്ളിലുള്ള കഴിവ് പുറത്തു കൊണ്ടുവരാനുള്ള പ്രവർത്തനമാണ്. ഇന്റേണൽ കപ്പാസിറ്റീസ് ആർ മെയ്ഡ് എക്സ്റ്റേണൽ എന്നാണ് അതിൻ്റെ നിർവചനം. എഡ്യൂക്കേറ്റം എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് എഡ്യൂക്കേഷൻ എന്ന വാക്കുണ്ടാവുന്നത്. ഉള്ളിലുള്ള കഴിവ് പുറത്തു കൊണ്ടുവരിക എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ഏത് കഴിവുമാകാം. വിവരങ്ങളാവാം, സ്കില്ലുകളാവാം, എഫക്റ്റീവ് ഡൊമൈനുകളാവാം, കുട്ടിയുടെ ഉള്ളിലുള്ള ഏതുമാവാം. ഓർമ്മശക്തി മാത്രമായി അതിനെ ചുരുക്കിയിട്ടില്ല. പഠനം, ലേണിംഗ് എന്നത് നേരത്തെ പറഞ്ഞ ഉള്ളിലുള്ള കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ ബോധപൂർവമായി നടത്തുന്ന വിവിധ പ്രവർത്തനങ്ങളാണ്. വിവിധ ആക്ടിവിറ്റികൾ എന്ന് പറയാം. ബോധനശാസ്ത്രപ്രകാരം മനഃശാസ്ത്ര ശാഖയുടെ സഹായത്താൽ കാലാകാലങ്ങളിൽ പഠന പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്താറുണ്ട്.

0: ടീച്ചിങ്ങിലും മാറ്റം വരുത്തുന്നുണ്ട്. ഇങ്ങനെയുള്ള ലേണിംഗ് എക്സ്പീരിയൻസിൽ കൂടി കുട്ടിക്ക് ലഭിക്കുന്ന ഔട്ട്പുട്ടിനെയാണ് നാം അറിവ്, വിവരം, ജ്ഞാനം എന്ന് വിളിക്കുന്നത്. ഇനി ഇത് എല്ലാം ഒന്നാണോ എന്ന് പരിശോധിക്കാം. അറിവിൻ്റെ അല്ലെങ്കിൽ ജ്ഞാനത്തിൽ അതിൻ്റെ ആദ്യത്തെ പടിയാണ് വിവരം, ഇൻഫർമേഷൻ. ഇതിന് ഓർമ്മ മാത്രം മതി. കുറേ വിവരങ്ങൾ നേടിയാൽ അറിവാകില്ല. വിവരത്തിൻ്റെ കൂടെ വ്യാഖ്യാനം, ഇന്റർപ്രിട്ടേഷൻ ഉണ്ടായിരിക്കണം, വിശദീകരിക്കാൻ കഴിയണം. ഇതിനു പുറമെ വിമർശം എന്ന ഒരു തലം കൂടി അറിവിനുണ്ട്, ക്രിട്ടീക് എന്ന് നമുക്കതിനെ വിളിക്കാം. ലാവണ്യം എന്ന മറ്റൊരു തലം കൂടി അറിവിനുണ്ട്, അത് ഭാഷാപരമായ കഴിവുകളാണ്. അപ്പോഴാണ് അറിവെന്ന തലത്തിലേക്ക് നാം ഉയരുക. ഒറ്റ വാക്കിലുള്ള വിവരങ്ങൾ മാത്രം നേടിയാൽ ബോധമണ്ഡലത്തിൽ മാറ്റമുണ്ടാവില്ല. നാം നേടുന്ന വിവരങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുന്നില്ല, സ്വഭാവത്തിൽ മാറ്റം വരുന്നില്ല. പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം ഒരു വിവരം നേടുന്നു, ഓർമ്മിക്കാനുള്ളത് മാത്രം, ജീവിതത്തെ അത് തൊടുന്നില്ല. അതായത് അയാൾ നേടിയത് അറിവായി മാറുന്നില്ല, ജ്ഞാനമായി മാറുന്നില്ല, കേവലം ബിരുദവും ജോലിയും നേടാനുള്ള സാക്ഷ്യപത്രം മാത്രമായി അത് മാറുന്നു. അതാണ് മനുഷ്യവംശം നേരിടുന്ന വർത്തമാനകാലത്തെ ഏറ്റവും വലിയ വെല്ലുവിളികൾ. നമ്മളെ പരിഷ്കരിക്കാനും ശുദ്ധീകരിക്കാനും നാം നേടുന്ന അറിവ് കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ വിദ്യ കൊണ്ട് നാം വിവരം മാത്രം നേടുകയും അറിവിനെ പുറത്തു നിർത്തുകയും ചെയ്യുന്നു എന്നർത്ഥം. അതിനാൽ അറിവ് നമ്മെ പരിഷ്കരിക്കാനുള്ളത് കൂടിയാവണം. പരീക്ഷ പാസ്സാവാൻ വേണ്ടി മാത്രം ആയിക്കൂടാ.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ടി പ്രകാശൻ മാസ്റ്റർ.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്ന് ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് രാവിലെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. സംസ്ഥാനത്ത് ഇന്നലെ 8 പേർക്ക് ഷിഗെല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3, വയനാട് 2, എറണാകുളം തൃശൂർ മലപ്പുറം എന്നീ ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രത്തിന്റെ പുതിയ ഡയറക്ടറായി പ്രമുഖ ശാസ്ത്രജ്ഞൻ ഡോക്ടർ യു പി രാജീവിനെ നിയമിച്ചു. വിഎസ്എസ്ഇയിലെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ കരുതലോടെ കരുനീക്കാമെന്ന സന്ദേശത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ ഭീമൻ പാമ്പും കോണിയും ഒരുക്കി. ജില്ലാ കലക്ടർ എം എസ് മാധവിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് കണ്ണൂർ ജില്ലാ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഹെലൻ കെല്ലർ ദിനാചരണം ഇന്ന് രാവിലെ കണ്ണൂർ തോട്ടടയിൽ നടത്തും. മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഐയിലെ അവസാന മത്സരത്തിൽ പുലർച്ചെ ഫ്രാൻസ് നോർവേയെ 1-4 ഗോളിന് പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ സെനഗൽ ഇറാഖിനെ എതിരില്ലാത്ത 5 ഗോളിനും തോൽപ്പിച്ചു. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

0: ഇനി അറിയിപ്പുകൾ. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 കാവ്യാഞ്ജലി, ഒ എൻ വി കുറിപ്പ് എഴുതിയ തീരെ ചെറിയ ശബ്ദങ്ങൾ എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലാപനം പി സുനന്ദ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7:00 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, AIയും എന്റെ തൊഴിലിടവും, നിർമ്മിത ബുദ്ധി വിവിധ തൊഴിലിടങ്ങൾക്ക് നൽകുന്ന പ്രതീക്ഷകളും വെല്ലുവിളികളും, 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ, 7:35 മോഡേൺ ITI FM ഡയറി, അപൂർവഗാനം നിങ്ങൾക്കറിയാമോ സ്പോർട്സ് ടൈം, ദേശീയ പാരാ പഞ്ചഗുസ്തി മത്സരത്തിൽ സ്വർണ്ണ മെഡൽ ജേതാവും തുടർച്ചയായി 7 തവണ സംസ്ഥാന ചാമ്പ്യനുമായ ഷിജു MM പങ്കെടുക്കുന്നു, 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:00 സംഗീത മാധുരിയിൽ ലളിതഗാനങ്ങൾ കേൾക്കാം, 9:00 പ്രിയം പ്രിയതരം, ഗായകൻ പ്രമോദ് കണ്ണൻ ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിക്കുന്നു, 9:58 FM പ്രധാന വാർത്തകൾ, 10:00 നേർവഴി, കാഴ്ചപരിമിതി നേരിടുന്നവർക്കുള്ള പ്രത്യേക പരിപാടി, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:25 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ, 11:00 ആൽബം ഗാനങ്ങൾ കേൾക്കാം, 12:10 അറിയിപ്പുകൾ സേവന വാർത്തകൾ, 12:15 ബ്രാഹ്മണ പാട്ട് ഉമാ ബ്രാഹ്മണിയമ്മയും സംഘവും അവതരിപ്പിച്ചത്, 12:40 ആരോഗ്യദീപ്തി വന്ധ്യത ബോധവൽക്കരണ മാസാചരണത്തോടനുബന്ധിച്ച് പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ PK പ്രജിത നടത്തിയ സംഭാഷണത്തിന്റെ അവസാന ഭാഗം, 1:00 ഓർമ്മയിലൊരു ഗാനം, 1:58 FM പ്രധാന വാർത്തകൾ, 2:15 തുടർനാടകം, 2:30 നാട്ടുവഴിയിലെ ഇനങ്ങൾ, പാട്ടും പറച്ചിലുകളും തേടി മയ്യിൽ പഞ്ചായത്തിലെ വേളം എന്ന ഗ്രാമത്തിൽ നിന്നും, 4:45 കാൽപന്തോളം ഫിഫ വേൾഡ് കപ്പ് പ്രതിദിന അവലോകനം, 5:00 സംസ്കൃത പാഠം, 5:15 കേളിക്കോട്ട് KV നാരായണ മാരാരും സംഘവും അവതരിപ്പിച്ചത്, 5:30 രാത്രി 8:00 ചലച്ചിത്രഗാനങ്ങൾ, 5:45 ലളിതഗാനങ്ങൾ, 5:58 FM പ്രധാന വാർത്തകൾ, 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 നല്ല വാർത്ത, 6:50 കിസാൻ വാണി, പെരുവയിലെ കൊളപ്പമല എന്ന പ്രദേശത്തെ ശ്രീ MR കാർഷികാനുഭവങ്ങൾ, തുടർന്ന് മൊകേരി ഈസ്റ്റ് വെള്ളയായിയിലെ ശ്രീപ്രസാദിന്റെ കാർഷികാനുഭവങ്ങൾ. അറിയിപ്പുകൾ കഴിഞ്ഞു, അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ.
1: This is Akashwani. The news read by Ashish Abraham. Prime Minister Narendra Modi will embark on a 3-day state visit to Seychelles this morning to attend the Golden Jubilee celebrations of the National Day of Seychelles as the guest of honor. PM last visited Seychelles in 2015. External Affairs Ministry said in a statement that a contingent of the Indian Defence Forces along with 2 Indian Navy ships will participate in the celebrations. During the visit, Prime Minister will hold talks with President of Seychelles, Dr. Patrick Hermini, and review the full spectrum of bilateral cooperation and exchange views on regional and international issues of mutual interest. Union Home Minister Amit Shah will launch the country's first cooperation-based taxi service, Bharat Taxi, in Gujarat today. Bharat Taxi is a digital mobility platform based on the principles of cooperation, which gives shape to the concept of Sarthi Hi Malik. Under this model, taxi drivers are not merely service providers but are also participants and owners of the platform, enabling them to receive the benefits of economic empowerment, social security and ownership. Commerce and Industry Minister Piyush Goyal said that India-UK ties are moving towards a defining milestone with the India-UK Comprehensive Economic and Trade Agreement. Addressing the business plenary session in London yesterday, Mr. Goyal said that it was heartening to interact with leaders from across sectors, united by a shared belief in the immense opportunities that lie ahead. He also invited businesses across both nations to deepen engagement, accelerate innovation, and invest with greater ambition for shared prosperity as CETA opened new frontiers for growth. In Venezuela, death toll in 2 powerful earthquakes

ശബ്ദം. ഹിമഗിരി മുടിമുകളിലായി രുദ്ര നടന കേളിതണ്ടമരുക ശബ്ദം. ഒരു പെരും കൂടം അടിച്ചടിച്ചു കാരിരുമ്പിനെ കൂടി മെരുക്കിടും ശബ്ദം. കുതിരകൾ കുളമ്പടിച്ചു പോം ശബ്ദം. കതിനകൾ പൊട്ടി മുഴങ്ങിടും ശബ്ദം.

ഒ എൻ വി കുറുപ്പിന്റെ തീരെ ചെറിയ ശബ്ദങ്ങൾ എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗമാണ് നിങ്ങൾ കേട്ടത്. ആലപിച്ചത് പി സുനന്ദ. കാവ്യാഞ്ജലി.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ അർച്ചന. യേശുദാസ് പാടിയ ഗാനമാണ് ആദ്യം. സ്വാമിക്ക് പുഷ്പാഭിഷേകം.

0: ആകാശവാണി കണ്ണൂർ. ഇനി തദ്ദേശ വാർത്തകൾ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരണും തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിൽ.

സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. ആധാർ എടുത്ത കുട്ടികൾക്ക് 5 വയസ്സിലും 15 വയസ്സിലും ബയോമെട്രിക് വിവരങ്ങൾ നിർബന്ധമായും പുതുക്കുന്നത് സെപ്റ്റംബർ വരെ എല്ലാ ആധാർ കേന്ദ്രങ്ങളിലും സൌജന്യമായി ചെയ്ത് നൽകും. കൃത്യസമയത്ത് ബയോമെട്രിക് പുതുക്കാത്ത കുട്ടികളുടെ ആധാർ കാർഡുകൾ താൽക്കാലികമായി അസാധുവാകാൻ സാധ്യതയുണ്ട്. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ കാസർകോട് ജില്ലാതല ഉദ്ഘാടനം നാളെ രാവിലെ 8:30 കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ എംഎൽഎ നിർവഹിക്കും. ഇന്റർ പോളിടെക്നിക് കോളേജ് കലോത്സവം സമാപന സമ്മേളനം തോട്ടട പോളിയിൽ ഇന്നുച്ചയ്ക്ക് 1 മണിക്ക് മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. ഇക്കഴിഞ്ഞ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ സ്ഥിര താമസക്കാരായ വിദ്യാർത്ഥികൾക്ക് അഡ്വക്കേറ്റ് ടിഒ മോഹനൻ എംഎൽഎയുടെ മെറിറ്റോ 2026 എന്ന പേരിലുള്ള അനുമോദന ചടങ്ങ് ഇന്നുച്ചയ്ക്ക് 2 മണിക്ക് കണ്ണൂർ നവനീതം ഓഡിറ്റോറിയത്തിൽ നടക്കും. ഗോപിനാഥ് മുതുകാട് ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ജില്ലാ ഭരണകൂടം, ജില്ലാ മെഡിക്കൽ ഓഫീസ്, ജില്ലാ ശുചിത്വ മിഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഉണർവ് 2026 മെഗാ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 2:30 ജില്ലാ കലക്ടറേറ്റ് ആംഫി തിയേറ്ററിൽ ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ് ഉദ്ഘാടനം നിർവഹിക്കും. കാസർകോട് ജില്ലാ വികസന സമിതി യോഗം ഇന്ന് രാവിലെ 10:30 കാസർകോട് കലക്ടറേറ്റിൽ ചേരും. എടക്കാട് പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ലൈബ്രറി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ അനുമോദിക്കും. കടമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗിരീശൻ ഉദ്ഘാടനം ചെയ്യും. ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിനോടനുബന്ധിച്ച് ഉത്തര കേരളത്തിലെ തെയ്യം കോലധാരികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മച്ചൂസ് സംഘം സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ മത്സരം നാളെ വൈകുന്നേരം 6 മണിക്ക് കണ്ണൂർ പോലീസ് മൈതാനിയിലെ ടെർഫിൽ നടക്കും. കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് കണ്ണൂർ ജില്ലാ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഹെലൻ കെല്ലർ ദിനാചരണം ഇന്ന് രാവിലെ 9:30 കണ്ണൂർ തോട്ടടയിൽ നടക്കും. മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സൂംബ പരിശീലനം, നാടൻ പാട്ട് കളരി എന്നിവയുണ്ടാകും. കണ്ണൂർ സർവകലാശാലയിലെ മികച്ച മാഗസിനുകൾക്കുള്ള പാമ്പൻ മാധവൻ പുരസ്കാരങ്ങൾ ഈ മാസം 30 രാവിലെ 10:15 സർവകലാശാല ആസ്ഥാനത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിൽ വൈസ് ചാൻസലർ ഡോക്ടർ കെ കെ സാജു വിതരണം ചെയ്യും. നിധി ആപ്കേ നികട് കാസർകോട് ജില്ലാവ്യാപന പദ്ധതിയുടെ ഭാഗമായി ഗുണഭോക്താക്കൾക്കായി

0: പ്രതിമാസ പരാതി പരിഹാര സമ്പർക്ക പരിപാടി ഈ മാസം 29 രാവിലെ 9:30 കാഞ്ഞങ്ങാട് പത്മ പോളി ക്ലിനിക്കിൽ നടക്കും. പെരിയയിലെ കാസർകോട് സർക്കാർ പോളിടെക്നിക് കോളേജിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകളിലേക്ക് 2 വർഷത്തിലേക്ക് നേരിട്ട് ചേരുന്നതിനായുള്ള ലാറ്ററൽ എൻട്രി പ്രവേശനത്തിനുള്ള സ്പോട്ട് അഡ്മിഷൻ ഈ മാസം 29 രാവിലെ 10 മണിക്ക് നടക്കും. കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മട്ടന്നൂർ ടൌൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ഇന്ന് രാവിലെ 10 മുതൽ 1 മണിവരെ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കുള്ള ഒഴിവുകളിലേക്കായി വൺ ടൈം രജിസ്ട്രേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷൻ ഫീസ് 300 രൂപ. ഫോൺ നമ്പർ 0497270761010. അസാപ് കേരളയുടെ കാസർകോട് വിദ്യാനഗറിലുള്ള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഇന്ന് തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9447-32-63-19. 2017 നടത്തിയ എൻഡോസൾഫാൻ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്ത് പ്രാഥമിക പട്ടികയിൽ ഉൾപ്പെട്ട് അന്തിമ പട്ടികയിൽ ഉൾപ്പെടാതെ പോയ നഷ്ടപരിഹാര ധനസഹായം ലഭിക്കാത്തവർക്ക് 5 ലക്ഷം രൂപ വീതമുള്ള ധനസഹായ വിതരണം ആരംഭിച്ചു. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തവർ www.landrevenue.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേന ആവശ്യമായ രേഖകൾ സഹിതം അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0499425330. ഫിഷറീസ് വകുപ്പിൽ നിന്നും മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കായുള്ള വിദ്യാഭ്യാസ ആനുകൂല്യ ഇനത്തിൽ തുക കൈപ്പറ്റിയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തത് സംബന്ധിച്ച് ധനവിനിയോഗ സാക്ഷ്യപത്രം ജൂലൈ 10 കാസർകോട് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0467-2220-537. കാസർകോട് ജില്ലയിലെ വിമുക്ത ഭടന്മാരുടെ മക്കൾക്ക് സ്റ്റേറ്റ് സിലബസിൽ 10 പ്ലസ് 2 ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങളിലും A1 A+ ലഭിച്ചവരും CBSE ICSE സ്ട്രീമുകളിൽ അഗ്രിഗ്രേറ്റ് 90% മാർക്ക് ലഭിച്ചവരുമായ വിമുക്ത ഭടന്മാരുടെ മക്കൾക്ക് ഒറ്റത്തവണ ടോപ്പ് സ്കോറർ ക്യാഷ് അവാർഡിന് ഓൺലൈനായി www.serviceonline.gov.in/kerala മുഖേന അപേക്ഷ സമർപ്പിക്കണം. പ്രിന്റൌട്ട് ഓഗസ്റ്റ് 14 കാസർകോട് ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ സമർപ്പിക്കണം. ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 0499425860. പോത്താങ്കണ്ടം ആനന്ദ ഭവനത്തിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന 21-ാമത് തുരീയം സംഗീതോത്സവത്തിൽ ഇന്ന് വൈകുന്നേരം 6:30 മദ്രാസ് പി ഉണ്ണികൃഷ്ണന്റെ വായ്പാട്ട്. മാവിലായി മാവിലാക്കാവ് ക്ഷേത്രത്തിൽ നാളെ മഹാമൃത്യുഞ്ജയ ഹോമവും സമൂഹ പ്രാർത്ഥനയും നടക്കും. ചാല ഈസ്റ്റ് കുനിത്തല മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനാഘോഷം നാളെ നടക്കും. കുന്നത്തൂർപ്പാടി മുത്തപ്പൻ ദേവസ്ഥാനം താഴെ മടപ്പുരയിൽ നാളെ രാവിലെ 10:30 മുത്തപ്പൻ വെള്ളാട്ടം, തുടർന്ന് അന്നദാനം. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ സമാപിച്ചു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം. വിജയാരവം 2026 ജൂലൈ 5 കണ്ണൂരിൽ മേജർ രവീസ് ട്രെയിനിംഗ് അക്കാദമിയിൽ നിന്നും ഇന്ത്യൻ സേനയിൽ ജോലി നേടിയ 48 കുട്ടികൾക്കുള്ള ആദരവും പുരസ്കാര സമർപ്പണവും ജൂലൈ 5 ഞായറാഴ്ച രാവിലെ 9 കണ്ണൂർ യോഗശാല റോഡിലുള്ള ജവഹർ ലൈബ്രറി ഹാളിൽ. മേജർ രവി പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ പുതിയ ബാച്ചിൽ അഡ്മിഷൻ നേടാനുള്ള കുട്ടികൾക്കായി പ്രീ റിക്രൂട്ട്മെന്റ് സെലക്ഷനും നടക്കും. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കണ്ണൂർ, തലശ്ശേരി, കൂത്തുപറമ്പ്, ഇരിട്ടി, തളിപ്പറമ്പ്, പിള്ളാത്തറ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് എന്നിവിടങ്ങളിൽ പരിശീലനം നൽകും. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 8714-333-577.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ +2 പഠനം നിർത്തിയതാണോ? എങ്കിലും ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും +2 വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
3: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ. IIT ITI ഫ്ലൈ ഹൈ.

0: കടക്കാം ഉയരങ്ങളിലേക്ക്. എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40 ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് മാത്രമായി കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം IIT ITI മേലെച്ചൊവ്വ കണ്ണൂർ.
1: ലാപ്രോസ്കോപ്പിക് സർജന്റെ നേതൃത്വത്തിൽ June 28 ഞായറാഴ്ച രാവിലെ 10 കോയിലി ഹോസ്പിറ്റലിൽ സൌജന്യ ഹെർണിയ പരിശോധനാ ക്യാമ്പ്. ഫോൺ 90 48 71 44 71.
2: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
3: ലാപ്ടോപ്പോ?
2: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
4: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
5: തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നിങ്ങളുടെ വീടിന് നൽകാം ഹോമം ചെയ്ത പവിത്രതയുടെ അനുഭൂതി. പഞ്ചഗവ്യ അഗ്നിഹോത്ര ധൂപം. രാസവസ്തുക്കളും ചാർക്കോളുമില്ലാതെ പഞ്ചഗവ്യങ്ങളും ജടാമാംസി കുന്തിരിക്കം മുത്തങ്ങ കച്ചോലം തുടങ്ങിയ പ്രകൃതിദത്ത സുഗന്ധദ്രവ്യങ്ങളും ചേർത്ത് തയ്യാറാക്കിയ വിശുദ്ധ ധൂപം വേദ പരമ്പരയുടെ പവിത്രത ഒന്നിക്കുന്ന ഒരു ആയുർവേദ ഉൽപ്പന്നം പഞ്ചഗവ്യ അഗ്നിഹോത്ര ധൂപം ഇപ്പോൾ പൂജാ സ്റ്റോറുകളിൽ ലഭ്യമാണ്. വാങ്ങാനും ഏജന്റായി ചേരാനും വിളിക്കൂ 8921-380-560.
1: ലേസർ സർജൻ ഡോക്ടർ വി സുരേഷിന്റെ നേതൃത്വത്തിൽ June 28 ഞായറാഴ്ച രാവിലെ 10 കോയിലി ഹോസ്പിറ്റലിൽ സൌജന്യ പൈൽസ് പരിശോധനാ ക്യാമ്പ്. ഫോൺ 9048714471.
6: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
7: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ട് വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
8: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
7: അതെങ്ങനെയാ?
8: അവിടെ BCom, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
7: എടാ, സംഭവം കൊള്ളാലോ.
8: എടാ, അത് മാത്രമല്ല, ജർമ്മൻ ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
9: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ. മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
10: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. BCom, കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
9: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
10: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാരോടിൽ നിന്നും ബസ് സൗകര്യവും.
9: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
10: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോ. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633-9847-484950-8893-949598.
11: നാല് പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
12: കോയിലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
11: 42 വർഷത്തിലും കണ്ണൂരിനൊപ്പം കോയിലി ഹോസ്പിറ്റൽ, തളാപ് കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
1: ചൊവ്വാഴ്ചകളിൽ രാവിലെ 7:40 സിനിമ പാരഡൈസോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് നളന്ദ കോളേജ്, ഏച്ചൂർ. ഫോൺ 7907-308934.
13: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്. ബുധനാഴ്ചകളിൽ രാവിലെ 7:40 സയൻസ് കഫേ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ്, പറശ്ശിനിക്കടവ്, കണ്ണൂർ. ഫോൺ 8075-77-2831.
14: റീഗ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
15: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
16: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ. ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7:00 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
17: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്.
3: ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.

0: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
1: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.

0: ഇന്ന് 7 മണിക്ക് എഫ്എംഡേറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. എഐയും എന്റെ തൊഴിലിടവും, നിർമ്മിത ബുദ്ധി വിവിധ തൊഴിലിടങ്ങൾക്ക് നൽകുന്ന പ്രതീക്ഷകളും വെല്ലുവിളികളും. ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം കോഴിക്കോട് റിലേ. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-1-0-5 2-3-2-5-1-4-2.
2: കൃഷിക്കാലമായി സമ്പൂർണ്ണ കൃഷി അറിവുകളുമായി മനോരമ കർഷകശ്രീ. ഇപ്പോൾ കർഷകശ്രീ വരിക്കാരാകുന്നവർക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ സൌജന്യം. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും.
0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീജി പൂവത്തിങ്കൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് രാവിലെ തുടക്കമാകും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ഇന്ത്യ യുകെ ബന്ധം നിർണായക നാഴികക്കല്ലിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസിനും സെനഗലിനും ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് രാവിലെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും. 2015 പ്രധാനമന്ത്രി അവസാനമായി സീഷെൽസ് സന്ദർശിച്ചത്. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ 1 സംഘവും 2 ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. ഉഭയകക്ഷി സഹകരണം അവലോകനം ചെയ്യുന്ന ഇരുവരും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകളും കൈമാറും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് കർണാടകയിലെത്തും. ബംഗളൂരുവിൽ നാദപ്രഭു കെമ്പഗൌഡയുടെ ജന്മവാർഷികത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് രാജീവ്ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ഇന്ത്യ യുകെ ബന്ധം നിർണായക നാഴികക്കല്ലിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ലണ്ടനിൽ ബിസിനസ് പ്ലീനറി സെഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിന്റെ വളർച്ചയ്ക്കായി പുതിയ അതിർത്തികൾ തുറന്നതിനാൽ ഇരു രാജ്യങ്ങളിലെയും ബിസിനസ് ഇടപഴകൽ വർദ്ധിപ്പിക്കാനും നവീകരണം ത്വരിതപ്പെടുത്താനും നിക്ഷേപങ്ങൾ അഭിവൃദ്ധിപ്പെടുത്താനും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്തെ ആദ്യ സഹകരണാധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. ടാക്സി ഡ്രൈവർമാരുടെ ഉന്നമനത്തിനാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ഭാരത് ടാക്സി പ്രാധാന്യം നൽകുന്നത്. സേവനദാതാക്കൾ എന്നതിൽ നിന്നും സംരംഭകർ എന്ന തലത്തിലേക്ക് ഉയർത്തുന്നതിലൂടെ ഈ പദ്ധതി ടാക്സി ഡ്രൈവർമാർക്ക് സ്വയം പര്യാപ്തതയും സാമ്പത്തിക സുരക്ഷിതത്വവും ഉറപ്പാക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11:00. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത്ത് പ്രക്ഷേപണം ചെയ്യും. ഇതിനു പുറമെ AAR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും ആകാശവാണി, ദൂരദർശൻ, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത്ത് കേൾക്കാം. പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിന് ശേഷം പ്രാദേശിക നിലയങ്ങൾ മൻ കി ബാത്തിന്റെ പരിഭാഷയും പ്രക്ഷേപണം ചെയ്യും. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. തിരുവനന്തപുരം വിക്രം സാരാഭായി ബഹിരാകാശ കേന്ദ്രത്തിന്റെ പുതിയ ഡയറക്ടറായി പ്രമുഖ ശാസ്ത്രജ്ഞൻ ഡോ യു പി രാജീവിനെ നിയമിച്ചു. വി എസ് എസ് സിയിലെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു അദ്ദേഹം. ISRO ചരിത്ര പ്രധാനമായ ഒട്ടുമിക്ക വിക്ഷേപണ വാഹനങ്ങളുടെയും മിഷൻ ഡിസൈനുകളിലും സിമുലേഷനുകൾക്കും നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഡോക്ടർ രാജീവ്. വെനസ്വേലയിൽ തുടർച്ചയായ രണ്ട് ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 920 3,300 പേർക്ക് പരിക്കേറ്റു. തലസ്ഥാനത്തിന് സമീപം ഇന്നലെയുണ്ടായ ഭൂകമ്പത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാൻ ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളുടെ സന്നദ്ധതയെ സ്വാഗതം ചെയ്ത പ്രസിഡന്റ് ഡെൽസി റോഡ്രിക്സ് വെനസ്വേലയ്ക്ക് ലഭിച്ച ഐക്യദാർഢ്യത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തു. കൊൽക്കത്തയിലെ തരത്തലയിൽ കെട്ടിടം തകർന്ന് മരിച്ചവരുടെ എണ്ണം 16. പരിക്കേറ്റവർ കൊൽക്കത്തയിലെ SSKM ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 6 പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ജീവൻ നഷ്ടപ്പെട്ടവരുടെ അടുത്ത ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2,00,000 രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് 10,00,000 രൂപയും പരിക്കേറ്റവർക്ക് 1,00,000 രൂപയും മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയും ധനസഹായം പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഇന്നലെ 8 ഷിഗെല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3, വയനാട് 2, എറണാകുളം, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ മാസം 180 രോഗബാധയും 6 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 256 പേർക്കാണ് ഷിഗെല്ല രോഗബാധ സ്ഥിരീകരിച്ചത്. നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 നിരീക്ഷണം പൂർത്തിയാക്കിയ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. രോഗബാധിതന്റെ സഹപ്രവർത്തകനായിരുന്നു ഇദ്ദേഹം. നിരീക്ഷണവേളയിൽ ഒരു രോഗലക്ഷണങ്ങളും ഉണ്ടാകാത്തതിനെ തുടർന്നാണിത്. ഉയർന്ന റിസ്ക് വിഭാഗത്തിൽ നിന്ന് രോഗിയുമായി അടുത്ത സമ്പർക്കം പുലർത്തിയ ഒരാളെ ആദ്യമായാണ് ഒഴിവാക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്ന നിപ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിലെ ആരെയും പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 69 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശനം നടത്തി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് നാളെ വിതരണം ചെയ്യും. 5 താഴെ പ്രായക്കാരായ 19,80,224 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. ഇതിന് 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. തുള്ളിമരുന്ന് നൽകാൻ 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിക്കും. സാധാരണ ബൂത്തുകൾക്ക് പുറമെ യാത്രാവേളയിൽ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിന് 539 ട്രാൻസിറ്റ് ബൂത്തുകൾ, 283 മൊബൈൽ ബൂത്തുകൾ എന്നിവയും ക്രമീകരിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഐയിലെ അവസാന മത്സരത്തിൽ പുലർച്ചെ ഫ്രാൻസ് നോർവേയെ 1-4 പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ സെനഗൽ ഇറാഖിനെ എതിരില്ലാത്ത 5 തോൽപ്പിച്ചു. ഇപ്പോൾ കാബോ വെർദെ, സൌദി അറേബ്യ, ഉറുഗോ, സ്പെയിൻ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഉറുഗേ സ്പെയിൻ മത്സരത്തിൽ ആദ്യ പകുതി പിന്നിട്ടപ്പോൾ സ്പെയിൻ 1 മുന്നിലാണ്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
3: ലോക ഫുട്ബോളിലെ സൂപ്പർ സ്ട്രൈക്കർമാരായ കിലിയൻ എംബാപ്പയും എർലിൻ ഹാലണ്ടും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം കാണാൻ കാത്തിരുന്നവർ നിരാശപ്പെട്ടെങ്കിലും ഉസ്മാൻ ഡെംബലെയുടെ തകർപ്പൻ പ്രകടനത്തിന്റെ മികവിൽ ഫ്രാൻസ് നോർവേയെ നിഷ്പ്രഭമാക്കി. ഹാലണ്ടും നോർവേ ക്യാപ്റ്റനുമടക്കം 10 മുൻനിര താരങ്ങളെ ബെഞ്ചിലിരുത്തി ബി ടീമിനെയാണ് നോർവേ ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ കളത്തിലിറക്കിയത്. 7:20 മിനിറ്റുകളിൽ ഡെംബലയുടെ എണ്ണം പറഞ്ഞ ഗോളുകൾ പിറന്നു. ഇഞ്ചുറി ടൈമിൽ ഡിസയർ ദുബെയാണ് ഫ്രാൻസിന് വേണ്ടി 4 ഗോൾ സ്കോർ ചെയ്തത്. 21 മിനിറ്റിൽ അസ്ഗാർഡിന് വകയായിരുന്നു നോർവേക്ക് വേണ്ടി ആശ്വാസ ഗോൾ. ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ ആഫ്രിക്കൻ കരുത്തരായ സെനഗൽ മറുപടിയില്ലാത്ത 5 ഇറാഖിനെ തകർത്ത് ഫ്രാൻസിനും നോർവേക്കും പിന്നാലെ 3 സ്ഥാനക്കാരായി. നോക്കൌട്ട് സാധ്യത സജീവമാക്കി. സാദിയ മാനയെ ഫൌൾ ചെയ്തതിനെ തുടർന്ന് 10 ചുരുങ്ങി ഇറാഖ് സെനഗലിന്റെ ഗോൾ വേട്ടയ്ക്ക് മുന്നിൽ നിസ്സഹായരായി. 2 പകുതിയിൽ 25 മിനിറ്റിനുള്ളിൽ

0: നാല് ഗോളുകളാണ് സെനഗൽ എതിർ ഗോൾ വരയിൽ അടിച്ചു കയറ്റിയത്.
1: FIH പ്രോ ലീഗ് പുരുഷ വിഭാഗം ഹോക്കിയിൽ ഇന്ത്യൻ ടീം പാകിസ്ഥാനെ പരാജയപ്പെടുത്തി. ലണ്ടനിൽ ഒന്നിനെതിരെ ഏഴ് ഗോളിനാണ് ഇന്ത്യയുടെ ജയം. നാളെ ഇംഗ്ലണ്ടുമായാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. ഇന്ത്യ അയർലൻഡ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അയർലൻഡിന് ജയം. അയർലൻഡ് ഉയർത്തിയ 183 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 148 റൺസിന് എല്ലാവരും പുറത്തായി. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന NSK ട്രോഫി 2020 ടൂർണമെന്റിൽ കോഴിക്കോടിനും എറണാകുളത്തിനും തുടർച്ചയായ രണ്ടാം വിജയം. കൊല്ലത്തെ 26 റൺസിനാണ് കോഴിക്കോട് തോൽപ്പിച്ചത്. മറ്റൊരു മത്സരത്തിൽ എറണാകുളം 7 വിക്കറ്റിന് ഇടുക്കിയെ തോൽപ്പിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഫുട്ബോൾ ആരാധകർ സ്ഥാപിച്ച ബോർഡുകളിൽ പുകയില ഉപയോഗിക്കുന്ന താരങ്ങളെ ഉൾപ്പെടുത്തിയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബി സന്തോഷ് അറിയിച്ചു. ഇത്തരത്തിലെ ബോർഡുകൾ നീക്കം ചെയ്യുകയോ പുകയില ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ മറച്ചുവെക്കുകയോ ചെയ്യണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ലഹരി വ്യാപനത്തിന്റെ വേരറുക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ മികച്ച നിലയിൽ മുന്നേറുന്നുവെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ പറഞ്ഞു. ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി സിറ്റി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ യാത്രയുടെ ഫ്ളാഗ് ഓഫും സമാപന സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് അടിയന്തരാവസ്ഥയിലെ ഇരുണ്ട ദിനങ്ങൾ ഓർക്കേണ്ടതുണ്ടെന്ന് രാജ്യസഭാ MP സി സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഭരണഘടനാ മൂല്യങ്ങൾ മുഴുവൻ ചവിട്ടിമെതിച്ചവരാണ് ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. BJP കണ്ണൂർ സൌത്ത് ജില്ലാ കമ്മിറ്റി കൂത്തുപറമ്പ് തൊക്കിലങ്ങാടിയിൽ സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥ വിരുദ്ധ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് രാവിലെ തുടക്കമാകും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ഇന്ത്യ UK ബന്ധം നിർണായക നാഴികക്കല്ലിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസിനും സെനഗലിനും ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचकः दिव्यानन्द झाः. अथ वार्ताः. प्रधानमन्त्री नरेन्द्र मोदी त्रिदिवसीय सेशेल्स यात्रार्थम् अद्य प्रातः प्रतिष्ठते. सेशेल्स देशस्य स्वर्ण जयंती राष्ट्रीय दिवस समारोहे सः विशिष्टातिथिरूपेण उपस्थितः भविष्यति. 15-2000 वर्षात् अनन्तरम् इयं तस्य प्रथमा सेशेल्स देशीया यात्रा भविष्यति. विदेश मन्त्रालयेन सूचितं यत् भारतीय सशस्त्र सेनायाः एकं दलं भारतीय नौसेनायाः नौपोत युगलं च अस्मिन् उत्सवे सहभागं करिष्यन्ति. यात्राकाले प्रधानमन्त्री द्विपक्षीय सहयोगस्य सर्वेषां पक्षाणां समीक्षां कर्तुं परस्परहितस्य क्षेत्रीयेषु अन्ताराष्ट्रियेषु च विषयेषु सविस्तर विचारणार्थं सेशेल्स देशस्य राष्ट्रपतिना डॉ पैट्रिक हर्मिनी इत्यनेन सह संवादं करिष्यति. केन्द्रीय गृहमन्त्री अमित शाह अद्य गुजराते भारत टैक्सीति सहकारिता धृत भाटक यान सेवाया शुभारम्भं करिष्यति. सहकारिता क्षेत्रस्य वरिष्ठाधिकारिणः विभिन्नानां संस्थानानां प्रतिनिधयः भारत टैक्सी सम्बद्धाः 4000+ सारथीति चालकाः च अस्मिन् कार्यक्रमे सहभागं करिष्यन्ति. आदौ अहमदाबाद सूरत वडोदरे इत्यादिषु गुजरातस्य 14 जनपदेषु अस्याः सेवायाः आरम्भः भविष्यति. आगामि मासपर्यन्तं राज्ये सर्वत्र सेवा विस्तारस्य योजना अस्ति. गृहमन्त्री अमितशाहः गतवासरे मादकद्रव्याणि विरुध्य संयुक्त संघर्षाय आहूतवान्. सः अवदत् यत् मादकद्रव्याणां प्रकोपः राष्ट्रिय सुरक्षायै सामाजिक स्थिरतायै आर्थिक हिताय यूनां देशस्य च भविष्याय भयं जनयति. सः आध्यात्मिक नेतॄन् यूनः मातृशक्तिं च अस्य संघर्षस्य

0: कृते एकस्मिन् मञ्चे आगत्य कार्यं कर्तुम् आग्रहितवान्। श्रीशाहः नवदिल्ल्यां मादकद्रव्यविषयक संयोजनकेन्द्रस्य दशमशीर्षस्तरीयसभां सम्बोधयन् एवम् अभ्यभाषत।
1: मादक पदार्थों की समस्या केवल कानून व्यवस्था और सार्वजनिक स्वास्थ्य का मुद्दा नहीं है, नार्को टेररिज्म इकोसिस्टम भी बन चुकी है। तो हमारी देश की आंतरिक सुरक्षा के लिए, हमारे देश के अर्थतंत्र की सुरक्षा के लिए और हमारे देश की युवा पीढ़ी के भविष्य के लिए ये हमारे लिए बहुत जरूरी है कि हम इस पर संपूर्ण विजय प्राप्त करें।
0: उत्तर प्रदेशारक्षिबलेन श्रीराम जन्मभूमि तीर्थ क्षेत्र न्यासस्य दानराशि वञ्चना प्रकरणे प्रथम सूचना प्रतिवेदनाधारेण अष्टौ जनाः निगडिताः। इदं तावत् प्राथमिकं प्रतिवेदनं मुख्यमन्त्रिणः योगिनः आदित्यनाथस्य निर्देशेन विशेष निरीक्षण दलस्य अनुशंसानन्तरं पञ्जीकृतम् आसीत्। इदं प्रकरणं श्रीरामजन्मभूमितीर्थक्षेत्रन्यासेन प्राप्तानाम् उपहाराणां दानानां च वञ्चनासम्बद्धारोपाणां प्रकाशनानन्तरं सम्मुखम् आगतम्। न्यासस्य अनुरोधेन मुख्यमन्त्रिणा योगिना आदित्यनाथेन एकस्य विशिष्टनिरीक्षणदलस्य सङ्घटनाय आदेशः प्रदत्तः। भारतीयर्तुविज्ञानविभागेन अनुमितं यत् सोमवासरं यावत् दिल्ली पंजाब हरियाणा चण्डीगढ़ पूर्वीयोत्तरप्रदेश राजस्थान मध्यप्रदेश महाराष्ट्रोत्तराखण्डेषु लक्षद्वीपस्य कतिपयक्षेत्रेषु च तडित्पातस्य संभावना अस्ति। कोलकाता दुर्घटनायां आहतानां संख्या एधित्वा षोडश संजाता अस्ति। तत्र व्रणितानां उपचारः एसएसकेएम चिकित्सालये प्रवर्तते इति वार्ताः।
2: आकाशवाणी कण्णूर् समयं 7 मणि। ട്രെയിൻ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 20910 പോർബന്തർ തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ് 4:27 2:28:51 സാന്ത്രകച്ചി ജംഗ്ഷൻ മാംഗ്ലൂർ സെൻട്രൽ വിവേക് എക്സ്പ്രസ് 3:19 1:63:45 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 49 വൈകിയോടുന്നു।
3: റീഗ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55
4: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYD BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ।
5: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ। വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു।
2: എഫ് എം ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം।
6: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്।
7: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു।
6: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു।
7: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം, ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ।
8: നിർമ്മിത ബുദ്ധി അഥവാ AI ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെയും തൊഴിലിടങ്ങളുടെയും അവിഭാജ്യ ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്। ഈ മാറ്റം നമ്മുടെ വിവിധ തൊഴിലിടങ്ങൾക്ക് നൽകുന്ന നേട്ടങ്ങളും മുന്നോട്ട് വെക്കുന്ന വെല്ലുവിളികളും അന്വേഷിക്കുകയാണ് ഇന്നത്തെ ജാലകം। വിവിധ തൊഴിൽ മേഖലകളിൽ നിന്നുള്ള 14 പ്രമുഖരും പരിചയസമ്പന്നരുമായ വ്യക്തികൾ അവരുടെ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുന്നു। കേൾക്കൂ AI-യും എന്റെ തൊഴിലിടവും।
9: AI ശബ്ദം നൽകുന്നവരെ കുറിച്ചൊരു വലിയ ചലഞ്ചിങ് ആയിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല, കാരണം ഞാനിപ്പോ കുറെ AI ശബ്ദങ്ങൾ കേട്ടിരുന്നു।
8: പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി:
9: വെറുതെ സംഭാഷണങ്ങൾ പറയാൻ AI-ക്ക് സാധിക്കും, പക്ഷേ ഇമോഷൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, നമ്മള് കരഞ്ഞുകൊണ്ട് നമ്മള് ഡയലോഗ് പറയും,

0: തൊണ്ടയിടറുന്നതും ശബ്ദം പകുതി പുറത്തു വരുന്നതും മൂക്ക് ചീറ്റുന്നതും ഇതൊന്നും ഏഹിക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ചിരി തന്നെ പല രീതിയിലുള്ള ചിരി ഉണ്ടല്ലോ. ഒരു പ്രണയത്തോടെയുള്ള ഒരു ചിരി, അട്ടഹസിച്ചുകൊണ്ടുള്ള ഒരു ചിരി, പുച്ഛത്തോടെ കൂടെയുള്ള ഒരു ചിരി. AI എന്ന് പറയുമ്പോൾ ഒരു റോബോട്ടിക് അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യലായിട്ട് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാനിപ്പോ കണ്ടത് മുഴുവൻ അങ്ങനെയാണ്. ഇനി ഫ്യൂച്ചറിൽ അങ്ങനെ വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോ AI കൊണ്ട് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾക്കോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾക്കോ യാതൊരു ഭീഷണിയും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി വരുന്ന തലമുറയ്ക്ക് അതിനെ കുറിച്ച് ഭയപ്പെടേണ്ട യാതൊരു കാര്യവും ഇല്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു.
1: എഴുത്തുകാരനെന്ന ഞാൻ ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും AI നിന്ന് കഥകളും നോവലുകളും തിരക്കഥകളും കവിതകളൊക്കെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
2: സാഹിത്യകാരനും തിരക്കഥാകൃത്തുമായ ശ്രീ PV ഷാജികുമാർ.
1: സമീപകാലത്ത് AI എഴുതപ്പെട്ട ഒരു ജപ്പാനീസ് നോവലിന് ജപ്പാനിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം ലഭിച്ച വാർത്ത വായിക്കുകയുണ്ടായി. അത്തരത്തിലുള്ള സർഗാവിഷ്കാരങ്ങൾ AIയുടെ സപ്പോർട്ട് കൂടി ഉണ്ടാവുക തന്നെ ചെയ്യും. അത് കുറച്ചും കൂടെ വിപുലമായ രീതിയിൽ സംഭവിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷെ ഞാൻ സർഗാത്മകതയുടെ ഒരു സ്പേസിൽ ഒരിടത്തിലാണ് വിശ്വസിക്കുന്നത്. എന്നാൽ നമ്മളുടേതായിട്ടുള്ള ഒരു പ്രാദേശികവും നമ്മളുടേതായിട്ടുള്ള ഒരു വീക്ഷണകോണിൽ നിന്ന് ഒരു കഥ എഴുതുമ്പോൾ അത്തരത്തിലുള്ള ഒരു സർഗാവിഷ്കാരം AI കൊണ്ട് സാധ്യമാവില്ല എന്ന് ാണ് എന്റെ ശുഭാപ്തി വിശ്വാസം. AI നിന്നാവുന്ന ഒരു പ്രൊഡക്റ്റ് എനിക്ക് ഇപ്പോൾ വായിക്കുമ്പോഴും കാണുമ്പോഴും തോന്നാറുണ്ട്. ഒരു കഥ കൃത്ത് കഥ എഴുതുന്നതും അവന്റെ ഇമാജിനേഷൻ സാങ്കല്പികമായിട്ടോ അല്ലാതെയോ ആഖ്യാനിക്കുന്നതും AI ആഖ്യാനിക്കുന്നതും രണ്ടും രണ്ടായി കിടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സർഗാത്മകമായ കാലത്തെ മലയാളപ്പുറത്തിന്റെ രചനകൾ ഇവിടെ നിലനിൽക്കുകയും അതിൻ്റെതായ സ്ഥാനം മലയാളപ്പുറത്തുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്.
3: AIയുടെ ഒരു കടന്നു വരവ് പലരും അത് ഒരു കടന്നു കയറ്റമായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഭീതി നിലനിൽക്കുന്നുണ്ട്.
2: കർണാടക സംഗീത രംഗത്തു നിന്നും ഈ ശബ്ദ സന്ദേശം സംഗീതജ്ഞനും ഗവേഷകനുമായ ശ്രീ അജിത് നമ്പൂതിരി.
3: പലപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ട് വയലിൻ ഒരു ആനന്ദഭരി രാഗം കൊടുത്തിട്ട് ഈ രാഗത്തിൽ വയലിൻ വായിച്ചിട്ട് തരൂ എന്ന് പറയുമ്പം ആ രാത്രി വയലിൻ വായിച്ചിട്ട് തരുന്നതായിട്ട് നമ്മൾ കാണുന്നു. അത് എവിടുന്നൊക്കെ റെഫറൻസ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അതേ സമയത്ത് നമ്മൾ അതിനെ ഒരു ബുദ്ധിപൂർവ്വമായിട്ട് ആസ്തെറ്റിക് ലെവലായി കഴിഞ്ഞാലും അല്ലെങ്കിൽ അതിന്റെ ഒരു മനോഹരിത ചോർന്നു പോവാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ സംഗീതത്തിന് അനുഗുണമായിട്ട് കിട്ടുന്ന രീതിയിൽ ഒരു ബുദ്ധിപൂർവ്വം അതിനെ സമീപിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ നല്ലതായിട്ടും അത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്ത് വന്നു കഴിഞ്ഞാൽ ഒരു ലൈവ് കൺസേർട്ട് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. കാരണം അത് മനുഷ്യൻ തന്നെ ഇരുന്നിട്ട് ചെയ്യേണ്ട ഒരു കാര്യമായതുകൊണ്ട് അത് ലൈവായിട്ട് അവതരിപ്പിക്കുന്ന ഒരു ഫീൽ എന്ത് വന്നാലും വരാൻ പോകുന്നില്ല. അപ്പൊ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലൈവ് ആയിട്ടുള്ള കൺസേർട്ടുകൾക്ക് ഇപ്പോഴും ആൾക്കാർ പോകുന്നുണ്ട്. അപ്പൊ എത്രത്തോളം AI കടന്ന് കയറി കഴിഞ്ഞാലും ഇതിന്റെ ഒരു ഒറിജിനൽ ആ ഒരു സ്വഭാവത്തിന്റെ അതിനോടുള്ള ഇഷ്ടം മനുഷ്യനെ കുറയാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അത് ആ ഒറിജിനാലിറ്റിക്ക് വേണ്ടി തന്നെ ആൾക്കാരുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്.
4: ഞാനൊരു മാധ്യമ പ്രവർത്തകയായി ജീവിതം ആരംഭിച്ചിട്ട് 26 വർഷമായി. 26 വർഷം പിന്നോട്ട് പോയാൽ ഒരു വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഫീൽഡിൽ നിൽക്കുന്ന റിപ്പോർട്ടറാകട്ടെ ഫ്ലോറിൽ നിൽക്കുന്ന ആങ്കറാകട്ടെ എത്രത്തോളം ദുഷ്കരമായൊരു പ്രവൃത്തിയായിരുന്നു അത് എന്നുള്ളത് എനിക്കിപ്പോൾ ഓർമ്മ വരികയാണ്.
2: ചാനൽ വാർത്താ അവതാരക അനുജ രാജേഷ്.
4: അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ ഒരു പ്രമുഖ വ്യക്തിയുടെ മരണം സംഭവിച്ചാൽ ഒരു പ്രൊഫൈൽ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ മാനുവലായി തന്നെ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു അവസ്ഥയായിരുന്നു. അതിന് വലിയൊരു മനുഷ്യ പ്രയത്നം തന്നെ ആവശ്യമായിരുന്നു. പിന്നീട് കാലം കടന്നു പോകുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നമ്മളെ സഹായിക്കുന്നത് ഗൂഗിളാണ്. ഗൂഗിളിൽ തിരഞ്ഞാൽ കിട്ടാത്തൊരു കാര്യവുമില്ല എന്ന് പറയുന്നത് നമുക്കറിയാം. എന്നാൽ അതിന്റെയൊക്കെ അടുത്ത സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI. ഇപ്പോൾ വിവരശേഖരണത്തിന് നമുക്ക് ഏത് രീതിയിലും നമ്മെ സഹായിക്കാൻ കെൽപ്പുള്ളതാണ് AI. അതേസമയം തന്നെ അതിലൊരു വെല്ലുവിളി ഉള്ളത് ഈ തരുന്ന കാര്യങ്ങൾ എത്രത്തോളം ആധികാരികമാണ് എന്നതിൽ ഒരു ഫാക്ട് ചെക്കിംഗ് ഉണ്ടാകണം. ഒരു ഫാക്ട് ചെക്കിംഗും ഇല്ലാതെ പുറത്തേക്ക് വിട്ടാൽ ഒരു പക്ഷേ അത് വസ്തുതയായിക്കൊള്ളണമെന്നില്ല. ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകന്റെ പ്രവർത്തകയുടെയൊക്കെ വിശ്വാസ്യതയെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകാൻ ഇടയുണ്ട്.
5: നോബൽ സമ്മാന ജേതാവായ ഓൾഗ തൊക്കാർച്ചുക്ക് വരെ AIയുടെ സഹായത്താലാണ് എഴുതുന്നത് എന്ന ഒരു വിവാദം ഈയിടെയുണ്ടായി. പിന്നീട് അവർ സത്യം തുറന്നു പറഞ്ഞു, ഞാൻ വിവരശേഖരണം മാത്രമാണ് AIയുടെ സഹായത്തോടെ നടത്തുന്നതെന്നും എഴുത്തു തനിയാണ് നടത്തുന്നതും എന്ന് പറയുണ്ടായി.
2: എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ ശ്രീ PF മാത്യൂസ് ജാലകത്തോട്.
5: ഈ പഴയ പോലെ ഇപ്പോൾ ആരും ലൈബ്രറിയിലൊക്കെ പോയി അല്ലെങ്കിൽ പഴയ പത്രക്കെട്ടുകളൊക്കെ സംഘടിപ്പിച്ച് റിസർച്ച് നടത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോ എന്തായാലും AI സഹായം തേടുന്നുണ്ട്. പക്ഷേ AIയുടെ സഹായത്തോടെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതുന്ന എഴുത്തുകാരുണ്ട് എന്ന് കേൾക്കുമ്പോൾ അത് കുറച്ച് അത്ഭുതപ്പെടും. മാത്രമല്ല ത്രെഡ് കൊടുത്തിട്ട് AIയെ കൊണ്ട് വികസിപ്പിക്കുന്ന എഴുത്തുകാരുമുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. കേരളത്തിൽ തന്നെ കഥ

0: തിരക്കഥ വരെ എഴുതിക്കുന്ന അല്ലെങ്കിൽ നാടകീയ മുഹൂർത്തങ്ങൾ എഴുതിപ്പിക്കുന്ന എഴുത്തുകാരുള്ളതായിട്ട് എനിക്കറിയാം. ഇത് ആരോഗ്യകരമാണോ, ഇത് മനുഷ്യ ബുദ്ധിക്ക് നിരക്കുന്നതാണോ, ഇങ്ങനെ കുറെ ചോദ്യങ്ങളുണ്ട്. അവർക്ക് ന്യായങ്ങളുണ്ട്. അവർ പറയുന്നത് AI ഞങ്ങൾ ബ്രെയിൻ സ്റ്റോമിങ്ങിനുള്ള ഒരു ഉപാധിയായിട്ട് മാത്രമാണ് കാണുന്നത്, അതല്ലാതെ എഴുത്തിന്റെ പങ്കാളിയാണ് എന്ന് പറയാനൊക്കില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം അപകടകരമായ കാര്യമാണ്. വിവരശേഖരണം ഏത് വിധേനയായാലും കുഴപ്പമില്ല, പക്ഷേ എഴുത്ത് ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ നിന്ന് ശേഖരിച്ച കാര്യങ്ങളാണ് അതിൽ വരേണ്ടത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു.
1: എന്റെ തൊഴിൽ മേഖലയിൽ AI വലിയ മാറ്റങ്ങളാണ് സൃഷ്ടിക്കുന്നത്. പാഠ്യപദ്ധതി തയ്യാറാക്കൽ, പഠന സാമഗ്രികളുടെ നിർമ്മാണം, അവതരണങ്ങൾ തയ്യാറാക്കൽ, ചോദ്യപേപ്പറുകൾ രൂപകൽപ്പന ചെയ്യൽ, പ്രോഗ്രാമിംഗ് കോഡുകൾ പരിശോധിക്കൽ എന്നിവയിൽ AI മികച്ച സഹായിയാണ്.
2: അധ്യാപന രംഗത്തുനിന്ന് ഈ നിരീക്ഷണം. മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ കമ്പ്യൂട്ടർ സയൻസ് അധ്യാപകനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് വിഭാഗം റിസർച്ച് സ്കോളറുമായ ഡോക്ടർ വിജേഷ്.
1: ഓരോ വിദ്യാർത്ഥിയുടെയും പഠനശേഷി അനുസരിച്ച് വ്യക്തിഗത പഠനാനുഭവം ഒരുക്കാനും അധ്യാപകരുടെ സമയവും അധ്വാനവും ലാഭിക്കാനും AI സഹായിക്കുന്നു. കൂടുതൽ സൃഷ്ടിപരമായ അധ്യാപനത്തിന് സമയം കണ്ടെത്തുവാൻ വേണ്ടി കഴിയും. എന്നാൽ ചില വെല്ലുവിളികളും ഇതോടൊപ്പം AI ഉയർത്തുന്നുണ്ട് എന്നത് ഒരു വാസ്തവമാണ്. വിദ്യാർത്ഥികൾ ചിന്തിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും AIയെ അമിതമായി ആശ്രയിക്കാനുള്ള സാധ്യതയുണ്ട്. തെറ്റായ വിവരങ്ങൾ ലഭിക്കാനും സ്വകാര്യതയും ഡാറ്റ സുരക്ഷയും സംബന്ധിച്ച ആശങ്കകൾ ഉയരാനും സാധ്യതയുണ്ട്. കൂടാതെ AI സൃഷ്ടിക്കുന്ന ഉള്ളടക്കത്തിന്റെ വിശ്വാസ്യത ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വവും അധ്യാപകർക്കുണ്ട്. അതിനാൽ AIയെ മനുഷ്യബുദ്ധിക്ക് പകരക്കാരനായി കാണാതെ ഒരു മികച്ച സഹായി എന്ന നിലയിൽ ഉപയോഗിക്കുകയാണ് വേണ്ടത്.
3: ഒരു ഫോട്ടോജേണലിസ്റ്റ് എന്ന നിലയിൽ എന്റെ തൊഴിൽ മേഖലയിൽ AI വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ ഏറെ ഭീതിയുണ്ടാക്കുന്നതാണ്.
2: കണ്ണൂർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റും മാതൃഭൂമി ചീഫ് ഫോട്ടോഗ്രാഫറുമായ ശ്രീ സി സുനിൽകുമാർ പറയുന്നു.
3: വിഖ്യാത ഫോട്ടോജേണലിസ്റ്റ് ഹെൻറി കാർട്ടിയർ ബ്രസോൺ നിർവഹിച്ച നിർണായക നിമിഷം, ഡിസൈസീവ് മൊമെന്റ് എന്നുള്ള ഫോട്ടോജേണലിസത്തിന്റെ അടിസ്ഥാന തത്വത്തെ ബലി കഴിക്കുന്നതായി മാറും ഈ പുതിയ AI സംവിധാനം. ഒരു സംഭവത്തിന്റെ ഒരു നിമിഷത്തെ ഒപ്പിയെടുക്കുന്നതാണ് യഥാർത്ഥ ഫോട്ടോജേണലിസ്റ്റ്. അതിന്റെ ശക്തിയും വളരെ ഏറെയാണ്. എന്നാൽ അങ്ങനെയുള്ള നിമിഷങ്ങളെ കിട്ടിയില്ലെങ്കിലും അത് AI സാങ്കേതിക വിദ്യ കൊണ്ടുണ്ടാക്കുമ്പോൾ ഈ ഫോട്ടോ ജേണലിസ്റ്റിന്റെയും പത്രപ്രവർത്തനത്തിന്റെയും എല്ലാം വിശ്വാസ്യതയും കൊല്ലുന്നതായി മാറുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പല കാര്യത്തിലും AI എന്റെ തൊഴിലിനെ എളുപ്പമുള്ളതാക്കുന്നുണ്ട്. എന്നാൽ അതിലേറെ ഒരു ഫോട്ടോഗ്രാഫ് കള്ളം പറയില്ല എന്ന അടിസ്ഥാന തത്വത്തെ ബലി കഴിക്കുന്നതായും ഈ AI സാങ്കേതിക വിദ്യ കൊണ്ട് ഉണ്ടാവാൻ പോകുന്ന ഒരു മാറ്റമാണ്. പല തരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകളും ഇല്ലാതാക്കലുകളും AI മുഖേന ഫോട്ടോഗ്രാഫി രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫോട്ടോ ജേണലിസ്റ്റിന്റെ അടിസ്ഥാന തത്വങ്ങളെ ബലി കഴിക്കുന്നതാണ് എന്ന് പറയാതെ വയ്യ.
4: ഹെൽത്ത് കെയർ സെക്ടറിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രോഗനിർണയത്തിലും ലബോറട്ടറി ഡയഗ്നോസിലും റേഡിയോളജിക്കൽ ഡയഗ്നോസിലും നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്.
2: റിട്ടയേർഡ് ലഫ്റ്റനന്റ് കേണൽ പ്രൊഫസർ ഡോക്ടർ PP വേണുഗോപാലൻ.
4: പാത്തോളജി സ്ലൈസിൽ ക്യാൻസർ സെല്ലിനെ വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ ആർട്ടിഫിഷ്യൽ സഹായിക്കുന്നു. പ്രീ ഓപ്പറേറ്റീവ് പ്ലാനിംഗ്, റോബോട്ടിക് സർജറി, ഡയാലിസിസ് സിസ്റ്റം, ഇതിലൊക്കെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കപ്പെടുന്നു. പാസ്റ്റ് ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ഭാവി പ്രവചിക്കുവാനും മെഡിക്കൽ ഡിസിഷനെ സഹായിക്കുന്നു. ICU രോഗികളിൽ ആർക്കൊക്കെയാണ് സെപ്സിസ് വരാൻ സാധ്യതയുണ്ടെന്നും മുൻകൂട്ടി താക്കീത് നൽകാൻ പറ്റുന്നു. DNA ഡാറ്റ പഠിച്ച ശേഷം രോഗം വരാനുള്ള സാധ്യത പ്രവചിക്കുന്നു. ഇതൊക്കെയാണെങ്കിലും അതിന്റെ കുറ്റങ്ങളും കുറവുകളും പറയാതിരിക്കുന്ന വയ്യ. 100% ട്രസ്റ്റ് വർത്തിയാണോ? അല്ല. പ്രത്യേകിച്ചും ലൈഫ് സെറ്റിംഗിലും ഹെൽത്ത് കെയർ സെറ്റിംഗിലും ബ്രീച്ചസ് ഓഫ് ഡാറ്റ ഇസ് എ പോസിബിലിറ്റി. പ്രൈമറി കെയർ സെറ്റിംഗിലും സെക്കൻഡറി കെയർ സെറ്റിംഗിലും ടേർഷ്യറി കെയർ സെറ്റിംഗിലും ആർട്ടിഫിഷ്യൽ സിസ്റ്റം മാറിക്കൊണ്ടേയിരിക്കും. ആർട്ടിഫിഷ്യൽ സിസ്റ്റത്തിന് ലീഗൽ അക്കൌണ്ടബിലിറ്റി ഇല്ല. അതുകൊണ്ട് ക്ലിനിഷ്യനായിരിക്കും ലീഗൽ റെസ്പോൺസിബിലിറ്റി വരിക. അതുകൊണ്ട് AIയെ നാം ട്രീറ്റ് ചെയ്യേണ്ടത് ഒരു ഇന്റേണിനെ പോലെയോ അല്ലെങ്കിൽ ഒരു ഹൗസ് സർജനെ പോലെയോ ജൂനിയർ റെസിഡന്റ് അവർ ആവശ്യമാണ്, അത്യാവശ്യമാണ്. പക്ഷേ സൂപ്പർവിഷൻ ആവശ്യം.
5: ചിത്ര ശില്പകലകളെ സാങ്കേതിക വിദ്യയുടെ മാറ്റങ്ങൾ മാറ്റുകൂട്ടിയിട്ടേ ഉള്ളൂ, അതിനെ മുന്നോട്ട് നയിച്ചിട്ടേ ഉള്ളൂ.
2: ചിത്രകലാകാര പക്ഷത്തു നിന്നും ചിത്രകാരനും കതിരൂർ ആർട്ട് ഗാലറി കൺവീനറുമായ ശ്രീ ശിവകൃഷ്ണൻ KM.
5: ഫോട്ടോഗ്രാഫിയുടെ വരവ്, അച്ചടിയുടെ വരവ്, സിനിമാറ്റോഗ്രാഫിയുടെ വരവ്, തുടർന്ന് കമ്പ്യൂട്ടറിന്റെ വരവ്, എല്ലാം തന്നെയും കലയുടെ സാധ്യതകളെ പുനരന്വേഷണം നടത്തിക്കൊണ്ടാണ് ആർട്ടിസ്റ്റുമാര് ലോകമെമ്പാടും മുന്നോട്ട് പോയിട്ടുള്ളത്. പക്ഷേ ഓരോ മാറ്റത്തിനിടയിലും ലോകമെമ്പാടുമുള്ള തൊഴിൽ മേഖലകൾ സംഭവിക്കുന്നത് പോലെ തന്നെ ചിത്രശില്പകലകളിൽ വ്യാപരിക്കുന്നവരുടെയും ജോലി സാധ്യത

0: മങ്ങി തുടങ്ങിക്കൊണ്ടേ ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ ചിത്രകലകളിലും കലാത്മകതയിൽ സൗന്ദര്യ അന്വേഷണങ്ങളിലൊക്കെ വലിയ മുന്നേറ്റങ്ങൾ ഈ പ്രതിസന്ധി കൊണ്ട് ഉണ്ടാവാറുണ്ടെങ്കിലും തൊഴിൽ മേഖല വേണ്ടത്ര അതിനോട് സപ്പോർട്ടായിട്ട് വന്നിട്ടില്ല, അതൊരു സത്യമാണ്. നമ്മുടെ ഗാലറിയിൽ തൊഴിലിടങ്ങളിലെ സ്ത്രീ എന്ന പേരിൽ ഒറ്റപ്പാലത്ത് നിന്നുള്ള ശ്രീജ പള്ളം വരച്ചിട്ടുള്ള 60 ചിത്രങ്ങളുടെ ഒരു പ്രദർശനം ഉണ്ടായിരുന്നു. അതിൽ ഒക്കെ സത്യത്തിൽ കേരളത്തിന്റെ ഒരു സ്ത്രീ ജീവിതത്തിന്റെ മുന്നേറ്റവും നവോത്ഥാനവും തന്നെയായിട്ട് ആണ് സങ്കല്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ചിത്രങ്ങളുടെ മുന്നേറ്റം ഒരു വഴിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കെ തന്നെ ചിത്രശില്പകലകൾ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരെ, സാധാരണ ജനങ്ങളുടെ ആസ്വാദനം ഇതിനനുസരിച്ചിട്ട് വളരാത്തടത്തോളം കാലം അത് പ്രയാസപ്പെട്ട് നിൽക്കുന്നതാണ് കണ്ടുവരുന്നത്.
1: ഫിലിം ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഞാനൊരു എൻറ്റയർ ഫിലിം, അതായത് അത് നമ്മൾ റിയൽ ലൈഫിൽ എടുക്കുകയാണെങ്കിൽ കോടിക്കണക്കിന് രൂപ ബജറ്റ് വരുന്ന ഒരു ഫിലിം എൻറ്റയർലി AI ഉപയോഗിച്ചുകൊണ്ട് ഒരു രൂപ പോലും ചെലവില്ലാതെ നിർമ്മിച്ച എന്റെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. വലിയ ഡയറക്ടേഴ്സിന്റെ അത്രയും ക്രിയേറ്റിവിറ്റി നമുക്ക് ഫിലിം ചെയ്ത വൃത്തി ഉണ്ടാവുക എന്നുള്ളതൊന്നല്ല നമ്മുടെ വിഷയം. അതൊരു സാധാരണക്കാരന് ഒരു വ്യക്തിക്ക് സിനിമ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്പോസിബിൾ ഡ്രീമാണ്.
2: കെ ഹവിർ ഹരി, മൾട്ടിമീഡിയ സ്പെഷ്യലിസ്റ്റും AI ഫിലിം മേക്കറുമാണ്.
1: അതായത് ഒരു കഥ എഴുതി വെച്ച് കയ്യിൽ വെച്ചിരിക്കുന്നവരുണ്ടാവും, അങ്ങനെയുള്ള വ്യക്തികൾക്ക്, അതായത് സാമ്പത്തികമായിട്ട് അധികം ഇല്ലാത്ത വ്യക്തികൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ് ഈ AI ഫിലിം മേക്കിംഗ് എന്ന് പറയുന്ന ടെക്നോളജി. ഒരുപാട് ഫ്രീ ടൂൾസ് നമുക്കിപ്പോ അവൈലബിൾ ആണ്. നമുക്ക് വിഷ്വൽസ് ഉണ്ടാക്കാം, ഡബിംഗിന് ആർട്ടിസ്റ്റിന് ആവശ്യമില്ല. സോങ് നമ്മൾ ലിറിക്സ് എഴുതി കൊടുത്താൽ നമുക്ക് അതിന് സോങ് കമ്പോസ് ചെയ്ത് തരും. ഇനിയിപ്പോ നമുക്ക് ലിറിക്സ് എഴുതാൻ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാം, AI തന്നെ നമുക്ക് ലിറിക്സ് ചെയ്ത് തരും. ഇപ്പൊ ഞാൻ എന്റെ ഫിലിമിനകത്ത് എഴുതിയേക്കുന്ന ലിറിക്സും AI ആണ്, അതേപോലെ തന്നെ അതിനകത്ത് കമ്പോസ് ചെയ്തിട്ട് മ്യൂസിക് ഔട്ട് കൊടുത്തതും AI ആണ്. പക്ഷെ ഇതിന്റെ ഒരു ഡൗൺ സൈഡ് എന്ന് പറയുന്നത് ഇത് മാനുവലി ചെയ്യുന്നവർക്ക് അവരുടെ ബിസിനസ് കുറയാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ ഇതിലൂടെ പൂർണ്ണമാണ്. അതായത് എന്റെ മനസ്സിലുള്ള ഒരു കഥേനെ എനിക്കൊരു സിനിമയായിട്ട് കാണണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് വ്യക്തികളുണ്ട്. അവർക്കൊക്കെ എന്താണ് ഈ ടെക്നോളജി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്.
2: നിർമ്മിത ബുദ്ധി അഥവാ AI ഇന്ന് മാനസികാരോഗ്യ മേഖലയിലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്.
3: കാസർഗോഡ് ജില്ലാ ദേശീയ മാനസികാരോഗ്യ പദ്ധതി കൌൺസിലർ A. അശ്വതി.
2: റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിനും രോഗികളുടെ രേഖകൾ ക്രമീകരിക്കുന്നതിനും വിവരങ്ങൾ വിശകലനം ചെയ്യുന്നതിനും AI വളരെ സഹായകമാവുന്നുണ്ട്. ഇതിലൂടെ കൌൺസിലർമാർക്ക് കൂടുതൽ സമയം രോഗികളുമായി നേരിട്ടിടപെടാനും അവരുടെ ആവശ്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സാധിക്കുന്നുണ്ട്. അതേപോലെ ഭാവിയിലേക്ക് നോക്കുമ്പോൾ മാനസികാരോഗ്യ പ്രശ്നങ്ങളിൽ പ്രാരംഭ ലക്ഷണങ്ങൾ തിരിച്ചറിയുന്നതും സേവനങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും AI സഹായിക്കുമെന്ന പ്രതീക്ഷയുണ്ട്. അതേസമയം ചില വെല്ലുവിളികളും നിലനിൽക്കുന്നുണ്ട്. അതായത് കൌൺസിലിംഗിന്റെ അടിസ്ഥാനമായ സഹാനുഭൂതി അല്ലെങ്കിൽ എമ്പതി, മാനുഷിക സ്പർശം, വിശ്വാസ ബന്ധം എന്നിവ AIക്ക് പൂർണ്ണമായും പകരം വെക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ക്ലയന്റിന്റെ സ്വകാര്യതയും വിവരങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൂടാതെ AI നൽകുന്ന വിവരങ്ങൾ എല്ലായ്പ്പോഴും കൃത്യമാകണമെന്നില്ല. അതിനാൽ മനുഷ്യരുടെ പ്രൊഫഷണൽ അറിവിനും വിധി നിർണയത്തിനും പകരമായി അല്ല, മറിച്ചൊരു സഹായ ഉപകരണമായി AI ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും.
4: ഞാൻ എന്റെ പ്രാക്ടീസ് തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് അന്ന് ഡ്രോയിങ് ബോർഡ്, പേപ്പർ, പെൻസിൽ ഇതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ച് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് കമ്പ്യൂട്ടറും അതിന്റെ സോഫ്റ്റ്വെയർ ഒക്കെ വന്നപ്പോഴത്തേക്കും അത് യൂസ് ചെയ്യാൻ തുടങ്ങി.
3: 35 വർഷമായി കണ്ണൂരിൽ ആർക്കിടെക്ടായി പ്രവർത്തിക്കുന്ന ശ്രീ പ്രവീൺ ചന്ദ്ര.
4: ഇന്നിപ്പം നിമിഷങ്ങൾക്കകം നമുക്ക് AI വെച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് ഒരു ബിൽഡിംഗിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും, ഇൻക്ലൂഡിംഗ് ഡിസൈൻ, ക്വാണ്ടിറ്റി സർവിംഗ്, എസ്റ്റിമേഷൻ ചെയ്യണമെങ്കിൽ അത് ചെയ്യാം, ഡ്രാഫ്റ്റിംഗ് ചെയ്യാം, 3D ഇമേജസ് ക്രിയേറ്റ് ചെയ്യാം, ഈവൻ ലൈറ്റിംഗ് ഡിസൈൻ അടക്കം നമുക്ക് ചെയ്യാം. ഇന്നിപ്പോ കോളേജസിലൊക്കെ സ്റ്റുഡൻസ് യൂസ് ചെയ്യുന്നുണ്ട് AI വെച്ചിട്ടാണ് അവർ ഡിസൈൻ ചെയ്യുന്നത്. അതിൽ തെറ്റും ശരിയും നമുക്ക് ഇനിയിപ്പോ കണ്ടെന്ന് അറിയണം. പക്ഷെ ഓവർ ഡിപെൻഡൻസ് പാടില്ല എന്നുള്ള ഞാൻ പറഞ്ഞത് AIന്റെ മുകളിൽ മാത്രം ഡിപെൻഡ് ചെയ്ത് ഡിസൈൻ ചെയ്യും, സ്വന്തം കഴിവുകൾ പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഫ്യൂച്ചറിൽ വന്നേക്കാം. AI ഒരു ഭീഷണിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഒരിക്കലും ഹ്യൂമൻ എഫേർട്ടിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഡിസൈൻ എന്ന് പറയുന്നത് വെറും അതിന്റെ പ്ലാൻ അല്ല, അതിൽ മനുഷ്യരുണ്ട്, അവരുടെ സംസ്കാരമുണ്ട്, ആ സ്ഥലത്തിന്റെ ആത്മാവ് പോലും അതിനകത്ത് ഇൻവോൾവ് ആണ്. AI ടൂളാണ്, അത് യൂസ് ചെയ്യാൻ പഠിക്കാം.
5: ലബോറട്ടറി പരിശോധന വേഗത്തിലും കൃത്യതയോടെയും നടത്താൻ കഴിയും. ഉദാഹരണത്തിന് ക്യാൻസർ രോഗനിർണയം, പത്തോളജി സ്ലൈഡുകൾ ഡിജിറ്റലായി സ്കാൻ ചെയ്ത ശേഷം AI അത് വിശകലനം ചെയ്ത് രോഗനിർണയം വേഗത്തിലാക്കുന്നു.
3: കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ലാബ് ടെക്നീഷ്യനായി ജോലി ചെയ്യുന്ന ഐശ്വര്യ ജാലകത്തോട്
5: പ്രമേഹം, കരൾ, വൃക്കരോഗങ്ങൾ അങ്ങനെ പല രോഗനിർണയങ്ങളും ബയോകെമിസ്ട്രി ലാബിൽ വളരെ വേഗത്തിൽ നടത്താം. മൈക്രോബയോളജിയിൽ ബാക്ടീരിയ, വൈറസ് തുടങ്ങി മറ്റു രോഗാണുക്കളെയും വേഗത്തിൽ തിരിച്ചറിയുന്നു. ആന്റിബയോട്ടിക് ഫലപ്രദമാകുന്നത് പ്രവചിക്കുന്നു. ഗവേഷണ മേഖലയിലാണെങ്കിൽ പുതിയ ബയോമാർക്കർ കണ്ടെത്തുന്നു. ഓരോ രോഗികളുടെയും ജനിതക പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്ക് വ്യക്തിഗത ചികിത്സ ലഭ്യമാക്കാൻ സാധിക്കും. ലാബ് ഡോക്യുമെന്റേഷൻ എളുപ്പമുള്ളതാക്കുന്നു. കൂടാതെ ലാബ് റിപ്പോർട്ട് രോഗി

ൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിലേക്ക് മാറ്റാൻ AI റിപ്പോർട്ടിംഗ് സംവിധാനങ്ങൾക്ക് കഴിയും. അപ്പോഴും ചില വെല്ലുവിളികൾ AI നമുക്ക് മുന്നിൽ വയ്ക്കുന്നുണ്ട്. രോഗിയുടെ സ്വകാര്യ വിവരങ്ങൾ പുറത്താകാനുള്ള സാധ്യത, രോഗനിർണയത്തിൽ തെറ്റ് സംഭവിച്ചാൽ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും, തെറ്റായ ഡാറ്റ ഉപയോഗിച്ച് AI പരിശീലിപ്പിച്ചാൽ തെറ്റായ തീരുമാനങ്ങൾ ഉണ്ടാവും.

0: എന്റെ ഉത്തരം AI ജോലി കളയില്ല. നിങ്ങളുടെ മേഖലയിൽ AI ഉപയോഗിക്കുന്ന ആളുകൾ ചിലപ്പോൾ നിങ്ങളെ റീപ്ലേസ് ചെയ്യാം. അവർക്ക് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലി AI ഉപയോഗിച്ച് കുറച്ചുകൂടെ കാര്യക്ഷമമായി ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് തന്നെ.
1: ഡിജിറ്റൽ സാങ്കേതിക വിദ്യാ രംഗത്തു നിന്ന് ഈ ആധികാരിക സ്വരം കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഡീൻ ഡോക്ടർ അഷറഫ്.
0: അപ്പോ AI ജോലി റീപ്ലേസ് ചെയ്യല്ല, ആ മേഖലയെ റീഷേപ്പ് ചെയ്യാം എന്ന് നമുക്ക് പറയാം. നിർമ്മിത ബുദ്ധി തീർച്ചയായും വലിയൊരു അവസരമാണ്. മറ്റേത് ടെക്നോളജിയെ പോലെ അതും അതിന്റെ മെച്ചൂരിറ്റി സൈക്കിളിലൂടെ മെച്ചുവേർഡ് ആവും, നമ്മളോടൊപ്പം ഉണ്ടാവും, നമുക്ക് മാറി നിൽക്കാൻ കഴിയില്ല. അതുള്ള ഒരു ലോകത്ത് അതുപയോഗിച്ച് കൂടുതൽ സന്തോഷത്തോടെ കാര്യക്ഷമമായി കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള വഴി. അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് വേണ്ട AI ഇന്ത്യയിൽ തന്നെ നമുക്ക് നിർമ്മിക്കണം. അല്ലെങ്കിൽ ഉള്ള ത്രെട്ടുകളെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം നമ്മളുടെ മൊബൈൽ ഫോണിന് നമ്മളുടെ കുടുംബാംഗങ്ങളെക്കാൾ നമ്മളെ അറിയാം. ആ മൊബൈൽ ഫോണിലെ ഡേറ്റ വേറൊരു വിദേശ രാജ്യത്ത് പ്രോസസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കഴിക്കുന്നതും കുടിക്കുന്നതും നടക്കുന്നതും ഒക്കെ വേറൊരാളിന് വളരെ എളുപ്പത്തിൽ AI സങ്കേതങ്ങൾ ഉപയോഗിച്ച് ട്രാക്ക് ചെയ്യാനും നിങ്ങളുടെ ബിഹേവിയർ ടാർഗറ്റ് ചെയ്യാനും നിങ്ങൾ എന്ത് വാങ്ങുമെന്ന് തീരുമാനിക്കാനും ഒക്കെ കഴിയും. അങ്ങനെയുള്ള AI നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷിക്കുന്നതിന്റെ ഭീഷണിയായി വരാം. അപ്പൊ നമുക്ക് വേണ്ട AI നമ്മൾ രാജ്യത്തുണ്ടാവണം. അതിനുവേണ്ടിയുള്ള AI ഗവേഷണങ്ങളും പഠന പ്രവർത്തനങ്ങളും അതിനുവേണ്ടിയുള്ള പുതിയ സങ്കേതങ്ങളും സ്റ്റാർട്ടപ്പുകളും കമ്പനികളും ഒക്കെ നമ്മുടെ രാജ്യത്ത് തന്നെ ഉയർന്നു വരട്ടെ.
1: ഈ ജാലകം സമാപിക്കുന്നതിന് മുൻപ് AI മുമ്പാകെ ഈ വിഷയം ഒന്ന് അവതരിപ്പിച്ചാലോ?
2: ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വിവരങ്ങൾ വിശകലനം ചെയ്യാനും പുതിയ രീതികൾ ഉണ്ടാക്കാനും കഴിയും. എന്നാൽ മനുഷ്യന്റെ സഹജമായ സർഗാത്മകതയോ വികാരങ്ങളോ സഹാനുഭൂതിയോ അനുകരിക്കാൻ അതിനാവില്ല. AI ഒരു സഹായിയായി ഉപയോഗിച്ച് മനുഷ്യന്റെ കഴിവുകളെ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നതാണ് ഏറ്റവും മികച്ച വഴി.
1: അപ്പോൾ അത് തന്നെയാണ് ജാലകപക്ഷവും. നിർമ്മിത ബുദ്ധി വളരും, വികസിക്കും, പക്ഷേ അത് നിർമ്മിച്ച മനുഷ്യബുദ്ധിക്കും സർഗാത്മകതയ്ക്കും ഒരിക്കലും പകരമാവില്ല അത്. AIയും എന്റെ തൊഴിലിടവും ഇന്നത്തെ ജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം വിനോദ് ബാബു H, കൂടെ ദീപാ കൃഷ്ണൻ.
3: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോർപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
4: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
3: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം. ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് കതിരൂർ.

0: ആകാശവാണി കണ്ണൂർ.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ ജി എസ് ടി അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ.
0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. ഐഎച്ച്ആർഡിയുടെ കീഴിൽ പട്ടുവം കയ്യന്തടത്തിൽ പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ കമ്പ്യൂട്ടർ സയൻസ് അധ്യാപകരുടെ താൽക്കാലിക ഒഴിവുകളിലേക്കുള്ള ഇന്റർവ്യൂ 1 ജൂലൈ രാവിലെ 10:30 ഹിന്ദി അധ്യാപകരുടെ ഇന്റർവ്യൂ ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം, യുജിസി നെറ്റുള്ളവർക്ക് മുൻഗണന. അവരുടെ അഭാവത്തിൽ മറ്റുള്ളവരെ പരിഗണിക്കും. ഫോൺ നമ്പർ 85-47-00-50-48. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ അറബിക് വിഷയത്തിൽ അധ്യാപക ഒഴിവിലേക്ക് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 29 രാവിലെ 10:30 നടക്കും. യോഗ്യത 55% മാർക്കോടുകൂടിയ ബിരുദാനന്തര ബിരുദവും നെറ്റും. നെറ്റ് യോഗ്യരായവരുടെ അഭാവത്തിൽ ബിരുദാനന്തര ബിരുദക്കാരെയും പരിഗണിക്കും. കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ഫോൺ നമ്പർ 0999-4256027. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് ക്ലാർക്കിനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 29 രാവിലെ 11 മണിക്ക് ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ നടക്കും. യോഗ്യത +2, കമ്പ്യൂട്ടർ പരിജ്ഞാനം, മലയാളം ടൈപ്പിംഗ്, MS ഓഫീസ്, പ്രവൃത്തി പരിചയം അഭികാമ്യം. പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്നവർക്ക് മുൻഗണന. പ്രായപരിധി 18.

0: 41. ഫോൺ നമ്പർ 0467221504. ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ LSGD ഓഫീസിലേക്ക് ഓവർസിയറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 29 രാവിലെ 10:30 പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. യോഗ്യത ഡിപ്ലോമ ITI. ഫോൺ നമ്പർ 0499423726. വേടടുക്ക ഗ്രാമപഞ്ചായത്തിലെ കല്ലളിയിൽ ആശാവർക്കറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച July 2 രാവിലെ 11 ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ നടക്കും. അപേക്ഷകർ 10-ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള വിവാഹിതരായിരിക്കണം. പ്രായപരിധി 25-45. ഫോൺ നമ്പർ 0499924015. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-3237-40.
0: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
2: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയാവും. MSME ദിനത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഉദ്യമി ഭാരത് സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. വെനീസ്വലയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 1000-ഓളമായി. ഇന്ത്യയുടെ അടിയന്തര സഹായത്തിന് നന്ദി അറിയിച്ച് വെനീസ്വലൻ പ്രസിഡന്റ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പുരുഷ പ്രോ ലീഗ് ഹോക്കിയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ സെയ്ഷൽസിലേക്ക് തിരിക്കും. സെയ്ഷൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാവും. വിശദാംശങ്ങളിലേക്ക്.
3: 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിൽ സെയ്ഷൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉൾപ്പെടെ വിവിധ പരിപാടികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. സെയ്ഷൽസ് ദേശീയ അസംബ്ലി അഭിസംബോധന ചെയ്യുകയും അവിടെയുള്ള ഇന്ത്യൻ സമൂഹവുമായി അദ്ദേഹം സംവദിക്കുകയും ചെയ്യും. സന്ദർശനത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് ബൊട്ടാണിക്കൽ ഗാർഡനും സെയ്ഷൽസ് കോസ്റ്റ് ഗാർഡ് ആസ്ഥാനവും പ്രധാനമന്ത്രി സന്ദർശിക്കുന്നുണ്ട്. സെയ്ഷൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമനിയുമായും അദ്ദേഹം ചർച്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണത്തിന്റെ എല്ലാ വശങ്ങളും അവലോകനം ചെയ്യുന്നതിനൊപ്പം പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ നേതാക്കൾ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കും. 2015 പ്രധാനമന്ത്രി ഇതിനു മുൻപ് സെയ്ഷൽസ് സന്ദർശിച്ചത്. ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും നാവികസേനയുടെ 2 കപ്പലുകളും സെയ്ഷൽസ് ദേശീയ ദിന പരേഡിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: അന്താരാഷ്ട്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക ദിനത്തോടനുബന്ധിച്ച് ഉദ്യമി ഭാരത് സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര MSME മന്ത്രി ജിതിൻ റാം മാഞ്ചി, സഹമന്ത്രി ശോഭ കരന്തിലജെ തുടങ്ങിയവർ പങ്കെടുക്കും. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച, തൊഴിലവസരങ്ങൾ, നവീകരണം എന്നിവയിൽ MSME മേഖല നൽകുന്ന സംഭാവനകളെ ആദരിക്കുന്നതിനാണ് എല്ലാ വർഷവും June 27 MSME ദിനമായി ആഘോഷിക്കുന്നത്. രാജ്യത്തെ MSME മേഖല കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി അത്യാധുനിക ഡിജിറ്റൽ പോർട്ടലുകളും പദ്ധതികളും ഉപരാഷ്ട്രപതി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നൂതനാശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 15 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം നൽകുന്ന MSME ഐഡിയ ഹാക്കത്തോൺ 6.0 പദ്ധതിക്കും ഇന്ന് തുടക്കമാകും. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. ഗാന്ധിനഗറിലെ മഹാത്മാമന്ദിറിൽ നടക്കുന്ന ചടങ്ങിലാണ് പദ്ധതിക്ക് തുടക്കം.

0: ക്കമിടുക. ഡ്രൈവർമാർക്ക് പരമാവധി സാമ്പത്തിക ലാഭം ഉറപ്പാക്കുന്ന സീറോ കമ്മീഷൻ മാതൃകയിലാണ് ഭാരത് ടാക്സി പ്രവർത്തിക്കുക. അമുൽ, ഇഫ്കോ, നബാർഡ് ഉൾപ്പെടെയുള്ള 8 പ്രമുഖ സഹകരണ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ സഹകാർ ടാക്സി കോ ഓപ്പറേറ്റീവ് ലിമിറ്റഡാണ് ഭാരത് ടാക്സി വികസിപ്പിച്ചത്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കർണാടകയിലെത്തും. ബംഗളൂരുവിൽ ഇന്ന് നടക്കുന്ന നാദപ്രഭു ശ്രീ കെമ്പഗൌഡയുടെ ജന്മവാർഷികാഘോഷത്തിലും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും അദ്ദേഹം പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. അയോധ്യ രാമക്ഷേത്രത്തിലേക്കുള്ള സംഭാവനകളിൽ ക്രമക്കേട് നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ 8 പ്രതികളെയും തിങ്കളാഴ്ച വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. തിങ്കളാഴ്ച പ്രതികളെ വീണ്ടും കോടതിയിൽ ഹാജരാക്കും. പ്രതികളിൽ നിന്ന് ആകെ 79,85,000 രൂപ കണ്ടെടുത്തിട്ടുണ്ട്. അറസ്റ്റിലായവരിൽ പൊതുപ്രവർത്തകരും സർക്കാർ ജീവനക്കാരും SBI ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. SC.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിലെ നിർണായക നാഴികക്കല്ലാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. പരമ്പരാഗത വ്യാപാരത്തിനപ്പുറം സാങ്കേതികവിദ്യ, നിർമ്മിത ബുദ്ധി, വിദ്യാഭ്യാസം, പ്രതിരോധം, സംസ്കാരം തുടങ്ങിയ മേഖലകളെയും ഇന്ത്യ UK പങ്കാളിത്തം ഉൾക്കൊള്ളുന്നുവെന്നും ശ്രീ ഗോയൽ പറഞ്ഞു.
2: UK agreement is a template which is very comprehensive. It's not only about tariffs and rules of origin. It's not only about trade in goods and services. It's about collaborations in technology, in education, culture, the arts. It is focused on bringing the best of both countries to each other. It's a fair, equitable, very balanced agreement.
0: ഭൂകമ്പം തകർത്ത വെനീസ്വലയ്ക്ക് കൈത്താങ്ങായി ഇന്ത്യ. ഓപ്പറേഷൻ അമിസ്റ്റാദ് രക്ഷാദൌത്യം ആരംഭിച്ചു. ദൌത്യത്തിന്റെ ഭാഗമായി ദുരിതാശ്വാസ സാമഗ്രികളും 41 അംഗരക്ഷാ പ്രവർത്തകരുമായി ഇന്ത്യൻ വ്യോമസേനയുടെ 2 C-17 ഗ്ലോബ്മാസ്റ്റർ വിമാനങ്ങൾ വെനീസ്വലയിലേക്ക് തിരിച്ചു. അവിടെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് സംഘം ആവശ്യമായ പിന്തുണ നൽകും. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വെനീസ്വലൻ സർക്കാരിനും ജനങ്ങൾക്കുമൊപ്പം ഇന്ത്യ തോളോട് തോൾ ചേർന്ന് നിൽക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം വെനീസ്വലയിൽ ഉണ്ടായ ഇരട്ട ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 920 ഉയർന്നു. 3000 ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താനായി തിരച്ചിൽ തുടരുകയാണ്. ദുരന്ത സമയത്ത് ഇന്ത്യ പ്രഖ്യാപിച്ച ഐക്യദാർഢ്യത്തിനും അടിയന്തര സഹായങ്ങൾക്കും ഇടക്കാല പ്രസിഡന്റ് റോഡ്രിഗസ് നന്ദി അറിയിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യയിലെയും വെനീസ്വലയിലെയും ജനങ്ങൾക്കിടയിലുള്ള ശക്തമായ സഹകരണത്തിന്റെ പ്രതീകമാണ് ഈ സഹായമെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇറാനിനെതിരെ ശക്തമായ ആക്രമണം നടത്തി അമേരിക്ക. ഹോർമുസ് കടലിടുക്കിൽ ചരക്കു കപ്പലിനു നേരെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായാണ് ഈ നടപടിയെന്നാണ് അമേരിക്കയുടെ വിശദീകരണം. ഇറാന്റെ മിസൈൽ, ഡ്രോൺ വിക്ഷേപണ കേന്ദ്രങ്ങളും തീരദേശ റഡാർ സംവിധാനങ്ങളുമാണ് US സെൻട്രൽ കമാൻഡ് ലക്ഷ്യമിട്ടത്. അതേസമയം അമേരിക്കൻ ആക്രമണത്തിന് ഇറാൻ നൽകുന്ന മറുപടി നിർണായകമായിരിക്കുമെന്ന് ഇറാന്റെ സൈനിക വക്താവ് ഇബ്രാഹിം അൽ ഫിഖാർ മുന്നറിയിപ്പ് നൽകി. അതിനിടെ ഒമാൻ തീരത്ത് ഒരു കണ്ടെയ്നർ കപ്പലിനു നേരെ മിസൈൽ ആക്രമണം ഉണ്ടായതായി ബ്രിട്ടീഷ് സൈന്യവും സ്ഥിരീകരിച്ചു. ഇസ്രയേലും ലെബനനും തമ്മിൽ സുസ്ഥിരമായ സമാധാനവും സുരക്ഷയും ലക്ഷ്യമിട്ടുള്ള കരാറിന് രൂപരേഖയായി. അമേരിക്കയുടെ മധ്യസ്ഥതയിലാണ് ചരിത്രപരമായ കരാർ രൂപീകരിച്ചതെന്ന് യു എസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ.

0: അറിയിച്ചു. ഹിസ്ബുള്ള എല്ലാവിധ ആക്രമണങ്ങളും അവസാനിപ്പിക്കുന്നതിനും തെക്കൻ ലബനിൽ നിന്ന് പിന്മാറുന്നതിനും വിധേയമായിട്ടായിരിക്കും നിർദ്ദിഷ്ട വെടിനിർത്തൽ കരാർ നടപ്പാക്കുക. FIH പുരുഷ പ്രോലീഗ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. ലണ്ടനിൽ നടന്ന മത്സരത്തിൽ പാകിസ്ഥാനെ 7-1 ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഇന്ത്യ നാളെ ഇംഗ്ലണ്ടിനെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഐ മത്സരത്തിൽ നോർവെക്കെതിരെ ഫ്രാൻസിന് ജയം. 1-4 ഫ്രാൻസിന് ജയം. ഗ്രൂപ്പ് ഘട്ടത്തിലെ എല്ലാ മത്സരങ്ങളും ജയിച്ച ഫ്രാൻസ് 9 നോക്കൌട്ട് റൌണ്ടിലെത്തി. അതേസമയം ആദ്യ 2 മത്സരങ്ങൾ ജയിച്ച നോർവെയും നോക്കൌട്ട് ഘട്ടത്തിലേക്ക് കടന്നു. ഗ്രൂപ്പ് ഐയിലെ മറ്റൊരു മത്സരത്തിൽ ഇറാഖിനെ തകർത്ത് സെനഗൽ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് കടക്കാനുള്ള സാധ്യത നിലനിർത്തി. അതേസമയം ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരങ്ങളും തോറ്റ ഇറാഖ് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. ഗ്രൂപ്പ് എച്ചിൽ കേപ് വെർദെ, സൌദി അറേബ്യ, ഉറുഗേ, സ്പെയിൻ മത്സരം പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയാവും. MSME ദിനത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഉദ്യമി ഭാരത് സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. വെനീസ്വലയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 1000 ഇന്ത്യയുടെ അടിയന്തര സഹായത്തിന് നന്ദി അറിയിച്ച് വെനീസ്വലൻ പ്രസിഡന്റ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പുരുഷ പ്രോലീഗ് ഹോക്കിയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കണ്ണൂർ.
2: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: മോഡേൺ ITI കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് ഡിപ്ലോമ കോഴ്സിന് ഗവൺമെന്റ് അംഗീകാരമുള്ള കണ്ണൂരിലെ ഏക സ്ഥാപനം.
4: ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ തുടർച്ചയായി 100% വിജയം.
3: 50% ഫീസ് ഇളവോടുകൂടിയ സ്കോളർഷിപ്പ്.
4: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. ഫോൺ 8891107238.

ജി ദേവരാജൻ ചിട്ടപ്പെടുത്തി ആലപിച്ച ഗാനമാണ് നിങ്ങൾ കേട്ടത്. കുമാരനാശാന്റെ കരുണ എന്ന ഖണ്ഡകാവ്യമാണ് ഈ സിനിമയുടെ ഇതിവൃത്തത്തിന് ആധാരം. ഈ പാട്ടാകട്ടെ പ്രസ്തുത കാവ്യത്തിൽ നിന്നുള്ള ഒരു ഭാഗവുമാണ്.

0: നിങ്ങൾക്കറിയാമോ? ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് ആരുടെ ആത്മകഥയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഹെലൻ കെല്ലറുടെ ആത്മകഥയാണ് ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. 1902 പ്രസിദ്ധീകരിക്കപ്പെട്ട ഈ പുസ്തകം 44 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. 1908 പ്രസിദ്ധീകരിച്ച ദ വേൾഡ് ഐ ലിവ് ഇൻ, ആത്മീയ സ്പർശമുള്ള ലൈറ്റ് ഇൻ മൈ ഡാർക്ക്നെസ്, മിസ്റ്റിസിസം തുടങ്ങിയവ ഹെലൻ കെല്ലറുടെ മറ്റ് പ്രധാന കൃതികളാണ്. ഇന്ന് June 27 ഹെലൻ കെല്ലർ ഡേ.
1: മോഡേൺ ITI
2: കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥിരാംഗീകാരത്തോടെ കഴിഞ്ഞ 47 വർഷമായി പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം.
1: ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ തുടർച്ചയായി 100% വിജയം,
2: 50% ഫീസുള്ളവോടുകൂടിയ സ്കോളർഷിപ്പ്,
1: ട്രെയിൻ ബസ് യാത്ര കൺസെഷൻ, പഠനത്തോടൊപ്പം വരുമാനം.
2: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ.
1: ഫോൺ 8891107238.
3: ഇടതുകൈക്ക് ജന്മനാ സ്വാധീനമില്ലെങ്കിലും വലം കൈയുടെ കരുത്തും മനോധൈര്യവും കൊണ്ട് ദേശീയ പാരാ പഞ്ചഗുസ്തി വേദികളിൽ സുവർണ നേട്ടങ്ങൾ കരസ്ഥമാക്കിയ MM ഷിജുവിന്റെ പ്രചോദനാത്മക ജീവിത കഥയാണ് ഇന്നത്തെ സ്പോർട്സ് ടൈമിൽ.
4: ഇങ്ങനെ ഒരു കൈക്ക് ഒരു സ്വാധീനമൊക്കെ കൊണ്ടുവന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കാറില്ല. എന്താണെന്ന് വെച്ചാല് നമുക്ക് ജന്മം തന്ന അച്ഛനും അമ്മയും തന്നെയാണ് ഈ അവസരത്തിൽ ഓർമ്മിക്കാറുള്ളത്.
3: ഉത്തര കേരള മത്സരങ്ങളിൽ 19 വർഷമായി വടംവലി താരവും പരിശീലകനും ദേശീയ പാരാ പഞ്ചഗുസ്തി മത്സരത്തിൽ സ്വർണ മെഡൽ ജേതാവും തുടർച്ചയായി 7 തവണ സംസ്ഥാന ചാമ്പ്യനുമായ കണ്ണൂർ കീഴല്ലൂർ പാലയോട് സ്വദേശി MM ഷിജു.
4: കൈക്ക് പ്രസവ സമയത്താണ് സംഭവിച്ചതെന്ന്, പോളിയോ അങ്ങനെ ഒന്നല്ല, പിന്നെ ഒരു ചികിത്സയായിട്ടൊന്നും പോയിട്ടില്ല. 4 ചുമരിന്റെ കൂടുതൽ അടച്ചുവിടേണ്ട ഒരു വ്യക്തിയല്ല ഞാൻ ചിന്തിക്കുക. അതിനെക്കാട്ടിയും പ്രശ്നങ്ങളുള്ള ഒരുപാട് ആളുണ്ട്, കൈയും കാലും ഇല്ലാതെ. അതെല്ലാം നമുക്ക് നമ്മള് എന്തോ ബെറ്റർ, ഒരു കുഴപ്പമില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഞാൻ ഒന്ന് മൈൻഡ് ആക്കലായിരുന്നില്ല. SLC വരെ പഠിച്ചത്. സാമ്പത്തികമായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലായിരുന്നു നമ്മള്. ഏട്ടൻ ഇലക്ട്രീഷ്യൻ ആയിരുന്നു, ഏട്ടന്റെ കൂടെ പോയതുകൊണ്ടായിരുന്നു. ഹെൽപ്പ് കഴിച്ച് കുറച്ചു കാലം പോയി, പിന്നെ അതവിടെ നിർത്തി. പിന്നെ മുരളി എന്ന മേസ്ത്രിയുടെ കൂടെയാണ് ആദ്യം തന്നെ പോയത്. തേപ്പ് പണിയായിരുന്നു ആദ്യം, ഹെൽപ്പ് ആയിട്ടെല്ലാം പോയി ടൈൽസിന്റെ പണിയിലേക്ക് നീങ്ങുകയാണ്. അവിടെ ഏകദേശം ഒരു 12-13 വർഷത്തോളം ഉണ്ടായിരുന്നു. പിന്നെ സ്വന്തമായി തുടങ്ങിയത് പാലൂട് LP സ്കൂള്, 1-4 പാലൂട് സ്കൂളായിരുന്നു. അതിനുശേഷം 5-8 കീഴൂർ UP സ്കൂളും 8-10 വേണാട് ഹയർ സെക്കൻഡറി സ്കൂളാണ് പഠിച്ചത്. പഠിക്കുന്ന ടൈം എനിക്ക് സ്പോർട്സോട് കുറച്ചൊരു താല്പര്യമുള്ള കൂട്ടത്തിലേനു. അപ്പൊ ആ സമയത്തെല്ലാം കുട്ടികളും

0: കൂടി പഞ്ചവർത്തി പിടിക്കാറുണ്ട്. എല്ലാരും പറഞ്ഞു എനിക്ക് നല്ല പവറുണ്ട്. നേരൊന്നും ഈ മത്സരം നടക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. ഓണാഘോഷ പരിപാടിക്ക് നാട്ടിലിങ്ങനെ വടംവലീന്റെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരു മോഹം ഉണ്ടായിരുന്നു വടംവലിക്കണമെന്ന്. ഞാനും അങ്ങനെ സൈഡിൽ നിന്ന് ആവശാക്കി കൊടുത്തു. എന്റെ പ്രിയ സുഹൃത്ത് പറഞ്ഞു പ്രമോദായിരുന്നു, നീ ഒന്ന് പിടിച്ചു നോക്ക് നടന്നു. അങ്ങനെയാണ് ഞാൻ വടംവലിയിലേക്ക് വരുന്നത്. ഇപ്പോ 19 വർഷമായി വടംവലി രംഗത്തുണ്ട്. നമ്മളിങ്ങനെ വൈകല്യം അങ്ങനെ ഉണ്ട് വിചാരിച്ച ഒരിക്കലും മാറി നിന്നിട്ടില്ല. എല്ലാരും കൂടി ചേർത്ത് പിടിച്ചേ ഉള്ളൂ. അങ്ങനെയാണ് വടംവലി രംഗത്തേക്ക് കടന്നു വന്നത്. ഇതിൽ കൊണ്ടുവന്നത് കേരളത്തെ പ്രജീഷ് അണ്ണാണ്. ഈ വടംവലിന്റെ അടുക്കുന്ന കണ്ടിട്ട് തന്നെ ഈ പഞ്ചവസ്ഥയിലേക്ക് വിളിച്ചു വരുത്തുന്നത്. 2016 ഞാൻ ആം റെസ്ലിംഗ് വരുന്നത്. കണ്ണൂരാണ് സ്റ്റേറ്റ് മത്സരം ഉണ്ട് പറഞ്ഞ്. അപ്പോ ഞാൻ പറഞ്ഞ് ഇതിന്റെ റൂൾസ് ഒന്നും അറിയില്ല പറഞ്ഞ്. ഇനി ഒരു ദിവസം ഇങ്ങോട്ട് വാ പറഞ്ഞ് കേരളത്തേക്ക്. അവിടെ പോയി കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞാന്ന് മത്സരത്തിന് അന്ന് പോയി. സംസ്ഥാനതല മത്സരമായിരുന്നു, കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു മത്സരം. മറ്റുള്ള ജില്ലയിൽ നിന്നുള്ള ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. 11 മത്സരം നടത്തി എന്റെ കാറ്റഗറിയിൽ ഉണ്ടായിരുന്നു. അതിലെനിക്ക് 3 സ്ഥാനം അന്ന് കിട്ടിയത്. ഒരിക്കലും പ്രതീക്ഷിക്കാതെ വിജയമായിരുന്നു അത്. 11 വർഷമായി പഞ്ചവസ്ഥയിൽ. ഷമീർ ഉറപ്പള്ളി തയ്യാറാക്കിയ പുനരുദ്ധാനം എന്ന പുസ്തകമുണ്ട്. അത് കേരളത്തിലെ ഏകദേശം 20 ഭിന്നശേഷിയുള്ള ആളുടെ പുസ്തകമാണ്. അവരെ കഴിവുകളും നേട്ടങ്ങളെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ടായ ബുക്കാണ്. ഒരു അദ്ദേഹത്തിൽ ഞാനുണ്ട്. വീട്ടിൽ അറിയപ്പെടുന്ന ആള് രോഗിയാളുടെ അതിൻ്റെ അകത്തുണ്ട്. അതിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തി പറയുമ്പോൾ എനിക്ക് അതിയായ സന്തോഷം തന്നെയാണ്.
1: ദേശീയ പാരാ പഞ്ചഗുസ്തി മത്സരത്തിൽ 2018 70 കിലോ വിഭാഗത്തിൽ വെങ്കലവും 80 കിലോ വിഭാഗത്തിൽ 2019 2023 2024 വർഷങ്ങളിൽ തുടർച്ചയായി വെള്ളി മെഡലും 2025 2026 വർഷങ്ങളിൽ തുടർച്ചയായി സ്വർണ മെഡൽ ജേതാവുമാണ് ഷിജു.
0: നാഷണൽ പോയതെന്ന് വെച്ചാൽ 2011 ലക്നൌവിൽ വെച്ചായിരുന്നു മത്സരം. അത് 12 മത്സരാർത്ഥികളുണ്ടായിരുന്നു. വെങ്കല മെഡൽ നേടാൻ കഴിഞ്ഞു. പിന്നെ 2019 ഡൽഹിയിൽ വെച്ചായിരുന്നു മത്സരം. അത് വെള്ളി മെഡലാണ് നേടിയത്. 2022 ഹൈദരാബാദിൽ വെച്ച് നടന്ന മത്സരത്തിന് പരിക്ക് പറ്റിച്ച് പിന്മാറേണ്ടി വന്നു. പരിക്ക് പറ്റിയതെന്ന് വെച്ചാല് എനിക്ക് സ്റ്റേറ്റിന് ആ ഒരു വേദന ഉണ്ടായിരുന്നു. അത് രണ്ടുപേരും പിടിക്കുമ്പോൾ ലൂസ് ഗ്രിപ്പ് വന്ന് കൈ എന്തെങ്കിലും സ്ട്രാപ്പ് മാച്ച് കിട്ടു വലിഞ്ഞു പോയതായി. ട്രീറ്റ്മെന്റുകൾ എടുത്ത് ശരിയാക്കുക ചെയ്ത് ഏകദേശം ഒരു 2 വരെ ഉണ്ടായിരുന്നു. വേദന മാറിയും ചരിച്ച പങ്കെടുക്കാൻ പോയത് നോക്കുമ്പോൾ അവിടുന്ന് ഒരുപിടുത്തം കഴിയുമ്പോൾ തന്നെ വേദന നല്ല വന്ന് മത്സരത്തിന് പിന്മാറേണ്ടി വന്നു. 2023 മധുരയിൽ വെച്ച് നടന്ന മത്സരത്തിലാണ് വെള്ളി മെഡൽ നേടിയത്. നാഷണൽ ലെവലിൽ 1-2 സ്ഥാനം കിട്ടിയവരാണ് വേൾഡ് തലത്തിൽ അർഹത നേടുക. വേൾഡ് തലത്തിൽ മത്സരത്തിൽ നടന്നത് കസാഖിസ്ഥാനിൽ വെച്ചായിരുന്നു. ബെസ്റ്റ് 5 ഒരാളാകാൻ പറ്റിയ അതിയായ സന്തോഷമുണ്ട്. അതിനുശേഷം 2024 മഹാരാഷ്ട്രയിൽ നടന്ന മത്സരത്തിൽ വെള്ളി മെഡൽ നേടി.
1: ലോക ചാമ്പ്യൻഷിപ്പിന് വേണ്ടി നിരവധി തവണ അവസരങ്ങൾ ലഭിച്ചെങ്കിലും സാമ്പത്തിക പ്രയാസം ഷിജുവിന്റെ മുന്നോട്ടുള്ള കുതിപ്പിന് വെല്ലുവിളിയായി തുടരുകയാണ്.
0: ഇതിന് സ്പോൺസർഷിപ്പ് കിട്ടുന്നു. ഏകദേശം ഒരു 2 ലക്ഷം ആവും പുറത്ത് പോയാൻ. 2019 അതുപോലെ ചാൻസ് കിട്ടിയിരുന്നു തുർക്കിയിൽ പോകാൻ. പോകാൻ പറ്റിയില്ല. ഇപ്പോൾ വേൾഡ് ചാമ്പ്യൻഷിപ്പിലാണ് പോകാൻ ചാൻസ് കിട്ടിയത്. അത് പോകാൻ പറ്റിയില്ല. പിന്നെ പോയത് 2023 കസാഖിസ്ഥാനിൽ പോയത്. അതുപോലെ 2024 മൊറോക്കയിൽ പോകാൻ ചാൻസ് കിട്ടി. ഇനി പോകാൻ പറ്റിയില്ല. 2025 അതുപോലെ ബൾഗേറിയയിൽ. അതും ഇങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് ബോണസൊക്കെ കണ്ടെത്താൻ കഴിയാതെ കൊണ്ട് പോകാൻ പറ്റിയില്ല. നമ്മളെ കൂടെ കണ്ണൂരിൽ നിന്ന് 3-4 പേരുണ്ടായിട്ടുണ്ട്. നമ്മളൊരു ടീമായി പോക്ക് കോച്ചായ ഫൈസൽക്ക, അതുപോലെ തന്നെ പ്രിയേച്ചി, അനിത ഇച്ചി, സ്മിതേച്ചി, അങ്ങനെ നമ്മൾ 5-6 പേരായിട്ടാ പോക്ക്. സാമ്പത്തികം സ്വന്തമായിട്ട് തന്നെ എടുക്കല്. കസാഖിസ്ഥാനിൽ പോകാൻ ഫ്രീ സ്റ്റൈൽ ടഗ് ഓഫ് അസോസിയേഷന്റെ കീഴിലുള്ള ക്ലബ്ബുകളെല്ലാം ഏകദേശം 1.5 സ്വരൂപിച്ച് തന്ന്. 2026 ഒക്ടോബർ മാസത്തെ ആണ് വേൾഡ് മത്സരം നടക്കുന്നത് ഡൽഹിയിൽ വെച്ചാണ്. പോകേണ്ടതൊന്നും തീരുമാനമായില്ല. ഏകദേശം 1 ലക്ഷം ആകുമെന്നാ പറഞ്ഞത്. ഒരു പോണസുകാരങ്ങൾ വന്നില്ലെങ്കിലും പോകണം താല്പര്യമുണ്ട്. ഇന്ത്യയിൽ തന്നെയാണ് മത്സരം. ഇന്ത്യക്ക് വേണ്ടി ഒരു മെഡൽ നേടാൻ ആദ്യമായ ആഗ്രഹമുണ്ട്. പാരാഒളിമ്പിക്സ് തന്നെ ക്രിക്കറ്റ് ഉണ്ടായിരുന്നു. ആലപ്പുഴയിൽ നടന്ന ക്രിക്കറ്റ് മത്സരം കേരള ടീമിന്റെ സെലക്ഷൻ ആയിരുന്നു. അത് എനിക്ക് സെലക്ഷൻ കിട്ടിയതാണ്. പോകാൻ പറ്റിയില്ല. സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെയാണ്. ഇതിന് മെനക്കേടുമ്പോൾ ഫുൾ ടൈം മെനക്കേടണം. അതുകൊണ്ട് അതിന് പോകാൻ പറ്റിയില്ല.
1: കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലെ സ്റ്റാഫ് അംഗങ്ങൾ വർഷങ്ങളായി വടംവലി മത്സരത്തിൽ ചാമ്പ്യന്മാരാകുന്നതിന് പിന്നിൽ ഷിജുവിന്റെ പരിശീലന മികവുമുണ്ട്.
0: എന്റെ വീടിന്റെ അടുത്താണ് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അവിടുത്തെ വാർഷികത്തിന് അനുബന്ധിച്ച് അവരെ സ്റ്റാഫുകൾ, ഓരോ കമ്പനീന്റെ സ്റ്റാഫുകൾ മത്സരം വെക്കാറുണ്ട്. ഏകദേശം ഒരു 11-12 ടീമോളം ഉണ്ടാവും. ഞാൻ പ്രയത്നിച്ച് കൊടുത്ത ടീമിനെയാണ് തുടർച്ചയായി ഫസ്റ്റ് അടിക്കുന്നത്.
1: പഞ്ചഗുസ്തി രംഗത്ത് ഷിജുവിന്റെ മനോധൈര്യത്തിനും കൈക്കരുത്തിനും മുന്നിൽ മികച്ച

0: മികച്ച പരിശീലനം നേടിയ പല താരങ്ങളും കീഴടങ്ങിയിട്ടുണ്ട്. ഈ രംഗത്തേക്ക് കടന്നുവരുന്ന നിരവധി വിദ്യാർത്ഥികൾക്കായി സൌജന്യ പരിശീലനം നൽകുന്നുണ്ട് അദ്ദേഹം.
1: 95% ആളും ജിമ്മില് വർക്കൗട്ട് ചെയ്ത് വരുന്നവരാണ് കൂടുതലാളും ഈ പഞ്ചവസ്ഥയിലേക്ക് വരുന്നത്. ഞാൻ കൂടുതൽ പവറാക്കുന്ന വടംവലിയിലേക്ക് കൂടി തന്നെയാണ്, അതനുസരിച്ചാല് കൈക്ക് ലോഡാക്കി പവറാക്കുന്നത്. അതുപോലെ ഇപ്പം വീട്ടില് കുറച്ച് ലോഡും മറ്റുള്ള ടെമ്പിൾസും ടേബിളും എല്ലാം ആക്കി വീട്ടിൽ നിന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റ് 1 മണിക്കൂറോളം ചെയ്യും, അതുപോലെ വൈകുന്നേരം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. വർക്കൗട്ട് തന്നെ നമ്മള് കപ്പിമില് ലോഡാക്കിയിട്ട് ടേബിളിൽ വെച്ച് ഫിനിഷിംഗ് ആക്കി അടിക്കുക ചെയ്യുക. ആദ്യകാലത്ത് ഇതിനെപ്പറ്റി ഒരു ABCD ഇല്ല, അറിയില്ലേനു. ഫൈസൽ പൊയ്ത്തുംകടവ് കണ്ണൂരിൽ തുടർച്ചയായി 10 തവണ ഇപ്പോ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ ആയ വ്യക്തിയ ഓറഗഡിലാണ് പരിശീലനം നേടുന്നത്. ഞാൻ കഴിഞ്ഞ വർഷം മുതൽ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 10-12 കുട്ടികളോടും ഇപ്പം വീട്ടിൽ വരാറുണ്ട്. വീട്ടിൽ നിന്ന് ചെറുതായി തുടങ്ങിയിട്ടുണ്ട്. സൗജന്യമായിട്ട് തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എന്ന് വിചാരിച്ചാൽ ഈ കുട്ടികളും മറ്റുള്ളവരെല്ലാം ഈ സ്പോർട്സിനോട് കുറച്ച് താല്പര്യം കുറയുന്നുണ്ടോന്ന് ഡൗട്ടുണ്ട്. എന്താ വെച്ചാൽ മദ്യത്തിനും മയക്കുമരുന്നിനെതിരെയുള്ള ഒരു ബോധവൽക്കരണം ശരിയായ രീതിയിലേക്ക് വരണം. എന്തെങ്കിലും ഒരു മേഖല, ഏതൊരു സ്പോർട്സും ഒരു ലഹരിയാക്കി എടുത്താൽ മയക്കുമരുന്ന് അതുപോലത്തെ സംഭവമെല്ലാം നമുക്ക് ഒന്നുമെല്ലാം നിലയിൽ നടക്കും.
0: പഞ്ചഗുസ്തി മത്സരത്തെ കുറിച്ച് കൂടുതൽ അറിയാം.
1: ഓരോ 10 കിലോ കാറ്റഗറിയില് ഇങ്ങനെ മത്സരം വരുക. 8-9 ടേബിളിലെല്ലാം ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് മത്സരം നടക്കും. 13 വയസ്സ് തൊട്ട് ഷാട്ടിങ് ചെയ്യുന്നുണ്ട് പഞ്ചഗുസ്തി. ഗ്രാൻഡ് മാസ്റ്റർ, യൂത്ത്, സീനിയർ അങ്ങനെ പല ഇരു മത്സരം നടക്കുന്നുണ്ട്. ലെഫ്റ്റും റൈറ്റും നടക്കുന്നുണ്ട്. ഒരു 4 ദിവസം മത്സരം ഉണ്ടാവും. ഇതെന്ന് വെച്ചാൽ ടേബിൾ മേലെ നിന്നിട്ടുള്ള പരിപാടിയായിരിക്കും. കൈ രണ്ടാളെയും എതിർ ടീമിന് ഇപ്പോൾ കൈ കൊടുത്ത് റഫറി റെഡി ഗോ എന്ന് പറയും. ആ സമയത്ത് നമ്മൾ ഇത് ഫിനിഷിംഗ് ഒക്കെ വേണ്ട സ്പീഡ് പരിപാടി. ഏകദേശം 5 സെക്കൻഡ് കൊണ്ട് 1 മിനിറ്റ് കുറവായിട്ട് എല്ലാം ഫിനിഷിംഗ് ആകലുണ്ട്. 2018 അതേപോലെ നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ഗുജറാത്തും കേരള. 1 മിനിറ്റ് കുറവായിട്ടുള്ളൂ വിന്നറാകാൻ സാധിച്ചിട്ടുണ്ട് എനിക്ക്. അതാന്ന് വിചാരിച്ചാല് ഹൈദരാബാദിൽ നടന്ന മത്സരമാണ്. അതിപ്പോ മനസ്സിന്ന് പോകുന്നില്ല. എന്താന്ന് വെച്ചാല് കൈ വേദന കൊണ്ട് അത്രയും ഞാൻ ബോഡി വെയിറ്റ് കുറച്ച അവിടത്തേക്ക് പോയത്. ആദ്യ മത്സരം തുടർന്ന് വേദന വന്നിന്. രണ്ടാമത് പിടിക്കാൻ എനിക്ക് ആയില്ല. നല്ല ഇഞ്ചറി വേദന വന്നതിന് ശേഷം ഞാൻ മാറിക്കോയതിന്. അതിപ്പോ മനസ്സിന്ന് പോകുന്നില്ല. ഒരു മെഡൽ അന്നേരം പോയത് ഭയങ്കര സങ്കടം തന്നെയാണ്.
0: ഏറെ ആവേശം കൊള്ളിക്കുന്ന വടംവലി മത്സരത്തിന് പിന്നിലെ ബുദ്ധിമുട്ടുകൾ പങ്കുവയ്ക്കുകയാണ് ഷിജു.
1: വടംവലി അന്ന് 2 ശൈലിയുണ്ട്. ഫ്രീ സ്റ്റൈലിലുണ്ട്, അതുപോലെ തന്നെ തോൾശൈലി വിഭാഗമുണ്ട്. തോൾശൈലി എന്ന് വെച്ചാല് നമ്മളെ അരക്ക് തോർത്തും ഇട്ട് നമ്മള് മുമ്പിട്ട് കിടക്കുന്ന പോലെ ഉണ്ടാവുക. കാലിന് കൂടുതൽ പവർ കൊടുത്ത് ഫുള്ള് കൈയും കാലും വലിഞ്ഞു മുറുകി കിട്ടുന്ന ലൂസ് ടൈറ്റായിക്കൊണ്ടേ ഇരിക്കണം. ഞാനധികം ബേക്കാന്ന് കുറ്റിയാന്ന് നിക്കല്, 7-ാം നമ്പറിലാണ് നിക്കല്. അപ്പോ അവര് തരുന്ന ലൂസ് നമ്മള് ടൈറ്റായിക്കൊണ്ടേ ഇരിക്കണം. മെയിനായിട്ട് കുറ്റി തന്നെയാണ്. ഇതിന്റെ ടെക്നിക്ക് ആർക്കും അങ്ങനെ മനസ്സിലായില്ല. അപ്പൊ ബോഡി വെയിറ്റ് ഇടലാന്ന് ഈ വടംവലി രംഗത്ത് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. നമ്മളെ എത്രയാണോ വെയിറ്റ് ഉള്ളത് അത് തേച്ചും നമ്മൾ ഈ കമ്പയിലേക്ക് ലോഡാക്കി കൊടുത്തതിന് ശേഷമേ ടീം ജയിക്കാൻ പറ്റൂ. നാട്ടിലെ യങ്സ്റ്റർ ക്ലബ്ബ് എന്ന ക്ലബ്ബുണ്ട്, അവിടുന്ന് തുടക്കം മുതലേ യങ്സ്റ്റർ കൂടെ തന്നെയായിരുന്നു. പിന്നെ നമ്മളെ ടീം മത്സരിക്കുന്നില്ലെങ്കിൽ മറ്റുള്ള ക്ലബിന് വിളിച്ചാല് അങ്ങനെ പോകും. കണ്ണൂര് തോൾശൈലിയിലെ ടീം എന്ന് വെച്ചാല് യുവജന കണ്ണൂര്, യുവതാര വെമ്പടി, റെഡ് സ്റ്റാർ വടുംകുളം, അങ്ങനെ പല ടീമിന്റെ കൂടെ പോയിട്ടുണ്ട്. 1-ാമത് തന്നെ സാധിക്കാറുണ്ട്. 1st തന്നെ അടിക്കലുണ്ട്. ഒരുപാട് തവണ അടിച്ചിട്ടുണ്ട്. ജനങ്ങളടിക്ക് നല്ല സപ്പോർട്ടാ. 10 അടി നീളാ ഉണ്ടാവുക. അന്നേരം ഏകദേശം 9.25 എന്നെല്ലാം നമ്മള് വടം തിരിച്ച് കയറ്റി വിജയിച്ച ചരിത്രമെല്ലാം ഉണ്ട്. അതെല്ലാം ജനങ്ങളെ സപ്പോർട്ടും ആവേശം വരുമ്പോൾ ഓട്ടോമാറ്റിക് പവറായി വരും. ഒരു ഓണാഘോഷ പരിപാടിയായിരുന്നു. ഇരിട്ടി ആ മേഖലയിലെ മത്സരം നടന്നത് ഒരുപാട് വർഷമായി. ഏകദേശം 8 പേരുടെ മത്സരമായിരുന്നു അത്. റെഡ് ഫൈറ്റേഴ്സ് മുഖേരിയുടെ കൂടെ പോയപ്പോൾ ആ മത്സരത്തിൽ പങ്കെടുത്തത്. അത് കോർട്ട് കഴിഞ്ഞ് പുറകോട്ട് പോയി കഴിഞ്ഞാല് ആ ലൈൻ കെട്ടിയാല് ഫൗളാന്നുള്ള ഒരു അവസ്ഥയിലെത്തി. ഒഫീഷ്യലായി നിൽക്കുന്നവരാണ് ഷിജു ഇനി ബേക്കോട്ട് പോയാല് ഫൗളാന്ന്, നമ്മള് ജയിക്കൂല്ലാന്നില്ലാ പറയുന്നത്. ബേക്കോട്ട് പോയാല് ഫൗളാന്ന്, ആ കോർട്ട് അത്രയും നീളമല്ലോ. ഞാനാകെ ഒരു ഡൗട്ട് വന്ന് അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഒരു കറക്കം കറങ്ങി വിജയിക്കും ഇത് ടീം. വടംവലി ആഴ്ചക്ക് തന്നെ ക്ലബിന്റെ മത്സരം ഉണ്ടാവും. ഓരോ ക്ലബ്ബുകള് അവരെ വാർഷികത്തിന്റെയും അങ്ങനെ മത്സരങ്ങൾ വരാറുണ്ട്. ഈ മത്സരത്തിന് 7 പേര് ഒരു 450 തൂക്കമായിരിക്കും. നമ്മളെ ടീം ചിലപ്പോ കൂട്ടുമ്പോ 450 മുകളിലുണ്ടാവും. അപ്പൊ ഈ 7 പേര് സെറ്റായാല് ടീം നല്ല ലോഡ് കാണിക്കുന്നതെന്ന് പറയാം. പണ്ടെല്ലാം ചെയ്യലെന്ന് വെച്ചാല് താപ്പായില് കയറി വെയിലത്ത് പൊത്ത് ചെയ്യുക, അങ്ങനെ തൂക്കം കുറച്ച് തരും. ഇപ്പോഴങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മളെ ഡയറ്റ് ചെയ്ത് ഫുഡെല്ലാം കഴിക്കുന്നതെല്ലാം പകുതിയാക്കി അങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുകഴിഞ്ഞ് ഏകദേശം 1 വ്യക്തി 6-7 കിലോളം കുറക്കാറുണ്ട്. ഈ ടീം 7 പേര് 450 ടീമാണ്, 450 എത്തിക്കും. ഈ മത്സരം തുടങ്ങുമ്പോൾ 450 ആയിരിക്കണം തൂക്കം. അതിലൊരു 100 ഗ്രാം അങ്ങോട്ടോ അധികമായില്ലെങ്കിൽ ടീം ഔട്ടാവും. ഈ വടംവലി കാണുമ്പോൾ ഒരു നിസ്സാരാഴ്ച കാണുമോ, ഇതിന്റെ പുറകിൽ ആരും ശ്രദ്ധിക്കാറില്ല, അത്രയും വിഷമമുണ്ട്. വടംവലി ഈ സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കെല്ലാം ഇത് ഗ്രേസ് മാർക്കും അങ്ങനെ മറ്റുള്ളതെല്ലാം കിട്ടുന്നതാണ്. സ്കൂൾ തലത്തിൽ ഇത് വന്നേരം വേണാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ മാഷ വിളിച്ചത്, ഷിനിത്ത പാട്ടിയാണ് വിളിച്ചത്. ഇപ്പം തുടർച്ചയായി 2 വർഷമായി അവർക്ക് പ്രാക്ടീസ് കൊടുക്കുന്നത്. കുട്ടികൾ 1 വർഷം മുമ്പ് ഇത് ചെയ്ത് സെറ്റാക്കി കൊണ്ടിരിക്കുക. 1 മാസം 2 മാസം ചെയ്തുകൊണ്ട് ടീം സെറ്റാകാൻ ചാൻസ് കുറവാണ്. ഇവര് ഏകദേശം 1-2 ആഴ്ച എത്തുമ്പോ എന്നെ വിളിക്കാറ്. അങ്ങനെ ടീമിന്റെ പൊസിഷൻ തന്നെ ഏലായി കിട്ടൂല.
0: ദേശീയ പാരാ പഞ്ചഗുസ്തി മത്സരത്തിൽ 7 തവണ സംസ്ഥാന ചാമ്പ്യനും 2 തവണ ദേശീയ സ്വർണ മെഡൽ ജേതാവുമായ MM ഷിജുവിന്റെ ജീവിതം നൽകുന്നത് ഒരേയൊരു സന്ദേശമാണ്: കരുത്തു വേണ്ടത് കൈകളിലല്ല, മനസ്സിലാണ്. ഇന്നത്തെ സ്പോർട്സ് ടൈം സമാപിക്കുന്നു. ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിച്ചത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മോഡേൺ ITI
2: കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥിരാംഗീകാരത്തോടെ കഴിഞ്ഞ 47 വർഷമായി പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം.
3: PSC അംഗീകൃത ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഓട്ടോമൊബൈൽ, റെഫ്രിജറേഷൻ ആൻഡ് AC എന്നീ ദ്വിവത്സര എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
2: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ.
3: ഫോൺ 8891107238.
4: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
6: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
7: റീഗൽ ജ്വല്ലേഴ്സ്, റെയിൽവേ അറിയിപ്പുകൾ. ട്രെയിൻ നമ്പർ 1:63:47, തിരുവനന്തപുരം മാംഗ്ലൂർ എക്സ്പ്രസ് 22 മിനിറ്റും 1:63:45 ലോകമാന്യ തിലക് തിരുവനന്തപുരം, നേത്രാവതി എക്സ്പ്രസ് 39 മിനിറ്റും 2:28:51 സാന്ത്രഗച്ചി ജംഗ്ഷൻ മാംഗ്ലൂർ സെൻട്രൽ വിവേക് എക്സ്പ്രസ് 3:30 മിനിറ്റും 2:09:10 പോർബന്തർ തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ് 4:57 മിനിറ്റും വൈകി ഓടുന്നു.
8: കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
4: പ്രായോജകർ
8: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
9: വിജയാരവം 2026 ജൂലൈ 5 കണ്ണൂരിൽ മേജർ രവീസ് ട്രെയിനിംഗ് അക്കാദമിയിൽ നിന്നും ഇന്ത്യൻ സേനയിൽ ജോലി നേടിയ 48 കുട്ടികൾക്കുള്ള ആദരവും പുരസ്കാര സമർപ്പണവും ജൂലൈ 5 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് കണ്ണൂർ യോഗശാല റോഡിലുള്ള ജവഹർ ലൈബ്രറി ഹാളിൽ. മേജർ രവി പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ പുതിയ ബാച്ചിൽ അഡ്മിഷൻ നേടാനുള്ള കുട്ടികൾക്കായി പ്രീ റിക്രൂട്ട്മെന്റ് സെലക്ഷനും നടക്കും. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കണ്ണൂർ, തലശ്ശേരി, കൂത്തുപറമ്പ്, ഇരിട്ടി, തളിപ്പറമ്പ്, പിള്ളാത്തറ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് എന്നിവിടങ്ങളിൽ പരിശീലനം നൽകും. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 8714333577.
10: ലാപ്രോസ്കോപ്പിക് സർജന്റെ നേതൃത്വത്തിൽ June 28 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കോയിലി ഹോസ്പിറ്റലിൽ സൗജന്യ ഹെർണിയ പരിശോധന ക്യാമ്പ്. ഫോൺ 9048714471.
11: നാല് പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
12: കോയിലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
11: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കോയിലി ഹോസ്പിറ്റൽ, തളാബ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
13: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
14: ലാപ്ടോപ്പോ?
13: അതെല്ലോ കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
15: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
14: തിരക്കുപിടിച്ച ജീവിതത്തിനിടയിൽ നിങ്ങളുടെ വീടിന് നൽകാം ഹോമം ചെയ്ത പവിത്രതയുടെ അനുഭൂതി. പഞ്ചഗവ്യ അഗ്നിഹോത്ര ധൂപം, രാസവസ്തുക്കളും ചാർക്കോളുമില്ലാതെ പഞ്ചഗവ്യങ്ങളും ജടാമാംസി, കുന്തിരിക്കം, മുത്തങ്ങ, കച്ചോലം തുടങ്ങിയ പ്രകൃതിദത്ത സുഗന്ധദ്രവ്യങ്ങൾ.

0: ആകാശവാണി.
1: നോവൽ സഞ്ചാരം.
2: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
1: ആകാശവാണി കണ്ണൂർ. ലളിതഗാനങ്ങൾ. സുദർശൻ പയ്യന്നൂർ സംഗീതം നൽകിയ ഗാനങ്ങളാണ് ഇന്നത്തെ പരിപാടിയിൽ. ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത് കെ വി റാണി ജോയ്, എം ശ്രീശാചന്ദ്രൻ എന്നിവരാണ്. ആകാശവാണി അക്ഷയവാണി, അമൃതമന്ത്രങ്ങൾ മീട്ടും അമരതരംഗിണി. ആകാശവാണി പ്രക്ഷേപണത്തിന്റെ 90th വാർഷികത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ പ്രത്യേക ഗാനമാണ് ഇന്നത്തെ പരിപാടിയിൽ ആദ്യം. ഗാനം രചിച്ചിരിക്കുന്നത് ഭാസ്കരൻ വട്ടോളി. ഗാനത്തിന് ശബ്ദം നൽകിയത് കെ വി റാണി ജോയ്.

സൗവർണ സന്ധ്യകൾ കളമിടും തീരത്ത് കനകാംബരം പോൽ നീ വിടർന്നു. രാജേഷ് പുതിയമഠം രചിച്ച ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് എം ശ്രീശാചന്ദ്രൻ.

സുദർശൻ പയ്യന്നൂർ സംഗീതം നൽകിയ ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കവിത മാനസവനികയിൽ വിടരും മായാമലരെ എന്ന ഗാനം കേൾക്കാം. ജ്യോതി സാവിത്രിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയിരിക്കുന്നത് കെ വി റാണി ജോയ്.

പരിപാടിയിൽ അവസാനമായി പ്രണയ സരോവര തീരമല്ലോ നീ, പ്രേമത്തിൻ ഉൾക്കടലാണ് ഞാൻ എന്നാരംഭിക്കുന്ന ഗാനം. ഗാനരചന അഷ്റഫ് കല്ലോട്. ആലപിച്ചിരിക്കുന്നത് ശ്രീഷാ ചന്ദ്രൻ.

0: ഭാസ്കരൻ വട്ടോളി, രാജേഷ് പുതിയമഠം, ജ്യോതി സാവിത്രി, അഷ്റഫ് കല്ലോട് എന്നിവർ എഴുതി, സുദർശൻ പയ്യന്നൂർ സംഗീതം നൽകി, കെ വി റാണിജോയ്, എം ശ്രീശാചന്ദ്രൻ എന്നിവർ ആലപിച്ച ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇന്നത്തെ പരിപാടിയിൽ കേട്ടത്. ഗാനങ്ങൾക്ക് പശ്ചാത്തല സംഗീതമൊരുക്കിയവർ കീബോർഡ് ഡൊമിനിക് ജേസൺ, പുല്ലാങ്കുഴൽ ജയൻ ഈയക്കാട്, ഗിറ്റാർ ജസ്മിഷ് തലശ്ശേരി, തബല സുരേഷ് ബാബു മാഹി, റിഥം കമ്പോസർ ആർ പ്രഭാകരൻ, നിർവഹണം വിനോദ് ബാബു എച്ച്, നിർവഹണ സഹായം എസ് ആർ മായ, സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്, എം അശോകൻ.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.

0: ചാൻ റോഡ് താവക്കര റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55
1: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: കാവാലം ശ്രീകുമാർ പാടിയ ഗാനമാണ് സംഗീതമാധുരിയിൽ അടുത്തതായി.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
2: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
0: വേണുഗോപാൽ പാടിയ ഗാനമാണ് അടുത്തത്.

ഇന്നത്തെ സംഗീതമാതിരി സമാപിച്ചു. ആകാശവാണി കണ്ണൂർ. എഫും പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് രാവിലെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും. രാജ്യത്തെ ആദ്യ സഹകരണാധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. ടാക്സി ഡ്രൈവർമാരുടെ ഉന്നമനത്തിനാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ഭാരത് ടാക്സി പ്രാധാന്യം നൽകുന്നത്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ കരുതലോടെ കരുനീക്കാമെന്ന സന്ദേശത്തിൽ

0: ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ ഭീമൻ പാമ്പും കോണിയും ഒരുക്കി ജില്ലാ കലക്ടർ എം എസ് മാധവിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് കണ്ണൂർ ജില്ലാ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഹെലൻ കെല്ലർ ദിനാചരണം ഇന്ന് രാവിലെ കണ്ണൂർ തോട്ടടയിൽ നടത്തും. മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഫിഫ ലോകകപ്പ് ഗ്രൂപ്പ് എച്ച് മത്സരത്തിൽ ഇന്ന് സ്പെയിൻ ഉറുഗ്വയെ എതിരില്ലാത്ത 1 ഗോളിന് പരാജയപ്പെടുത്തി. സ്പെയിനിനു വേണ്ടി അലക്സ് ബേന 42-ാം മിനിറ്റിൽ ഗോൾ നേടി. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന NSK ട്രോഫി 2020 ടൂർണമെന്റിൽ കോഴിക്കോടിനും എറണാകുളത്തിനും തുടർച്ചയായ 2-ാം വിജയം. കൊല്ലത്തെ 26 റൺസിനാണ് കോഴിക്കോട് തോൽപ്പിച്ചത്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.
1: ആകാശവാണി കണ്ണൂർ. പ്രിയം പ്രിയതരം. പ്രിയം പ്രിയതരത്തിൽ ഇന്നത്തെ അതിഥി ഗായകൻ പ്രമോദ് കണ്ണൻ.
2: പ്രമോദ് കണ്ണൻ നല്ലൊരു ഗായകനാണ് ബൈ പ്രൊഫഷൻ. മാങ്ങാട്ടിടം PHC ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. പ്രിയം പ്രിയതരത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം.
3: നമസ്കാരം.
2: ഈ ഒരു പ്രോഗ്രാമില് ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ കുറെയേറെ മനംമയക്കുന്ന ഗാനങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ആരംഭിക്കാം. ആദ്യം പറയുന്ന പാട്ട് ഏതാണ്?
3: ആദ്യം എനിക്ക് FM സ്റ്റുഡിയോ ഓർമ്മ വരുന്നത്, നമ്മുടെ സ്കൂളുകളിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും അന്നത്തെ കാലം ഈ സാഹിത്യ സമാജം എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടികൾ നടക്കാറുണ്ടായിരുന്നു. അതില് പാട്ടുപാടാ, നാടകം കളിക്കുക, അങ്ങനെ കഴിവുള്ള എന്ത് ഇതും ഓരോ കുട്ടികൾ എന്തായാലും ചെയ്യണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. അങ്ങനെ ഒരു അരവിന്ദ മാഷ് ഉണ്ടായിരുന്നു, ഞാൻ പാട്ടാണ് പാടിയത്. പാടി പല്ലവി മാത്രമേ പാടിയുള്ളൂ അന്ന്, ഒരു ഭക്തിഗാനവും മറ്റോ പാടിയത്. പാടിയിട്ട് അത് മോശമില്ലാത്തതുകൊണ്ട് മാഷ് വീണ്ടും എന്നെ പറഞ്ഞയച്ചു മുഴുവൻ പാടിയിട്ട് വന്നാ മതി എന്നുള്ള രീതിയിൽ. അങ്ങനെയാണ് ഞാൻ ഈ പാട്ടിന്റെ ഫീൽഡിലേക്ക് വരുന്നത്. പാട്ട് വീട്ടിലെല്ലാവരും നല്ലോണം നന്നായി പാടുകയായിരുന്നു, പക്ഷെ ഞാനായിട്ട് അങ്ങനെ വന്നിരുന്നില്ല. അതിനുശേഷം പിന്നെ മാഷ് തന്നെ പല സ്ഥലങ്ങളിലും, അരവിന്ദ മാഷാണ് മത്സരത്തിന് കൂട്ടിക്കൊണ്ടുപോകും, അങ്ങനെ ഞാൻ പാട്ടിലേക്ക് വെല്ലനെ വന്നു. അങ്ങനെ ഹൈസ്കൂൾ ആയപ്പോൾ ഒരു പാട്ടുണ്ട്, അവിടുത്തെ മ്യൂസിക് ടീച്ചറായിരുന്ന ലത ടീച്ചർ പഠിപ്പിച്ച ഒളിച്ചേ കണ്ടേ കണ്ണാരം പുത്തി. ഓളി

0: എന്നുള്ളൊരു പാട്ടായിരുന്നു. നല്ലൊരു ഒരു അരുമയുള്ള ഒരു ഓമനത്തുള്ള ഒരു പാട്ടായിരുന്നു.
1: ചിത്രയാണെന്ന്
0: തോന്നുന്നു പാടിയതല്ലേ. അങ്ങനെ അതായിരുന്നു പാടാനുള്ള ഒരു ഇത് വന്നത്. ഇപ്പൊ
1: കാലത്ത് കേരളത്തിൽ ഉണ്ടായിരുന്നില്ലേ ചെറിയ ക്ലാസ്?
0: ഇല്ല, അതായത് ഞാൻ അച്ഛൻ എക്സ് സർവീസ് മാൻ ആണ്. അപ്പം അമ്മ പഴയ മ്യൂസിക് ടീച്ചർ ആയിരുന്നു. പിന്നെ ഇത് വിട്ട് നേരെ അച്ഛന്റെ കൂടെ പല നോർത്തിലേക്ക് അങ്ങനെ അവർക്ക് പോസ്റ്റിംഗ് ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അങ്ങനെ പോയിരുന്നു. അപ്പൊ പാട്ടെപ്പോഴും നമ്മളെ വീട്ടിലെ ഒരു മെയിൻ ഇതാണ്.
1: കേരളത്തിന് പുറത്ത് പഠിച്ചതുകൊണ്ടാവും കുറച്ച് വൈകിയത് എന്ന് തോന്നുന്നു. നാട്ടില് എപ്പോഴും കലാപരിപാടികൾ ഉത്സവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടായിരിക്കാം.
0: ഞാൻ അഞ്ചാം ക്ലാസ് മുതലാണ് ശരിക്കും മലയാളം തന്നെ ആദ്യം പഠിച്ചു വരുന്നത്. മലയാളം എഴുതാനെല്ലാം പഠിക്കുന്നത് നാലാം ക്ലാസ് മുതലാണ് ഇങ്ങോട്ടേക്ക് പഠിച്ചത്. അങ്ങനെ പിന്നെ എല്ലാം എഴുതും, അങ്ങനെ എല്ലാം ചെയ്യും.
1: അപ്പൊ ഈ ഗാനം വെച്ചിട്ട് തന്നെ നമുക്ക് ഈ പ്രോഗ്രാം തുടങ്ങാം. ഉദയഭാനു കമ്പോസ് ചെയ്തൊരു ഗാനമാണ്, കാവാലത്തിന്റെ വരികളാണ്. ആകാശവാണി ഗാനമാണോ ദൂരദർശൻ ഗാനമാണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോ അങ്ങനെ കേട്ടൊരു പാട്ടാന്ന് മാത്രം അറിയാം. അപ്പോ നല്ലൊരു ഗാനം.

0: അടുത്ത പാട്ട്.
1: അടുത്ത പാട്ട് എന്ന് പറയുമ്പം ദേവാംഗണങ്ങൾ, ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിലെ പാട്ട്, ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. എനിക്ക് നോസ്റ്റാൾജിയ വരുന്ന പാട്ടാണ്. ഞാൻ ബ്രണ്ണൻ കോളേജിലായിരുന്നു പഠിച്ചത്. അവിടെ ഇലക്ഷന് മത്സരം

0: മത്സരിച്ചിരുന്നു, അതായത് ഫൈൻ ആർട്സ് സെക്രട്ടേറിയറ്റ് അവിടെ മത്സരിച്ചിരുന്നു. അന്നേരം നമ്മൾ വോട്ട് പിടിക്കാൻ പോകുമ്പോഴേ ഓരോ ക്ലാസ്സിൽ പാട്ട് പാടണം, പാട്ട് പാടിയാലേ വോട്ട് ചോദിക്കുന്ന മുമ്പിൽ പാട്ട് പാടിയിട്ടാണ് വോട്ട് ചോദിക്കുക. അതിൽ രണ്ടു മൂന്ന് ലിസ്റ്റിലുണ്ടായിരുന്ന പാട്ടാണ് സംഗീതമേ, അതുപോലെ ദേവാങ്കണങ്ങൾ, കള്ളിപ്പൂങ്കുയിലെ, അന്നത്തെ ട്രെൻഡി ആയിട്ടുള്ള പാട്ടുകളായിരുന്നു. അപ്പം ദേവാങ്കണങ്ങളാണ് ഞാൻ എപ്പോഴും, ഒരു പാട്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പാടുന്ന പാട്ടും അതായിരിക്കും, ആദ്യം മനസ്സിൽ വരുന്ന പാട്ട് അതാണ്. അതുകൊണ്ട് ഭയങ്കര നോസ്റ്റാൾജിയ ഉള്ള പാട്ടാണ്. മാത്രമല്ല അത് പാടിയിട്ട് കേട്ടിട്ടാണ് എന്റെ ജീവിതത്തിലേക്ക് ഒരാള് വന്നതും, എന്റെ സഹധർമ്മിണി. അങ്ങനെ ഒരു ഇതും കൂടിയുണ്ട്, ഈ ദേവാങ്കണങ്ങൾ. പിന്നെ മകളുടെ പേരും ദേവാങ്കന എന്നാണ്, അത് യാദൃശ്ചികമായി വന്നതാണ്. ആ പാട്ടിനൊരു പ്രത്യേകതയുണ്ട്
1: ജീവിതത്തിൽ. വലിയൊരു സ്ഥാനം പാട്ടാണ്. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പാട്ടെല്ലാം പാടിയിട്ട് ഇലക്ഷനിൽ ജയിച്ചോ?
0: ജയിച്ചു, നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു. കലാകാരന്മാർക്ക് അങ്ങനെ രാഷ്ട്രീയം അതൊന്നും ഇല്ലല്ലോ, അവിടെ എല്ലാവരും അംഗീകരിക്കുന്നത് ആ ഒരു ടാലന്റ്.
1: ചില സ്ഥലത്തെത്തുമ്പോൾ രാഷ്ട്രീയം
0: മറന്നു പോകും. അതെ അതെ.

0: പ്രമോദന് മാത്രമല്ല, ഒരുപാട് പേരെ, പാട്ട് പാടാത്തവരെ ഒക്കെ, പാട്ട് പാടുന്നവരെയും പാട്ട് പാടാത്തവരെയും പാട്ട് കേട്ടിരുന്നവരെയും ആ സിനിമ കണ്ടവരെയും ഒക്കെ ഒരുപാട് ഗൃഹാതുരതയിലേക്ക് നയിക്കുന്ന ഒരു ഗാനം തന്നെയാണ് ഞാൻ ഗന്ധർവനിലെ ഈ ഒരു പാട്ട്.
1: നിതീഷ്
0: ഭരദ്വാജ് അല്ലേ, പത്മരാജൻ, ഇവരെല്ലാം നമ്മൾ ആ പാട്ടിലേക്ക് കൊണ്ടുവരും. അതുപോലെ നല്ലൊരു ഗാനം എന്ന രീതിയിലും അതിലെ രചനാ സംഗീതം,
1: അതെ
0: ശരിക്കും. അപ്പോ ആ ഗാനം നമുക്ക് കേൾക്കാം.

0: അടുത്ത പാട്ടിലേക്ക്.
1: ഞങ്ങളെ ഒരു കസിൻസ് ഉണ്ട്, നമ്മളൊരു ഗ്രൂപ്പ് കസിൻസ് എല്ലാം കൂടി നല്ല എല്ലാവരും പാട്ടുമായിട്ട്
0: അമ്മ
1: വഴിക്ക്,
0: അമ്മ വഴിക്ക്, അമ്മയുടെ വീട് എവിടെയാണ്? സ്വന്തം വീട്
1: അമ്മ പൊന്നം എന്ന് പറയും,
0: പൊന്നം
1: ആ ഭാഗത്താണ്. അപ്പം അവിടെ ഒരു ഇരിക്കുമ്പോ ഒരു ഒരു ടീം, ഇത് കുറെ 10 വർഷം മുമ്പിലുള്ള ഇതാണ്, ഇപ്പം ഈ തൈക്കുടം അങ്ങനത്തെ ബാൻഡുകളെല്ലാം വരുന്ന വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ടീം തുടങ്ങണം എന്നെല്ലാം പറഞ്ഞിട്ട് ആ ഒരു രീതിയിൽ തുടങ്ങിയിരുന്നു. അങ്ങനെ തലശ്ശേരിയിലുള്ള ഒരു സ്ഥലമാണ് ഓവർബ്രിസ് എന്ന് പറഞ്ഞു, അങ്ങനെ തൈക്കുടം എന്ന് പറയുന്ന പോലെ തന്നെ ഓവർബ്രിസ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് ഒരു ബാൻഡ് ഞങ്ങൾ രൂപീകരിച്ചിരുന്നു. അന്നേരം ഈ ചെമ്പക തൈകൾ എന്ന് പറഞ്ഞ പാട്ടില്ല, അർജുനൻ മാഷുടെ പാട്ട്, അതും അത് ഏകദേശം അതേ രാഗത്തിൽ വരുന്ന ഹിന്ദി ജീവൻ സെ ബരി തെരി ആഖേ എന്ന് പറഞ്ഞ പാട്ടുണ്ട്. അങ്ങനെ അത് രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്തിട്ട് ആ രണ്ടു പാട്ടും കൂടി യോജിപ്പിച്ച് ഞങ്ങളൊരു ആൽബം പോലെ ഒരു റീൽസ് പോലെ ഇറക്കിയിരുന്നു. യൂട്യൂബിലുണ്ട്, പക്ഷെ വ്യൂവേഴ്സ്

0: നമ്മളൊരു സുഹൃത്താണ്, അങ്ങനെ ഒരു ടീമാണ് അവര്. നോൺമൻ ഇപ്പം ഈ ഫീൽഡിൽ തന്നെ ഉണ്ട്, ബേസ് ഗിറ്റാറിസ്റ്റ് ആയിട്ട് ഇപ്പം ചിത്ര ചേച്ചിയുടെ കൂടെ എല്ലാം വായിക്കുന്ന ആളാണ്. അങ്ങനെ അവര് മാത്രമേ ഒരു പ്രൊഫഷണൽ ആയിട്ട് ഉള്ളൂ, ബാക്കി എല്ലാവരും വേറെ ജോലികളെല്ലാം ഉള്ള ആളാ. പക്ഷെ മ്യൂസിക് എപ്പോഴും സൈഡായിട്ട് കൊണ്ടുവന്നുണ്ട്. ഇപ്പം ആ ചെമ്പകത്തൈകൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്.
1: അത് രണ്ടും നിങ്ങൾ മെർജ് ചെയ്തിട്ടല്ലേ പാട്ട്? അതുപോലെ ഒന്ന് നാലുവരി ചെമ്പകത്തൈ പാടിയിട്ട് നാലുവരി ജീവൻസേ വരി ഒന്ന് പാടിയിട്ട് കേട്ടെ.

0: അറിയാണ്ട് പാടിപ്പോവ.
1: അങ്ങനെ നല്ല രസമുള്ള ഒരു കോമ്പോസിഷൻ ആണ് അത്.
0: ശരിക്കും ആ ഒരു രാഗത്തിന്റെ ഒക്കെ അല്ലേ ഭാഗ്യശ്രീ, ചില രാഗങ്ങൾക്ക് വല്ലാതൊരു വശ്യതയുണ്ട്. ഈ രാഗം ഭാഗ്യശ്രീ രാഗം അല്ലേ, അങ്ങനെ എനിക്ക് തോന്നുന്നു ആ രാഗത്തിന്റേതാണോ എന്താണെന്നറിയില്ല.
1: ഒരു ഗസൽ മൂഡിൽ വരുന്ന ഒരു പാട്ടാണെന്ന്
0: നമുക്ക് ആ ഒരു മലയാളത്തിലെ ഈ പാട്ട് നോക്കുകയാണെങ്കിൽ ശ്രീകുമാരൻ തമ്പി, എം കെ അർജുനൻ അവരുടെ ഒരു ഹൃദയഹാരിയായ ഒരുപാട് ഗാനങ്ങൾ നമുക്കുണ്ട്. അതിലെല്ലാത്തിനും മേലെ നിൽക്കുന്നു വേണമെങ്കിൽ പറയാം ഈ ഒരു ഗാനം. അതുപോലെ കിഷോർ കുമാർ ഹിറ്റ്സ് നോക്കുമ്പം ഈ ഒരു ജീവൻ സേവരി എന്നുള്ള ഒരു ഗാനം അല്ലേ, ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. നമുക്കിപ്പം ഈ പ്രോഗ്രാമില് ചെമ്പകത്തൈ തന്നെ കൊടുക്കാം.
1: ആയിക്കോട്ടെ.

0: എനിക്ക് AR റഹ്മാൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു സംഗീത സംവിധായകനാണ്. ഞങ്ങൾ ഒരു 90 കാലഘട്ടങ്ങളിലെല്ലാം റോജ ഇറങ്ങിയതിന് ശേഷം നമ്മളെ
1: തരംഗമായിരുന്നു.
0: ആ കോളേജ് ഡേയ്സ് എപ്പോഴും നോസ്റ്റാൾജിയ വരുന്ന ഒരു ഇതാണ്. AR റഹ്മാന്റെ എല്ലാ കാസറ്റുകളും അന്ന് വാങ്ങും. അന്ന് കാസറ്റാണല്ലോ, കാസറ്റ് വാങ്ങും. അന്ന് അതിന് വലിയ പൈസ, സാധാരണ കാസറ്റിനെക്കാട്ടും പൈസ കൂടുതൽ. ആകെ പാട്ട് ഒരു 2-3 പാട്ടോ അല്ല 5 പാട്ടോ ഉണ്ടാവുള്ളൂ. അങ്ങനെ അത് വാങ്ങാൻ എങ്ങനെയെങ്കിലും പൈസ ആക്കും. നമ്മളന്ന് കശുവണ്ടി വിറ്റ് എല്ലാം ഉള്ള പൈസ കൊണ്ടാണ് അന്ന് വാങ്ങാൻ. അന്ന് ചെറിയതല്ല. അപ്പം കോളേജിൽ പഠിക്കുമ്പോ എപ്പോഴും റഹ്മാന്റെ എല്ലാ പാട്ടുകളും അന്ന് നമുക്ക് ഭയങ്കര ഇതാണ്. കാതലൻ ഇറങ്ങിയ ഒരു സമയമായിരുന്നു. കാതലൻ നമ്മള് മുക്കാല എന്നെല്ലാം പറഞ്ഞ പാട്ടുകൾ, അതിനകത്തുള്ള ഒരു എന്നെ വിളെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. എനിക്ക് തോന്നുന്നു ദേശീയ പുരസ്കാരം തന്നെ
1: കിട്ടിയിട്ടുണ്ട്. മികച്ച ഗായകനുള്ള പുരസ്കാരം. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ ആദ്യമായിട്ട് പാടിയ പാട്ടാണ്, ആദ്യമായി പാടിയ സിനിമാ ഗാനമാണ്. അതിന് തന്നെ ദേശീയ അവാർഡ് കിട്ടുക, അതൊരു അപൂർവതയാണ്. അതും കൂടി നമുക്ക് പ്രത്യേകതയുണ്ട് ഈ പാട്ടിന്. പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞ AR റഹ്മാന്റെ പൊതുവെ AR റഹ്മാനെ പറ്റി കൂടുതൽ അറിയാത്തവര് വിചാരിക്കും അടിപൊളി ഗാനങ്ങളുടെ
0: ഒരു കമ്പോസർ. അതില്
1: നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല മുക്കാബുല എന്നുള്ള ആ പാട്ട്, ഉർവശി പോലത്തെ പാട്ടിൽ ആ സിനിമയെ തന്നെയാണ് ഇത്രയും നല്ലൊരു മെലഡി എന്നുള്ളത് ചിലപ്പോ നമ്മളെ അത്ഭുതപ്പെടുത്തിയേക്കും അല്ലേ.

0: എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനങ്ങളിൽ വിദ്യാധരൻ മാഷ്ടെ ഒരു ഗാനമുണ്ട്, പാടുവാനായി വന്നു നിന്റെ. ഞങ്ങൾക്കൊരു ഇപ്പോഴും ടീമുണ്ട്, ശ്രീരഞ്ജിനി ഓർക്കസ്ട്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമുണ്ട്. അതിൽ എല്ലാവരും എംപ്ലോയീസ് ആണ്, സൈഡായിട്ടാണ് സംഗീതം കൊണ്ടുവന്ന് ഒരുമിച്ച് കൊണ്ടുവന്ന് എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്ത് വായിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ആ ടീമിൽ എപ്പോഴും പാടുന്ന പാട്ടാണ് പാടുവാനായി വന്നു നിൻ. ആ ഗാനം ഒന്ന് നോക്കിയാലോ.
1: ആയിക്കോട്ടെ, നല്ല പാട്ടാണ്, പോയിന്റ് ബിയുടെ വരികളാണ്. ഈ പറഞ്ഞ പോലെ വിദ്യാധരൻ മാഷിന്റെ മ്യൂസിക്കിന്റെ ഒരു പ്രത്യേകത, എഴുതാപ്പുറങ്ങൾ സിനിമ.

0: അപ്പൊ ഈ ശ്രീരഞ്ജിനി ഓർക്കസ്ട്ര അതിലുള്ള പാടുന്നവരും അതുപോലെ ഇൻസ്ട്രുമെന്റ്സ് കൈകാര്യം ചെയ്യുന്നവരും എല്ലാം എംപ്ലോയീസ്
1: ആണ്. അതിന് കുറച്ചു പേരുണ്ട് പ്രൊഫഷണൽസ്, അവര് ജുബിൻ എന്നെല്ലാം പറയുന്ന കീബോർഡ് വായിക്കുന്ന ആളുണ്ട്, തബല കമ്പോസർ എല്ലാം എംപ്ലോയീസ് ആണ്, ഗിറ്റാർ വായിക്കുന്ന രൂപേഷ്, മനോജേട്ടൻ, അങ്ങനെ കുറച്ചു പേരുണ്ട്, അവരെല്ലാം എംപ്ലോയീസ് ആണ്. അപ്പൊ അവരെല്ലാവരും അവരവരുടെ ലെഷർ ടൈമില് നമ്മൾ പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ
0: എവിടെയാണ് നിങ്ങളുടെ?
1: തലശ്ശേരി ബേസ്ഡ് ആണ്, തലശ്ശേരി ശ്രീരഞ്ജിനി.

0: ഓർക്കസ്ട്രയാണ്. പിന്നെ
1: അപ്പൊ ഇപ്പം
0: പിണറായി
1: പാട്ടൊക്കെ വരുന്നത് 80s കാലഘട്ടങ്ങളിലാണ്. അപ്പോ ഇന്നും ഇങ്ങനത്തെ പാട്ടുകൾ പാടുമ്പോ അതെങ്ങനെ ആൾക്കാർ,
0: അതായത് ഓൾഡ് ഈസ് ഗോൾഡ് അതുപോലെ ഭക്തി ഗാനങ്ങൾ, ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ പാട്ടുകളാണ് കൂടുതലായിട്ട് ഞങ്ങളെ ലിസ്റ്റിൽ വരുവാണ്.
1: കൂടുതൽ ആൾക്കാരെ അട്രാക്ട് ചെയ്യണമെങ്കിൽ
0: നല്ല പരിപാടി കിട്ടാറുണ്ട് അത്യാവശ്യം. ഇത് പറയുമ്പം എനിക്ക് ഓർമ്മ വരുന്നത്, സ്കൂൾ കാലഘട്ടത്തിൽ സ്കൂളില് ഈ ഗ്രൂപ്പ് സോങ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രദീപ് മാസ്റ്റർ വന്നിരുന്നു. എന്റെ സംഗീത പഠനം സാറിൽ നിന്നാണ് തുടങ്ങിയത്. ഗ്രൂപ്പ് സോങ് ആണ് ആദ്യം പഠിപ്പിച്ചു തുടങ്ങിയത്. പിന്നീട് ഞാൻ പിണറായിൽ തന്നെയാണ് സാറ് ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോ അവിടെ നിന്ന് ശാസ്ത്രീയമായിട്ട് കുറച്ച് അഭ്യസിച്ചു, ഒരു 2 വർഷത്തോളം സാറിന്റെ കീഴിൽ പഠിച്ചിരുന്നു. പക്ഷെ എന്റെ നിർഭാഗ്യത്തിന് സാറിന് പ്രതിഭ മാഷ്ക്ക് ഗവൺമെന്റ് ജോലി കിട്ടി, അങ്ങനെ അവര് നാട്ടിൽ നിന്ന് പോയി. പിന്നെ എനിക്ക് വേറെ ഒരാളടുക്ക പോയിട്ട് പഠിക്കുമ്പോൾ എനിക്കൊരു ഒരു സുഖം കിട്ടിയിരുന്നില്ല. പിന്നെ അങ്ങനെ
1: പിന്നെ
0: ക്ലാസിക്കൽ പഠിച്ചിരുന്നില്ല. അമ്മ മ്യൂസിക് ടീച്ചറാണെന്ന് പറഞ്ഞല്ലോ, ചേച്ചിയും നന്നായി പാടും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ പ്രദീപ മാസ്റ്റർ ഇപ്പം റിട്ടയർ ചെയ്ത് നാട്ടിൽ വന്നിട്ട് ഇപ്പം ഒരു പ്രണവപ്രിയ കോളേജ് ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് പിണറായിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും എല്ലാ വീക്കെൻഡുകളിലും അവിടെ കൂടും. അപ്പൊ സാറിന്റെ കൂടെ കൃത്യമായിട്ട് ഇപ്പം പാട്ട് പഠിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകുന്നുണ്ട്. ഇപ്പം സ്ഥിരമായിട്ട് അവിടെ നിന്ന് പഠിക്കുന്നുണ്ട്.
1: ഇപ്പം
0: ശാസ്ത്രീയമായിട്ട്
1: പഠിക്കുകയാണ്. ചേച്ചി ഇപ്പൊ പാടാറില്ലേ?
0: ചേച്ചി പാടാറുണ്ട്. ചേച്ചി ഹൗസ് വൈഫ് ആണ്, ശ്രീജ എന്നാണ് പേര്.
1: ശ്രീജ കണ്ണൻ.
0: ശ്രീജ കണ്ണൻ ചേച്ചിയുടെ പറയുമ്പം ബോലേരെ പപ്പി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, വാണി ജയറാം ഹിന്ദി പാട്ടാണ്. ബോലേരെ പപ്പി ഹരാ പപ്പി ഹരാ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗാനം.
1: ചേച്ചി ഓർക്കുമ്പോ
0: ഈ പാട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഒന്നാമത് ഞങ്ങളെ വീട്ടിലെല്ലാവരും എല്ലാവർക്കും മ്യൂസിക്കായിട്ട് നല്ല ഇതുണ്ട്. മൂത്ത ചേച്ചി ഉണ്ട്, മൂത്ത ചേച്ചി ഭയങ്കര ഒരു ക്രിട്ടിക്കാണ്. അച്ഛനും മൂത്ത ചേച്ചിയാണ്, നമുക്ക്
1: തിരുത്തുന്നത്.
0: ഈ പണ്ട് എനിക്കെപ്പോ ഓർമ്മ വരുന്നത് അന്ന് ഈ പവർ കട്ടുള്ള സമയമാണ്, നമ്മളെ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് നടക്കുന്ന സമയം അതാണ്. വീട്ടില് പവർ കട്ട് ഉണ്ടാവുമ്പോൾ ലൈറ്റ് പോകുമ്പോ പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ, പഠിക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പൊ എല്ലാവരും പാട്ട് പാടാൻ തുടങ്ങും. ഇന്ന് ഞാനും പാടും, ചേച്ചിയും പാടും, അമ്മയും അമ്മക്കറിയുന്ന പാട്ടും പാടും. അങ്ങനെ പാടുമ്പോൾ അച്ഛനും മൂത്തേച്ചി, മൂത്ത ചേച്ചിയാണ് ഇത് തെറ്റ് വരുമ്പോ അത് അവിടെ കുഴപ്പമുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നത് അവരാണ്.
1: മോഡറേറ്റർ
0: ചേച്ചിയും അച്ഛനുമായിരുന്നു.
1: ചേച്ചി എന്ത് ചെയ്യുന്നു? മൂത്തേച്ചി
0: ചേച്ചി ഇപ്പം റിട്ടയർഡ് ആണ്, കേന്ദ്രീയ വിദ്യാലയ ടീച്ചറായിരുന്നു.
1: നിങ്ങൾ മൂന്ന് മക്കളാണ്?
0: മൂന്ന് മക്കളാണ്.
1: അപ്പോ ഈ പാടുവാനായി വന്നു നിന്റെ കേട്ടിട്ട് തിരിച്ചു വരാം.

0: പ്രിയം പ്രിയതരത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗായകൻ പ്രമോദ് കണ്ണന്റെ ഇഷ്ടഗാനങ്ങൾ.
1: അതുപോലെ രവീന്ദ്രൻ മാഷ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഗീത സംവിധായകനാണ് അറിയാം. പക്ഷെ രവീന്ദ്രൻ മാഷയുടെ പ്രമദവനം അതും 90 കാലഘട്ടത്തിൽ ഇറങ്ങിയ ഹിസൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിലുള്ളതാണ്. ആ പാട്ട് എനിക്ക് ശരിക്കും മനസ്സോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അധിക വേദികളിലും പാടാറുണ്ട്.
2: അതിന്റെ ഒരു ഹമ്മിങ് കേട്ടാ മതി അല്ലേ? ജോഗ് രാഗത്തിന്റെ അനവദ്യമായ അനുഭൂതി നൽകുന്ന ഒരു ഗാനം എന്നൊക്കെ നമുക്ക് പറയാം. സിനിമയിലാണെങ്കിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന അബ്ദുള്ള ഉദയവർമ്മ രാജാവിന്റെ ഹൃദയം കീഴടക്കുന്ന അദ്ദേഹത്തെയും അവിടെ ചുറ്റു നിന്ന എല്ലാവരെയും ആ കൊട്ടാരത്തിലെ എല്ലാവരെയും പാട്ടിലാക്കിയ ഒരു ഗാനം എന്നൊക്കെ പറയാം. അപ്പൊ നമുക്കത് ഓരോ പ്രാവശ്യം നമുക്ക് കേൾക്കുമ്പോഴും പുതിയ പുതിയ ഒരു അനുഭൂതി കിട്ടുന്ന ഒരു പാട്ടാണ് അല്ലേ? എത്ര കേട്ടാലും മതി വരാത്ത എന്നെല്ലാം നമ്മള് ഭംഗിയൊക്കെ പറയും, പക്ഷെ ഇത് ശരിക്കും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതിപ്പോ നമുക്കൊന്ന് കേൾക്കാം. ഒരു കാര്യം ചെയ്യാം, പ്രമോദ് കണ്ണൻ കരോക്കെ ഇട്ടിട്ടൊക്കെ പാടുന്നതല്ലേ, അപ്പൊ കരോക്കെ സപ്പോർട്ടോടുകൂടി ഈ ഗാനം ഒന്ന് കേൾക്കണമെന്നുണ്ടായിരുന്നു.
1: ആയിക്കോട്ടെ, ആ രീതിയിൽ ചെയ്യാം.

0: ഇതുപോലെ തന്നെ ശരത് സർ,
1: സംഗീത സംവിധായകൻ ശരത്,
0: അതെ അതെ, അവരെ ഒരു ആദ്യത്തെ ചിത്രമുണ്ട് ക്ഷണക്കത്ത് എന്ന് പറഞ്ഞ, എല്ലാ പാട്ടുകളും ഒന്നിനൊന്ന് മെച്ചമുള്ള പാട്ടുകളാണ്. അദ്ദേഹത്തിന്റെ ഒരു മംഗളങ്ങൾ അരുളും എന്ന് തുടങ്ങുന്ന ഗാനം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. പണ്ട് പ്രണയിച്ചു നടന്ന സമയത്ത് ഈ വിരഹത്തിൽ വരുന്ന സമയത്തെല്ലാം നമ്മളെപ്പം മൂളുന്ന പാട്ടായിരുന്നു അത്.
1: എത്ര വർഷം പ്രണയിച്ച് നടന്നു?
0: പ്രണയിച്ച് നടന്നു എന്ന് പറഞ്ഞാൽ 5-7 വർഷത്തോളം പിന്നെ ജീവിതത്തിലേക്ക് വന്നു.
1: ജോലി കിട്ടി,
0: കല്യാണം കഴിച്ചു.
1: വൈഫ് ഹൗസ് എവിടെയാണ്?
0: വൈഫ് മുഴപ്പിലങ്ങാടാണ്, ജിൻഷ എന്നാണ് പേര്. ആർമി സ്കൂളിൽ ടീച്ചറാണ്. രണ്ട് മക്കളെ, ഒരാള് NIT കാലിക്കറ്റിൽ പഠിക്കുന്നു, എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു, ദേവാംഗന നന്നായി പാടും, കൃഷാങ്ക് 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അങ്ങനെയാണ്. മോനും അത്യാവശ്യം പാടും,
1: എല്ലാരും പാടും.
0: വൈഫ് പാടൂല, ഈ ചേച്ചി പറഞ്ഞ പോലെ തന്നെ എല്ലാ കുറ്റങ്ങളും കണ്ടുപിടിച്ച്
1: പറഞ്ഞു
0: അങ്ങനെ ഒരാള് നല്ലതാണ്, അല്ലെങ്കിൽ ഒരു അഹങ്കാരായിപ്പോ.

0: ശരത്തിന്റെ കോമ്പസിഷൻ എന്തോ ഒരു പ്രത്യേകത
1: നമുക്ക്
0: വല്ലാതെ ആ ഒരു സിന്ദൂര രേഖ സിനിമയിലെ പോലെ എന്തൊരു പാട്ടാണതൊക്കെ. അങ്ങനത്തെ എന്തോ ഒരു അട്രാക്ഷൻ കൂടുതലുണ്ട് എന്തോ. ഓക്കെ, നമുക്ക് ആ ഗാനം മംഗളങ്ങൾ അരുളും കേൾക്കാം.

0: ഗാനങ്ങളൊക്കെ അവതരിപ്പിച്ചു കഴിഞ്ഞു. അവതരിപ്പിച്ചു എന്നതിനേക്കാൾ പാട്ടുപാടി പാട്ടിലാക്കി നമ്മളെ എല്ലാവരെയും എന്ന് പറയാം.
1: അപ്പോ
0: എല്ലാം നല്ല ഗാനങ്ങളായിരുന്നു. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഒരു ഗവൺമെന്റ് ജോലി കൊണ്ടുപോകുന്ന ഒരാളാണ്, ഹെൽത്ത് ഇൻസ്പെക്ടറാണ്, ഫീൽഡ് വർക്ക് ധാരാളം ഉണ്ടാക്കും. അതിന്റെ ഇടയിലും എല്ലാം കിട്ടിയ സമയത്ത് മുഴുവൻ പാട്ടിനായിട്ട് ചിലവാക്കുന്ന ഒരാളാണ്. അപ്പോ ഒരു നല്ല ഗായകൻ എന്ന രീതിയിലും കുടുംബത്തിലും എല്ലാ സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്.
2: ഗായകൻ പ്രമോദ് കണ്ണൻ അവതരിപ്പിച്ച ഇഷ്ടഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. പ്രിയം പ്രിയതരം സമാപിക്കുന്നു. അഭിമുഖം ജീജ ശ്രീജിത്, കൂടെ മഞ്ജു മുകുന്ദൻ, സാങ്കേതിക സഹായം പി വി രമേശൻ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
5: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
4: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
5: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
4: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
5: ഏറ്റവും പുതിയ റിലീസുകൾ,
4: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
5: നമുക്ക് ആസ്വദിക്കാം
4: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
5: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
6: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
7: RBI പറയുന്നു,
8: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
9: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഹലോ പ്രിയ ഗീതം, എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ. 9495991015 0497295600.
10: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
11: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1

0: മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
4: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
5: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916-HUID-BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
6: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
7: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
8: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
9: കുടുങ്ങി UPI പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
10: RBI പറയുന്നു,
9: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

ആകാശവാണി കണ്ണൂർ. എഫും പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക ദിനത്തോടനുബന്ധിച്ച് ഉദ്യമി ഭാരത് സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കോപ്പർ ക്ലോറിൻ തെർമോ കെമിക്കൽ പ്രക്രിയയെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ ഹൈഡ്രജൻ ഉൽപാദന യൂണിറ്റ് കൽപ്പാക്കത്തെ ഇന്ദിരാഗാന്ധി ആണവ ഗവേഷണ നിലയത്തിൽ ആരംഭിച്ചു. കേന്ദ്ര ആണവോർജ വകുപ്പ് സെക്രട്ടറി അജിത് കുമാർ മോഹാന്റി ഉദ്ഘാടനം ചെയ്തു. പ്ലസ് വൺ പ്രവേശനത്തിന്റെ മുഖ്യഘട്ടത്തിലെ അവസാന അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. തിങ്കൾ രാവിലെ 10 മുതൽ ബുധൻ വൈകിട്ട് 5 വരെ സ്കൂളുകളിൽ പ്രവേശനം നേടാം. വെനസ്വേലയിൽ തുടർച്ചയായ 2 ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 920 3,300 പേർക്ക് പരിക്കേറ്റു. തിരുവനന്തപുരം വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രത്തിന്റെ പുതിയ ഡയറക്ടറായി പ്രമുഖ ശാസ്ത്രജ്ഞൻ ഡോക്ടർ യു പി രാജീവിനെ നിയമിച്ചു. വി എസ് എസിലെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ഇന്നലെ 8 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3, വയനാട് 2, എറണാകുളം, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജി മത്സരത്തിൽ ഹാഫ് ടൈം അവസാനിക്കുമ്പോൾ ഈജിപ്ത് ഇറാൻ മത്സരം

0: 1-1 എന്ന നിലയിലാണ്. മറ്റൊരു മത്സരത്തിൽ ബെൽജിയം ന്യൂസിലാൻഡിനെതിരെ എതിരില്ലാത്ത 2 ഗോളിന് മുന്നിട്ട് നിൽക്കുന്നു. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.
1: സമയം 10 മണി. ആകാശവാണി.
2: നേർവഴി.

0: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് നേർവഴിയിൽ അധ്യാപകനായ എബി ടൈറ്റസുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം.
1: എല്ലാ പ്രിയപ്പെട്ടവർക്കും നേർവഴിയിലേക്ക് സ്വാഗതം. നേർവഴിയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് എബി ടൈറ്റസ് സാറാണ്. സാറ് യു പി സ്കൂൾ അധ്യാപകനാണ്, ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് വരുന്നത്. സാറ് ഏത് വിഷയമാണ് മെയിനായിട്ട് എടുക്കുന്നത്?
2: ഞാന് യു പി ആണ്. യു പി ആകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റുകളും കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്റെ മെയിൻ സബ്ജക്ട് എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് ആണ്. പക്ഷെ നമുക്ക് എല്ലാം എടുക്കേണ്ടി വരും. കൂടുതലും സോഷ്യലും മലയാളം ഒക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്.
1: സാറ് ഡിഗ്രി ഒക്കെ എവിടെയാണ് പഠിച്ചത്?
2: ഞാന് യൂണിവേഴ്സിറ്റി കോളേജിലാണ്. ഞാന് ഹിസ്റ്ററി ആയിരുന്നു എന്റെ മെയിൻ സബ്ജക്ട്. എന്റെ സ്വദേശം തിരുവനന്തപുരം ആയതുകൊണ്ട് തന്നെ കൂടുതലും തിരുവനന്തപുരത്തുള്ള സ്കൂളിലായാലും കോളേജിലൊക്കെ ആയാലും കൂടുതൽ പഠിച്ചതൊക്കെ ഇവിടെ തന്നെയാണ്.
1: ജോലിക്ക് വേണ്ടിയാണ് ആലപ്പുഴ?
2: ജോലിക്ക് വേണ്ടിയിട്ടാണ് ആലപ്പുഴ പോകുന്നത്.
1: ഏത് വർഷമാണ് ഡിഗ്രി?
2: ഞാൻ 2010-13 ഡിഗ്രി പഠിക്കുന്നത്.
1: സുഹൃത്തുക്കളൊക്കെ ഒരുപാട്
2: ഉണ്ടായിരുന്നു? ഇപ്പോഴും റിലേഷൻ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. സുഹൃത്തുക്കൾ നമ്മള് ഏത് കാലഘട്ടത്തിലായാലും ബലമാണ്.
1: തീർച്ചയായിട്ടും കോളേജ് കാലഘട്ടത്തിലെ കുറെ ഓർമ്മകൾ ഉണ്ടല്ലോ കോളേജുമായി
2: ബന്ധപ്പെട്ട്.
1: അങ്ങനെ സാർ ഓർത്തിരിക്കുന്ന ഏതെങ്കിലും നല്ല ഓർമ്മ നമ്മളുമായിട്ട് പങ്കുവയ്ക്കാമോ?
2: ഞാൻ ഡിഗ്രിയും പി ജിയും സെയിം കോളേജിൽ തന്നെ പഠിച്ചത്. അപ്പോ ശരിക്കും ഓർത്തു വെക്കുന്ന ഒരു മൊമെന്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഉച്ചഭക്ഷണ സമയമാണ്. കൊണ്ടുവരുന്ന ഫുഡുകൾ എല്ലാം കൂടെ ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു ഇലയിലോ ആക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് വാരി കഴിക്കുക എന്ന് പറയുന്നത് അതൊരു നമ്മളൊരു അടിയുണ്ടാക്കി കഴിക്കുന്ന ഒരു ഫീലാണ്. ചിലവർക്ക് അത് കിട്ടാതെ വരും, ആക്രാന്തത്തിൽ കഴിക്കുന്നത്. അതൊക്കെ ഒരു ഭയങ്കര ഒരു മൊമെന്റ് ആയിരുന്നു. അത് ഇപ്പോഴും ഓർക്കുമ്പോ ഇന്നും ഞാൻ എങ്ങനെ ആലോചിക്കുക, ആ ഒരു കാലഘട്ടം തിരികെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു. അതൊക്കെ ശരിക്കും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരു സംഭവം അത്.
1: പിന്നെ ഒഴിവ് സമയങ്ങളിലൊക്കെ എന്തായിരുന്നു കോളേജ് കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്?
2: കോളേജ് കാലഘട്ടത്തിൽ ഒഴിവ് സമയങ്ങളിൽ ഏതെങ്കിലും സ്ഥലങ്ങൾ സന്ദർശിക്കുക എന്നുള്ളതാണ്. അന്ന് ഈ പറയും പോലെ നമുക്ക് സാമ്പത്തികം വളരെ കുറവായിരുന്നു. വീട്ടിൽ നിന്ന് കിട്ടുന്ന പോക്കറ്റ് മണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇതില് ഞാൻ മാക്സിമം സമയം കണ്ടെത്താറുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ ട്രാവൽ ചെയ്യാറുണ്ട്. ഞാൻ ഒരു ട്രാവലറാണ്.
1: ഏതൊക്കെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്?
2: മഹാരാഷ്ട്ര വരെ
1: ഒറ്റയ്ക്ക്.
2: സ്റ്റേറ്റിന് പുറത്ത് ഒറ്റയ്ക്ക് ആയിരിക്കില്ല, ഏതെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യാണ്. 2 മാസം അവധിക്കും ഇതുപോലെ ഓരോ സ്ഥലങ്ങൾ സന്ദർശിക്കാറുണ്ട്. പിന്നെ ഈ ശനി ഞായർ ദിവസങ്ങളെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ യാത്ര ചെയ്യാറുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ ഇതുപോലെ ഒരു ചലഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു വർഷം കൊണ്ട് കേരളത്തിലെ 14 സ്ഥലങ്ങൾ സന്ദർശിക്കണം. അതായത് 14 കവർ ചെയ്യാം. ചിലപ്പോൾ ഒരു ജില്ലയിലെ ഒരു സ്ഥലം ആയിക്കോട്ടെ. അങ്ങനെ ചലഞ്ച് മുന്നോട്ട് വെച്ചു. ആ ചലഞ്ച് സക്സസ് ആയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി.
1: അപ്പൊ ഈ 14 പോയ ആ ഒരു ഫീൽ എങ്ങനെയായിരുന്നു?
2: 14 വ്യത്യസ്തമാണല്ലോ. അവിടുത്തെ അന്തരീക്ഷം ആയിക്കോട്ടെ, ഭക്ഷണ രീതി ആയിക്കോട്ടെ, അവിടുത്തെ ലൈഫ് സ്റ്റൈൽ ആയിക്കോട്ടെ, എല്ലാം വ്യത്യസ്തമാണ്. നമുക്കിതെല്ലാം മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ശരിക്കും യാത്ര ചെയ്യുന്നത്. അവിടുത്തെ ആ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കുക, ഭക്ഷണ രീതി ആസ്വദിക്കുക. എനിക്ക് ഭക്ഷണം എന്ന് പറയുമ്പോൾ മലബാർ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. കോഴിക്കോട് അല്ലെങ്കിൽ കോഴിക്കോടിനപ്പുറം പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോഴിക്കോട് ഇറങ്ങും. ഇവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും പിന്നെ പോവുക. പിന്നെ അതുപോലെ തന്നെ ഈ പാലക്കാട് ജില്ല, അവിടുത്തെ സ്ഥലങ്ങള് ഭയങ്കര രസമാണ്. എനിക്ക് പാലക്കാടിന്റെ ഒരു പ്രകൃതി ഭംഗി ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞില്ലേ ഈ ചലഞ്ച്, അതിൽ ഏറ്റവും കൂടുതൽ പോയത് പാലക്കാട് ജില്ല. ഏതാണ്ട് 9 ഞാൻ കഴിഞ്ഞ വർഷം തന്നെ പാലക്കാട് പോയി. എന്റെ യാത്ര എന്ന് പറയുന്നത് ശരിക്കും ഒട്ടും പ്ലാൻഡ് ആയിട്ടുള്ളൊരു യാത്രയാണ്. അത് എന്റെ മൈൻഡ് പോലും ഒരിക്കും എനിക്ക് ബോറടിക്കുകയാണെന്ന് തോന്നുന്നു, ഞാൻ അപ്പോഴും ഇറങ്ങി പോകാൻ പറ്റിയ സ്ഥലം ഏതാണെന്ന് നോക്കും. അപ്പൊ തീരുമാനിക്കും, കൂടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ വിളിക്കും. വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകും. അത് എന്റെ മൈൻഡ് പോലും ഇരിക്കും. ഞാൻ ഒട്ടും പ്ലാൻഡ് അല്ല. പിന്നെ പ്ലാൻ ചെയ്തു പോകുന്നതുണ്ട്. പക്ഷെ പ്ലാൻ ചെയ്തു പോകുന്നതിനേക്കാളും എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ പ്ലാൻ ചെയ്യാതെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ പോകുമ്പോൾ എനിക്കത് ഭയങ്കര കംഫർട്ടബിൾ
1: ആണ്.
2: പിന്നെ തീർച്ചയായും ഒഴുക്കിനൊത്ത് അങ്ങ് നീന്തുക എന്നുള്ളതാണ്. പക്ഷെ അതുകൊണ്ട് എന്താ, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം. ചില ആൾക്കാരെ കൂടെ കൂട്ടുമ്പോൾ ഉള്ള ഒരു പ്രശ്നം, അവർക്ക് സമയത്തിന് പല്ല് തേക്കണം, സമയത്തിന് കുളിക്കണം, ഫുഡ് കഴിക്കണം. എന്റെ യാത്ര എന്ന് പറയുന്നത് കൂടുതലും എല്ലാം ത്യജിച്ച്

0: കൊണ്ടുള്ള യാത്ര, പല കാര്യങ്ങളും നമ്മൾ സാക്രിഫൈസ് ചെയ്യും. ചിലയിടത്ത് ഭക്ഷണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ശരി കിട്ടുന്നിടത്ത് നിന്ന് കഴിക്കാം, അങ്ങനെ ഒരു ഇതാണ്. സ്റ്റേറ്റിന് പുറത്തൊക്കെ പോകുമ്പോൾ അറിയാലോ നീറ്റല്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും, അപ്പൊ നമുക്ക് ചിലപ്പോൾ പല്ലുപോലും തേക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. യാത്ര ചെയ്യാൻ വേണ്ടി വന്നതാണ്, നമ്മൾ ആസ്വദിക്കാൻ വേണ്ടി വന്നതാണ്. അവിടെ ഇത് ഈ പറയുന്ന തടസ്സങ്ങളൊന്നും ഒരു തടസ്സങ്ങളേ അല്ല.
1: മഹാരാഷ്ട്രയിലൊക്കെ പോയല്ലോ, മഹാരാഷ്ട്രയില് പോയതിൽ ഇഷ്ടപ്പെട്ട സ്ഥലം?
0: മഹാരാഷ്ട്രയിൽ ഞാൻ ആദ്യം പോയത് ഒരു പാക്കേജിലാണ്. അത് സ്ഥലം ഒന്ന് ഒരു അംബോളി വാട്ടർഫോൾസ്. അംബോളി വാട്ടർഫോൾസ് പടിക്കെട്ടി കൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്നു, നല്ല രസമാണ് അത് കാണാൻ. പിന്നെ അതുപോലെ തന്നെ ഒരു റിവേഴ്സ് വാട്ടർഫോൾസ് ഉണ്ട്. ഈ റിവേഴ്സ് വാട്ടർഫോൾ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ എന്തിട്ടാലും അത് തിരിച്ച് നമ്മുടെ അടുത്തേക്ക് വരും, കാരണം അത്രയും കാറ്റാണ്. പിന്നുള്ള ഒരു ഹിരണ്യകേശി ടെമ്പിൾ.
1: സ്ഥലങ്ങൾ പോകുമ്പോഴേ ഇതിപ്പം എക്സ്പ്ലെയിൻ ചെയ്ത് തരിക, അല്ലെങ്കിൽ ആ ഫീൽ ഉൾക്കൊള്ളുന്നത് എങ്ങനെയാണ്?
0: കൂടുതലും എന്താ പറയാ, ഒരു കണ്ട് നമ്മൾ ആസ്വദിക്കുക എന്നുള്ളതാണ്. പിന്നെ കൂടെ വരുന്ന ആൾക്കാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരും ഇന്നടുത്ത് ഇന്ന സംഭവങ്ങളുണ്ട് എന്നുള്ളത്. എനിക്ക് കാണാൻ പറ്റാത്തതൊക്കെയാണെങ്കിൽ ഞാൻ മാക്സിമം ചോദിക്കും, കാരണം ആവശ്യം നമ്മുടെയാണ്, ആസ്വദിക്കേണ്ടത് നമ്മളാണ്. അപ്പൊ ചോദിക്കും അവിടെ എന്താ എന്നുള്ളത് ചോദിക്കും. എനിക്ക് കാണാൻ പറ്റാത്തതാണെങ്കിൽ ഞാൻ ചോദിക്കും, അപ്പോൾ അവരത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും.
1: വാട്ടർഫോൾസ് ഒക്കെ ആകുമ്പോൾ നല്ലതായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ?
0: തീർച്ചയായും വാട്ടർഫോൾസ് നമ്മൾ എൻജോയ് ചെയ്യുക എന്ന് പറയുന്നത് കാണുക മാത്രമല്ലല്ലോ, നമ്മൾ അതിനകത്ത് മാക്സിമം ഇറങ്ങാനും ഇറങ്ങി കുളിക്കാനും ഒക്കെയാണല്ലോ. എല്ലാ തരത്തിലും എൻജോയ്മെന്റുകളുണ്ട്. നമ്മൾ മാക്സിമം കാണുക എന്നതിലുപരി അതിനെ അനുഭവിക്കുക എന്നുള്ളതാണ്.
1: തീർച്ചയായിട്ടും. സ്കൂളിൽ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലൊക്കെ എന്താ ചെയ്യുക ഒഴിവ് സമയങ്ങളിൽ?
0: എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മേഖലയാണ് ഈ മ്യൂസിക് ഡയറക്ഷൻ. 2020 എന്റെ ഫസ്റ്റ് മ്യൂസിക്കൽ ആൽബം റിലീസ് ചെയ്യുന്നത്. ഞാൻ ശരിക്കും ചെറുപ്പം മുതൽ റേഡിയോ കേട്ട് വളർന്ന ഒരാളാണ്. അപ്പോൾ പാട്ടുകൾ അന്ന് ഇന്ന് എപ്പോഴും, ഇപ്പം ഞാൻ എവിടെ ആയിരിക്കുന്നതിന് അവിടെ പാട്ടുണ്ടാവും. എനിക്ക് കൂട്ടെന്ന് പറയുന്നത് പാട്ടാണ്, പാട്ടിനോട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ റേഡിയോ, എൻ്റെ അപ്പൻ എപ്പോഴും റേഡിയോ കേൾക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വളർന്ന ഒരാളാണ്. കൂടുതലും അന്നൊക്കെ ഈ പറയുന്ന പോലെ FM-കളൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ആകാശവാണിയാണ് ഏറ്റവും മെയിൻ, പിന്നെ ആകാശവാണിയുടെ തന്നെ ആനന്ദപുരി FM എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇത് രണ്ടുമായിരുന്നു ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരുന്നത്. ബാക്കിയുള്ള കുറെ FM-കൾ വന്നപ്പോൾ ഇതെല്ലാം കൂടെ മാറി മാറി കേൾക്കും. നമുക്ക് മെയിൻ പ്രോഗ്രാംസ് കേൾക്കുന്നതിലുപരി പാട്ട് കേൾക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പാട്ട് കേട്ട് കേട്ട് കേട്ട് കേട്ട് പിന്നെ നമ്മൾ അതിനെ അപ്ഡേറ്റ് ചെയ്യുമല്ലോ. നമുക്ക് സ്വന്തമായിട്ട് നമ്മളൊരു ചെറിയ റേഡിയോ വാങ്ങിച്ചു, നമുക്ക് പാട്ട് കേൾക്കാനുള്ള ഒരു എക്യുപ്മെന്റ്സിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ഒരു കളക്ഷൻ ഉണ്ടാക്കി, സ്വന്തമായിട്ട് കളക്ഷൻ ഉണ്ടാക്കിയതിന് ശേഷം അത് കേൾക്കാൻ തുടങ്ങി. പിന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു പാട്ട് ചെയ്തുകൂടാന്നൊരു ഇത് വന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു മ്യൂസിക്കിന്റെ APCD രാഗങ്ങളെ കുറിച്ച്, മ്യൂസിക്കിനെ കുറിച്ച് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. രാഗങ്ങളെ കുറിച്ച് യൂട്യൂബിലും പിന്നെ എന്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു തന്നതിന്റെ ആ ഒരു അറിവുകൾ മാത്രമേ എനിക്കുള്ളൂ. അതിപ്പോഴും എനിക്ക് കൃത്യമായിട്ടൊന്നും എനിക്കറിയില്ല. എന്റെ മനസ്സിലുള്ള ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ഏകദേശം 14 മ്യൂസിക്കൽ ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു മൊമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗായകന്മാരായിട്ടുള്ള ഭാവഗായകൻ PJ ജയചന്ദ്രൻ സാറും പിന്നെ നമ്മുടെ വിധു പ്രതാപ് സാറും പിന്നെ അതുപോലെ പന്തളം ബാലൻ, ഇവരും മൂന്നുപേരും എന്റെ പാട്ടുകൾ പാടി എന്ന് പറയുന്നത് ശരിക്കും വലിയൊരു മൊമെന്റ് ആണ്.
1: പാട്ട് ഏതെങ്കിലും പാടുവോ നമുക്ക് വേണ്ടി?
0: ഞാനങ്ങനെ പാട്ട് അങ്ങനെ പാടാറില്ല, പാട്ട് പാടിപ്പിക്കാറില്ല, പാടാറില്ല.
1: എന്നാലും നമുക്കൊന്ന് എങ്ങനെയാണ് ഈ ട്യൂൺ കമ്പോസ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് പറയാമോ? ലിറിക്സ് ഇപ്പൊ ഒരാൾ തന്നാ എങ്ങനെയാ ചെയ്യുന്നത്? കമ്പോസ് ചെയ്യുമ്പോൾ അവരിങ്ങനെ ആവശ്യപ്പെടുമല്ലോ ഇന്ന രീതിയിൽ വേണം, കൊറേ സമയം എടുത്ത് വർക്ക് ചെയ്തിട്ട് കിട്ടുന്ന ഒരു ട്യൂണോ? ചിലപ്പോ നമ്മളിങ്ങനെ ആക്സിഡന്റലി അങ്ങനെയും സംഭവിക്കാറുണ്ടല്ലോ. അപ്പൊ ആ സാർ എങ്ങനെയാണ് അതിൽ വർക്ക് ചെയ്യുന്നത് പറയുന്നത്?
0: അത് ഈ പറയുന്ന പോലെ അത് നമ്മുടെ മൈൻഡ് പോലെ ഇരിക്കും. ചില പാട്ടുകൾ നമ്മൾ ചിലപ്പോ ഒരു മാസം ഇരുന്നാലും ചിലപ്പോ സെറ്റ് ആവൂല, ചില പാട്ടുകൾ ഒരാഴ്ച ഇരിക്കേണ്ടി വരും, ചില പാട്ടുകൾ 2 എടുക്കും. അതിങ്ങനെ ചില ആൾക്കാർ നമുക്ക് തരുന്ന പ്രഷർ പോലെ, ഒരുപാട് പ്രഷർ ആയാൽ നമുക്ക് ചെയ്യാനും പറ്റില്ല. മറ്റൊരാൾ പ്രഷർ വന്ന് ചെയ്യുന്നതിനേക്കാളും നമുക്ക് ഇഷ്ടത്തോടെ ചെയ്യുമ്പോഴേ നമുക്ക് അതിനൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. ഞാൻ ഏറ്റവും പെട്ടെന്ന് ചെയ്ത ഏതാണ്ട് 1 മണിക്കൂറും കൊണ്ട് ചെയ്ത ഒരു പാട്ടെന്ന് പറയുന്നത്, നമ്മുടെ തിരുവനന്തപുരത്ത് മണക്കാട് ഗേൾസ് ഹൈസ്കൂളില്ലേ, ആ സ്കൂളിന്റെ ഒരു തീം സോങ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ആ സമയത്ത് അവിടെ പഠിച്ചിട്ടുണ്ടിരുന്ന ഒരു ടീച്ചർ എഴുതിയ പാട്ട്, എന്റെ ഫ്രണ്ടാണ്, ആളും ഇതുപോലെ പാർഷ്യലി ബ്ലൈൻഡ് ആണ്. അപ്പൊ ആൾ എന്നോട് പറഞ്ഞു, അത്യാവശ്യമാണ്, മന്ത്രിയൊക്കെ വരുന്ന പരിപാടിയാണ്, പെട്ടെന്ന് സെറ്റ് ചെയ്ത് തരണം എന്ന് പറഞ്ഞു. 1 മണിക്കൂർ കൊണ്ടാണ് ഞാൻ ആ പാട്ട്, അങ്ങനെ ഞാൻ ഒരു പാട്ടും ചെയ്തിട്ടില്ല. എങ്ങനെ പോയാലും ഞാനൊരു പാട്ട് ചെയ്യുമ്പോൾ കുറഞ്ഞത് 2 കൂടുതലെങ്കിലും എടുക്കും. കാരണം നമ്മളൊരു പാട്ട് ചെയ്യുന്നതിന് ചിലപ്പോ 10 രൂപ ട്യൂണ് വേണ്ടി വരും. ആദ്യം ചെയ്യുന്ന ട്യൂൺ എന്ന് പറയുന്നത് ചിലപ്പോ അത് നമ്മുടെ മനസ്സിൽ ആ ഒരു ദിവസം മുഴുവൻ അങ്ങ് കിടക്കും. നമ്മളിനി എങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലും ആ ഒരു സാധനമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പം നമുക്കിത് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച്

0: എടുക്കും. അപ്പൊ അത് മാറ്റണം. കാരണം ആ ട്യൂൺ മാറ്റി നമുക്ക് വേറെ ഒരു ട്യൂണിലേക്ക്, ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ട്യൂണ് വേണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കുറെ പോരായ്മകളുണ്ട്.
1: ഇപ്പൊ ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും രണ്ടുപേര് പറയാവോ?
0: അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നാല് പേരുടെ പാട്ടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാനൊരു പ്രത്യേകിച്ചൊരു വരി എടുത്ത് പറഞ്ഞു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം, ഈ പറയുന്ന സംഭവം എല്ലാവരും കേൾക്കുന്നവരാണ്. എനിക്ക് എല്ലാവരും എന്റെ പ്രിയപ്പെട്ടവരാണ്. എല്ലാവരുടെയും പാട്ടുകൾ ഇനിയും ഞാൻ ചെയ്യേണ്ടതാണ്. അപ്പൊ അങ്ങനെ ഒരു വരി എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും എന്നോട് പിണങ്ങും.
1: അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇതുവരെ നമ്മൾ പല പാട്ടുകൾ കേൾക്കുന്നുണ്ടല്ലോ, പല മ്യൂസിക് കമ്പോസേഴ്സിന്റെയും പാട്ട് കേൾക്കാം.
0: തീർച്ചയായും
1: ഇൻഫ്ലുവൻസ് ചെയ്ത മ്യൂസിക് കമ്പോസേഴ്സ് ആരൊക്കെയാണ്?
0: നമ്മുടെ വിദ്യാസാഗർ സാറ്, എ ആർ റഹ്മൻ, അവരൊക്കെയാണ് കൂടുതലും ഞാൻ. വിദ്യാസാഗർ സാറാണ് ഏറ്റവും കൂടുതൽ
1: ഇൻഫ്ലുവൻസ്.
0: അദ്ദേഹത്തിന്റെ എല്ലാ പാട്ടുകളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
1: ഇനി നമുക്കപ്പം സ്കൂളിലേക്ക് വരുമ്പോ ക്ലാസ് ഒക്കെ എടുക്കാൻ വേണ്ടി തയ്യാറെടുപ്പൊക്കെ എങ്ങനെയാണ്?
0: കൂടുതലും ഞാൻ ലാപ്ടോപ്പ് ഉപയോഗിക്കാറുണ്ട്, പിന്നെ ഫോൺ ഉപയോഗിക്കാറുണ്ട്. ഇതിലൂടെ ഒക്കെ തന്നെ നമുക്ക് നമ്മുടെ പിള്ളേർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള നോട്ട്സും, ഇപ്പോഴത്തെ ആ ഒരു സിലബസ് എന്നൊക്കെ പറയുന്നത് മുമ്പത്തേക്കാൾ കുറച്ചുകൂടി ടഫാണ്. ഇതിനെ നമുക്ക് മാക്സിമം എങ്ങനെ ലഘൂകരിക്കുക എന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു തയ്യാറെടുപ്പ് നടത്തും. ലഘൂകരിക്കുക എന്ന് പറയുന്നത് പിള്ളേർക്ക് എങ്ങനെ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്, അല്ലാതെ പാഠത്തിൽ ഉള്ള കാര്യങ്ങൾ പറയാതിരിക്കുക എന്നുള്ളതല്ല. പാഠങ്ങളെ എങ്ങനെ പിള്ളേർക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഒരു രീതിയിലൊരു തയ്യാറെടുപ്പ് നടത്തും. പിന്നെ കുട്ടികൾക്ക് എങ്ങനെ മാക്സിമം എൻജോയ് ചെയ്ത് പഠിപ്പിക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള തയ്യാറെടുപ്പുകൾ മാത്രമേ ഞാൻ അങ്ങനെ നടത്താറുള്ളൂ.
1: ഇതാണെങ്കിലും വളരെ രസകരമായ കുറച്ച് സമയങ്ങളാണ്. യാത്ര പോയി, അതുപോലെ തന്നെ പാട്ടിനെ കുറിച്ച് പറഞ്ഞു, സ്കൂൾ ടൈമിൽ തയ്യാറെടുക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു.
0: അപ്പൊ
1: ഇനിയും സാറിന് കൂടുതൽ കൂടുതൽ പാട്ടുകൾ ചെയ്യാൻ കഴിയട്ടെ, യാത്ര പോവാൻ സാധിക്കട്ടെ, കുഞ്ഞുങ്ങളെ നന്നായിട്ട് പഠിപ്പിക്കാനുള്ള ആരോഗ്യവും ലഭിക്കട്ടെ എന്നെല്ലാം ആശംസിക്കുന്നു.
0: താങ്ക്യു.
2: അധ്യാപകനായ യബി ടൈറ്റസുമായി സിവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബിറ്റി. നേർവഴി.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 12:40 ആരോഗ്യദീപ്തി വന്ധ്യത ബോധവൽക്കരണ മാസാചരണത്തോടനുബന്ധിച്ച് പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി കെ പ്രജിത നടത്തിയ സംഭാഷണത്തിന്റെ അവസാന ഭാഗം കേൾക്കാം. ഉച്ചയ്ക്കൊരു മണിക്ക് ഓർമ്മയിലൊരു ഗാനം, 2:15 തുടർ നാടകം, 2:30 നാട്ടുവഴിയിലീണകൾ, പാട്ടും പറച്ചിലുകളും തേടി മയിൽ പഞ്ചായത്തിലെ വേളം എന്ന ഗ്രാമത്തിൽ നിന്നും.

വൈകുന്നേരം 6:50 കിസാൻ വാണി. പെരുവയിലെ കൊളപ്പമല എന്ന പ്രദേശത്തെ ശ്രീ എം രതീഷിന്റെ കാർഷികാനുഭവങ്ങൾ കേൾക്കാം. തുടർന്ന് മൊകേരി ഈസ്റ്റ് വള്ളിയായിലെ ശ്രീ കെ പ്രസാദിന്റെ കാർഷികാനുഭവങ്ങൾ. 7:35 യുവവാണി. ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമി നൽകി വരുന്ന മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം ലഭിച്ച നാടൻപാട്ട് കലാകാരൻ പ്രതിൻ കുഞ്ഞിപ്പാറയുമായുള്ള അഭിമുഖം ഇന്ന് രാത്രി 7:35 യുവവാണിയിൽ.

രാത്രി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 കായിക ലോകം, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി.

0: അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശ്രീജി പൂവത്തിങ്കൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് രാവിലെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും. 2015 പ്രധാനമന്ത്രി അവസാനമായി സീഷെൽസ് സന്ദർശിച്ചത്. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ 1 സംഘവും 2 ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനെയുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. ഉഭയകക്ഷി സഹകരണം അവലോകനം ചെയ്യുന്ന ഇരുവരും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകളും കൈമാറും. അന്താരാഷ്ട്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക ദിനത്തോടനുബന്ധിച്ച് ഉദ്യമി ഭാരത സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ നടത്തും. ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ അധ്യക്ഷനാകും. രാജ്യത്തെ MSME മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി അത്യാധുനിക ഡിജിറ്റൽ പോർട്ടലുകളും പദ്ധതികളും ഉപരാഷ്ട്രപതി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നൂതനാശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 15 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം നൽകുന്ന MSME ഐഡിയ ഹാക്കത്തോൺ 6.0 പദ്ധതിക്കും ഇന്ന് തുടക്കമാകും. ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് കർണാടകയിലെത്തും. ബംഗളൂരുവിൽ നാഥപ്രഭു കെമ്പഗൌഡയുടെ ജന്മവാർഷികത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ഇന്ത്യ യു.കെ. ബന്ധം നിർണായക നാഴികക്കല്ലിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ലണ്ടനിൽ ബിസിനസ് പ്ലീനറി സെഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിന്റെ വളർച്ചയ്ക്കായി പുതിയ അതിർത്തികൾ തുറന്നതിനാൽ ഇരു രാജ്യങ്ങളിലെയും ബിസിനസ് ഇടപഴകൽ വർദ്ധിപ്പിക്കാനും നവീകരണം ത്വരിതപ്പെടുത്താനും നിക്ഷേപങ്ങൾ അഭിവൃദ്ധിപ്പെടുത്താനും അദ്ദേഹം ആവശ്യപ്പെട്ടു. കോപ്പർ ക്ലോറിൻ തെർമോകെമിക്കൽ പ്രക്രിയയെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ ഹൈഡ്രജൻ ഉൽപാദന യൂണിറ്റ് കൽപ്പാകത്തെ ഇന്ദിരാഗാന്ധി ആണവ ഗവേഷണ നിലയത്തിൽ ആരംഭിച്ചു. കേന്ദ്ര ആണവോർജ്ജ വകുപ്പ് സെക്രട്ടറി അജിത് കുമാർ മൊഹാൻഡി ഉദ്ഘാടനം ചെയ്തു. കാർബൺ രഹിത വൈദ്യുതോൽപാദനം ഉൾപ്പെടെ ഊർജ്ജരംഗത്ത് ഇത് വൻ മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുമെന്ന് മൊഹാൻഡി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാജ്യത്തെ ആദ്യ സഹകരണാധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. ടാക്സി ഡ്രൈവർമാരുടെ ഉന്നമനത്തിനാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ഭാരത് ടാക്സി പ്രാധാന്യം നൽകുന്നത്. സേവനദാതാക്കൾ എന്നതിൽ നിന്നും സംരംഭകർ എന്ന തലത്തിലേക്ക് ഉയർത്തുന്നതിലൂടെ ഈ പദ്ധതി ടാക്സി ഡ്രൈവർമാർക്ക് സ്വയം പര്യാപ്തതയും സാമ്പത്തിക സുരക്ഷിതത്വവും ഉറപ്പാക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11. പരിപാടിയുടെ 135 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത് പ്രക്ഷേപണം ചെയ്യും. ഇതിനു പുറമെ AAR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും ആകാശവാണി, ദൂരദർശൻ, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത് കേൾക്കാം. പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിന് ശേഷം പ്രാദേശിക നിലയങ്ങൾ മൻ കി ബാത്തിന്റെ പരിഭാഷയും പ്രക്ഷേപണം ചെയ്യും. വെനസ്വേലയിൽ തുടർച്ചയായ 2 ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 920. 3,300 പേർക്ക് പരിക്കേറ്റു. തലസ്ഥാനത്തിന് സമീപം ഇന്നലെയുണ്ടായ ഭൂകമ്പത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാൻ ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളുടെ സന്നദ്ധതയെ സ്വാഗതം ചെയ്ത പ്രസിഡന്റ് ഡെൽസി റോഡ്രിക്സ് വെനസ്വേലയ്ക്ക് ലഭിച്ച ഐക്യദാർഢ്യത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് നാളെ വിതരണം ചെയ്യും. 5 താഴെ പ്രായക്കാരായ 19,80,224 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. ഇതിന് 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. തുള്ളിമരുന്ന് നൽകാൻ 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിക്കും. സാധാരണ ബൂത്തുകൾക്ക് പുറമെ യാത്രാവേളയിൽ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിന് 539 ട്രാൻസിറ്റ് ബൂത്തുകൾ, 283 മൊബൈൽ ബൂത്തുകൾ എന്നിവയും ക്രമീകരിക്കും. പ്ലസ് വൺ പ്രവേശനത്തിന്റെ മുഖ്യഘട്ടത്തിലെ അവസാന അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. തിങ്കളാഴ്ച രാവിലെ 10 മുതൽ ബുധനാഴ്ച വൈകിട്ട് 5 വരെ സ്കൂളുകളിൽ പ്രവേശനം നേടാം. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. ഹെലൻ കല്ലറുടെ 147-ാമത് ജന്മദിനവും കാഴ്ചയില്ലാത്ത വനിതകളുടെ സംസ്ഥാന സംഗമവും ഇന്നും നാളെയും എസ് കെ പുറ്റക്കാട് ഓഡിറ്റോറിയം

ത്തിൽ നടത്തും. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംസ്ഥാന കമ്മിറ്റിയുടെയും കോഴിക്കോട് കോർപ്പറേഷൻ സമന്വയ പ്രൊജക്ടിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ മന്ത്രി പി കെ ബഷീർ ഉദ്ഘാടനം ചെയ്യും. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കണ്ണൂർ ജില്ലാ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ

0: ആണ് ഡോക്ടർ രാജീവ്. സംസ്ഥാനത്ത് ഇന്നലെ 8 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3, വയനാട് 2, എറണാകുളം, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ മാസം 180 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 256 പേർക്കാണ് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചത്. നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. രോഗബാധിതന്റെ സഹപ്രവർത്തകനായിരുന്നു ഇദ്ദേഹം. നിരീക്ഷണവേളയിൽ ഒരു രോഗലക്ഷണങ്ങളും ഉണ്ടാകാത്തതിനെ തുടർന്നാണിത്. ഉയർന്ന റിസ്ക് വിഭാഗത്തിൽ നിന്ന് രോഗിയുമായി അടുത്ത സമ്പർക്കം പുലർത്തിയ ഒരാളെ ആദ്യമായാണ് ഒഴിവാക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്ന നിപ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിലെ ആരെയും പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 69 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശനം നടത്തി. പ്രശസ്ത തമിഴ് ചലച്ചിത്ര സംവിധായകനും നടനുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 70കളുടെ അവസാനം സംവിധായകനായി അരങ്ങേറി. മുന്താണേ മുടിച്ച്, ചിന്നവീട്, സിഗപ്പു റോജാക്കൽ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ മികച്ച ചിത്രങ്ങളിൽ ചിലതാണ്. ഇന്ദിരാഗാന്ധി രാജ്യത്ത് നടപ്പാക്കിയ ഏകാധിപത്യപരമായ രീതി കേരളത്തിൽ കോൺഗ്രസ് ഇപ്പോഴും തുടരുന്നുവെന്ന് വി മുരളീധരൻ എംഎൽഎ പറഞ്ഞു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചതും മിഷൻ സമുദ്രയും മന്ത്രിസഭാംഗങ്ങൾ അറിഞ്ഞില്ലെന്നത് കൂട്ടായ ചർച്ച ഇല്ലാതെ ഏകാധിപത്യപരമായി തീരുമാനമെടുക്കുന്ന രീതി ഇപ്പോഴും കോൺഗ്രസ് തുടരുന്നു എന്നതിന് തെളിവാണെന്നും മുരളീധരൻ കൊല്ലത്ത് പറഞ്ഞു. ബിജെപി കൊല്ലം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥ വിരുദ്ധ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വെള്ള നീല റേഷൻ കാർഡുകൾ പിങ്ക് കാർഡായി തരം മാറ്റാൻ ഇന്നു മുതൽ അടുത്ത മാസം 17 വരെ ഓൺലൈനായി അപേക്ഷിക്കാമെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. അർഹരായ കാർഡുടമകൾ ബന്ധപ്പെട്ട രേഖകൾ സഹിതം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ മുഖേനയോ ഓൺലൈനായി അപേക്ഷിക്കണം. ഫിഫ ലോകകപ്പ് ഗ്രൂപ്പ് എച്ച് മത്സരത്തിൽ ഇന്ന് സ്പെയിൻ ഉറുഗ്വയെ എതിരില്ലാത്ത 1 ഗോളിന് പരാജയപ്പെടുത്തി. സ്പെയിനിനു വേണ്ടി അലക്സ് ബേന 42-ാം മിനിറ്റിൽ ഗോൾ നേടി. ഗ്രൂപ്പ് എച്ച് മത്സരത്തിൽ കാബോ വെർദെ സൌദി അറേബ്യ ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. ഗ്രൂപ്പ് ജി മത്സരത്തിൽ ഈജിപ്ത് ഇറാൻ മത്സരം ഹാഫ് ടൈം അവസാനിക്കുമ്പോൾ 1-1 എന്ന നിലയിലാണ്. ഈജിപ്തിനു വേണ്ടി മഹ്മൂദ് സബീർ ഗോൾ നേടിയപ്പോൾ ഇറാനു വേണ്ടി റാമിൻ റസിയൻ സ്കോർ ചെയ്തു. മറ്റൊരു മത്സരത്തിൽ ബെൽജിയം ന്യൂസിലാന്റിനെതിരെ എതിരില്ലാത്ത 3 ഗോളിന് മുന്നിട്ട് നിൽക്കുന്നു. ഇന്ത്യ അയർലൻഡ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അയർലൻഡിന് ജയം. അയർലൻഡ് ഉയർത്തിയ 183 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 148 റൺസിന് എല്ലാവരും പുറത്തായി. FIH പ്രോ ലീഗ് പുരുഷ വിഭാഗം ഹോക്കിയിൽ ഇന്ത്യൻ ടീം പാകിസ്ഥാനെ പരാജയപ്പെടുത്തി. ലണ്ടനിൽ 1-1 7 ഗോളിനാണ് ഇന്ത്യയുടെ ജയം. നാളെ ഇംഗ്ലണ്ടുമായാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കോഴിക്കോട് ജില്ലാ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ മൺസൂൺ മത്സ്യസമൃദ്ധി 2026 പദ്ധതിയുടെ ഭാഗമായി മുക്കം മുനിസിപ്പാലിറ്റിയിൽ വരാൽ മത്സ്യവിളവെടുപ്പ് നടത്തി. ട്രോളിംഗ് നിരോധന കാലയളവിൽ ഗുണമേന്മയേറിയ മത്സ്യലഭ്യത ഉറപ്പുവരുത്തുന്നതിനും വിഷരഹിത മത്സ്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമാണ് പദ്ധതി. മത്സ്യകൃഷി വിളവെടുപ്പ് മുനിസിപ്പാലിറ്റി ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സി എ പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സമരങ്ങളുടെ മാതാവാണ് അടിയന്തരാവസ്ഥ വിരുദ്ധ സമരമെന്ന് ബിജെപി മുൻ സംസ്ഥാന പ്രസിഡന്റ് സി കെ പത്മനാഭൻ പറഞ്ഞു. ബിജെപി കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് വിലങ്ങാട് വനമേഖലയിൽ കുടുങ്ങിയ ആളുകളെ കണ്ടെത്തി. വനം വകുപ്പ് അധികൃതരുടെ നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലിലാണ് രാത്രി ഇവരെ കണ്ടെത്തിയത്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ കരുതലോടെ കരുനീക്കാമെന്ന സന്ദേശത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ ഭീമൻ പാമ്പും കോടിയും ഒരുക്കി. നശാമുക്ത് ഭാരത അഭിയാൻ കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ പിന്തുണയിൽ ജില്ലാ സാമൂഹിക നീതി വകുപ്പിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ കലക്ടർ എം എസ് മാധവിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിൽ സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവത്തിൽ കുട്ടിയം ശ്രീനാരായണ പോളി 231 പോയിന്റുമായി മുന്നിലെത്തി. 181 പോയിന്റ് നേടി തൃപ്രയാർ ശ്രീനാരായണ ഗവൺമെന്റ് പോളിടെക്നിക് 2-ാം സ്ഥാനത്തും 156 പോയിന്റുമായി കണ്ണൂർ ഗവൺമെന്റ് പോളി 3-ാം സ്ഥാനത്തുമുണ്ട്. കലോത്സവം ഇന്ന് സമാപിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ.

പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും പാടിയ ഗാനം, ചിത്രം ആലയദീപം.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080. 9495967080.

0: ഹരിഹരൻ, സുജാത, കൃഷ്ണരാജ് എന്നിവർ പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം സോലക്കുയിൽ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: ജയചന്ദ്രനും വാണി ജയറാമും ചേർന്ന് പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം അന്ത 7 നാൾക്കൾ.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും ചേർന്ന് പാടിയ ഗാനം, ചിത്രം മുന്താണി മുടിച്ച്.

ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും പാടിയത് ചിത്രം ആരാരോ ആരീരാരോ.

തമിഴ് ചലച്ചിത്രഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനം ആരംഭിച്ചു. സീഷെൽസുമായി നയതന്ത്ര ബന്ധത്തിന്റെ 50-ാം വാർഷികാഘോഷ വേളയിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11-ന്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. പ്രശസ്ത തമിഴ് ചലച്ചിത്ര സംവിധായകനും നടനുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് നാളെ വിതരണം ചെയ്യും. 5-ന് താഴെ പ്രായക്കാരായ 19,80,224 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. കോഴിക്കോട് ജില്ലാ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന മൺസൂൺ മത്സ്യസമൃദ്ധി 2026 പദ്ധതിയുടെ ഭാഗമായി മുക്കം മുനിസിപ്പാലിറ്റിയിൽ വരാൽ മത്സ്യവിളവെടുപ്പ് നടത്തി. ട്രോളിംഗ് നിരോധന കാലയളവിൽ ഗുണമേന്മയേറിയ മത്സ്യലഭ്യത ഉറപ്പുവരുത്തുന്നതിനും വിഷരഹിത മത്സ്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമാണ് പദ്ധതി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. FIH പ്രോ ലീഗ് പുരുഷ വിഭാഗം ഹോക്കിയിൽ ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി. ലണ്ടനിൽ 1-7 ഗോളിനാണ് ഇന്ത്യയുടെ ജയം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ആൽബം ഗാനങ്ങൾ കേൾക്കാം. ശ്രുതിലയം ഈ ആൽബത്തിലേത്. ഗാനരചന പി വി അബ്രഹാം, സംഗീതം ആർ സോമശേഖരൻ. ആതിഥേയത്വം കൊതിച്ചൊരു മാലാഖ ഭൂമിയിൽ വന്നണഞ്ഞു. ആദ്യഗാനം പാടിയത് സുജാത.

നിറമില്ലാ പൂക്കൾ മഴവില്ല കണ്ട് കൊതിയോടെ മാനത്ത് മിഴിയച്ചു. ഇനി കേൾക്കാം സുജാതയുടെ സ്വരം.

ബിജു നാരായണൻ പാടിയ ഗാനം ഇനി കേൾക്കാം. താരങ്ങൾ മീട്ടിയ താരാട്ടുപാട്ടിൽ നീരാട്ടിലാടുന്ന കസ്തൂരിമാനേ.

ശ്രുതിലയം എന്ന ആൽബത്തിലെ ഗാനങ്ങളെ തുടർന്നിത ഹാർട്ട് ബീറ്റ്. ഈ ആൽബത്തിലെ ഗാനങ്ങൾ കേൾക്കാം. ഗാനരചന രാജീവ് ആലിങ്കൽ, സംഗീതം ബാലഭാസ്കർ, ചിത്രയുടെ സ്വരം കിലുകിലെ എന്നരികിൽ വന്ന് കളി പറയണ പൂങ്കിളിയെ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
4: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
5: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
6: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. കണ്ണൂർ ആകാശവാണി റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകളായിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കൈയക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണയോഗ്യമായ രചനകളാണ് തെരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടകരചനകൾ അയക്കേണ്ട വിലാസം ആകാശവാണി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, കണ്ണൂർ 4.

ഇതിന് നടക്കും. യോഗ്യത 55% മാർക്കോടുകൂടിയ ബിരുദാനന്തര ബിരുദവും നെറ്റും. നെറ്റ് യോഗ്യരായവരുടെ അഭാവത്തിൽ ബിരുദാനന്തര ബിരുദക്കാരെയും പരിഗണിക്കും. കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0499 2560 2 7. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് ക്ലാർക്കിനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 29 രാവിലെ 11 ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ നടക്കും. യോഗ്യത +2, കമ്പ്യൂട്ടർ പരിജ്ഞാനം, മലയാളം ടൈപ്പിംഗ്, MS ഓഫീസ്, പ്രവൃത്തി പരിചയം അഭികാമ്യം. പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്നവർക്ക് മുൻഗണന. പ്രായപരിധി 18-ഉം 41-ഉം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0467221154. ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ LSGD ഓഫീസിലേക്ക് ഓവർസിയറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 29 രാവിലെ 10:30 പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. യോഗ്യത ഡിപ്ലോമ ITI. ഫോൺ നമ്പർ ഇതാണ്: 0499 2 7 2 7 6. വേടടുക്ക ഗ്രാമപഞ്ചായത്തിലെ കല്ലളിയിൽ ആശാ വർക്കറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 2 July രാവിലെ 11 ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ നടക്കും. അപേക്ഷകർ 10-ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള വിവാഹിതരായിരിക്കണം. പ്രായപരിധി 25-ഉം 45-ഉം മതി. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0499 2 1 0 2 3 5. എളേരിത്തട്ട് EK Nayanar മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ ഹിസ്റ്ററി വിഭാഗത്തിൽ അധ്യാപക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 29 രാവിലെ 11 നടക്കും. കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറേറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്ക് പങ്കെടുക്കാം. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ നെറ്റ്, PhD. ഇവരുടെ അഭാവത്തിൽ 55% മാർക്കിൽ കുറയാത്ത ബിരുദാനന്തര ബിരുദക്കാരെയും പരിഗണിക്കും. ഫോൺ നമ്പർ ഇതാണ്: 0467224583. സാമൂഹ്യനീതി വകുപ്പിൽ കാസർഗോഡ് പ്രൊബേഷൻ ഓഫീസിൽ പ്രൊബേഷൻ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 1 July രാവിലെ 10 നടക്കും. യോഗ്യത MSW, സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം. പ്രായപരിധി 40 വയസ്സ്. ഫോൺ നമ്പർ ഇതാണ്: 0499 2 5 5 3 6 6. സേവന വാർത്തകൾ കഴിഞ്ഞു.

0: ഇന്ന് 12:40 ആരോഗ്യ ദീപ്തിയിൽ വന്ധ്യതാ ബോധവൽക്കരണ മാസാചരണത്തോടനുബന്ധിച്ച് പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി കെ പ്രജിത നടത്തിയ സംഭാഷണത്തിന്റെ അവസാന ഭാഗം കേൾക്കാം. 1:00 ഓർമ്മയിൽ ഒരു ഗാനം, 2:15 തുടർനാടകം, 2:30 നാട്ടുവഴിയിലീണങ്ങൾ, പാട്ടും പറിച്ചിലുകളും തേടി മയിൽ പഞ്ചായത്തിലെ വേളം എന്ന ഗ്രാമത്തിൽ നിന്നു. ഇന്ന് ഉച്ചയ്ക്ക് 2:30. പ്രിയ ശ്രോതാക്കളെ, ഉമാ ബ്രാഹ്മണി അമ്മയും സംഘവും അവതരിപ്പിക്കുന്ന ബ്രാഹ്മണിപ്പാട്ട് ഇപ്പോൾ കേൾക്കാം.
1: ഗണപതി സ്തുതി.

ീയോ കാൽച്ചിലമ്പും കൊരലാരവും പരിഗ്രഹിച്ചു കൊണ്ടാണെന്റെ ഭഗവതിയോ പൗലസ്ത്യൻ പക്കൽ നിന്നും സുരയൊടുങ്ങാത്ത പാലപാത്ര

0: ഭയം വരുമേ ഭഗവതിയെ കണ്ടാലോ. ഭക്തിയോടും കൂടി ഭഗവതിയെ സ്തുതിച്ചു തുടങ്ങിനാരേ ദേവകളോ. ഭക്തിയോടും
1: ഉമാബ്രാഹ്മണി അമ്മയും സംഘവും അവതരിപ്പിച്ച ബ്രാഹ്മണിപ്പാട്ടാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
2: ഭദ്രകാളി
0: ഐശ്വര്യമൂർത്തിയെ
1: ആകാശവാണി കണ്ണൂർ. ഇനി 12:30 കേൾക്കാം പ്രാദേശിക വാർത്തകൾ.
3: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനം ആരംഭിച്ചു. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11:00. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാഫലം അല്പസമയത്തിനകം. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബെൽജിയം 1-5 ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനം ആരംഭിച്ചു. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും. 2015 പ്രധാനമന്ത്രി അവസാനമായി സീഷെൽസ് സന്ദർശിച്ചത്. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ 1 സംഘവും 2 ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമനിയുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. ഉഭയകക്ഷി സഹകരണം അവലോകനം ചെയ്യുന്ന ഇരുവരും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകളും കൈമാറും. അന്താരാഷ്ട്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക ദിനത്തോടനുബന്ധിച്ച് ഉദ്യമി ഭാരത് സമ്മേളനം ഇന്ന് ന്യൂഡൽഹി.

ഡൽഹിയിൽ നടത്തും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അധ്യക്ഷനാവും. രാജ്യത്തെ എം എസ് എം ഇ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി അത്യാധുനിക ഡിജിറ്റൽ പോർട്ടലുകളും പദ്ധതികളും ഉപരാഷ്ട്രപതി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നൂതനാശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 15 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം നൽകുന്ന എം എസ് എം ഇ ഐഡിയ ഹാക്കത്തോൺ 6.0 പദ്ധതിക്കും ഇന്ന് തുടക്കമാകും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് കർണാടകയിലെത്തും. ബംഗളൂരുവിൽ നാദപ്രഭു കെമ്പഗൌഡയുടെ ജന്മവാർഷികത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ഇന്ത്യ യുകെ ബന്ധം നിർണായക നാഴികക്കല്ലിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ലണ്ടനിൽ ബിസിനസ് പ്ലീനറി സെഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിന്റെ വളർച്ചയ്ക്കായി പുതിയ അതിർത്തികൾ തുറന്നതിനാൽ ഇരു രാജ്യങ്ങളിലെയും ബിസിനസ് ഇടപഴകൽ വർദ്ധിപ്പിക്കാനും നവീകരണം ത്വരിതപ്പെടുത്താനും നിക്ഷേപങ്ങൾ അഭിവൃദ്ധിപ്പെടുത്താനും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്തെ ആദ്യ സഹകരണാധിഷ്ഠിത ടാക്സി സർവീസസായ ഭാരത് ടാക്സി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. ടാക്സി ഡ്രൈവർമാരുടെ ഉന്നമനത്തിനാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ഭാരത് ടാക്സി പ്രാധാന്യം നൽകുന്നത്. സേവനദാതാക്കൾ എന്നതിൽ നിന്നും സംരംഭകർ എന്ന തലത്തിലേക്ക് ഉയർത്തുന്നതിലൂടെ ഈ പദ്ധതി ടാക്സി ഡ്രൈവർമാർക്ക് സ്വയം പര്യാപ്തതയും സാമ്പത്തിക സുരക്ഷിതത്വവും ഉറപ്പാക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11 പരിപാടിയുടെ 135 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത്ത് പ്രക്ഷേപണം ചെയ്യും. ഇതിനു പുറമെ AIR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും ആകാശവാണി, ദൂരദർശൻ, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത്ത് കേൾക്കാം. പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിന് ശേഷം പ്രാദേശിക നിലയങ്ങൾ മൻ കി ബാത്തിന്റെ പരിഭാഷയും പ്രക്ഷേപണം ചെയ്യും. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം അല്പസമയത്തിനകം പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. പ്ലസ് വൺ പ്രവേശനത്തിന്റെ മുഖ്യഘട്ടത്തിലെ അവസാന അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. തിങ്കൾ രാവിലെ 10 മുതൽ ബുധൻ വൈകിട്ട് 5 വരെ സ്കൂളുകളിൽ പ്രവേശനം നേടാം. തിരുവനന്തപുരം വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രത്തിന്റെ പുതിയ ഡയറക്ടറായി പ്രമുഖ ശാസ്ത്രജ്ഞൻ ഡോക്ടർ യു പി രാജുവിനെ നിയമിച്ചു. VSSEയിലെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു അദ്ദേഹം. ISRO യുടെ ചരിത്ര പ്രധാനമായ ഒട്ടുമിക്ക വിക്ഷേപണ വാഹനങ്ങളുടെയും മിഷൻ ഡിസൈനിങ്ങിലും സിമുലേഷനുകൾക്കും നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഡോക്ടർ രാജീവ്. കോപ്പർ ക്ലോറിൻ തെർമോകെമിക്കൽ പ്രക്രിയയെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ ഹൈഡ്രജൻ ഉൽപ്പാദന യൂണിറ്റ് കൽപ്പാക്കത്തെ ഇന്ദിരാഗാന്ധി ആണവ ഗവേഷണ നിലയത്തിൽ ആരംഭിച്ചു. കേന്ദ്ര ആണവോർജ വകുപ്പ് സെക്രട്ടറി അജിത് കുമാർ മൊഹാന്റി ഉദ്ഘാടനം ചെയ്തു. കാർബൺ രഹിത വൈദ്യുതോൽപാദനം ഉൾപ്പെടെ ഊർജ്ജരംഗത്ത് ഇത് വൻ മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുമെന്ന് മൊഹാന്റി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വെനസ്വേലയിൽ തുടർച്ചയായ 2 ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 920 3,300 പേർക്ക് പരിക്കേറ്റു. തലസ്ഥാനത്തിന് സമീപം ഇന്നലെയുണ്ടായ ഭൂകമ്പത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാൻ ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളുടെ സന്നദ്ധതയെ സ്വാഗതം ചെയ്ത പ്രസിഡന്റ് ഡെൽസി റോഡ്രിക്സ് വെനസ്വേലയ്ക്ക് ലഭിച്ച ഐക്യദാർഢ്യത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തു. മദ്യനയം UDF ആലോചിച്ച് തീരുമാനിക്കുമെന്ന് മന്ത്രി PK ബഷീർ പറഞ്ഞു. ഇക്കാര്യത്തിൽ ലീഗും മറ്റ് ഘടകകക്ഷി നേതാക്കളും അഭിപ്രായം അറിയിക്കുമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. വീര്യം കുറഞ്ഞ മദ്യവിവാദത്തിൽ ഫയലുകൾ അതിവേഗം നീക്കിയത് LDF ഗവൺമെന്റാണെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മദ്യനയത്തിൽ എന്ത് വേണമെന്ന് UDF തീരുമാനിക്കുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രശസ്ത തമിഴ് ചലച്ചിത്ര സംവിധായകനും നടനുമായ K ഭാഗ്യരാജ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 70കളുടെ അവസാനം സംവിധായകനായി അരങ്ങേറി. മുന്താണി മുടിച്ച്, ചിന്ന വീട്, സികപ്പ് റോജാക്കൾ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ മികച്ച ചിത്രങ്ങളിൽ ചിലതാണ്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് നാളെ വിതരണം ചെയ്യും. 5 ന് താഴെ പ്രായക്കാരായ 1980,224 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. ഇതിന് 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. തുള്ളിമരുന്ന് നൽകാൻ 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിക്കും. സാധാരണ ബൂത്തുകൾക്ക് പുറമെ യാത്രാവേളയിൽ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിന് 539 ട്രാൻസിറ്റ് ബൂത്തുകൾ, 283 മൊബൈൽ ബൂത്തുകൾ എന്നിവയും ക്രമീകരിക്കും. സംസ്ഥാനത്ത് ഇന്നലെ 8 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3, വയനാട് 2, എറണാകുളം, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ മാസം 180 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 256 പേർക്കാണ് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചത്.
നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽപ്പെട്ട

0: ഒരാളെ ക്വാറന്റൈനിൽ നിന്ന് ഒഴിവാക്കി. രോഗബാധിതന്റെ സഹപ്രവർത്തകനായിരുന്ന ഇദ്ദേഹം നിരീക്ഷണ വേളയിൽ ഒരു രോഗലക്ഷണങ്ങളും ഉണ്ടാകാത്തതിനെ തുടർന്നാണിത്. ഉയർന്ന റിസ്ക് വിഭാഗത്തിൽ നിന്ന് രോഗിയുമായി അടുത്ത് സമ്പർക്കം പുലർത്തിയ ഒരാളെ ആദ്യമായാണ് ഒഴിവാക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്ന നിപ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിലെ ആരെയും പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാവിലെ നടന്ന മത്സരത്തിൽ ബെൽജിയം 1-5 ഗോളുകൾക്ക് ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ ഇറാനും ഈജിപ്തും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. ഇന്ത്യ അയർലൻഡ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അയർലൻഡിന് ജയം. അയർലൻഡ് ഉയർത്തിയ 183 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 148 റൺസിന് എല്ലാവരും പുറത്തായി. FIH പ്രോ ലീഗ് പുരുഷ വിഭാഗം ഹോക്കിയിൽ ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി. ലണ്ടനിൽ 1-7 ഇന്ത്യയുടെ ജയം. നാളെ ഇംഗ്ലണ്ടുമായാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംസ്ഥാന കമ്മിറ്റിയുടെയും കോഴിക്കോട് കോർപ്പറേഷൻ സമന്വയ പ്രോജക്റ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഹെലൻ കെല്ലറുടെ 147th ജന്മദിനവും കാഴ്ചപരിമിതരായ വനിതകളുടെ സംസ്ഥാന സംഗമവും പുതിയറ എസ് കെ പൊറ്റക്കാട് ഓഡിറ്റോറിയത്തിൽ നടന്നു. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി PK ബഷീർ നിർവഹിച്ചു. ഇടുക്കി ഇടമലക്കുടി ഗോത്രവർഗ മേഖലയിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി കോഴിയും കൂടും പദ്ധതിക്ക് തുടക്കമായി. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വിവരങ്ങളുമായി രതീഷ് കൃഷ്ണ.
1: ഗോത്രമേഖലയിലെ ജനങ്ങളുടെ ആരോഗ്യ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം അവർക്ക് സ്ഥിരമായ ഒരു ഉപജീവന മാർഗം ഉറപ്പാക്കുകയുമാണ് കോഴിയും കൂടും പദ്ധതിയുടെ ലക്ഷ്യം. 20,000 രൂപ ചെലവ് വരുന്ന ഒരു യൂണിറ്റിൽ 10 കോഴികൾ, ഒരു കോഴിക്കൂട്, 25 കിലോഗ്രാം കോഴിത്തീറ്റ, ആവശ്യമായ വാക്സിനുകൾ എന്നിവയാണ് ഗുണഭോക്താക്കൾക്ക് നൽകുന്നത്. ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 37 ഗുണഭോക്താക്കൾക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും.
0: വെള്ള നീല റേഷൻ കാർഡുകൾ പിങ്ക് കാർഡായി തരംമാറ്റാൻ ഇന്നു മുതൽ അടുത്ത മാസം 17 ഓൺലൈനായി അപേക്ഷിക്കാമെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. അർഹരായ കാർഡുടമകൾ ബന്ധപ്പെട്ട രേഖകൾ സഹിതം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ മുഖേനയോ ഓൺലൈനായി അപേക്ഷിക്കണം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. കണ്ണൂരിൽ സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവം ഇന്ന് സമാപിക്കും. സമാപന സമ്മേളനം ഉച്ചയ്ക്ക് മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ഗവൺമെന്റിന്റെ ഓപ്പറേഷൻ തൂഫാൻ ലഹരിവിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ആൻഡ് കുന്ദമംഗലം പോലീസ് സ്റ്റേഷനും സംയുക്തമായി വാക്കുത്താണും ജനകീയ പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. MA റസാഖ് MLA ഉദ്ഘാടനം ചെയ്തു. KCB ഓഫീസിൽ നിന്ന് അലുമിനിയം കമ്പി മോഷ്ടിച്ച KCB ഉദ്യോഗസ്ഥനും കരാർ ജോലിക്കാരുമടക്കം 5 പോലീസ് അറസ്റ്റ് ചെയ്തു. വഴിക്കടവ് KCB ഓഫീസിൽ നിന്ന് 100 അലുമിനിയം കമ്പി മോഷ്ടിച്ച പ്രതികളെയാണ് വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 സീഷെൽസ് സന്ദർശനം ആരംഭിച്ചു. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാഫലം അല്പസമയത്തിനകം. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബെൽജിയം 1-5 ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
2: ആകാശവാണി കണ്ണൂർ. ആരോഗ്യദീപ്തി.

0: വന്ധ്യതാ ബോധവൽക്കരണ മാസാചരണവുമായി ബന്ധപ്പെട്ട് പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ സ്ത്രീരോഗ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി കെ പ്രജിത നടത്തിയ സംഭാഷണത്തിന്റെ അവസാന ഭാഗമാണ് ഇന്ന് ആരോഗ്യദീപ്തിയിൽ. സ്ത്രീ പുരുഷ വന്ധ്യതാ ചികിത്സാരീതികൾ.
1: വന്ധ്യതാ ചികിത്സാരീതികൾ എന്തെല്ലാം? ആധുനിക വൈദ്യശാസ്ത്രത്തിൽ അണ്ടോത്പാദനത്തിലെയും അണ്ടവിസർജനത്തിലെയും പ്രശ്നങ്ങൾ മരുന്നുകളുടെ സഹായത്തോടെ പരിഹരിക്കാൻ സാധിക്കും. ഗർഭാശയത്തിന്റെ ഉൾഭാഗത്ത് കാണപ്പെടുന്ന പോളിപ്പുകൾ, ഫൈബ്രോയിഡുകൾ, ഗർഭാശയ ഭിത്തിയിലെ ചില അസാധാരണ വളർച്ചകൾ തുടങ്ങിയവ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്ത് ഗർഭധാരണത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കാനും കഴിയും. ഇതുകൂടാതെ വന്ധ്യതാ ചികിത്സയ്ക്കായി ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ IVF, ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ IUI, ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ അഥവാ ICSI എന്നീ ആർട്ടിഫിഷ്യൽ റീപ്രൊഡക്റ്റീവ് ടെക്നിക്സ് അഥവാ പ്രത്യുത്പാദന സാങ്കേതിക വിദ്യകൾ ലഭ്യമാണ്.

ആവശ്യമാണ്. ചില ദമ്പതികൾക്ക് ഇവ ഫലപ്രദമായ ചികിത്സാ മാർഗങ്ങളാണ്. എന്നിരുന്നാലും ഈ ചികിത്സാ രീതികൾക്ക് താരതമ്യേന ഉയർന്ന സാമ്പത്തിക ചെലവുണ്ടാകും. കൂടാതെ പല ചികിത്സകളിലും ഹോർമോണുകളുടെ ഉപയോഗം ആവശ്യമായി വരുന്നതിനാൽ പലതരം പാർശ്വഫലങ്ങളും അനുഭവപ്പെടാം. വന്ധ്യതാ ചികിത്സയുടെ ഭാഗമായി ദീർഘകാലം അണ്ടോത്പാദനം ഉത്തേജിപ്പിക്കുന്ന മരുന്നുകൾ ഉപയോഗിച്ചിട്ടുള്ള ചില സ്ത്രീകളിൽ പിന്നീട് ചികിത്സക്കായി എത്തുമ്പോൾ ആന്റിമുള്ളേറിയൻ ഹോർമോണിന്റെ അളവ് കുറവായിട്ടും അണ്ടാശയത്തിലെ ശേഖരം അഥവാ ഒവേറിയൻ റിസർവ് കുറഞ്ഞതായും കാണപ്പെടാറുണ്ട്. എന്നാൽ ഇതിന് ആധുനിക ചികിത്സ മാത്രമല്ല, പ്രായവർദ്ധനവും അടിസ്ഥാന രോഗാവസ്ഥകളും മറ്റു ഘടകങ്ങളും കാരണമായേക്കാം എന്ന കാര്യം കൂടി പരിഗണിക്കേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരം ചികിത്സകൾ എല്ലായ്പ്പോഴും വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ മാത്രം നടത്തേണ്ടതുണ്ട്. സ്ത്രീ വന്ധ്യതയ്ക്ക് കാരണമാവുന്ന ആർത്തവ ക്രമക്കേടുകൾ, അണ്ടോത്പാദന പ്രശ്നങ്ങൾ, പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്, തൈറോയിഡ് രോഗങ്ങൾ, അമിതവണ്ണം തുടങ്ങിയ അവസ്ഥകളിൽ ആയുർവേദം രോഗകാരണങ്ങൾ വിലയിരുത്തി ശോധന ചികിത്സകളും ഔഷധ ചികിത്സകളും നിർദ്ദേശിക്കുന്നു. അമിതവണ്ണം മൂലം ആർത്തവ ക്രമക്കേട് അനുഭവിക്കുന്ന രോഗികൾക്ക് പ്രധാനപ്പെട്ട ചികിത്സയാണ് ഉദ്വർത്തനം. ശരീരത്തിലെ അമിതമായ കഫമേദസ്സിനെ കുറയ്ക്കുന്നതിനും ശരീരഭാരം നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നു. ഇതിനു പുറമെ പഞ്ചകർമ്മ ചികിത്സകളായ ശോധന ചികിത്സ വളരെ പ്രധാനമാണ്. ശരീരത്തിലെ ദോഷങ്ങളെ സന്തുലിതമാക്കാനും ശരീര ശുദ്ധീകരണം നടത്താനും സഹായിക്കുന്നു. തുടർന്ന് വസ്തി ചികിത്സകളും അനുയോജ്യമായ ഔഷധങ്ങളും ഉപയോഗിക്കുമ്പോൾ ഹോർമോൺ സന്തുലിതാവസ്ഥ മെച്ചപ്പെടുന്നതിനും ആർത്തവചക്രം ക്രമപ്പെടുത്തുന്നതിനും അണ്ടോത്പാദനം സുഗമമാക്കുന്നതിനും സഹായകമാകുന്നു. ഇതിനോടൊപ്പം ജീവിതശൈലി ക്രമീകരണങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട്. വ്യക്തിയുടെ പ്രകൃതിക്കും ആരോഗ്യനിലയ്ക്കും അനുസരിച്ചുള്ള ആഹാര ക്രമീകരണം, ഭക്ഷണ നിയന്ത്രണം എന്നിവ ശരീരഭാരം കുറയ്ക്കുന്നതിനും PCOD പോലുള്ള അവസ്ഥകൾ നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നു. പഞ്ചകർമ്മ ചികിത്സകൾ കൊണ്ട് ഓവുലേഷൻ ക്രമമുള്ളതായി തീരുന്നു എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. എൻഡോമെട്രിയോസിസ്, എഡിനോമയോസിസ്, അണ്ടാശയ സിസ്റ്റുകൾ, അണ്ഡവാഹിനി കുഴലിലെ തടസ്സങ്ങൾ തുടങ്ങിയ കാരണങ്ങളാൽ വന്ധ്യത അനുഭവിക്കുന്ന സ്ത്രീകളിൽ ആയുർവേദം രോഗാവസ്ഥയ്ക്കനുസരിച്ചുള്ള സമഗ്ര ചികിത്സയാണ് നിർദ്ദേശിക്കുന്നത്. ഇത്തരം രോഗികളിൽ ആദ്യം സ്നേഹപാനം, സ്വേദനം, വമനം, വിരേചനം തുടങ്ങിയ ശോധന ചികിത്സകളിലൂടെ ശരീരത്തെ ചികിത്സയ്ക്ക് സജ്ജമാക്കുന്നു. തുടർന്ന് രോഗിയുടെ അവസ്ഥയും ദോഷപ്രാധാന്യവും വിലയിരുത്തി വിവിധ തരത്തിലുള്ള വസ്തി ചികിത്സകൾ പ്രയോഗിക്കാറുണ്ട്. ഇതിനു പുറമെ ഉത്തരവസ്തി തുടങ്ങിയ സ്ഥാനിക ചികിത്സകളും ഇത്തരം അസുഖങ്ങളിൽ രോഗശാന്തി നൽകുന്നു. യോഗ, പ്രാണായാമം, ധ്യാനം എന്നിവയും വന്ധ്യതാ ചികിത്സയിൽ പ്രധാന പങ്കുവഹിക്കുന്നു. പ്രാണായാമവും ധ്യാനവും മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി ഒവേറിയൻ ആക്സിസിന്റെ ശരിയായ പ്രവർത്തനവും ഹോർമോൺ സന്തുലിതാവസ്ഥയും നിലനിർത്താൻ സഹായിക്കുന്നു. സ്ത്രീ വന്ധ്യതാ ചികിത്സയിൽ ഔഷധങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സകൾക്കും പുറമെ സ്ത്രീരോഗ സ്ഥാനിക ചികിത്സയ്ക്ക് ആയുർവേദം വളരെയധികം പ്രാധാന്യം നൽകി വരുന്നു. വിവിധ സ്ഥാനിക ചികിത്സകൾ സ്ത്രീകളുടെ ഗർഭാശയത്തിന്റെയും യോനിയിലും കണ്ടുവരുന്ന അണുബാധ തടയാനും പ്രത്യുത്പാദന ശേഷി സംരക്ഷിക്കാനും സഹായിക്കുന്നു. സ്ത്രീരോഗ സംബന്ധമായ പ്രശ്നങ്ങൾ നിയന്ത്രിക്കുന്നതിനും ഗർഭധാരണത്തിന് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുന്നതിനും ഈ ചികിത്സകൾ സഹായിക്കുന്നു. പുരുഷ വന്ധ്യതയുടെ ചികിത്സയിൽ ആയുർവേദം, ശോധന ചികിത്സകൾ, രസായന വാജീകരണ ഔഷധങ്ങൾ, ജീവിതശൈലി ക്രമീകരണങ്ങൾ, യോഗ തുടങ്ങിയവ ഉൾക്കൊള്ളിക്കുന്ന സമഗ്ര സമീപനമാണ് സ്വീകരിക്കുന്നത്. എല്ലാ രോഗികൾക്കും ഒരേ ചികിത്സാ രീതിയല്ല നൽകി വരുന്നത്. ബീജങ്ങളുടെ എണ്ണം, ചലനശേഷി, ആകൃതി, ഹോർമോൺ നില, ജീവിതശൈലി, അമിതവണ്ണം, വെരിക്കോസിൽ തുടങ്ങിയ കാരണങ്ങൾ വിശദമായി വിലയിരുത്തിയ ശേഷമാണ് ചികിത്സ നിർണയിക്കുന്നത്. അതോടൊപ്പം രോഗിയുടെ ശരീരപ്രകൃതി, പ്രായം, ആരോഗ്യനില, വന്ധ്യതയുടെ കാലപ്പഴക്കം എന്നിവയും പ്രധാനമാണ്. ഇന്ന് പലരും ഡോക്ടറുടെ നിർദ്ദേശമോ ശരിയായ പരിശോധനകളോ ഇല്ലാതെ ആയുർവേദ മരുന്നുകൾക്ക് പാർശ്വഫലങ്ങളില്ല എന്ന് ധരിച്ച്, ഉദാഹരണത്തിന് അശ്വഗന്ധ പോലുള്ള ഔഷധങ്ങൾ നേരിട്ട് വാങ്ങി വന്ധ്യതാ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന പ്രവണത കാണപ്പെടുന്നു. എന്നാൽ ഇത് ശരിയായ രീതിയല്ല. ബീജങ്ങളുടെ അളവ്, ചലനശേഷി എന്നിവയിലെ മാറ്റങ്ങൾ കൊണ്ടുണ്ടാകുന്ന പുരുഷ വന്ധ്യതയിൽ വന്ധ്യതയ്ക്ക് കാരണമാകുന്ന ഘടകങ്ങൾ കൃത്യമായി വിലയിരുത്തിയ ശേഷമാണ് ആയുർവേദ ചികിത്സ നിർണയിക്കേണ്ടത്. പുരുഷ വന്ധ്യതയുടെ ചികിത്സയിലും രോഗാവസ്ഥയ്ക്കും രോഗകാരണങ്ങൾക്കുമനുസരിച്ച് പഞ്ചകർമ്മ ചികിത്സകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. സ്നേഹപാനം, സ്വേദനം, വമനം, വിരേചനം, വസ്തി, നസ്യം തുടങ്ങിയ ശോധന ചികിത്സകൾ രോഗിയുടെ ദോഷാവസ്ഥ വിലയിരുത്തി പ്രയോഗിക്കാറുണ്ട്. ഇവയിൽ വസ്തി ചികിത്സയ്ക്ക് പുരുഷ വന്ധ്യതയിൽ ഏറെ പ്രാധാന്യമുണ്ട്. വിവിധ തരത്തിലുള്ള വസ്തി ചികിത്സകൾ, പ്രത്യേകിച്ച് രാജയാവന വസ്തി പോലുള്ള ചികിത്സകൾ, ബീജങ്ങളുടെ ഗുണനിലവാരത്തിലും പ്രത്യുത്പാദന ശേഷിയിലും ഗണ്യമായ മാറ്റം ഉണ്ടാക്കാൻ സഹായകമായതായി ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇതിനോടൊപ്പം ഉത്തരവസ്തി ചികിത്സയും പുരുഷ വന്ധ്യതയുടെ ചികിത്സയിൽ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്.
ശുക്ലവഹ സ്രോതസ്സുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും പ്രത്യുത്പാദന വ്യവസ്ഥയുടെ പ്രവർത്തനം സുഗമമാക്കുന്നതിനും ഇത് സഹായിക്കും.

0: വേഗമാണ്. ഉദ്ധാരണക്കുറവ്, ശീഘ്രസ്ഖലനം തുടങ്ങിയ ലൈംഗിക പ്രവർത്തന വൈകല്യങ്ങളിലും ആയുർവേദ ചികിത്സ, ജീവിതശൈലി ക്രമീകരണം, യോഗ, പ്രാണായാമം, ധ്യാനം, കൗൺസിലിംഗ് എന്നിവ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സഹായിക്കുന്നു. പുരുഷവന്ധ്യതയുടെ ചികിത്സയിൽ പ്രത്യുത്പാദന അവയവങ്ങളെ മാത്രം പരിഗണിക്കാതെ ഹോർമോൺ വ്യവസ്ഥയുടെയും മാനസികാരോഗ്യത്തിന്റെയും ജീവിതശൈലിയുടെയും സമഗ്രമായ വിലയിരുത്തൽ ആവശ്യമാണ്. അശ്വഗന്ധ, കപികച്ചു, ഗോക്ഷരം തുടങ്ങിയ രസായന ഔഷധങ്ങൾ ബീജധാതുവിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനും ശരീരത്തിന് ഊർജവും കരുത്തും നൽകുന്നതിനും ഉപയോഗിച്ചു വരുന്നു. ക്യാൻസർ ചികിത്സ തുടങ്ങിയവയ്ക്ക് ശേഷം ബീജങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ ഇത് സഹായകരമായി കണ്ടിട്ടുണ്ട്. ഇതോടൊപ്പം വാജീകരണ ചികിത്സകൾ ബീജങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ലൈംഗികാരോഗ്യം പരിപോഷിപ്പിക്കുന്നതിനും പ്രത്യുത്പാദന ശേഷി നിലനിർത്തുന്നതിനും സഹായകമാണ്. വന്ധ്യതാ ചികിത്സയിൽ ആധുനിക വൈദ്യശാസ്ത്രവും ആയുർവേദവും സംയോജിപ്പിച്ചുള്ള ഇന്റഗ്രേറ്റീവ് സമീപനം ഇന്ന് ഏറെ പ്രതീക്ഷ നൽകുന്നതായി കാണപ്പെടുന്നു. ചില ദമ്പതികൾക്ക് IVF, IUI, ICSI പോലുള്ള പ്രത്യുത്പാദന സാങ്കേതിക വിദ്യകൾ അനിവാര്യമായി വരാം. ഇത്തരം സാഹചര്യങ്ങളിൽ IVF പോലുള്ള ചികിത്സകൾക്ക് മുന്നോടിയായി ആയുർവേദ പഞ്ചകർമ്മ ചികിത്സകൾ സ്വീകരിക്കുമ്പോൾ ശരീരവും മനസ്സും ഗർഭധാരണത്തിന് കൂടുതൽ സജ്ജമാക്കാൻ സഹായിക്കുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഗർഭകാലത്തുടനീളം ഉചിതമായ ആഹാരക്രമം, ജീവിതശൈലി, ഗർഭിണി പരിചരണവുമായി ബന്ധപ്പെട്ട ആയുർവേദ നിർദ്ദേശങ്ങൾ എന്നിവ പാലിക്കുന്നത് അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിന്റെയും ആരോഗ്യം സംരക്ഷിക്കുന്നതിനും ഗർഭത്തിന്റെ സുഗമമായ വളർച്ചയെ പിന്തുണയ്ക്കുന്നതിനും സഹായകമാണ്. വന്ധ്യതാ ചികിത്സ ആവശ്യമായി വരുന്ന ദമ്പതികൾക്കുള്ള സമഗ്ര വന്ധ്യതാ ചികിത്സാ സൗകര്യങ്ങൾ പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ പ്രസൂതിതന്ത്ര സ്ത്രീരോഗ വിഭാഗത്തിലെ വിദഗ്ധ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ലഭ്യമാണ്. പഞ്ചകർമ്മ ചികിത്സ ആവശ്യമായി വരുന്ന രോഗികൾക്ക് IP വിഭാഗത്തിൽ കിടത്തി ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമാണ്. വന്ധ്യതാ ചികിത്സയ്ക്കായി എത്തുന്ന രോഗികളെ വിശദമായി പരിശോധിക്കുകയും ആവശ്യമായ പരിശോധനകൾ നടത്തുകയും ചെയ്ത് രോഗാവസ്ഥയെക്കുറിച്ചുള്ള കൃത്യമായ നിർദ്ദേശങ്ങളും കൗൺസിലിംഗും ചികിത്സയ്ക്കൊപ്പം നൽകി വരുന്നു. ചികിത്സയിലൂടെ ഗർഭധാരണം സാധ്യമാകുന്ന സ്ത്രീകൾക്ക് ഗർഭകാലം മുഴുവൻ ആവശ്യമായ ആയുർവേദ ഗർഭിണി പരിചരണവും നൽകി വരുന്നു. അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിന്റെയും ആരോഗ്യം സംരക്ഷിക്കുന്നതിനും ആരോഗ്യവാനായ ഒരു കുഞ്ഞിന്റെ ജനനത്തിനും ആവശ്യമായ പിന്തുണയും പരിചരണവും ഉറപ്പാക്കുന്നു.
1: വന്ധ്യതാ ബോധവൽക്കരണ മാസാചരണവുമായി ബന്ധപ്പെട്ട് പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ PK പ്രജിത നടത്തിയ സംഭാഷണത്തിന്റെ അവസാന ഭാഗമാണ് നിങ്ങൾ കേട്ടത്.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ വിഷൻ മഹാസാഗർ പദ്ധതിയിലെ സുപ്രധാന പങ്കാളിയാണ് സീഷെൽസ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ 3 ദിവസത്തെ സീഷെൽ സന്ദർശനത്തിന് തുടക്കമായി. രാജ്യത്തെ ജനങ്ങളെ സംരംഭകരാക്കുന്നതിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖല വഹിക്കുന്ന പങ്ക് വലുതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. MSME ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസ് ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലിക്കർ ഉൾപ്പെടെയുള്ളവർ. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ച് ബെൽജിയവും ഈജിപ്തും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽ സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ വിഷൻ മഹാസാഗർ പദ്ധതിയിലെ സുപ്രധാന പങ്കാളിയും വിലമതിക്കാനാവാത്ത അയൽ രാജ്യവുമാണ് സീഷെൽസ് എന്ന് സന്ദർശനത്തിന് മുന്നോടിയായി പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. പരസ്പര വിശ്വാസം, ജനാധിപത്യ മൂല്യങ്ങൾ, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയിൽ അധിഷ്ഠിതമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
1: സീഷെൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുകയും ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുകയും ചെയ്യും. സന്ദർശനത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് ബൊട്ടാണിക്കൽ ഗാർഡനും സീഷെൽസ് കോസ്റ്റ് ഗാർഡ് ആസ്ഥാനവും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഇന്ത്യ സീഷെൽസ് ഉഭയകക്ഷി സഹകരണം അവലോകനം ചെയ്യുകയും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ സീഷെൽസ് പ്രസിഡന്റുമായി കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുകയും ചെയ്യും. 2015 പ്രധാനമന്ത്രി സീഷെൽസ് സന്ദർശിച്ചിരുന്നു. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും നാവികസേനയുടെ 2 കപ്പലുകളും സീഷെൽസ് ദേശീയദിന പരേഡിൽ പങ്കെടുക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കർണാടകയിലെത്തും. ബംഗളൂരുവിൽ ഇന്ന് നടക്കുന്ന നാദപ്രഭു ശ്രീ കെമ്പഗൌഡയുടെ ജന്മവാർഷികാഘോഷത്തിലും രാജീവ്ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും അദ്ദേഹം പങ്കെടുക്കും. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഡ്രൈവർമാർക്ക് സാമ്പത്തിക ലാഭം ഉറപ്പാക്കുന്ന സീറോ കമ്മീഷൻ മാതൃകയിലാണ് ഭാരത് ടാക്സി പ്രവർത്തിക്കുക. അമൂൽ, ഇഫ്കോ, നബാർഡ് ഉൾപ്പെടെയുള്ള 8 പ്രമുഖ സഹകരണ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ സഹകാർ ടാക്സി കോ ഓപ്പറേറ്റീവ് ലിമിറ്റഡാണ് ഭാരത് ടാക്സി വികസിപ്പിച്ചത്. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16-ാമത് സമ്മേളനം മറ്റന്നാൾ നടക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി JP നദ്ദയും മുഖ്യാതിഥിയാവും. ആരോഗ്യമേഖലയിൽ കേന്ദ്ര സംസ്ഥാന സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് യോഗം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ പ്രശംസിച്ച് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇന്ത്യ ഗണ്യമായ സാമ്പത്തിക പുരോഗതി കൈവരിച്ചതായും ആഗോളതലത്തിൽ നിർണായക ശക്തിയായതായും അദ്ദേഹം പറഞ്ഞു. വൈറ്റ് ഹൌസിൽ ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് റൂബിയോയുടെ പ്രസ്താവന. വ്യാപാരം, വിതരണ ശൃംഖലകൾ, നിർണായക ധാതുക്കൾ, ഊർജ്ജം, സുരക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ ഇന്ത്യ US സഹകരണം വിപുലീകരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാവുന്നതാണ്. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തെ ജനങ്ങളെ സംരംഭരാക്കുന്നതിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലകളിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. അന്താരാഷ്ട്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക ദിനത്തോടനുബന്ധിച്ച് ഉദ്യമി ഭാരത് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംരംഭകത്വ മേഖലയിലേക്ക് കടന്നുവരുന്നവർക്ക് MSME കൂടുതൽ ആത്മവിശ്വാസം പകരുന്നതായും അദ്ദേഹം പറഞ്ഞു.
3: MSME in Bharat, it represents the courage of a first generation entrepreneur. Most of us who are sitting here may be the first generation entrepreneurs. The determination of a woman who starts a home enterprise, the dreams of our youth, the resilience of countless small businesses and have transformed the challenges into opportunities.
0: രാജ്യത്തെ MSME മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായുള്ള അത്യാധുനിക ഡിജിറ്റൽ പോർട്ടലുകളും പദ്ധതികളും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. നൂതനാശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 15 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം നൽകുന്ന MSME ഐഡിയ ഹാക്കത്തോൺ 6.0 പദ്ധതിക്കും ഇന്ന് തുടക്കമായി. കേന്ദ്ര MSME മന്ത്രി ജിതൻ റാം മാഞ്ചി, കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച, തൊഴിലവസരങ്ങൾ, നവീകരണം എന്നിവയിൽ MSME മേഖല നൽകുന്ന സംഭാവനകളെ ആദരിക്കുന്നതിനായാണ് എല്ലാ വർഷവും June 27 MSME ദിനമായി ആഘോഷിക്കുന്നത്. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലായിരുന്നു അന്ത്യം. 1979 പുറത്തിറങ്ങിയ സുവരില്ലാത്ത ചിത്രങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം

0: സംവിധായകനായ അരങ്ങേറ്റം കുറിച്ചത്. 25 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ മരുമകൻ, ഏഞ്ചൽ ജോൺ എന്നീ മലയാള സിനിമകളിലും അഭിനയിച്ചു. ഭാഗ്യരാജിന്റെ നിര്യാണത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാലേക്കർ ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലൻഡിനെ തകർത്ത് ബെൽജിയം നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. 1-5 ബെൽജിയത്തിന്റെ ജയം. ഇതോടെ ന്യൂസിലൻഡ് ലോകകപ്പിൽ നിന്ന് പുറത്തായി. അതേസമയം ഈജിപ്തും ഇറാനും തമ്മിലുള്ള പോരാട്ടം സമനിലയിൽ കലാശിച്ചു. സിയാറ്റിനിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും 2 വീതം നേടി. പോയിന്റ് പട്ടികയിൽ 2nd ഈജിപ്തും നോക്കൌട്ട് സാധ്യത നിലനിർത്തി. ഗ്രൂപ്പ് എച്ചിലെ നിർണായക മത്സരത്തിൽ യുറുഗ്വേ സ്പെയിൻ 1 പരാജയപ്പെടുത്തി. ഇതോടെ 3 നിന്ന് 2 ഒരു സമനിലയുമായി 7 സ്പെയിൻ നോക്കൌട്ട് സാധ്യത നേടി. മറ്റൊരു മത്സരത്തിൽ സൗദി അറേബ്യയെ സമനിലയിൽ തളച്ച് കേപ് വെർദെയും നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. എറണാകുളം, കളമശ്ശേരി, പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ അല്പസമയത്തിനകം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. ലോകത്തിലെ ആദ്യ കോപ്പർ ക്ലോറിൻ അധിഷ്ഠിത ഹൈഡ്രജൻ ഉൽപ്പാദന കേന്ദ്രം കൽപ്പാക്കത്തെ ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ചിൽ സ്ഥാപിച്ചു. മുംബൈയിലെ ഭാബ അറ്റോമിക് റിസർച്ച് സെന്റർ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ആണവോർജ്ജം ഉപയോഗിച്ച് കോപ്പർ ക്ലോറിൻ എന്ന രാസപ്രക്രിയ വഴി ഹൈഡ്രജൻ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തെളിയിക്കാനുള്ള ഒരു മാതൃകാ കേന്ദ്രമാണ് ഇത്. ഇറാന്റെ ഭാവി ആക്രമണങ്ങളെ സൈനിക നീക്കത്തിലൂടെ അതിശക്തമായി നേരിടുമെന്ന് മുന്നറിയിപ്പുമായി അമേരിക്ക. നേരത്തെ ഇറാനിൽ നടത്തിയ സൈനിക ആക്രമണത്തിന് പിന്നാലെയാണ് US വൈസ് പ്രസിഡന്റ് JD വാൻസ് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത്. ഇറാൻ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവച്ചിട്ടുണ്ടെന്നും അമേരിക്ക അതിനെ മാനിച്ചുവെന്നും വൈസ് സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ വിഷൻ മഹാസാഗർ പദ്ധതിയിലെ സുപ്രധാന പങ്കാളിയാണ് സീഷെൽസെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ 3 സീഷെൽ സന്ദർശനത്തിന് തുടക്കമായി. രാജ്യത്തെ ജനങ്ങളെ സംരംഭകരാക്കുന്നതിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖല വഹിക്കുന്ന പങ്ക് വലുതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. MSME ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യ സഹകരണാധിഷ്ഠിത ടാക്സി സർവീസ് ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കർ ഉൾപ്പെടെയുള്ളവർ. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ച് ബെൽജിയവും ഈജിപ്തും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി കണ്ണൂർ.

0: ഓർമ്മകളെ തഴുകിയുണർത്തുന്ന ഹൃദയരാഗങ്ങളും നേരനുഭവങ്ങളും പങ്കുവയ്ക്കുന്ന പരിപാടി. ചില ഓർമ്മകളുണ്ട് മറവിക്കുപോലും മായ്ക്കാനാവാത്തവ. ചിലപ്പോൾ ആ ഓർമ്മകൾക്ക് അകമ്പടിയായി പാട്ടുകളും ഉണ്ടാകും. നിങ്ങളുടെ ഓർമ്മയിലെ ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട നേരനുഭവങ്ങളും പങ്കുവയ്ക്കാനായുള്ള ഒരു പരിപാടിയാണിത്. ഓർമ്മയിൽ ഒരു ഗാനം.
1: ഒരു ഗാനം.
2: ഹലോ,
3: ഹലോ,
2: ആരാണ്? നമസ്തേ,
3: എന്റെ പേര് ജിഷ്ണു എന്നാണ്. ഞാൻ കാസർഗോഡ് നിന്നാണ്.

0: വിളിക്കുന്നത്. കാസർഗോഡ് ഞാൻ അവിടെ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്, സ്റ്റേറ്റ് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്.
1: സ്റ്റേറ്റ് ബാങ്കില്. അപ്പൊ ഏത് പാട്ടാണ് പറയുന്നത്?
0: ഇന്ന് എനിക്ക് ഞാൻ ആവശ്യപ്പെടുന്ന ഗാനം മായാ മഞ്ജലിൽ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ഇനിയും എനിക്ക് അത്ര ഓർമ്മയിട്ട്, പക്ഷേ ഈ പാട്ടാണ് എനിക്ക് ഓർമ്മ പ്രിയപ്പെട്ടത്. അതെ അതെ അതെ, മുകേഷും പിന്നെ ജി വേണുഗോപാൽ പാടിയ പാട്ടാണ്. ഈ പാട്ട് ഭയങ്കര പ്രിയപ്പെട്ടാണ്, കാരണം ഇന്ന് ആക്ച്വലി എന്റെ ഭാര്യയുടെ ജന്മദിനാണ്. ശ്രുതി എന്നാണ് പേര്. അപ്പോ അവളെ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യണം, ആയുർവേദ ഡോക്ടറാണ്, പള്ളിക്കുന്നില്, കണ്ണൂര് പള്ളിക്കുന്ന്. ആക്ച്വലി ഇനി ഞാൻ ലീവ് എടുക്കാൻ ഉദ്ദേശിച്ചു, പക്ഷെ എനിക്ക് അന്നത്തെ സാഹചര്യം വെച്ചൊന്ന് ലീവ് ഒട്ടു കിട്ടില്ല. അപ്പം ഒരു
1: അതിനൊരു പരിഹാരമായി ഒരു ഗാനം സമർപ്പിക്കാം.
0: അതെ, ഒരു സർപ്രൈസ് പോലെ ആളെ വിളിച്ചെന്ന് പറ്റില്ല. അതെ,
1: ഏതൊരു പ്രസന്റിനേക്കാളും വലിയൊരു പ്രസന്റ് ആയിക്കോട്ടെ എന്ന്
0: വിചാരിച്ചു. പലപ്പോഴും എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പൊ നമ്മളെങ്ങനെ ഒരു രീതിയിൽ സർപ്രൈസ് ആവട്ടെ. ഈ ഗാനം പിന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. ഞാൻ വിവാഹാലോചന വന്ന ശേഷം ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്തത് കുറച്ച് ദൂരായിരുന്നു, കേരളത്തിലായിരുന്നില്ല പോസ്റ്റിംഗ്. അപ്പൊ ആദ്യമായിട്ട് വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത സമയത്ത് നമ്മള് തമ്മില് എന്തോ ഇങ്ങനെ പറയുന്ന സമയത്ത് ഈ പാട്ട് ചർച്ചയിൽ എവിടെയോ വന്നു. പിന്നെ അത് ഭയങ്കര നമുക്ക് ഭയങ്കര കണക്ഷൻ കിട്ടിയ ഒരു പാട്ടാണിത്. അപ്പോ നമ്മളെ വിവാഹ ആൽബം ആക്കുമ്പോ അതിലൊക്കെ പാട്ട് കിട്ടുന്നത്. അപ്പൊ അതില് അപ്പൊ അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ്. അപ്പൊ ഇന്നൊരു സർപ്രൈസ് ആയിട്ട് ഞാൻ അത് അതുകൊണ്ടാണ് ഈ പാട്ടിനെ സെലക്ട് ചെയ്ത ഒരു ഓർമ്മയിലൊരു ഗാനം എന്നുള്ള രീതിയിൽ. നമ്മുടെ ഓർമ്മയിൽ ആ ഒരു ഇപ്പൊ കല്യാണം കഴിഞ്ഞൊരു 5 വർഷത്തോളമായി. ഇപ്പൊ ഒരു കുട്ടിയുണ്ട്, ചെറിയൊരു മോനുണ്ട്. അപ്പൊ അതൊക്കെ ഒരു നമ്മളൊരു ഓർമ്മയും പിന്നെ ഒരു സന്തോഷം. എത്ര ദൂരാണെങ്കിൽ ഈ പാട്ട് നമ്മൾ എത്ര ദൂരം കണക്ട് ചെയ്യും നമ്മൾ പെട്ടെന്ന്.
1: അങ്ങനെ വൈഫ് പള്ളിക്കുന്ന് തന്നെയാണ് താമസിക്കുന്നത് ഇപ്പോ?
0: അല്ല, വൈഫ് ഇപ്പം തളിപ്പറമ്പിലാണ് താമസിക്കുന്നത്. കുട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് അതെ, നമ്മള് ഫാമിലി ആയിട്ട് അവിടെയാണ് താമസം. ഞാന് കാസർഗോഡ് സ്റ്റേഷനിലാണ് ഡ്യൂട്ടി ഇവിടെ ആയതുകൊണ്ട്, അതുകൊണ്ട് ആഴ്ചയിലൊരിക്കല് പോയി കാണും, ഇവരൊക്കെ കാണും, അങ്ങനെയൊക്കെ പോയി വരുന്നു. ഇതൊക്കെ ചെറിയൊരു സന്തോഷങ്ങൾ.
1: പിന്നെ ചെറിയ സന്തോഷങ്ങൾ നമ്മൾ പറയെങ്കിലും ശരിക്കും അത് വലിയൊരു സന്തോഷമാണ് അല്ലേ?
0: അതെ അതെ, എന്താ വെച്ചാൽ കുറച്ച് കാലം കഴിയുമ്പോ നമ്മള് പിന്നീടും ഇതും ഒരു ഓർമ്മയും മാറും. അപ്പൊ നമ്മള് അന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഇങ്ങനെ നമ്മൾ സംസാരിച്ചിരുന്നു, എന്താ ഒരു നിമിത്തം പറയാറുണ്ട്. അത് ഇതൊരു നിമിത്തമായിരിക്കാം എന്ന് എനിക്ക് യാദൃശ്ചികമായിട്ട് ഞാൻ രാവിലെ എന്താ ഒരു ഗിഫ്റ്റ് കൊടുക്കേണ്ടത് സ്റ്റാറ്റസ് നോക്കി അടിക്കുമ്പോ കോണ്ടാക്ട് നോക്കുമ്പോ പുതിയ രാഗം എന്ന് പറഞ്ഞാൽ പണ്ട് ഒരു അത്യാവശ്യം വന്ന ഒരു കൗതുകം തോന്നി സേവ് ചെയ്ത് വെച്ചാണ്. അപ്പൊ ഇതിലേക്ക് അങ്ങനെ ഒന്ന് വിളിച്ചു നോക്കാന്ന് കരുതി. അപ്പൊ സന്ദർഭവശാലം അത് കിട്ടി, അതും ഒരു നിമിത്തം.
1: ഈ പ്രോഗ്രാം ബ്രോഡ്കാസ്റ്റ് ആവുമ്പോഴത്തേക്ക് ശനിയാഴ്ചയാവും. ആ ബർത്ത്ഡേ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ അതിന്റെ ഒരു സർപ്രൈസ് പോകുന്നില്ല. ബർത്ത്ഡേ ഗിഫ്റ്റ് കുറച്ച് ലേറ്റ് ആയിട്ട് വന്നു എന്നത് മാത്രം. അപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം, അന്ന് ആദ്യം വിളിച്ച ആ കോളിലൂടെ ഉടലെടുത്തൊരു സ്നേഹം, അത് 5 വർഷമായി അതേ ഒരു തീവ്രതയോടെ അപ്പുറപ്പുറമൊക്കെ ആണെങ്കിലും അത് നിലനിൽക്കുന്നു ഇപ്പോഴും, അതിന്നും നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ഗാനം പ്രക്ഷേപണം ചെയ്യുന്നു.
0: ഓക്കെ.

എൻ്റെ പേര് പ്രസീത. പയ്യന്നൂരിലെ ഷെണായി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രൈമറി വിഭാഗം അധ്യാപികയാണ്. പയ്യന്നൂരിലാണ് താമസം. താമസിക്കുന്ന വീടിനകലെയാണ് സ്കൂളെങ്കിൽ വീടിനടുത്തേക്ക് മാറ്റം കിട്ടാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നെ പോലുള്ള മിക്ക അധ്യാപകരും. അങ്ങനെ ഞാനും ഇന്ന് എൻ്റെ നാട്ടിലെ സ്കൂളിലെത്തി. പക്ഷേ കുറേ നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഒരു സ്കൂളുണ്ട് എനിക്ക്, GVHS ചെറുകുന്ന്. അതിന്നും ഒരു നഷ്ടബോധം തന്നെയാണ്. സ്നേഹമുള്ള കുറേ കുഞ്ഞുങ്ങളും അതേപോലെ തന്നെ അധ്യാപകരും. ഉച്ചസമയത്ത് ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം കിട്ടും. ആ ഒരു ഇടവേളകളിൽ നമ്മൾ സ്കൂളിലെ മ്യൂസിക് കോർണറിൽ എത്തിച്ചേരും. അവിടെ ഫൈസൽ മാഷ്, അനൂപ് മാഷ്, ഷീജ ടീച്ചർ, പ്രജിത ടീച്ചർ, അങ്ങനെ കുറേ അധ്യാപകരുണ്ട്. അവിടെ നമ്മളെല്ലാം കുറേ പാട്ടുകൾ പാടും. കുറച്ച് സമയം കിട്ടുമെങ്കിലും ഒരു 4-5 വരി എല്ലാവരും കൂടെ പാടിയിട്ട് എന്തോ ഒരു എനർജിയാണ് നമുക്കത്. ആ ഓർമ്മകൾ ഇന്നും മനസ്സിൽ ഒരു വിങ്ങലായിട്ട് നിലനിൽക്കുകയാണ്. ആ ഓർമ്മകൾ മനസ്സിലേക്ക് വരുമ്പോൾ ഓടിയെത്തുന്ന ഒരു പാട്ടുണ്ട്.

സുഖദുഃഖങ്ങൾ കൊണ്ട് സമരസപ്പെടുന്ന ജീവിതം പോലെ. കണ്ണീരും പുഞ്ചിരിയും ഇടകലർന്ന സ്നേഹസല്ലാപം. ഓർമ്മയിലൊരു ഗാനം, നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും പങ്കുവെക്കാം. 8281311344 എന്ന വാട്സപ്പ് നമ്പറിലൂടെ.

0: നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281 3111 344.
1: ഓർമ്മയിൽ ഒരു ഗാനം,
2: ഹൃദയരാഗം.
3: ഹലോ.
4: ഹലോ,
3: ആരാണ്
4: ഇത്? പ്രഭാകരൻ.
3: എവിടുന്ന് വിളിക്കുന്നു?
4: പിലാത്തറയിന്നാണ്.
3: പിലാത്തറ വീട്. എന്ത് ചെയ്യുന്നു?
4: ഞാൻ ടീച്ചറായിരുന്നു, കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറായിരുന്നു, പിന്നെ പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്തു.
3: ഇപ്പം ഒരുപാട് തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞിട്ടുള്ള ഒരു ജീവിതം, അത് എൻജോയ് ചെയ്യുന്നുണ്ട്.
4: ഓ,
3: ഇപ്പൊ ഏത് ജോലിയാലും നമ്മൾ റിട്ടയർ ആയി കഴിഞ്ഞാലും ഒരു പക്ഷേ അത്ര തിരക്കുകളൊന്നും ഒഴിവാകൂല, എന്തിലെങ്കിലൊക്കെ അങ്ങ് എൻഗേജ്ഡ് ആയി പോവാ ശീലം കൊണ്ട് അല്ലേ? ഇപ്പൊ ഏതിലാണ് എൻഗേജ്ഡ് ആയതെന്ന് പറ.
4: സാംസ്കാരിക പരിപാടികളൊക്കെ പങ്കെടുക്കാറുണ്ട്, പിന്നെ എഴുതുക, ട്രാൻസ്ലേഷന്റെ രംഗത്തുണ്ട്.
3: അതെയോ? ഏത് ഭാഷയിലോ?
4: ഹിന്ദിയിലും മലയാളത്തിലൊക്കെ.
3: ഓ, അങ്ങനെ. അതെ, ഏത് പുസ്തകങ്ങളൊക്കെയാണ് ട്രാൻസ്ലേഷൻ ചെയ്തത്?
4: ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ബൽറാം മട്ടന്നൂരിന്റെ ഒരു ചെറിയ കൊച്ചു നോവലറ്റുണ്ട്, മുയൽ ഗ്രാമം, അതിന്റെ തർജ്ജമ ചെയ്തിട്ടുണ്ട് ഹിന്ദിയിലേക്ക്, ഖർഗോഷ് കാവ് എന്നുള്ള പേരിൽ.
3: അപ്പൊ ഹിന്ദി അധ്യാപകനായിരുന്നു അല്ലേ?
4: ആ, ഹിന്ദി
3: അധ്യാപകനായിരുന്നു.
4: ഹ്യൂമനിസത്തിനെ സംബന്ധിച്ചിട്ടുള്ള കവി ശിവമംഗൽ സിംഗ് സുമൻ, അദ്ദേഹം നേപ്പാളിലെ കൾച്ചറൽ അറ്റാഷെ കൂടിയായിരുന്നു, വിക്രം യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഒക്കെ ആയിരുന്നു, ഹിന്ദിയിലെ കവിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പിന്നെ 10-12 പോയം കളക്ഷൻസിന് ബേസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മാനവീയത, അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പഠനം, അതായിരുന്നു എന്റെ റിസർച്ചിന്റെ
3: വിഷയം.
4: ആ, എംഫിലിന് ശേഷം ഡോക്ടറേറ്റും എടുത്തു. ഈ കവിയെ കുറിച്ച് തന്നെ.
3: അത് ശരി. നമ്മുടെ ഒരു പ്രോഗ്രാം ഓർമ്മയിൽ ഒരു ഗാനം, ഹൃദയരാഗം എൻ പ്രിയ ഗാനം. മാഷേ, ഇതാ പറയുന്നത്,
4: വിവാഹത്തിന് മുന്നിലുള്ള ഒരു എം എ കാലഘട്ടത്തിൽ പഠിക്കുമ്പോഴുണ്ടായിരുന്ന ഒരു പാട്ടുണ്ടായിരുന്നു, അന്ന് കവി കവി ഇറങ്ങിയ സമയമാണ്, 74-75 കാലഘട്ടം. അപ്പൊ ഞാൻ അങ്ങ് പിന്നെ UPയിലായിരുന്നു, ആഗ്രയിലായിരുന്നു പഠിച്ചത്. അപ്പൊ അവിടെ വെച്ച് എനിക്ക് ഇത് ഈ പാട്ടോട്, കബി കബി എന്നുള്ള സോങ്ങിനോട് താല്പര്യം ഉണ്ടാക്കിയത് ഒരു ഒരു പിന്നെ മഹാരാഷ്ട്രക്കാരൻ അശോക് ഷിൻഡെ എന്നുള്ള എന്റെ ഒരു കൂട്ടുകാരനാ, അദ്ദേഹം നന്നായി പാടിത്തരുമായിരുന്നു.
3: അങ്ങനെ ആ ഒരു കാലം അല്ലേ, ആ ഒരു എം എ പി ജി ക്ലാസ്സിലെ പല സംഭവങ്ങളും ഓർത്തു പോവുകയും കൂടി ചെയ്യുന്നുണ്ടാകും ഈ ഒരു ഗാനം കേൾക്കുന്നതിലൂടെ അല്ലേ?
4: പാട്ടിനോടുള്ള ഒരു ആരാധന ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു, ഒത്തിരി ഉണ്ടായിരുന്നു.
3: അത് ഈ ഇത് ഒരു കാലഘട്ടത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പാട്ടല്ലല്ലോ അല്ലേ? ആ പാട്ട് ഉണ്ടായത് മുതൽ
4: 75 എന്ന് പറയുന്ന കാലഘട്ടം എന്ന് പറയുമ്പോൾ 50 വർഷത്തിൽ കൂടുതലായില്ലേ.
3: പക്ഷെ ആ പാട്ട് ഇന്നും അല്ലേ പുതിയൊരു കുട്ടിക്കും അറിയാം.
4: ഇന്നും അത് എന്നും നിലനിൽക്കുന്നു.
3: നമ്മളത് വാക്കാലെ പറയാതെ ശരിക്കും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു അല്ലേ, ഒരു സംശയമില്ല. അങ്ങനത്തെ ഒരു ഗാനമാണ്. രണ്ടുപേരും ഒന്ന് പാടിക്കൂടെ മാഷെ?
1: കഭി കഭി മേരേ ഹയാല് ആതാ ഹേ കി ജൈസേ തുജ്ക്കോ ബനായാ ഗയാ ഹേ മേരേ ലിയേ.

0: അയ്യോ, ഇത് പാടിയാലും കേട്ടാലും നമുക്ക് മതിയാവില്ല അല്ലെ, അങ്ങനത്തെ ഒരു പാട്ടാണ്. വീട്ടിലാരൊക്കെയാ ഉള്ളത്?
1: വീട്ടില് എന്റെ ശ്രീമതി ഉണ്ട്, പിന്നെ ഒരു മകൾ ഒരു മകൻ, ഇവരുടെ രണ്ടുപേരും, രണ്ടു കുട്ടികളും പുറത്താണ്, ഇവിടെ ഇല്ല.
0: എവിടെയാണ് അവരൊക്കെ? എന്തായിട്ട് വർക്ക് ചെയ്യുന്നത്?
1: മകള് കാലിഫോർണിയയിലാണ് ഉള്ളത്, ഭർത്താവ് രണ്ടു കുഞ്ഞുങ്ങളും കൂടെ അവിടെ കഴിയുന്നു. അവൾ ടീച്ചറാണ്. ആ മകൻ ഇളയത് രണ്ടാമത്, അവൻ പിന്നെ ദുബായിലാണുള്ളത്. മൂന്ന് കുഞ്ഞുങ്ങൾ ഭാര്യയുമായിട്ട് അങ്ങനെ ദുബായിൽ
0: കഴിയും. നിങ്ങൾ രണ്ടുപേരും ഉണ്ട്?
1: ഇപ്പൊ മകള് വന്നിട്ടുണ്ട് ലീവില്, ഒരു മാസത്തെ ലീവിൽ ഇങ്ങനെ നാട്ടിൽ വന്നിരിക്കുകയാണ്.
0: ഓക്കേ, ശരി മാഷേ.

0: ഹലോ,
1: ഹലോ.
0: ആരാണ്?
1: എന്റെ പേര് രജിത്ത്.
0: എവിടുന്ന് വിളിക്കുന്നത്?
1: കണ്ണൂർ ജില്ലയില് കണ്ണാടിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ഞാൻ വിളിക്കുന്നത്.
0: ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
1: ആ, ഞാൻ കൂലിപ്പണിക്കാരനാ.
0: പറയൂ, ഏതാണ് ഓർമ്മയിലെ ഗാനം?
1: മേഡം, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കൂട്ടുകുടുംബത്തിൽ ജനിച്ചത്. ആ പട്ടിനിയും പരിഭവവും കാര്യങ്ങളും ഏട്ടനമാരുടെ ഒരു ബന്ധു ആവലി, അങ്ങനെ തോന്നുന്നൊരു സോങ് ആണ് ഗോഡ് ഫാദറിന്റെ. നീർപ്പാടുകൾ ചിതറി വീഴും, നിമിഷസാഗരം ശാന്തമാകും.
0: അങ്ങനെ അപ്പോ ഇപ്പം ആരാ ഉള്ളത് കൂടെ?
1: കൂടെ ഇപ്പോ ഞാനും എന്റെ അമ്മയും വീട്ടിലുള്ള
0: വലിയൊരു കുടുംബത്തിലായിരുന്നു കുട്ടിക്കാലം, അല്ലേ?
1: കുട്ടിക്കാലം കൂട്ടുകുടുംബമായിരുന്നു.
0: അങ്ങനെ അപ്പൊ അവരെല്ലാം ഓരോ

0: ായി അല്ലേ? നിങ്ങൾ പണ്ട് താമസിച്ച വീട്ടിൽ തന്നെയാണോ ഇപ്പോഴും ഉള്ളത്? അതെല്ലാം പോയി വേറെ വീട്. ഇപ്പം അമ്മയും താങ്കളും മാത്രമാണ്. അന്ന് അല്ലെ ഒരുപാട് പേര് കൂടെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞു പട്ടിണിയും പരിവട്ടവും ഒക്കെയാണ്. പക്ഷെ അന്ന് അനുഭവിച്ച സന്തോഷം ഒരുപാട് വലുതായിരുന്നു അല്ലെ? ഇപ്പൊ ഒന്ന് ആഗ്രഹിക്കുകയാണ് എല്ലാവരുടെയും കൂടെ ഒരു ദിവസം കഴിയാൻ പറ്റിയെങ്കിൽ അല്ലെ, അങ്ങനെ വിചാരിച്ചു. അപ്പൊ ആ ഒരു നല്ല നാളിന്റെ ഓർമ്മയ്ക്കായി ഒരു വിഷാദഗാനം, നീർപ്പളം ഗുഗൾ. ശരി,
1: സങ്കടമുണ്ട്.
0: എന്നിരുന്നാലും ആ പാട്ട് കേൾക്കുമ്പോ നമ്മൾ ആ ഒരു ഒരുപാട് വിഷമങ്ങൾ നിറഞ്ഞ സന്തോഷത്തിലേക്കാണല്ലോ പോകുന്നത്.
1: പഴയ ഓർമ്മകൾ തിരിച്ചു കിട്ടൂലോ?
0: പഴയ കാലം തിരിച്ചു കിട്ടില്ല, പക്ഷെ ഓർമ്മകളായി നമ്മളോടൊപ്പം തന്നെ ഉണ്ടാവും.

ഒരു നീണ്ട മെസ്സേജ് അയച്ചിരിക്കുന്നത് സിന്ധു ജനാർദ്ദനൻ, വടക്കുംപാട്, ചെറുവത്തൂർ. ഓർമ്മയിലൊരു ഗാനം എന്ന പരിപാടി ഓരോ തവണയും കേൾക്കുമ്പോൾ കുട്ടിക്കാലത്ത് ഹൃദയം നുറുക്കിയ അനുഭവം ഈ പരിപാടിയിൽ പങ്കുവെക്കണമെന്ന് തോന്നും. ഇപ്പോഴാണ് അതിന് സമയമൊത്തത്. ഇന്ന് മാത്രം ഓർമ്മകൾക്കും ഇരുളും വെളിച്ചവുമുണ്ട്. ഇരുണ്ടവ ജീവിതത്തെ പിന്നോട്ട് വലിക്കുമ്പോൾ സുഖകരമായവ മുന്നേറാൻ കരുത്തു പകരുന്നു. നിറം മായ്ച്ചു കളഞ്ഞ ഒരു ശൈശവാനുഭവമാണ് എനിക്കിവിടെ പങ്കുവയ്ക്കാനുള്ളത്. കാഞ്ഞങ്ങാട് ചെമ്മട്ടം വയൽ എന്ന സുന്ദര ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഏറെ പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ഫലമായിട്ടാണ് ഞാൻ പിറന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം എനിക്ക് മൂത്തവരായി 7 ആണുങ്ങളാണ് ഉണ്ടായിരുന്നത്. പെണ്ണായി ഇളയവളായ ഞാൻ മാത്രം. വീട്ടുകാർക്ക് മാത്രമല്ല, നാട്ടുകാർക്കും എന്നോട് അതിരറ്റ വാത്സല്യമായിരുന്നു. അങ്ങനെ എല്ലാവരുടെയും സ്നേഹപരിലാളനകൾ ആവോളം അനുഭവിച്ചാണ് ഞാൻ വളർന്നു വന്നത്. അച്ഛൻ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ അച്ഛനെ കാണാൻ വീട്ടിലേക്ക് വരുമായിരുന്നു. വരുന്നവർക്കെല്ലാം സന്തോഷത്തോടെ അമ്മ ആഹാരം നൽകുമായിരുന്നു. ഒരു തരത്തിലുള്ള അനിഷ്ടമോ അപ്രിയമോ അമ്മ ആരോടും പ്രകടിപ്പിച്ചിരുന്നില്ല. വഴി നടന്ന് ക്ഷീണിച്ചു വരുന്ന എത്രയോ മനുഷ്യർക്ക് അത്താണിയായിരുന്നു വീട്. വിശന്നു വലഞ്ഞു തളർന്നു വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ പുണ്യമെന്ന് അമ്മ കരുതിയിരുന്നു. അമ്മ വീടിന്റെ നിറദീപമായിരുന്നു, ഐശ്വര്യ ദേവതയായിരുന്നു. അന്ന് വീട് ഒരു സ്വർഗമായിരുന്നു. എനിക്ക് 6 വയസ്സുള്ളപ്പോഴാണ് മൂത്ത ഏട്ടന്റെ വിവാഹം. ഏട്ടന്റെ ഇഷ്ടാനിഷ്ടങ്ങളാണ് വീട്ടിൽ ഇന്നും നടപ്പിലാക്കിയിരുന്നത്. വീട്ടിന്റെ നന്മ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരുന്നു അതിൽ മിക്കതും. അച്ഛനുണ്ടെങ്കിലും കാരണവസ്ഥാനത്ത് ഏട്ടനായിരുന്നു. ഇളയവരായ ഞങ്ങൾക്ക് ഏട്ടന് വലിയ പേടിയായിരുന്നു. ചെറിയ തെറ്റിനു പോലും വലിയ ശിക്ഷ തരും. ഏറ്റവും ചെറിയ കുട്ടിയായതിനാലും ആകെയുള്ള പെൺതരിയായതിനാലും എന്നെ ശിക്ഷിക്കാറില്ല. എനിക്ക് കിട്ടിയ ഭാഗ്യം എന്നല്ലാതെ എന്തു പറയാൻ. ഏട്ടന്റെ വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകൾ വീട്ടിൽ സന്തോഷത്തിന്റേതായിരുന്നു. വിരുന്ന് സൽക്കാരങ്ങളും യാത്രകളും മറ്റും. എന്നാൽ 2-3 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് മെല്ലെ മെല്ലെ അസ്വാരസ്യങ്ങൾ വലിഞ്ഞുകയറി വന്നു തുടങ്ങി. എന്തിനും ഏതിനും എല്ലാവരോടും ഏട്ടന് ദേഷ്യം. ജീവന തുല്യം സ്നേഹിച്ചിരുന്ന അമ്മയെ കാണുന്നതുപോലും ഇഷ്ടമല്ലാതായി. എന്നും എടുത്തുകൊണ്ട് നടന്നിരുന്ന എന്നെയും ചീത്ത വിളിക്കുകയും അടിക്കുകയും ചെയ്തു തുടങ്ങി. സ്വർഗം പോലെ നാട്ടുകാർക്ക് അസൂയ ഉളവാക്കിയിരുന്ന വീട് അങ്ങനെ ഒരു നരകമായി. ഒരു ദിവസം ഉച്ചയ്ക്ക് വണ്ടിയുമായി വന്ന ഏട്ടൻ അദ്ദേഹം വീട്ടിൽ വാങ്ങിയ കട്ടിൽ, കിടക്ക, ഫാനുകൾ, റേഡിയോ ഉള്ള ടേപ്പ് റെക്കോർഡർ, കസേരകൾ, എന്തിന് കലണ്ടർ പോലും എടുത്തുകൊണ്ടുപോയി. കുടുംബത്തിന് താങ്ങും തണലുമാവേണ്ട മകൻ കുടുംബം ഉപേക്ഷിച്ചു പോയത് അച്ഛന് നിസ്സഹായതയോടെ നോക്കി നിൽക്കുവാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. എനിക്ക് കാര്യമായി ഒന്നും മനസ്സിലായില്ല. 6 വയസ്സുള്ള കുട്ടി എന്ത് ഗ്രഹിച്ചെടുക്കാൻ. കുടുംബത്തിൽ തന്നെ കഴിഞ്ഞാൽ താഴെയുള്ള കുട്ടികളുടെ ചുമതലാഭാരം താൻ തന്നെ ചുമക്കേണ്ടി വരുമെന്ന ചിന്തയായിരിക്കാം അദ്ദേഹത്തെ അങ്ങനെയൊരു തീരുമാനത്തിൽ കൊണ്ടെത്തിച്ചത്. പിന്നീട് മരണവീട് പോലെയായി കുറേ നാളുകൾ. വീട്ടിലെ പ്രധാന വരുമാന സ്രോതസ് ഏട്ടനായിരുന്നു. അച്ഛന് ചെറിയ ജോലി ഉണ്ടായിരുന്നെങ്കിലും അത് ഒന്നിനും തികയുമായിരുന്നില്ല. കുറച്ചു നാളുകൾ മനസ്സ് തളർന്നുപോയെങ്കിലും 7 കുട്ടികളെ പോറ്റി വളർത്തേണ്ടതുണ്ടെന്ന വലിയ യാഥാർത്ഥ്യം അമ്മയെ കർമ്മനിരതയാക്കി. തോറ്റുകൊടുക്കില്ലെന്ന വാശിയുണ്ടാക്കി. 2 പശുക്കളെ വാങ്ങി വീടുകളിൽ പാൽ കൊടുത്തും സ്വന്തമായി ഉണ്ടായിരുന്ന കുറച്ചു സ്ഥലത്ത് കൃഷിയിറക്കിയും കുടുംബം നടത്തിയെടുത്തു. ഏട്ടന്മാരും തങ്ങളാലാകും വിധം സഹായം ചെയ്തു. അമ്മ വിശ്രമമില്ലാതെ അധ്വാനിച്ചു. അല്പം പണം മിച്ചം വന്നപ്പോൾ അമ്മ ആദ്യം വാങ്ങിയത് റേഡിയോ ഉൾപ്പെടെയുള്ള ഫിലിപ്സിന്റെ ടേപ്പ് റെക്കോർഡർ സെറ്റായിരുന്നു. വലിയ ശബ്ദത്തിൽ ചലച്ചിത്ര ഗാനങ്ങളും വാർത്തകളും നാടകങ്ങളും കണ്ടതും കേട്ടതും മറ്റും ഞങ്ങളെ കേൾപ്പിച്ചിരുന്ന റേഡിയോ നഷ്ടപ്പെട്ടത് വീട്ടിൽ വലിയ ശൂന്യത സൃഷ്ടിച്ചിരുന്നു. റേഡിയോയുടെ കൂടെ ഞങ്ങളുടെ വീട്ടിലേക്ക് മെല്ലെ മെല്ലെ നഷ്ടപ്പെട്ടുപോയ സന്തോഷങ്ങളും തിരികെ വന്നു എന്ന് പറയാം. ടേപ്പ് റെക്കോർഡറിന്റെ കൂടെ സിനിമാ ഗാനങ്ങൾ അടങ്ങിയ ഒരു കാസറ്റും കിട്ടിയിരുന്നു. അതിലെ ആദ്യത്തെ ഗാനം ഋതുസംക്രമ പക്ഷി പാടി എന്ന ഋതുഭേദത്തിലെ പാട്ടായിരുന്നു. പിന്നെയും കുറച്ച് പാട്ടുകൾ കൂടി ഉണ്ടായിരുന്നു. അന്ന് വീട് വിട്ടിറങ്ങിപ്പോയ ഏട്ടനോട് മരണം വരെ അച്ഛനും അമ്മയും ബന്ധം പുലർത്തിയില്ല, ഞങ്ങളെ അനുവദിച്ചുമില്ല. ഇന്ന് അച്ഛനും അമ്മയും ഞങ്ങളോടൊപ്പമില്ല.
ഏട്ടനും. ഇന്ന് സഹോദരങ്ങളെല്ലാം നല്ല നിലയിൽ ജീവിക്കുന്നു. ഇടയ്ക്ക് ഞങ്ങളെല്ലാവരും ഒന്നിച്ചു കൂടുമ്പോൾ സിനിമാ കഥകളെ വെല്ലുന്ന പഴയകാല അനുഭവങ്ങൾ അയവിറക്കാറുണ്ട്. സിനിമകളുടെ ക്ലൈമാക്സിൽ കുടുംബാംഗങ്ങൾ പിണക്കം മറന്നൊന്നിക്കുന്ന ശുഭപര്യവസാനം ഉണ്ടാകാറുണ്ടെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ അതുണ്ടായില്ലെന്ന് മാത്രം. ഋതുസംക്രമ പക്ഷി പാടേ, ആ ഗാനം കേൾക്കുമ്പോൾ നൊമ്പരപ്പെടുത്തുന്ന ആ കാലം ഓർമ്മ വരും. എങ്കിലും ആ ഗാനം എനിക്ക് പ്രിയപ്പെട്ടത് തന്നെ. പഴയ സെറ്റ് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഓർമ്മയിലൊരു ഗാനത്തിലൂടെ ആ പ്രിയ ഗാനം കേൾപ്പിച്ചു തരുമെന്ന് പ്രതീക്ഷിക്കുന്നു.

0: ഹലോ
1: ഹലോ
0: പേര് പറയൂ.
1: എന്റെ പേര് വത്സല, കൂത്തുപറമ്പിനടുത്ത് ആമ്പിലാട്.
0: ആമ്പിലാട്, വത്സല ആമ്പിലാട് എന്ന് പറയാം.
1: ഓർമ്മയിലൊരു ഗാനം എന്ന് പറഞ്ഞാല്, നമ്മള് 1 മുതൽ 7 വരെയുള്ള UP സ്കൂൾ പഠിക്കുന്ന സമയത്ത് 5ാം ക്ലാസ് 6ാം ക്ലാസ്സിലെത്തിയത് കുറച്ച് കുട്ടികൾ വേറെ LP സ്കൂളിൽ നിന്ന് വന്നു ചേർന്ന് അതിൽ കമലാഷ് നല്ലോണം പാടുവായിരുന്നു. അവര് പിന്നെ ഹൈസ്കൂൾ പാതിരിയാട് പോയി, നമ്മൾ തൊക്കിലങ്ങാടി. അങ്ങനെ കൊറേ കാലം കഴിഞ്ഞ് കുട്ടികളെല്ലാം ആയി വന്നു. എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. കമലാഷ് കുട്ടികളെല്ലാം ആയി കഴിഞ്ഞ് വയ്യ സ്വന്തം വീട്ടിൽ തന്നെ വന്ന് LIC ഏജന്റ് ആയിട്ട് വീട്ടിൽ വന്നു.
0: ഓ,
1: ഞാൻ LIC ഏജന്റ് ആയിട്ട് വന്ന് കൊറേ നിർബന്ധിച്ചു വീടിപ്പണി എടുക്കുന്ന ഞാൻ. കൊറേ നിർബന്ധിച്ച് ഒരു പോളിസി കയറി ഞാൻ പറഞ്ഞു, ഒരു പാട്ട് പഠിച്ചെന്നാല്
0: പോളിസി ചേരാന്ന്.
1: അങ്ങനെ ഞാന് പിന്നെ രണ്ടു പാട്ടാ എപ്പോഴും പാടുന്നത്, എനിക്ക് ഇഷ്ടമുള്ള പാട്ട്. അതില് ചക്രവർത്തിനി നിനക്ക് ഞാനെന്ത് ശിവഗോപുരം തുറന്നു എന്ന് പറഞ്ഞാ ആ പാട്ട് ചെമ്പരത്തിയിലതായും തോന്നും.
0: അതാണ് ഇപ്പം ഓർമ്മയിലെ ഗാനായിട്ട് ഇപ്പൊ പറയുന്നത്. അപ്പൊ ഇപ്പം കമലാക്ഷിനെ ഓർമ്മ വന്നിട്ടാണ് നിങ്ങളെ വിളിക്കുന്നത് അല്ലേ? അന്ന് പോളിസി എടുക്കാൻ വന്ന ദിവസമാണ് വീണ്ടും കാണുന്നത് അല്ലേ? ക്ലാസ് നിങ്ങൾ പിരിഞ്ഞതിന് ശേഷം
1: പിന്നെ കണ്ടിട്ടില്ല. ഏതോ നാട്ടില് കല്യാണം കഴിച്ചുകൊണ്ട് തലശ്ശേരി, അങ്ങനെ ഒരു കല്യാണം കഴിച്ചു പിന്നെ കാണുന്നില്ല.
0: അപ്പൊ
1: വീട്ടില് വന്നപ്പോഴാണ് വേറൊരു സുഹൃത്തിനെ കണ്ട്, നമ്മളെപ്പോ ഒരുമിച്ച് വന്നൊരു സീമതി ഉണ്ട് എന്റെ സുഹൃത്ത്, അത് അവള് ഞാൻ ഇന്നും അതേപോലെ തന്നെ അയൽവക്ക തന്നെ.
0: ഓ,
1: അവര് ചേർന്നതിന് ശേഷം എന്റെ പേര് പറഞ്ഞു. അങ്ങനെയാണ് എന്റെ അടുത്തേക്ക് വന്നത്.
0: അങ്ങനെയുള്ള
1: സൗഹൃദങ്ങൾ മാത്രമേ ഉള്ളൂ ജീവിതത്തില്. ബന്ധത്തെക്കാൾ സൗഹൃദം തന്നെയാന്നുള്ളത് ഇപ്പൊ.
0: ഓക്കെ, ഇത് കൊടുക്കാം.

0: പേര് പറഞ്ഞേ.
1: ഇഷ്ടമൻ.
0: ആ, എവിടുന്ന് വിളിക്കുന്നു?
1: മേലൂരു.
0: പറയേത ഓർമ്മയിലെ ഗാനം? എന്റെ ഈ പാട്ട് പറഞ്ഞത് ഒരു ഹിന്ദി ഗാനം എങ്ങനെയാണ് ഓർമ്മകളെ തഴുകി ഉണർത്തുന്ന ഗാനമാകുന്നത്? ആ പറ.
1: എനിക്ക് 80 വയസ്സായി. 13 വയസ്സുള്ളപ്പോ എന്റെ ജേഷന്റെ കൂടെ സിനിമ കണ്ട സിനിമയായിരുന്നു.
0: എവിടെ വെച്ചിട്ടാ കണ്ടത് സിനിമ?
1: കൊടുവള്ളി. കൊടുവള്ളി.
0: കൊടുവള്ളിയില്. കൊടുവള്ളിയിലെ ഒരു ടാക്കീസ് എന്നാണ് കണ്ടത്. ഓക്കെ. അപ്പോ ഏട്ടന്റെ കൂടെ ഒരുപാട് സിനിമകൾ കാണാൻ പോയിട്ടുണ്ടാവുമല്ലോ?
1: ഇല്ല, ഒന്നും ഇല്ല. ആദ്യമായിട്ട് പോകുന്ന.
0: അങ്ങനെ ആദ്യമായിട്ടും
1: എല്ലാ ഒരുപാട് സിനിമയും കണ്ടു ആണെന്ന് ഓർമ്മയില്ല. പക്ഷെ ഇതെനിക്ക് ഓർമ്മ ഏട്ടന്റെ കൂടെ, ഏട്ടൻ ഇപ്പൊ മരിച്ചുപോയി. ഏട്ടൻ മരണപ്പെട്ട് 2 വർഷം കഴിഞ്ഞു. അതുകൊണ്ട് ഇങ്ങനെ
0: ഓർമ്മ വന്നു.
1: ഏട്ടന്റെ പേര് ചെറായി രാജു എന്നാ.
0: ചെറായി രാജു. ഏട്ടനൊരു അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണോ അവിടെ?
1: അതെ, അറിയപ്പെടുന്ന വ്യക്തിയാണ്. പെണ്ണായിരുന്നു വീട്.
0: എന്തായിരുന്നു ഏട്ടന്റെ ജോലി?
1: ഏട്ടന് ബിസിനസ് ആയിരുന്നു. പല ബിസിനസ് ചെയ്ത.
0: അപ്പൊ ഈ ഒരു ഗാനം പറയുന്നു അല്ലേ ഏട്ടന്റെ ഓർമ്മയ്ക്ക്?
1: അതെ, ഓർമ്മ വന്നപ്പോ പറഞ്ഞതാണ്.
0: ഓക്കെ, ശരി കേട്ടോ.

0: ഓർമ്മയിലൊരു ഗാനം സമാപിക്കുന്നു. നിങ്ങളുടെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും പങ്കുവയ്ക്കാനായി 82 81 311 344 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഓർമ്മിപ്പിക്കുന്നു, 82 81 311 344.
1: നിങ്ങൾക്കൊപ്പം ജീജ ശ്രീജിത്ത്, ഷീപ പുഷ്പരാജ്. സാങ്കേതിക സഹായം സജിത് കുമാർ തലശ്ശേരി, രതീഷ് പി കെ.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7:00 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10:00. റേഡിയോ ഹെൽത്ത്
5: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
6: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
7: റീഗ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
8: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
9: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ.

0: വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
0: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. ലോകത്തെ ഏതൊരു സമ്പദ്വ്യവസ്ഥയുടെയും ശക്തി MSME മേഖലയുടെ സംഭാവനയിലാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ MSME ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സെയ്ഷൽസ് ഇന്ത്യയുടെ സമുദ്ര അതിർത്തിയിലെ സുപ്രധാന അയൽരാജ്യവും പങ്കാളിയുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ത്രിദിന സെയ്ഷൽ സന്ദർശനത്തിന് മുന്നോടിയായി പുറപ്പെടുവിച്ച പ്രസ്താവനയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11:00. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. അടുത്ത വർഷത്തിന്റെ ആദ്യപാദത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ സന്ദർശിക്കുമെന്ന് US സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇന്ത്യ US വ്യാപാര കരാറിന് ധാരണയായെന്നും അവസാനഘട്ടത്തിലാണെന്നും റൂബിയോ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സുസ്ഥിര വികസനത്തിനും സമ്പദ്ഘടനയ്ക്കും MSEകൾ സുപ്രധാനമാണെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ടന്റ്സ് ഓഫ് ഇന്ത്യ കോഴിക്കോട് ശാഖയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച MSME ദിന മഹോത്സവവും സെമിനാറും ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം മറ്റന്നാൾ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ ക്ഷേത്രദർശനത്തിനെത്തിയ നവവധു പാറക്കെട്ടിലേക്ക് തെന്നിവീണ് മരിച്ചു. ഭക്ഷണം നൽകവെ ഇരച്ചെത്തിയ ഒരു കൂട്ടം കുരങ്ങുകളെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കവെയാണ് യുവതി അപകടത്തിൽപ്പെട്ടത്. FM പ്രധാന വാർത്തകൾ കഴിഞ്ഞു. ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ്, ഡൽഹി റിലേ.
3: ഗുഡ് ആഫ്റ്റർനൂൺ. This is Akashwani and I am Anuja Kumar with the Midday News. The headlines. Prime Minister Narendra Modi to arrive in Seychelles in a short while on a 3-day state visit, describes Seychelles as a valued maritime neighbor and a key partner in India's Vision Mahasagar. U.S. Secretary of State Marco Rubio says Trump administration views India as one of United States' closest strategic partners, sharing common values and interests. Union Home and Cooperation Minister Amit Shah launches cooperative-based taxi service Bharat Taxi in 14 major cities in Gujarat. Noted Tamil film actor and director K. Bhagyaraj passes away in Chennai at 73. IMD forecasts heavy to very heavy rainfall over sub-Himalayan West Bengal and Sikkim during the next 2 days. And in FIFA World Cup, Egypt reaches knockout stage for the first time after a 1-1 draw with Iran. And now the news in detail. Prime Minister Narendra Modi will arrive Seychelles in a short while on a 3-day state visit. During the visit, Mr. Modi will participate in the Golden Jubilee celebrations of the National Day of Seychelles as the guest of honour. Earlier in his departure statement, the Prime Minister said that Seychelles is a valued maritime neighbour and a key partner in India's Vision Mahasagar and its commitment to the Global South. He said that this year marks the 50th anniversary of diplomatic relations between the two countries, founded on mutual trust, shared democratic values, respect for diversity and strong people-to-people ties. The Prime Minister said that he is looking forward to holding discussions with the President of Seychelles, Dr. Patrick Hermé.

0: remain in isolation or are receiving hospital treatment. Health officials have also identified 265 suspected cases, including 77 deaths. World Health Organization Director General Tedros Adhanom Ghebreyesus said, contact tracing is reaching more people and that increasing numbers of patients are recovering and returning home. However, he warned that the outbreak is far from over. Back home, the IMD has said that conditions are favourable for further advance of southwest monsoon into some more parts of North Arabian Sea, Gujarat, Madhya Pradesh, remaining parts of Chhattisgarh, Jharkhand, Bihar and some parts of Uttar Pradesh and Uttarakhand during next 3 to 4 days. The Met Department has predicted heavy to very heavy rainfall over sub-Himalayan West Bengal and Sikkim during the next 2 days. The weather agency also forecast heavy rainfall over Bihar, Chhattisgarh, coastal Andhra Pradesh, coastal Karnataka, Tamil Nadu, Puducherry, Karaikal and in some parts of northeast India today. On to sports. In FIH Men's Pro League Hockey, India thrashed Pakistan 7-1 at the Lee Valley Hockey and Centre in London last night. Abu Bakr gave Pakistan the lead in the first quarter, converting a penalty corner. India will now face England tomorrow. In the US Open Badminton, India's Devika Sehwag and Ronak Chauhan have reached the semifinals in Fullerton, California. Devika caused a major upset by defeating third seed Riko Gunji of Japan in the straight games, winning 22-20, 21-19 in the women's singles quarterfinals. And in football, Egypt have reached the knockout stage of the FIFA World Cup for the first time after a 1-1 draw with Iran in the final Group G match. Iran's Ramin Rezia was named player of the match. Egypt finished the group stage unbeaten and qualified as the runners-up. They will now face Australia in the round of 32. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi to arrive in Seychelles in a short while on a 3-day state visit. Describes Seychelles as a valued maritime neighbour and a key partner in India's Vision Mahasagar. US Secretary of State Marco Rubio says Trump administration views India as one of United States' closest strategic partners, sharing common values and interests. Union Home and Cooperation Minister Amit Shah launches cooperative-based taxi service Bharat Taxi in 14 major cities in Gujarat. Noted Tamil film actor and director K. Bhagyaraj passes away in Chennai at 73. IMD forecasts heavy to very heavy rainfall over sub-Himalayan West Bengal and Sikkim during the next 2 days. And in FIFA World Cup, Egypt reaches knockout stage for the first time after a 1-1 draw with Iran. And with that, we end the midday news.
1: Agashavani.
2: ഡോസ്റ്റോവിസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 57-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് അനന്തപുരം രവി, സന്ദീപ് സുരേഷ്, ബിജു കല്ലുവാതുക്കൽ. സംവിധാനം പി എ ബിജു.
3: സ്വപ്നങ്ങളുടെ വിഭ്രമലോകത്തുകൂടിയാണ് കുറ്റവും ശിക്ഷയും എന്ന കഥയുടെ അന്തർധാര ഒഴുകുന്നത്. ഒരർത്ഥത്തിൽ അത് കഥാപാത്രങ്ങളുടെ ചിത്തഭ്രമങ്ങൾ തന്നെയാണ്. റഷ്യയിലെ പീറ്റേഴ്സ്ബർഗിൽ അന്യായം അനുഭവിക്കുന്ന പാവപ്പെട്ടവരുടെ ഇടയിൽ നവലോകം സൃഷ്ടിക്കാമെന്നുകൂടി കരുതി കൊള്ളപ്പലിശക്കാരിയെ കൊന്ന റസ്കോൾനിക്കോവ് സ്വപ്നങ്ങളിലൂടെ നിരന്തരം പീഡിപ്പിക്കപ്പെട്ടാണ് കഥാന്ത്യത്തിലേക്ക് നടന്നെടുക്കുന്നത്. നിക്കോവിനെപ്പോലെ പ്രതിനായക സ്ഥാനത്തുള്ള മറ്റൊരു കൊലപാതകിയും ഒപ്പം ഭോഗലാലസനുമായ സുഡ്രികൈലോകും സ്വപ്നങ്ങളുടെ പീഡന പർവ്വത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മഴയും പുഴയും നിറഞ്ഞ് സർവസംഹാരിയായ പ്രളയം തന്നെ വിഴുങ്ങാനെടുക്കുന്നുവോ? അനാക്രാന്ത കുസുമങ്ങളെ തെരുവുവേശികളാക്കി തീർത്ത തന്റെ പൂർവകാല ചെയ്തികൾ 5 വയസ്സുള്ളൊരു ബാലികയിലൂടെ വിധി പറയാനെണീക്കുന്നുവോ? മാംസനിബദ്ധമല്ലാത്തൊരു രാഗവും ഇനി തേടിവരാനില്ലെന്നോ? അഴുക്കുപണക്കുന്ന എലിക്കൂട്ടങ്ങൾ മരണവെപ്രാളപ്പാച്ചിലാണ്. ദുസ്വപ്നങ്ങളിൽ വീണും ഞെട്ടിയുണർന്നും സുറ്റുകയിലോ.
1: ഈ അർദ്ധരാത്രി പെട്രോവിസ്കിയിലേക്കുള്ള പാലം കടക്കുകയാണ് ഞാൻ. ബാധ്യതകൾ ഓരോന്നായി ഒഴിക്കുകയാണ്. സിഡ്രിഗയിലോ ഒരു മഹാൻ, ഒരുപാട് ഇടപാടുകളും ബന്ധങ്ങളും സമ്പത്തുമുള്ള വ്യക്തി 15,000 രൂപ സമ്മാനമായി ലഭിച്ചപ്പോ എന്റെ ഭാവി വധു പറഞ്ഞത്. പാതിരാവിൽ ഞാൻ അവിടെയും യാത്ര പറഞ്ഞു. ഇനി

0: ഒരു ചായ കിട്ടുമോ?
1: സാർ ചായ ഉണ്ടല്ലോ.
0: കഴിക്കാൻ എന്തുണ്ട്?
1: അത് പോത്തിറച്ചി വോഡ്ക ലഘുഭക്ഷണം.
0: ശരി, കുറച്ച് ചായയും പോത്തിറച്ചിയും കൊണ്ടുവാ.
1: സാറിന് മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടോ?
0: ഒന്നും വേണ്ട.
1: ഓ ശരി സാർ.
0: ഇതൊരു നല്ല സ്ഥലമാണെന്ന് തോന്നല്ലോ. എങ്ങനെ ഈ സ്ഥലം ഞാൻ അറിയാതെ പോയി? ഒടുവിൽ ഞാൻ ഇവിടെ എത്തി.

ഒട്ടും വെളിച്ചമില്ലല്ലോ, ഉറക്കം വരുന്നില്ല. ഉറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. പുറത്ത് കാറ്റ് വീശുന്നു. അതാ സൂചന, പുഴ നിറഞ്ഞൊഴുകുകയാണ്. നേരം വെളുക്കുമ്പോഴേക്കും നഗരത്തിന് കീഴേക്ക് അത് ചുഴികൾ സൃഷ്ടിച്ച് പുളഞ്ഞുകൊണ്ടൊഴുകും. ആ സ്ഥലം മുഴുവൻ വെള്ളം കൊണ്ട് മൂടും. മുറികളിൽ വെള്ളം അടിച്ച് കയറും. അതിന് മുകളിലൂടെ എലികൾ നീന്തിപ്പോകും. ആറു മണിക്കൂറിനുള്ളിൽ നേരം പുലരും. ഇനിയും എന്തിന് കാത്തിരിക്കണം? ഉടനെ പുറത്തു പോകണം. നേരെ പാർക്കിലേക്ക്. മഴയിൽ കുളിച്ചു നിൽക്കുന്ന കുറ്റിക്കാട്, അതാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. ഏറ്റവും ഉചിതമായ സമയമാണിത്.

நீண்ட இடநாழி. ആരെയും കാണുന്നില്ലല്ലോ. അരണ്ട വെളിച്ചം. ആ അലമാരയ്ക്കും വാതിലിനുമിടയിൽ എന്തോ വിചിത്ര വസ്തു ഇളകുന്നല്ലോ. അതൊരു പെൺകുട്ടിയാണല്ലോ. വയസ്സിൽ കൂടില്ല. നനഞ്ഞു കുതിർന്ന്

ഉറച്ച് കരയുന്നു. ഇവിടെ അവൾ എങ്ങനെ വന്നു? നേരത്തെ കയറി ഒളിച്ചിരുന്നതാണോ? രാത്രി മുഴുവൻ ഉറങ്ങിക്കാ

കുട്ടി ഉറങ്ങുകയല്ല, ഉറക്കം നടിക്കുകയാണല്ലോ. ആ മുഖം കുഞ്ഞിൻ്റേതുപോലെ അല്ലാതാവുന്നല്ലോ. അതിൽ ലജ്ജ, പ്രകോപനപരമായ എന്തോ തെളിഞ്ഞു വരുന്നു. ഒരു അപിസാരികയുടെ മുഖം. നാണമില്ലാത്തൊരു ഫ്രഞ്ച് അഴിഞ്ഞാട്ടക്കാരി. ഇപ്പോൾ രണ്ട് കണ്ണുകളും വിടർന്ന് തിളങ്ങുന്നു. നിർലജ്ജമായ നോട്ടം, പുഞ്ചിരിച്ചുകൊണ്ടുള്ള ക്ഷണം, വിസ്മയമായിരിക്കുന്നു. സ്വപ്നമാണോ ഇത്? വേണ്ട, ജീവിതത്തിലേക്ക് ഞാൻ വരുന്നില്ല. പോകണം, ഒന്നിനും എന്നെ തടുക്കാനാവില്ല. പുലരാൻ ഇനി അധികം നേരമില്ല. ആ 5-ാം വയസ്സിൽ എന്താണിതിന്റെ അർത്ഥം? ശാപിക്കപ്പെട്ട കുട്ടി. സ്വപ്നമായിരുന്നോ? അതെ, സ്വപ്നം. രാത്രി മുഴുവൻ ഞാൻ ദുസ്വപ്നം കാണുകയായിരുന്നോ? ജാക്കറ്റ് നനഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, ഓവർകോട്ട് പോക്കറ്റിൽ തോക്ക് ഭദ്രമായി വയ്ക്കാൻ. ഡോണിയെ വലിച്ചെറിഞ്ഞ 3 കൂടൽ കൈത്തോക്ക്, 1 മുട ബാക്കി.

0: ഏയ്, നിങ്ങൾക്ക് എന്താണ് ഇവിടെ കാര്യം?
1: ഒന്നുമില്ല, ഇല്ല ഇല്ല ഇല്ല, ഒന്നുമില്ല.
0: പിന്നെ ഇവിടെ കറങ്ങി കിടക്കുന്നത്? ഇത് അങ്ങനെയുള്ള സ്ഥലമല്ല.
1: ആ അറിയാം.
0: പിന്നെ
1: ഞാൻ വിദേശ യാത്രക്ക് പോവുക.
0: ഈ വഴിയോ? എവിടേക്ക്?
1: അമേരിക്കക്ക്.
0: നിങ്ങളെന്താ രസം വളമ്പുന്നു?
1: അല്ല അല്ലേ അല്ല, ഞാൻ ഒരു യാത്ര പോവുകയാണ്.
0: കൊള്ളാമല്ലോ സഹോദര, ഇതേ ഡീസന്റായൊരു സ്ഥലമാണ്.
1: ഡീസന്റ് മുക്കോ?
0: നിങ്ങൾക്ക് തമാശ പറയാനുള്ള സ്ഥലമല്ല.
1: പിന്നെ ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയണം അമേരിക്കക്ക് പോവുകയാണെന്ന്.
0: അമേരിക്കക്ക് പോവുകയാണെന്നോ?
1: ആ പറയണം, പറഞ്ഞുകൊണ്ടിരിക്കണം ഞാൻ അമേരിക്കക്ക് പോയെന്ന്.
0: നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ആ തോക്ക് താഴെയിടൂ. താഴെയിടാൻ
1: ഇല്ല, ഞാൻ പോകാൻ ഉറച്ചതാണ്. ഒരു മടക്കം ഇനിയില്ല.
0: തോക്ക് നെറ്റിക്ക് നേരെ ചൂണ്ടി. എന്താണ്, നിങ്ങൾ മരിക്കാൻ തീരുമാനിച്ചോ? ഏയ് ആത്മഹത്യ, ഇവിടെ അത് പറ്റില്ലെന്നേ. ഇതല്ല അതിനുള്ള സ്ഥലം. ഏയ്,
1: അതെ അതെ, മടക്കം അസാധ്യം. നിശ്ചയിച്ചുറപ്പിച്ചു വന്ന് മടങ്ങുന്നതെങ്ങനെ? ഞാൻ അമേരിക്കയ്ക്ക് പോകുന്നു.
0: ഏയ് ഏയ് ഏയ് ഏയ്, ചെയ്യരുത്. ഏയ്.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 57-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും സ്വിഡ്രിഗൈ ലോക് അനന്തപുരം രവി, കൂടാതെ സന്ദീപ് സുരേഷ്, ബിജു കല്ലുവാതുക്കൽ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്,
3: ആകാശവാണി കണ്ണൂർ.
0: നാട്ടുവഴിയിൽ ഇണങ്ങൽ, പാട്ടും പറച്ചിലുമായി ജനങ്ങൾക്കിടയിലൂടെ.
4: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. പാട്ടും പറച്ചിലുകളും തേടി നാട്ടുവഴിയിൽ ഇണങ്ങൾ ഇന്ന് മയ്യിൽ പഞ്ചായത്തിലെ വേളം എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്തിലാണ് എത്തി നിൽക്കുന്നത്. പ്രവാസി, കർഷകൻ, ബൈക്ക് റൈഡർ, ലൈറ്റ് ആൻഡ് സൌണ്ട് സ്ഥാപന ഉടമ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ശിവപ്രസാദാണ് ആദ്യം വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തുന്നത്. ആദ്യം തന്നെ ബൈക്ക് റൈഡിങ്ങിനെ കുറിച്ച് ചോദിച്ചറിയാം.
5: ഞാനൊരു ഈ കൃഷിയിലും ടെക്നിക്കലൊക്കെ താല്പര്യമുള്ളവനാണെങ്കിലും അല്ലെങ്കിൽ ഈ ടൂറിനോട് പണ്ടേ ഇഷ്ടമാണ്. ഗൾഫ് എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. യൂട്യൂബിലോട്ട് ലഡാക്കിലും അവിടെയെല്ലാം പോകുന്ന കണ്ടിട്ട് അങ്ങനെയാണ് ഞാനും ഒരു ബൈക്ക് കൂടെ ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ ബൈക്ക് കുറച്ചും കൂടെ മോഡിഫൈ ചെയ്ത് പുതിയ ബൈക്കാക്കി. ആദ്യം ഒരു എൻഫീൽഡ് എടുത്തപ്പോൾ അതിന് കമ്പനി പരമായിട്ടുതന്നെ ഒരു വൈബ്രേഷൻ പ്രശ്നമുള്ളതുകൊണ്ട് അത് ഒഴിവാക്കി പുതിയ ക്ലാസിക് 350 റീബോൺ ആക്കി. ഇപ്പൊ നമുക്കൊരു റൈഡർ ഗ്രൂപ്പ് ഉണ്ട്, ദൂരം മെമ്മറീസ് ഓഫ് മൈൽസ് എന്ന് പറഞ്ഞിട്ട്.
6: കണ്ണൂർ ജില്ലയിൽ മാത്രമുള്ള ഗ്രൂപ്പാണ്,
5: നമ്മൾ ആ ഗ്രൂപ്പ് മാത്രമാണ്. അപ്പൊ അതിനകത്ത് സ്ത്രീകളടക്കം 10-21 ആളുണ്ട്. ഇപ്പൊ നമ്മളൊരു May 23, 24, 25 സകലേഷ്പുരം എന്ന സ്ഥലത്ത് പോയി നമ്മൾ റൈഡ് നടത്തി തിരിച്ചു വന്നു. അതിനകത്ത് ഒരു 6 സ്ത്രീകളായിരുന്നു, അമ്മമാരായ സ്ത്രീകൾ തന്നെയാണ്. ഇനിയിപ്പോ നമ്മൾ അടുത്ത റൈഡ് നോർത്ത് ഈസ്റ്റിലേക്കാണ്, ആസാം, മേഘാലയ, പിന്നെ ബംഗ്ലാദേശ്, അഗർത്തല. അങ്ങനെയാണ് പ്രോഗ്രാം. ഇനി എന്താവുന്ന അറിയില്ല.
6: ഈ ബൈക്ക് റൈഡിംഗ് എന്ന് പറയുമ്പോൾ അതിൽ അതിന്റെ കൂടെ എല്ലാ സാധനങ്ങളും കൊണ്ടുപോകേണ്ടതുണ്ടാവും അല്ലെ?
5: റൈഡിംഗ് ഗിയറുകൾ, സേഫ്റ്റി ഐറ്റം, നല്ല ഷൂ, പിന്നെ ഈ നീക്ക് സപ്പോർട്ട് ചെയ്യുന്ന സാധനം,
6: ഭക്ഷണ സാധനങ്ങളൊക്കെ എത്തുന്ന സ്ഥലത്ത് നിന്ന് കഴിക്കുക,
5: കിട്ടുന്ന ഭക്ഷണം കഴിക്കും. കേരളത്തിൽ ആകുമ്പോൾ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടില്ല, പക്ഷെ നോർത്ത് സൈഡ് പോയി കഴിഞ്ഞാൽ ലേശം പാടുപോലും ഭക്ഷണത്തിന്. നോർത്തിൽ, അത് നോർത്തിൽ എല്ലാ സ്ഥലത്തും, തമിഴ്നാട്ടിൽ പോയാലും ആന്ധ്ര പോയാലും ഇല്ല, ഭോപ്പാൽ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് പോയി കഴിഞ്ഞാൽ ഭക്ഷണം കുറച്ച് ചില റൈസ് ആയിട്ടും തീരെ ഉണ്ടാകത്തില്ല, നമുക്ക് വിഷയമില്ല. റൊട്ടി പോലുള്ളതായിരിക്കും. ഡാല് എന്നൊരു കറി ഉണ്ടാവും. ഡാല് പറഞ്ഞത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇവിടുത്തെ പരിപ്പല്ല, എല്ലാം ഡാലാന്നാട. ഇനി ചെറുപയറായാലും ഉഴുന്നായാലും എല്ലാം ഡാല് തന്നെയാണ്. അങ്ങനെയാ പറയാം.
6: പ്രത്യേകിച്ചും ഈ ബൈക്ക് റൈഡിങ്ങുമായി പോകുന്ന സമയത്ത് അതിനോട് ഭയങ്കര ഒരു ക്രേസ് ആയിരിക്കും അല്ലെ? ഒരുപാട്
5: ക്രേസ് ഉണ്ട്. പിന്നെ മക്കളെ സപ്പോർട്ടീവാണ്. ചെറിയ മകന് ചെറിയൊരു പൊടി ഉണ്ടെങ്കിലും വലിയവനൊക്കെ നല്ല സപ്പോർട്ടാണ്. ഇതിനോടുന്ന ലൈറ്റ് കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുതരും.
6: എത്ര വർഷമായി ഇപ്പൊ ഈ റൈഡിങ്ങുമായി പോകുന്നു?
5: ഗൾഫ് വിട്ട ശേഷം 2020 മുതൽ.
6: തുടർച്ചയായി.

0: ആയിട്ട് റൈഡിങ്ങിന് പോകുന്നുണ്ട്. ദൂരം എന്നാണ് നിങ്ങളുടെ ഗ്രൂപ്പിന്റെ തന്നെ പേര്.
1: ദൂരം, മെമ്മറീസ് ഓഫ് മൈൽസ്.
0: ഇഷ്ടം തോന്നിയ ഒരു സ്ഥലം എവിടെയാ പോയത്?
1: എനിക്ക് എന്റെ മനസ്സിന് ഞെട്ടിപ്പിച്ച ഒരു റൈഡ് നടത്തിയത് ഞാൻ വാരണാസി പോയിട്ട് മണികർണിക കെട്ടി കണ്ടപ്പോഴാണ്. സൗന്ദ് വെപ്പിക്കുന്ന ആ ഭാഗം കണ്ടപ്പോഴാണ് എനിക്ക് ഈ നമ്മളതൊന്നല്ല നാട് അല്ലെങ്കിൽ നാടിങ്ങനെയൊന്നല്ല തോന്നി. അന്നേരം ഈ സൗന്ദ് വെപ്പിക്കുന്ന ആ രീതിയും അതിനോടുള്ള ഇതും അതിലും കച്ചവടം ബിസിനസ് എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. നേപ്പാളിന്റെ അതിർത്തി വരെ പോയി. അവിടെ നിന്ന് പിന്നെ ബൈക്കിന് പെർമിഷൻ കാര്യം എടുക്കാൻ വേണ്ടി നമ്മൾ ഈ നേപ്പാളിനെ തൊട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ബീഹാറിലെ റക്സോൾ എന്നൊരു സ്ഥലം. റക്സോൾ വണ്ടി കയറിയിട്ട് അവിടെ നിന്ന് അവരെ വണ്ടിക്ക് പോയി.
0: നല്ലൊരു കർഷകനാണ്, ഒരുപാട് വർഷത്തെ പ്രവാസ ജീവിതമുണ്ട്. മാത്രമല്ല ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ വലിയൊരു സ്ഥാപനം നടത്തുന്നു. എല്ലാറ്റിനും ഉപരി നല്ലൊരു ബൈക്ക് റൈഡറാണ്.
1: അഡ്വഞ്ചർ റൈഡർ ഒന്നും അല്ലെങ്കിലും ഇതൊരു അപകടങ്ങളൊന്നും പറ്റിയിട്ടില്ല.
0: മാത്രമല്ല മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതാണ്
1: എന്ന് പറഞ്ഞ സന്തോഷമുള്ള കാര്യം തന്നെ. യാത്ര എന്ന് നമ്മളിപ്പോ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുള്ള അത് കാണുമ്പോഴുള്ള സന്തോഷമല്ല, ഈ പോകുന്ന വഴിയാണ് ഏറ്റവും സൂപ്പർ. ഈ ഗുജറാത്തെല്ലാം പോയി കഴിഞ്ഞാൽ ഈ പശു ആൾക്കാർ ഇവരുടെ ഒന്നിച്ച് ജീവിക്കുന്ന ജീവിതം, രാജസ്ഥാൻ എല്ലാം അങ്ങനെ വലിയ സ്ഥലം ഇതൊക്കെയാണ് നമുക്ക് കാണാൻ കാണാം. കാരണം അവർ അത്ര സിമ്പിളാണ്. രാജസ്ഥാനിൽ പോയപ്പോ ഒരു അഞ്ചാറ് കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ കണ്ട ഒരു കാഴ്ചയുണ്ട്. ഒരു ആറേഴ് കുടുംബങ്ങളുണ്ടാവും. ആറേഴ് കുടുംബങ്ങളും ആറേഴ് വീട്ടിൽ തന്നെ താമസിക്കുന്നത്. പക്ഷെ ഒറ്റ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ കുക്കിംഗ് കോമൺ, കിടത്തം മാത്രം വേറെ വേറെ. അത് കട്ടിലിൽ നമ്മളെ പോലെ ഫൈബർ ഫോം ബെഡില്ല, ഒന്നുമില്ല. ഒരു ബെൽറ്റ് കൊണ്ട് മടഞ്ഞ് മിടഞ്ഞെടുത്ത ഒരു ഇതാണ്. പിന്നെ ഗ്യാസ് ഒന്നും സാധനമില്ല, വെറും വിറകാണ്, നല്ല ഉണങ്ങിയ വിറകൾ. അതൊക്കെയാണ് അവരെ ഇത്
0: ലളിതമായിട്ട് ജീവിക്കാം എന്നതിനുള്ള ഉദാഹരണം.
1: എന്നിട്ട് അവർ നല്ല ഹാപ്പി ആയിട്ട് തന്നെ ജീവിക്കുന്നു. ഹാപ്പിനെസ് ഒന്നും ഒരു കുറവില്ല.
2: അതുപോലെ ഇവിടെ ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ വലിയ ഒരു സ്ഥാപനം കാണുന്നുണ്ട്. ഇതിന്റെ തുടക്കം എപ്പോഴാണ്?
1: സ്ഥാപനം തുടങ്ങിയിട്ട് ഇന്നേക്ക് ഒരു 91 തുടങ്ങിയത്. അന്ന് ഞാൻ വളരെ ചെറിയ തോതിലായിരുന്നു. ഞാൻ അത് സൗണ്ടിനെ കുറിച്ച് അങ്ങനെ ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു ടെക്നീഷ്യൻ മാത്രമായിരുന്നു. പിന്നെ ഞാൻ പിന്നെ ഗൾഫിലും പോയ ശേഷം ഞാൻ മകനെ ഈ ഫീൽഡിലേക്ക് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുപോയി സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചു. അവന്റെ അനിയന തിരുവനന്തപുരം ഒരു ലൈറ്റ് അക്കാഡമി കൊണ്ടുപോയിട്ട് ലൈറ്റിംഗ് പഠിപ്പിച്ച് ലൈറ്റിംഗ് എഞ്ചിനീയർ രണ്ടാളും കൊണ്ടിട്ട് ഇപ്പോൾ നോക്കുന്നുണ്ട്. വലിയ മെഗാ പ്രോഗ്രാമുകൾ മാത്രമേ നമ്മൾ നടത്താറുള്ളൂ. നാട്ടിൻ പുറത്ത് പരിപാടി നമുക്ക് കുറച്ച് കുറവാണ്.
0: അതിൽ എന്തൊക്കെ ഒരുക്കങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന്?
1: നമ്മൾ സൗണ്ടിന്റെ ഏറ്റവും വലിയ രീതിയിൽ തന്നെയാണ് സൗണ്ട്. പിന്നെ വലിയ രീതിയിലുള്ള ലൈറ്റിംഗ് സിസ്റ്റം, ഡ്രസ് എല്ലാം കെട്ടിയിട്ടുള്ള ലൈറ്റിംഗ് സിസ്റ്റം. കണ്ണൂർ ജില്ലയിൽ ഇപ്പം അത്ര ഒരു അങ്ങനെ ഉണ്ടോയെന്ന് വെച്ചാൽ ചില സമയത്ത് ഇല്ലാന്നെന്ന് പറയേണ്ടി വരും. ആ അത്ര രീതിയിലുള്ളതാണ്. പിന്നെ നമ്മളെ പണി അധികവും ഈ ബാംഗ്ലൂർ, മാംഗ്ലൂർ, റെയ്ച്ചൂര്, ഇന്ത്യൻ മിലിറ്ററിക്ക് വേണ്ടിയിട്ട്, ഇന്ത്യൻ നേവിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. പിന്നെ ഇതുപോലെ സ്റ്റേജ് ഷോ, ഈ മലയാള മനോരമേള പോലുള്ള ഈ അവാർഡ് ഷോകൾ പോലുള്ള, അതിന് ചെറിയ വെർഷൻ, വലിയ വെർഷനല്ല, ചെറുത്. പിന്നെ ഗാനമേള, ബാൻഡ് ഷോ ഇതൊക്കെ ആയിരിക്കും. അത് ഇങ്ങനെ ദൂരത്ത് ഗോണിക്കൊപ്പ, കർണാടക, പിന്നെ നവമി, ആ മാസങ്ങളിൽ അങ്ങനത്തെ വലിയ ഹെവി പ്രോഗ്രാം ഉണ്ടാവും. ജനറേറ്റർ, പവർ സപ്ലൈ, അതൊക്കെ ഉണ്ട്. അല്ലാണ്ട്
0: ഇത് വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങി വെക്കുമ്പോൾ അത് ഈ രൂപത്തിൽ വളർത്തി കൊണ്ടുവരാൻ പറ്റുമെന്നൊരു തോന്നൽ അന്ന് ഉണ്ടായിട്ടുണ്ടാവില്ല.
1: ഞാൻ അന്ന് തോന്നിയിട്ടില്ല. ഞാൻ മകനെ ഈ സൗണ്ട് റെക്കോർഡിംഗ് പഠിപ്പിക്കുമ്പോൾ മകൻ ആദ്യം ഏഷ്യാനെറ്റ് ബെസ്റ്റ് എഫ്എമ്മിലും സണ്ണിന്റെ റെഡ് എഫ്എമ്മിലും സൗണ്ട് എഞ്ചിനീയറായിട്ട് പണിയെടുത്തതാണ്. ഒരു ഒരു 2-3 വർഷക്കാലം അന്നും എനിക്ക് ഈ ലൈവ് സൗണ്ടിനോട് വലിയ ഇതുണ്ടായിട്ടില്ല. കാരണം ഇതിന് ലൈവ് സൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞ ഡേറ്റ് നടത്തണം, മറ്റൊരു പണിനെ പറഞ്ഞാൽ ഈ പണി. മറ്റൊരു പണി നമുക്കിപ്പോൾ ഒരു വീട്ടിലൊരാൾ ഒരു ഒരു മധുര കെട്ടാൻ വരുന്നു പറഞ്ഞാൽ വൈകുന്നേരം ചിലപ്പോൾ വിളിച്ചിട്ടാൾ പറയും നമുക്ക് ഇന്ന് പണിക്കാറില്ല, നാളെ മറ്റന്നാളെ വരാ പറയും. പക്ഷേ ഒരു സൗണ്ട് പ്രോഗ്രാം, ഒരു കല്യാണ പ്രോഗ്രാം എടുത്ത് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ ആ റിസ്ക് വെച്ചിട്ടാണ് ഞാൻ മകനോട് പറഞ്ഞത് നമുക്ക് പക്ഷേ പിന്നെ ഇങ്ങനത്തെ പരിപാടിയുണ്ട്. അത് ഫിലിം ഫീൽഡാണ് അവൻ പഠിച്ചത്. പക്ഷേ അവന് താല്പര്യം ലൈവ് സൗണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഫിലിം ഫീൽഡെല്ലാം ചെയ്ത് ബോംബെയിലായിരുന്നു പഠിച്ചത്, ചെയ്ത് പിന്നെ നാട്ടിൽ വന്നിട്ട് അങ്ങനെയാണ് ചെയ്ത്. ഇപ്പോൾ സ്വന്തമായിട്ട് എൻ്റെ ബാക്കി മക്കളായിട്ടെടുത്ത് അതങ്ങ് കൊണ്ടുപോകുന്നു. ഞാൻ കൃഷിയും ഇതായിട്ട് ഞാൻ ഒരുപാടുണ്ട്.
0: ഓക്കെ, ഈ സ്ഥലം കാണുന്നത് ചുറ്റിലും വയലാണ്, കൃഷി കൂടെ ഉണ്ട്
1: അല്ലേ? കൃഷി ഇതിനാണ്, ചുറ്റും വയലാണ്. അധികം കൃഷിയുള്ള സ്ഥലം തന്നെയാണ്. ഇപ്പോൾ ആരും പലരും കൃഷി ചെയ്യുന്നില്ല. ചെയ്യുന്ന കാരണം ഇതുകൊണ്ട് തന്നെ, ഒന്നാമത് കാലാവസ്ഥ മാത്രം ആശ്രയിച്ചിട്ട് ചെയ്യുന്ന കൃഷിയാണ്. അപ്പോൾ ഒന്നിക്കലും മഴ കൂടിപ്പോവും അല്ലെങ്കിൽ കുറഞ്ഞു പോവും.
0: ഇതിനിടയിൽ വിദേശത്ത് പോയോ?
1: ഞാൻ തുടക്കം വിദേശത്തായിരുന്നു. 85 ആദ്യം പോയത്. പിന്നെ നാട്ടിൽ വന്ന് ഒരു ഈ ഷോപ്പ് തുടങ്ങി. ഒരു 90 കാലഘട്ടത്തിൽ ഒരു 3-5 കൊല്ലം പണിത് വീണ്ടും ഗൾഫ് വന്നിട്ടും പോയിട്ട് നിന്നു. പിന്നെ ഇപ്പോൾ അവസാനം 2003 മുതൽ 2018 വരെ തുടർച്ചയായിട്ട് ദുബായ് തന്നെ പണിയെടുത്തു.
0: ആദ്യം പോകുന്നത് സൗദിയിലാണ്. 85 പോകുമ്പോൾ അന്ന് എത്ര പ്രായം ഉണ്ടായിരുന്നു?
1: അന്ന് 23 വയസ്സ്. എസ് എസ് എല്ലാം കഴിഞ്ഞ് ഈ ഇലക്ട്രോണിക്സിന്റെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഞാൻ ബോംബെയിൽ ഒരു 2-3 വർഷം പണിയെടുത്തിട്ടാണ് ഞാൻ അവിടെ നിന്നാണ് ബോംബെയിൽ നിന്ന് പോകുന്നത്.
0: ഈ തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്രയും വർഷത്തെ ഒരു ജീവിത അനുഭവം വെച്ചിട്ട് വളർന്നു വരുന്ന തലമുറയോട് പറയാൻ എന്തെങ്കിലും ഒരു കാര്യം, അതായത് തൊഴിലുമായി ബന്ധപ്പെട്ട്, ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്താണ് അവരോട് പറഞ്ഞു കൊടുക്കാനുള്ളത്?
1: അവരോട് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, ഈ മടി കാണിക്കാണ്ട് എനിക്ക് ആ പണി അറിയില്ല, ഈ പണി അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാണ്ട് പണിയെടുക്കാനുള്ള മനസ്സുണ്ടാവണം. ഏത് പണിയും ചെയ്യാം. ഞാൻ ചില കുട്ടികളെ പറഞ്ഞു മോനെ എന്നോട് എനിക്കൊരു ഒരു ഡയഗ്രാം തന്നിട്ട് ഫ്ലൈറ്റ് ഓടിക്കാൻ പറഞ്ഞു ഞാൻ അതിന് തയ്യാറാവും. പൊട്ടത്തിലാന്ന് പക്ഷെ ഞാൻ അതിന് തയ്യാറാവും. അതുപോലെ നമ്മൾ അറിയില്ലെങ്കിലും നമ്മൾ ആ ഫീൽഡ് അറിഞ്ഞിട്ട് അറിയാനും ശ്രമിക്കാനും ആ ഫീൽഡിൽ പണിയെടുക്കണം. മടി കാണിക്കാൻ പാടില്ല. ഞാനൊരു എക്സാമ്പിൾ കാണുന്നത് എന്റെ മക്കളെ തന്നെയാണ്. കളിച്ചിരിക്കുന്ന പ്രായത്തിലും അവർ പണി പഠിച്ച് മടി കാണിക്കാണ്ട് കാണുന്നതെല്ലാം മക്കളെ സ്വന്തം ഞാൻ സപ്പോർട്ട് ചെയ്തതേ ഉള്ളൂ. ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്കിവിടെ പണിക്കേറുന്ന

0: പല യുവാക്കന്മാർ കുട്ടികളുണ്ട്, ഇവരെല്ലാം ഒരു 4 ദിവസം പണിക്ക് വന്നാൽ 3 ദിവസം പണിക്ക് വരത്തില്ല. അതിന്റെ കാരണം ഇതന്നെ, ഒരു 3 ദിവസം പണിക്ക് പോയി കഴിഞ്ഞാൽ ഒരു 10 ദിവസം അവർക്ക് അടിച്ചു വിളിക്കാനുള്ള വക കിട്ടും. അപ്പോൾ കണ്ടിന്യൂ തന്നെ വീട്ടിലൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ നമുക്കുണ്ട് ഈ ബിസിനസ് നടത്തി കൊണ്ടുപോകുന്ന പണിക്കാരുടെ പ്രശ്നം. അതുകൊണ്ട് തന്നെ അച്ഛനും മക്കളും എല്ലാം കൂടി അങ്ങ് ഇറങ്ങുന്നു.
1: സന്തോഷമുണ്ട്. നമുക്ക് നേരെ പാട്ടിലേക്ക് പോകാം.
0: അത് നേരെ പാട്ടിലേക്ക് പോകാം.

0: വീട്ടമ്മയാണ്.
1: ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. സ്വന്ത സ്ഥലം ചാലോടാണ് അല്ലെ? ജനിച്ച് വളർന്നത് ചാലോട്. അവിടുന്ന് ഇവിടെ മയിൽ വേളത്തിൽ വന്നിട്ട് എത്ര വർഷമായി?
0: ഒരു കൊല്ലായി.
1: പഠിച്ചതൊക്കെ ചാലോടായി.
0: എടയന്നൂരാ പഠിച്ചത്. എന്നെ പോലെ തന്നെ ഒരാളും കൂടി ഉണ്ട്.
1: ട്വിൻസ് ആണ് നിങ്ങൾ എന്ന് പറഞ്ഞല്ലേ.
0: തന്നെ കല്യാണം കഴിച്ചു വന്നത്. അങ്ങനെയാണ് ഇവിടെ എത്തിയത്.
1: അപ്പൊ നിങ്ങള് ഈ ഇരട്ടക്കുട്ടികളാവുമ്പോ സാധാരണ ഭയങ്കരം കമ്പനി ആയിരിക്കും അല്ലെ? ആരാണ് ആദ്യം ജനിച്ചത്?
0: മറ്റേ
1: സൂര്യയും ആര്യയും രണ്ടുപേരും അല്ലെ? അപ്പൊ ആര്യയാണ് ആദ്യം ജനിച്ചത്, രണ്ടാമതാണ് സൂര്യ അല്ലെ? എങ്ങനെയാണ് രണ്ടുപേരും? ഭയങ്കര ക്ലോസ് ആണോ?
0: ഭയങ്കര ക്ലോസാ. രണ്ടാളും ഒരേ നാട്ടിലേക്ക് തന്നെ ആയതുകൊണ്ട് ഭയങ്കര എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്.
1: വിട്ടു നിൽക്കാൻ ഭയങ്കര വിഷമായിരിക്കും അല്ലെ? കുഞ്ഞുനാളിലെ എന്നും ഒരുമിച്ച്.
0: ആ ഭയങ്കര വിഷമം. 9ാം ക്ലാസ് വരെ ഒന്നിച്ചാ പഠിച്ചത്, ഒരേ ക്ലാസ് തന്നെയുണ്ടായിരുന്നു. 10ാം ക്ലാസ്സിൽ ക്ലാസ് മാറ്റി കളഞ്ഞു.
1: നിങ്ങൾ തിരിച്ചറിയോ എങ്ങനെയാണ്? എന്തെങ്കിലും വ്യത്യാസം എങ്ങനെയാണ്? ഭയങ്കരമായ സിമിലാരിറ്റി ഉണ്ടോ?
0: ഒരു വിരൾ അധികമാണ് എനിക്ക് ഇപ്പൊ. പക്ഷെ കുറച്ച് മാറ്റമുണ്ട്. അവള് കുറച്ച് തടിച്ചിട്ടാണ്.
1: ഫേസ് കട്ടൊക്കെ ഒരുപോലെ
0: ഒരുപോലെ.
1: ഈ മുഖത്ത് കാണുന്ന മറുക് ആർക്കും ഉണ്ടോ?
0: ആ ഉണ്ട്. ആ രണ്ടാളത് മാറി മാറിയിട്ടാണ് എനിക്ക് ഇടതും അവൾക്ക് വരണ്ടും.
1: ഈ പഠിക്കുന്ന സമയത്ത് സ്കൂളിലെ കുട്ടികളൊക്കെ ഇങ്ങനെ പരസ്പരം മാറിപ്പോവോ? ആര്യ ഏതാണ്, സൂര്യ ഏതാണെന്നൊക്കെ ചോദിച്ചിട്ട്
0: എല്ലാരും ഒരുമിച്ച് പേര് വിളിക്കുക. ആര്യ ആര്യ സൂര്യ വിളിക്കും. അപ്പൊ ആരാന്ന് വെച്ചാൽ തിരിഞ്ഞു നോക്കൂല. അങ്ങനെയാ ചെയ്യാ. എല്ലാവർക്കും മാറിപ്പോ. അതിപ്പോ എല്ലാവർക്കും മാറിപ്പോ. നമ്മള് രണ്ടാളെയും ഇരട്ടകളെ തന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി ചോദിച്ചു. പക്ഷെ വീട്ടിന്ന് വിട്ടിട്ടില്ല. അവര് പറഞ്ഞ് വേണ്ട പറഞ്ഞിട്ടാണ് അങ്ങനെ വേണ്ടാന്ന് വെച്ചത്.
1: സംഗീതം പഠിച്ചു എന്നാണ് പറഞ്ഞു കേട്ടത്.
0: ഏഴിലെല്ലാം പഠിക്കുമ്പോ പഠിച്ചതേ കർണാടക സംഗീതം പഠിച്ചത്. മട്ടന്നൂർ സ്വാതി കലാക്ഷേത്രത്തിന്നാണ് പഠിച്ചേ. പിന്നെ അതിന്റെ ഇടയ്ക്ക് ചെറുതായിട്ട് സൗണ്ട് എല്ലാം പോയിന്. പിന്നെ ഐസ് വെള്ളമൊന്നും കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അത് കുടിക്കാണ്ട് നിൽക്കാനും പറ്റില്ല. പക്ഷെ ഞാൻ 10ാം ക്ലാസ് വരെ സ്കൂളിൽ നിന്നെല്ലാം കലോത്സവത്തിനെല്ലാം പങ്കെടുക്കുകയെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ അതുമായിട്ട് ഒരു ടച്ച് ഇല്ല. ഒരു മോളിപ്പാട്ട് പോലും പാടലില്ല.
1: അത് ചുമ്മാ അല്ലെ? രണ്ടുപേര് പാട്ട് ഞാൻ ചോദിക്കുന്നു വിചാരിച്ചിട്ടല്ലേ.
0: അല്ല അതുകൊണ്ടല്ല ഞാൻ അങ്ങനെ മോളിപ്പാട്ട് പാടലേ ഇല്ല. ഈടെ എന്റെ ഏട്ടത്തെ അമ്മ പാടുന്നേക്കാം.
1: ഈ വേളത്ത് വന്നിട്ട് എന്തൊക്കെയാ പുതിയ വിശേഷങ്ങൾ?
0: ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് വേളത്ത് അമ്പലം. ഈ സമയത്ത് തന്നെ കല്യാണം കഴിച്ചു. മെയ്യിലാ കല്യാണം ഉണ്ടായിന്. അപ്പൊ വൈകുന്നേരം ഏട്ടത്തെയും നമ്മളെല്ലാരും അവിടെ കുളത്തില് പോവും.
1: നീന്തൽ അറിയോ? കുളിക്കോ?
0: ഇല്ല, നീന്തൽ അറിയില്ല. ഇവര് വെള്ളത്തിലെല്ലാം വെടുത്തിടും നമ്മളെ. അങ്ങനെ വൈകുന്നേരം പോയി നമ്മള് വെറുതെ ആടിയിരിക്കും. ഇടത്തെയും ഞാൻ പോയാടിയിരിക്കും. അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണത്. അതാ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം.
1: അവിടെ ചാലോട് ഇങ്ങനെയുള്ള ഒരു സ്ഥലമായിരുന്നോ?
0: ചാലോടല്ല, ചാലോട് റോഡ് സൈഡാ, ഹൈവേയാ.
1: അതിലും തീർത്തും വ്യത്യസ്തമായിട്ടല്ലേ. ഗ്രാമാന്തരീക്ഷത്തിലാണ് കല്യാണം കഴിച്ചു വന്നത്. സന്തോഷമാണ് ഇങ്ങനെ ഒരു സ്ഥലം?
0: ഇഷ്ടം. പിന്നെ ഇവരെ ഗോഡൗണിന്റെ ബാക്കിലെ ഭാഗത്തും അങ്ങനെയുള്ള കുളമെല്ലാം ഉണ്ട്. അവിടെ നമ്മൾ പോയിരിക്കും വൈകുന്നേരം. ഇങ്ങനെ വൈകുന്നേരം നമ്മൾ ഈ വയൽ ഫുള്ളായിട്ട് നടക്കും. ഞാനും ആട്ടത്തിയുള്ള ഹസ്ബൻഡ് സൂരജ് കിരൺ ലൈറ്റ് എഞ്ചിനീയർ ആണ്.
1: അപ്പൊ ഇത് ആകാശവാണിയുടെ നാട്ടുവഴിയിൽ ഇനങ്ങളാണ്. റേഡിയോ പരിപാടിയൊക്കെ കേൾക്കാറുണ്ടോ?
0: കേൾക്കാറുണ്ട്. എനിക്ക് അച്ഛനൊരു റേഡിയോ തന്നിട്ടുണ്ട്, അത് മുകളിലുണ്ട്.
1: കല്യാണം കഴിച്ചു വന്നപ്പോ അച്ഛൻ തന്ന സമ്മാനം അല്ലെ റേഡിയോ?
0: അച്ഛൻ ഇന്നാള് എറണാകുളത്ത് പോയിരുന്നു. അപ്പൊ ആടുന്ന് കൊണ്ടുവന്നിട്ട് എനക്കാ തന്നത്.
1: എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. രണ്ടുപേര് പാട്ട് പാടി നോക്കിയാലോ?
0: വേണ്ട.
1: ഈ പരിപാടിയിലൂടെ കൊടുക്കാൻ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ട് പറഞ്ഞോളൂ.
0: എനിക്ക് 3ാം പക്കത്തിലെ താമരക്കിളി പാടും എന്ന് പറയുന്ന പാട്ട് ഇഷ്ടം.
1: ശരി, നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം കേട്ടോ.
0: ഓക്കെ.

0: പ്രേക്ഷതാക്കളെ, അങ്ങനെ വേളം എന്ന് പറയുന്ന പ്രദേശത്തിലാണുള്ളത്. മയ്യിൽ പഞ്ചായത്ത് പരിധിയിൽപ്പെട്ടതാണ് ഈ സ്ഥലം. കൂടെ ഒരു അമ്മയുണ്ട്, പേര് സുവർണ. ബോംബെയിൽ ജനിച്ച് വളർന്ന ഒരമ്മയാണ്. ആദ്യം തന്നെ നമുക്ക് ബോംബെ വിശേഷങ്ങൾ കേൾക്കാം അല്ലേ.
1: എന്റെ അച്ഛൻ അമ്മ നാട്ടിലേനു, ഒരു അവിടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു അച്ഛന്. അങ്ങനെ അവിടെ നമ്മൾ സെറ്റിൽഡായി. എന്നിട്ട് പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലേക്ക് വന്നു.
0: ജനിച്ചത് ബോംബെയിലാണ്, പഠിച്ചത് ബോംബെയിലാണ്, വളർന്നത് ബോംബെയിലാണ് അല്ലേ.
1: 22 വയസ്സ് വരെ ഞാൻ ബോംബെയിലായിരുന്നു, പഠിച്ചു വളർന്നല്ലോ, പിന്നെ നാട്ടിൽ വന്നിട്ട് ഇവിടെ സെറ്റിൽഡായി.
0: അപ്പം ഈ മലയാളം പറയാനൊക്കെ പഠിപ്പിച്ചിരുന്നോ പാരന്റ്സ്?
1: ആ, അച്ഛനമ്മ രണ്ടും മലയാളം പറയൂ, നമ്മൾ പക്ഷെ പറയില്ല, ഓരോ കേട്ടിട്ട് നമ്മൾ ഇങ്ങനെ പഠിച്ചതാ.
0: വീട്ടിൽ നിന്ന് മലയാളം പറയല്ലേ. ഇപ്പൊ അവിടെ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ ലാംഗ്വേജ് ആയിരിക്കുമല്ലോ അല്ലേ.
1: ആ അതെ, അവിടെ ഇംഗ്ലീഷും ഹിന്ദിയും മറാഠി ലാംഗ്വേജ് നമുക്ക് പഠിക്കാൻ. പിന്നെ മലയാളം നമ്മളെ സിനിമ കാണിക്കും, അച്ഛൻ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണിക്കും സിനിമ മലയാളം പഠിക്കാനായിട്ട്. പിന്നെ അമ്മ ബുക്ക് വാങ്ങിയിട്ട് ഇങ്ങനെ ജസ്റ്റ് പഠിപ്പിച്ചു തരും. അങ്ങനെ നമ്മൾ ചെറിയ ചെറിയ അക്ഷരങ്ങളിലും പഠിച്ചിട്ട് ഇപ്പൊ അങ്ങനെ ചെറു വായിക്കാൻ പറ്റും.
0: എഴുതാനറിയോ?
1: ഇല്ല, എഴുതാൻ അറിയില്ല.
0: വേളത്തുള്ള ചേട്ടൻ എങ്ങനെയാണ് ബോംബെക്കാരിയായ അമ്മയെ കണ്ടുമുട്ടുന്നത്?
1: ഓര് നമ്മളെ ഏച്ചിന്റെ ഹസ്ബൻഡിന്റെ കൂടെ വർക്ക് ചെയ്യുന്നതിനു, അങ്ങനെ കോൺട്രാക്ട് ആയിട്ട് കല്യാണം കഴിച്ചിട്ട് നാട്ടിലേക്ക് വന്ന്.
0: സത്യത്തിൽ അന്ന് ബോംബെയിൽ വളർന്ന ഒരാൾക്ക് കേരളത്തിൽ വന്ന് കല്യാണം കഴിച്ച് സെറ്റിൽ ആവുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു.
1: ഭയങ്കര വിഷമമായിരുന്നു, നാട്ടിലേക്ക് വരാൻ ഇഷ്ടമില്ലായിരുന്നു.
0: പ്രത്യേകിച്ച് അവിടുത്തെ കൾച്ചർ, അവിടുത്തെ ഫുഡ് ഹാബിറ്റ്, അവിടുത്തെ ആളുകള്, അവിടെ പോയി നിന്ന ഒരാളല്ലല്ലോ, ജനിച്ചു വളർന്ന ഒരാളല്ലേ, തീർത്തും വ്യത്യസ്തമായിരിക്കും. ടെൻഷനും പേടിയും ഒക്കെ ഉണ്ടാവുമായിരുന്നു.
1: അതെ അതെ. പിന്നെ നാട്ടിൽ വന്നിട്ട് പിന്നെ ഇവർ അച്ഛനമ്മ നല്ലോണം നോക്കും, ഇവർ ഗൾഫിൽ പണിയനു. അങ്ങനെ നാട്ടിൽ നിന്ന് ശീലായി. പിന്നെ ഒന്നും പ്രശ്നമില്ല. അടുക്ക് കൊല്ലത്തിലെ ഒരു പ്രശ്നം അങ്ങനെ പോലുണ്ട്. പിന്നെ

0: എച്ചി ഇങ്ങോട്ടും ഇങ്ങോട്ടും വരുത്തുണ്ട്. ഒരു നാട്ടില് വീടെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ പോകും വരുമല്ലോ ചെയ്യും.
1: മലയാളികളായി
0: അങ്ങനെ മലയാളിയായി.
1: ഹോളിയൊക്കെ അവിടെ ബോംബെയിലല്ലേ?
0: ഹോളി, ദിവാലി
1: അതൊക്കെ അവിടെയാണ് കൂടുതൽ ആഘോഷിച്ചിരുന്നത് അല്ലെ? അവിടെ നിന്ന് നമ്മുടെ ഈ കൾച്ചറിലേക്ക് വരുമ്പോ നമ്മള് ഓണം, വിഷു ഇതൊക്കെ കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നു അല്ലെ? മലബാറിൽ പ്രത്യേകിച്ചും തെയ്യങ്ങളുടെ നാട് അല്ലെ? എന്ത് തോന്നി അന്ന്
0: കാണുമ്പോ? സന്തോഷം തന്നെ. നമ്മളെ വീട്ടിന്റെ അടുത്ത അമ്പലം വെള്ളം ടെമ്പിൾ, അപ്പൊ അവിടെ ഉത്സവം എല്ലാം വരുമ്പോ നമുക്ക് നല്ല ഹാപ്പിയാ. അങ്ങനെ വീട്ടിൽ നിന്ന് ആളെല്ലാം വരും.
1: മലയാളം മൂവി കാണാനാണ് ഇഷ്ടമല്ലെങ്കിൽ ഹിന്ദി മൂവിയോ?
0: അത് നമ്മൾ മലയാളം സിനിമ കാണും, നല്ലോണം കാണും. അച്ഛൻ ഇങ്ങനെ സൺഡേ അപ്പം കൂട്ടി പോവും സിനിമ ടോക്കീസില്, അങ്ങനെ സിനിമ കാണുകയും ചെയ്യും. പിന്നെ അച്ഛനമ്മ ബുക്ക് വായിക്കുമ്പോ ഒരു കഥ പറഞ്ഞു
1: പറഞ്ഞു തരും.
0: മനോരമ മനോരാജ എല്ലാം അങ്ങനെ അതെല്ലാം നല്ല ഇതും ഇഷ്ടാ.
1: ഒത്തിരി സന്തോഷമാണ്. ഇത് കണ്ണൂർ ആകാശവാണിയുടെ നാട്ടുവഴിയിൽ ഇണങ്ങളാണ്. രണ്ടുപേര് പാട്ട് പാടി നോക്കിയാലോ.
0: ചന്ദാ കൊതുണ്ടിനീ സബി താര.

0: ഈ മയിൽവേളം എന്ന് പറയുന്ന മനോഹരമായ ഗ്രാമത്തിൽ ധാരാളം അധ്യാപകരെ കാണുന്നുണ്ട്. ഇത് കൂടെയുള്ളതും ഒരു അധ്യാപകനാണ്. പേര് പറ
1: സജനീഷ് എന്നാണ് പേര്.
0: സജനീഷ് വ്യത്യസ്തമായ ഒരു പേരാണല്ലോ. ഈ ജനിച്ചു വളർന്ന നാടാണോ ഈ മയില്?
1: സ്വന്തം സ്ഥലം മാതമംഗലത്താണ്, പയ്യന്നൂരിന്റെ അടുത്ത്. ജോലി ആവശ്യമായി ഇങ്ങോട്ട് താമസം മാറ്റിയതാണ്.
0: അധ്യാപകനാണെന്ന് പറഞ്ഞു, എവിടെയാണ് പഠിപ്പിക്കുന്നത്?
1: മട്ടന്നൂർ PRNSS കോളേജിലെ ചരിത്ര അധ്യാപകനാണ്.
0: ചരിത്രമാണ് വിഷയം. അങ്ങനെ ഒരു വിഷയം തെരഞ്ഞെടുക്കാൻ എന്തായിരുന്നു ഒരു സാഹചര്യം? ചരിത്രത്തോടുള്ള ഇഷ്ടമായിരുന്നോ, എങ്ങനെയാണ്?
1: അതെ, സബ്ജക്റ്റോടുള്ള ഒരു ഇഷ്ടമാണ്. പിന്നെ എന്നെ താഴ്ന്ന ക്ലാസ്സുകളിൽ പഠിപ്പിച്ച അധ്യാപകർ ഡോക്ടർ MT നാരായണൻ ഡിഗ്രിക്ക് പഠിപ്പിച്ചപ്പോഴാണ് ഞാൻ ചരിത്രത്തിലേക്ക് ഗൗരവമായി ചരിത്രം പഠിക്കാൻ ആരംഭിച്ചത്.
0: ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അല്ലെ, നമ്മുടെ തുടക്കം മുതലുള്ള കാര്യങ്ങൾ പഠിച്ചു വന്നിട്ടുണ്ടല്ലേ, വർഷങ്ങളും അല്ലെ. സാധാരണ നമുക്കൊക്കെ ഭയങ്കര പാടാണ് ഈ വർഷങ്ങളൊക്കെ ഓർത്ത് വെക്കുക എന്നുള്ളത്. ചരിത്രത്തോട് ഇഷ്ടം തോന്നി, അതിന്റെ കൂട്ടുകൂടി അതിലേക്ക് വന്നപ്പം, അധ്യാപകനായി മാറിയപ്പം എന്ത് തോന്നുന്നു?
1: നമ്മുടെ സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥ നാട്ടിന് നേരറിയാൻ, ഭൂതകാലത്തെ കുറിച്ച് അറിയുകയും വർത്തമാനത്തിൽ സജീവമാകാനും ശോഭനമായൊരു ഭാവി ഉണ്ടാക്കാനും ചരിത്ര പഠനം നമ്മളെന്തായാലും സഹായിക്കും. കാലടി സംസ്കൃത സർവകലാശാലയിലായിരുന്നു BA MA പഠനം. MPhil ചിദംബരം അണ്ണാമല യൂണിവേഴ്സിറ്റി ക്യാമ്പസിലായിരുന്നു. ഗവേഷണം പൂർത്തിയാക്കിയത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലാണ്.
0: ഇപ്പം ഇവിടെ വേളം എന്ന് പറയുന്ന ഈ സ്ഥലം, ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്താണ്? പക്ഷേ ചരിത്രപരമായിട്ട് നോക്കും,
1: മയിൽ പ്രദേശം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഗ്രന്ഥശാലകളുള്ള ഒരു പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത്. 1 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു വായനശാല നമുക്ക് കാണാൻ പറ്റും. സാംസ്കാരികമായി വളരെ ഔന്നത്യം ഉള്ള ഒരു ജന്മി വിരുദ്ധ സമരത്തിന് ഏറെ പ്രാധാന്യമുള്ള ഒരു മണ്ണാണ് മയിലിന്റേത്. കണ്ടക്കൈ പുല്ലൂറി സമരവും മറ്റും കേരള ചരിത്രത്തിൽ വളരെ സ്വർണ്ണലിപികളാൽ എഴുതപ്പെട്ട ഒരു സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ നാടാണ് മയിലും വേളവും.
0: മയിലുമായി ബന്ധപ്പെട്ട ചരിത്രം കൂടി നമുക്ക് പറഞ്ഞു തന്നു. ഇത് കണ്ണൂർ ആകാശവാണിയുടെ നാട്ടുവഴിയിലീണങ്ങളാണ്. പാട്ട് പാടുവോ?
1: പാട്ട് പാടൂല, ആശ്രയിക്കും.
0: നല്ലൊരു പാട്ട് പറഞ്ഞോളൂ.
1: കുടജാതിരിയിൽ കുടികൊള്ളും വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്.
0: ഓക്കെ, പക്ഷെ നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം കേട്ടോ.

0: രക്ഷിതാക്കളെ, അങ്ങനെ മയിൽ വേളം എന്ന് പറയുന്ന സ്ഥലത്ത് ഇതാ കൂടെ അധ്യാപകനാണ്. പേര് പറയും.
1: പേര് ഉണ്ണി എന്നാണ്.
0: എവിടെയാണ് പഠിപ്പിക്കുന്നത്?
1: AMNS GHS മയിൽ സംസ്കൃത അധ്യാപകനാണ്. അതോടൊപ്പം തന്നെ NCC ചാർജും ഉണ്ട്.
0: നിങ്ങൾ ഇപ്പം ഇവിടെ എന്തൊക്കെ പൊതുപ്രവർത്തനം ചെയ്യുന്നു, എന്തൊക്കെ കാര്യങ്ങളാണ്?
1: എല്ലാ വർഷവും നമ്മളിങ്ങനെ നമ്മുടെ ഈ കുറച്ച് ഞങ്ങളൊരു 10-15 പേര് താമസിക്കുന്ന ഒരു ഏരിയ ആണ്. അവിടേക്ക് ഒരു മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്കുള്ള റോഡാണ്. അപ്പൊ അതിന്റെ സൈഡുകൾ വൃത്തിയാക്കല് എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്ന പണിയാണ്. പിന്നെ കുറച്ച് കാട് കയറിയിട്ടുണ്ട്. അപ്പൊ അത് വൃത്തിയാക്കലാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ.
0: സ്കൂൾ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ്? NCC വർക്കൊക്കെ ഉണ്ടെന്ന്
1: പ്രവർത്തനങ്ങൾ ഇപ്പൊ നമ്മള് കൂടുതൽ നമ്മള് സോഷ്യൽ ആക്ടിവിറ്റികളാണ് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് ഫയറിംഗ് ഗേഡ്, അതുപോലെ തന്നെ നോർമൽ പരേഡ്, ആർമിയുടെ ഭാഗമായിട്ടാണ് നമ്മളെ സ്കൂളിൽ ചെയ്യുന്നത്. ഏകദേശം ഒരു 45 കുട്ടികളാണ്, കേഡറ്റുകളാണ് ഇപ്പോൾ ഉള്ളത്, എൻറോൾ ചെയ്തിരിക്കുന്നത്. പല അവർക്ക് ഡെയിലി തിങ്കൾ വ്യാഴം ദിവസങ്ങളിലാണ് അവർക്ക് ഫിസിക്കൽ ട്രെയിനിങ്, അതുപോലെ തന്നെ ഫയറിംഗ്, അതുപോലെ തന്നെ നോർമൽ ആർമി ഒരു പ്രാഥമിക പരിശീലനമാണ് അത് കൂടി നൽകുന്നത്.
0: സംസ്കൃത അധ്യാപകനാണെന്ന് പറഞ്ഞു അല്ലേ, ഈ സംസ്കൃതത്തിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം?
1: അതായത് ഞാൻ 8-ാം ക്ലാസ് പോലാണ് സംസ്കൃതം പഠിച്ചു തുടങ്ങിയത്. എന്റെ സ്ഥലം കണ്ണൂരല്ല, കൊല്ലമാണ്. 2000 കണ്ണൂരേക്ക് വന്നതാണ് സംസ്കൃതം പ്രചരണമായിട്ട്. അത് കഴിഞ്ഞ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ BED ചെയ്തു. അത് കഴിഞ്ഞ് അവിടുന്ന് PhD കഴിഞ്ഞു. അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്ന് തന്നെ വിവാഹം കഴിച്ചു. കുട്ടികൾ 2 പേരാണ്, അവരും മയിൽ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. ഭാര്യ അധ്യാപികയാണ്, മലയാളം അധ്യാപികയാണ്.
0: സംസ്കൃതവും മലയാളവും തമ്മിൽ
1: അഭേദ്യമായ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുമിച്ച് BED പഠിച്ചവരാണ്. അങ്ങനെയാണ് ഞങ്ങൾ വിവാഹിതരായത്. ഞാൻ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിന് സമീപത്ത് നിന്ന്, കണ്ണൂര് വേളത്ത് ഗണപതി ക്ഷേത്രത്തിന് സമീപത്തേക്കാണ് വീട് വെക്കാനൊരു അവസരം ലഭിച്ചത്. അത് ദൈവനിയോഗം തന്നെയാണ്. അവിടെ ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ ഞാനൊരു മ്യൂറൽ പെയിന്റിങ് ചെയ്യുന്ന ആളാണ്. ഒരു വർഷമായി അമ്പലത്തില് ഫ്രീ ആയിട്ട് ഏകദേശം 10-40 കുട്ടികൾക്ക് ഒരു വർഷക്കാലമായിട്ട് മ്യൂറൽ പെയിന്റിങ്ങിന്റെ ക്ലാസ്സുകൾ കൊടുത്തു. അവരുടെ ഒരു പെയിന്റിങ്ങിന്റെ എക്സിബിഷനൊക്കെ അവിടെ കഴിഞ്ഞു.
0: അതും പഠിച്ചിട്ടുണ്ട്.
1: അതും പഠിച്ചിട്ടുണ്ട്. മ്യൂറലും പഠിക്കുന്നുണ്ട്, നൃത്തവും എല്ലാം അത്യാവശ്യമുള്ള കലകളെല്ലാം ഉണ്ട്.
0: ഒരുപാട് സന്തോഷമുണ്ട്. ഇത് കണ്ണൂർ ആകാശവാണിയുടെ നാട്ടുവഴിയിൽ ഈണങ്ങൾ എന്ന പരിപാടിയാണ്. പാട്ട് പാടുവോ?
1: അത്യാവശ്യത്തിന് പാട്ട്.
0: എന്നാ രണ്ടുപേരെ ഒരു സിനിമാ പാട്ട്.
1: സിന്ദൂര സന്ധ്യേ പറയൂ നീ പകലിനെ.

0: ശ്രീ ശ്രോതാക്കളെ, വേൾഡ് കപ്പിന്റെ ആവേശത്തിൽ നിൽക്കുന്ന സമയത്ത് മയ്യിൽ നിന്ന് രണ്ട് ആരാധകർ, പോർച്ചുഗലും അർജന്റീനയും ടീമിന്റെ രണ്ട് കുട്ടികൾ, അവരുടെ ആവേശം നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് അറിയേണ്ടതുണ്ട്. മോൻ എത്ര ക്ലാസ് പഠിക്കുന്നു? പേര് പറയും.
1: പ്ലസ് വണ്ണില്. അദ്വൈത്.
0: നിങ്ങളുടെ ഈ ഒരു ടീം ഇവിടെ എങ്ങനെയുണ്ട്?
1: പോർച്ചുഗലിന് പൊതുവെ ആൾക്കാർ കുറവാണ്, അർജന്റീനക്കാ ആൾക്കാർ കൂടുതലുണ്ട്. നാലഞ്ച് ആൾക്കാർ പോർച്ചുഗലിനില്ലോ. പക്ഷെ നമ്മളിവിടെ നമ്മളെ കളിക്കുന്നവർക്ക് കൊടിയെല്ലാം കിട്ടീനെ. കൊടിയും
0: വലിയ ഫ്ലക്സ് ഒക്കെ വെച്ചാ?
1: ഫ്ലക്സ് നമ്മളെ പ്ലാൻ ചെയ്തിട്ടില്ല. കൊടി കിട്ടേ, നമ്മള് പിന്നെ അത് പ്ലാൻ ചെയ്തോണ്ട് ഫ്ലക്സ് കിട്ടാൻ പറ്റിയില്ല.
0: ഫസ്റ്റ് കളി കണ്ടോ വേൾഡ് കപ്പ്?
1: ആ, ഫസ്റ്റ് കളി കണ്ടു.
0: ഇങ്ങനെ ആവേശം തോന്നിയോ?
1: ആ, വളരെ നല്ലത്.
0: പോർച്ചുഗലിനോടുള്ള ഒരു ആരാധന തോന്നാൻ എന്താ കാരണം?
1: റൊണാൾഡോ ഇല്ലാണ്ടാണ്. ഫുട്ബോൾ ആണല്ലോ കുറവാണ്. റൊണാൾഡോ ഇല്ലാണ്ട് റൊണാൾഡോന്റെ കഥയും കാര്യങ്ങളും കേട്ട് അവർ ഇൻസ്പയർഡ് ആയി. പോർച്ചുഗൽ ആവേശിച്ചു. പിന്നെ റൊണാൾഡോന്റെ ലാസ്റ്റ് വേൾഡ് കപ്പ് ആയതുകൊണ്ട് ആഘോഷിക്കാൻ ആവേശിച്ചു.
0: റൊണാൾഡോയുടെ ഒരു ഇഷ്ടം കൊണ്ടാണ് ഈ പോർച്ചുഗലിനെ ഇഷ്ടപ്പെടാൻ കാരണം അല്ലേ? ഫുട്ബോൾ കളിക്കോ?
1: ആ, ഞാൻ ഫുട്ബോളില്ല, ക്രിക്കറ്റ് കളിക്കല്. ഫുട്ബോള് ഇങ്ങനെ ഇപ്പം കളിക്കല്ല, പണ്ട് കളിക്കലുണ്ട്.
0: നിങ്ങൾക്ക് ഇവിടെ എതിർ ടീമുകൾ തൊട്ടടുത്ത് അർജന്റീനയുണ്ട്. മോന്റെ പേര് പറയും.
2: ഋഷികേശ്.
0: ഋഷികേശ്, പിന്നെ എങ്ങനെയുണ്ട് നിങ്ങളുടെ എതിരാളി ടീമുകളെ? നിങ്ങൾ എങ്ങനെയാണ്, അർജന്റീന വിജയിക്കുമോ എന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണോ ഉള്ളത്?
2: നമ്മള് ആടെ ഒരു കൊടി കെട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു പാലുണ്ട്, അവിടെ നമ്മൾ കളിക്കല്. നമ്മളാദ്യം കൊടി കെട്ടി, അതിന് പകരമായിട്ട് പോർച്ചുഗലിന്റെ പേരും ഒരു കൊടി കെട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ആവേശത്തിലാണ്. കഴിഞ്ഞ വർഷത്തിനെ കാട്ടിയും കൂടുതൽ ഇപ്രാവശ്യം ഉണ്ട്. എല്ലാവരും അവസാന ലോകകപ്പ് ആയതുകൊണ്ട് ആവേശത്തിലാണ്.
0: കളി കാണാൻ സമയം ഇങ്ങനെ കാത്തു നിന്ന്, എവിടുന്നാണ് നിങ്ങൾ വായനശാലയിൽ നിന്നാണോ കാണുന്നത്? അല്ലെ, സ്വന്തം വീട്ടിൽ വെച്ചിട്ടാണോ?
2: വീട്ടിൽ വെച്ചിട്ട് ടിവിയിൽ.
0: വായനശാലയിൽ വലിയ സ്ക്രീനിൽ വേൾഡ് കപ്പ് വെക്കുന്നില്ലേ?
2: ഫൈനലാകുമ്പോൾ വെക്കാറുണ്ട്.
0: ഫുട്ബോൾ കളിക്കും?
2: വോളിബോൾ കളിക്കും. ഫുട്ബോൾ ഇങ്ങനെ വേൾഡ് കപ്പിന് സമയത്ത് നമ്മൾ കളിക്കാറുണ്ട്.
0: രണ്ടുപേരോടും ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയും.
2: ദീപാംശമായി
0: ആ പാട്ടാണ് വേണ്ടത് അല്ലെ? രണ്ടുപേർക്കും വേണ്ടി ഞാൻ ഈ പാട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ.

0: അങ്ങനെ പ്രിയ ശ്രോതാക്കളെ, പാട്ടും പറച്ചിലുകളും തേടി നമ്മളിതാ മയ്യിൽ പഞ്ചായത്തിൽപ്പെട്ട കാവിൻമൂല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എത്തി നിൽക്കുന്നത്. കൂടെ ഒരു ചേച്ചിയുണ്ട്, നല്ലൊരു കർഷകയാണെന്നാണ് തോന്നുന്നത്. പേര് പറയും.
1: എന്റെ പേര് സുജിഷ. പച്ചക്കറി കൃഷി നമ്മൾ തന്നെ പരമാവധി നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായ കൃഷി ചെയ്തിട്ട് തന്നെ നമ്മൾ എടുക്കുന്നത്. അപ്പൊ അതിന് പച്ചമുളക് നമ്മൾ കടയിൽ നിന്ന് ഏറ്റവും കൂടുതൽ നമുക്കിപ്പം വിഷം അടിച്ചു വരുന്നത് കറിവേപ്പില, പച്ചമുളക്, മല്ലി ചെപ്പ് ഇതൊക്കെയാണ്. അപ്പൊ നമ്മള് വീട്ടില് തന്നെ അടുക്കള തോട്ടം പോലെ തന്നെയും പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസുകളെല്ലാം ഇപ്പം കുറച്ച് പറമ്പിനകത്ത് തന്നെ വെച്ച് പിടിപ്പിച്ചിട്ടാണ് ഉള്ളത്. പച്ചക്കറി കൃഷി എന്ന് വെച്ചാൽ ജൈവ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോ ജൈവ രീതിയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ചാണകപ്പൊടി പിന്നെ കമ്പോസ്റ്റ്, നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്ന കമ്പോസ്റ്റ്, അത് ഇട്ടിട്ട് നമ്മൾ കുമ്മായം ഇട്ടിട്ട് കുമ്മായിട്ട് മണ്ണിളക്കി ഒരു 7 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വിത്ത് ഇടുന്നത്. അപ്പൊ വിത്ത് നമ്മൾ തെരഞ്ഞെടുക്കുമ്പോൾ ഇപ്പൊ ഹൈബ്രിഡിന്റെ വിത്തുണ്ട്, നാടൻ വിത്തുണ്ട്. അപ്പൊ നമ്മളെ നാടൻ വിത്ത് നമ്മൾ ആദ്യത്തെ വിളവിൽ എടുക്കൂല, മധ്യത്തിലുള്ള വിത്ത് എടുത്ത് വെച്ചിട്ട് നമ്മൾ മണ്ണിലേക്ക് വിത്ത് പാകുവാ ചെയ്യുന്നത്. അപ്പൊ ആ വിത്ത് പാകിയിട്ട് നമ്മൾ അതിലേക്ക് എന്ന് പറയുമ്പോൾ എല്ലാരും പറയുന്നുണ്ട് ജൈവ കൃഷി ഒരു പരിധി വരെ, പക്ഷെ അല്ല, നമ്മൾ 2 കൊല്ലം അതിനെ നമ്മൾ വളർത്താൻ വേണ്ടിട്ട് കഷ്ടപ്പാടുണ്ട്. പക്ഷെ അത് മണ്ണിലും കുറച്ച് അമ്ലങ്ങൾ ഉണ്ടല്ലോ, അപ്പൊ മണ്ണിനെ നമ്മൾ ആ പുളിപ്പിരസമൊക്കെ മാറ്റിയെടുത്ത് രാസവളം ഇട്ടാലും നമ്മളെ മണ്ണ് നശിക്കുവാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരു പറമ്പത്ത് കുറച്ച് രാസവളം ഇട്ടാലും നമ്മളെ ആവശ്യത്തിനേക്കുള്ള മണ്ണിലേക്ക് നമ്മൾ രാസവളം തട്ടിക്കാതെ ജൈവ രീതിയിൽ കൃഷി ചെയ്യാൻ കുറച്ച് കഷ്ടപ്പാടുണ്ടായാലും നമുക്കത് നല്ല രീതിയിൽ നമുക്ക് വിളവ് കിട്ടുന്നുണ്ട്, നമ്മളെ ആരോഗ്യത്തിന് നല്ല തന്നെയാണ്. അപ്പൊ ചാണകപ്പൊടി കൂട്ടി നമ്മൾ വിത്ത് നട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്നത് വെച്ചാൽ ഹരിത കഷായം, അതേപോലെ തന്നെ ഫിഷ് അമിനോസിഡ്,
0: അത് രണ്ടും വിട്ട് തന്നെ
1: ഉണ്ടാക്കും. അപ്പോൾ ഹരിത കഷായത്തിനെന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഫ്രഷായ ഐറ്റംസുകൾ തൊട്ടാൽ പാല് പൊട്ടാതെ ചെടികളെയാ നമ്മൾ ചെറിയ രീതിയിൽ അരിഞ്ഞെടുക്കുവാണ് ചെയ്യുന്നത്. കാര്യമായിട്ട് അതിന് വേണ്ടുന്ന വേപ്പല, സീമക്കൊന്ന, കൊന്ന, പിന്നെ നമ്മൾ കമ്മൺ സ്റ്റെപ്പാന്ന് അറിയും, പിന്നെ അതിൽ കൃഷ്ണഗിരിയുടെ മുള്ള്, പിന്നെ വേണ്ടെന്ന് വെച്ചാൽ നമ്മൾ കാടുകളിലെ ചെറിയ ചെറിയ സസ്യങ്ങൾ എടുക്കുക. ഇതെല്ലാം വെച്ചാൽ ഒരുപാട് സീമക്കൊന്നി എടുക്കാൻ പാടില്ല, ഒരുപാട് കൊന്നി എടുക്കാറ് ഒരുപാട്
0: എല്ലാത്തിനും ഒരു അളവുണ്ട്.
1: 1 കിലോ വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. 1 കിലോ എടുത്തിട്ട് നമ്മൾ ചാണകം 10 കിലോ ചാണകം നേരെ പകുതി ആയാലും എടുക്കാം. വെല്ലം, ഉഴുന്ന് പരിപ്പ്, ഉഴുന്ന് മുളപ്പിച്ചിട്ടും ആക്കാം. അപ്പൊ ഇത് നമ്മള് മിക്സാക്കി അരിഞ്ഞു വെച്ചിട്ട് ഇലകൾ അന്ന് പറിച്ചിട്ട് രാവിലെ തന്നെ കുറച്ച് മെനക്കെടുണ്ട്, പക്ഷെങ്കിലും നമുക്കത് നല്ല ഗുണമാന്ന് വെച്ചാൽ അത് പറിച്ചെടുത്തിട്ട് ഞങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. അപ്പൊ അതേപോലെ തന്നെ നാടൻ പശുവിന്റെ ചാണകം എടുത്തുകൊണ്ട് വെച്ചു, വെല്ലം ചെറുതായിട്ട് പൊടിച്ചു വെക്കുക, ഉഴുന്ന് പരിപ്പ്, ഉഴുന്ന് മുളപ്പിച്ചിട്ട്. അപ്പൊ ആദ്യത്തെ ലയറിൽ നമ്മൾ ഒന്നുകിൽ വെല്ലം ഇട്ട് കൊടുക്കുക, അതിനുശേഷം ചാണകം, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച മിക്സാക്കിയ ചപ്പ്, അത് ഒരു ലെയറിൽ, അങ്ങനെ ലെയറിലാക്കിയതിനു ശേഷം ഇതിലേക്ക് 10 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കും. 10 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല മുറുക്കി അവിടെ കെട്ടി പ്രോഗ്രൂപത്തിൽ ഇടത്തോട്ടും വലത്തോട്ടേക്കും 15 ദിവസം ഇളക്കിക്കൊടുത്തിട്ടാകുമ്പം 15 ദിവസം എത്തിയിട്ടാകുമ്പം നമ്മൾ നല്ല സ്റ്ററി ആവും. അത് നല്ല സ്റ്ററി ആയതിനു ശേഷം അരിച്ചെടുക്കും. അരിച്ചെടുത്തതിനു ശേഷം നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ 100 മില്ലി ചേർത്തിട്ട് ചെടികൾക്ക് അടിച്ചു കൊടുക്കും. അതേപോലെ തന്നെ നമ്മൾ ഫിഷ് അമിനോസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും നല്ല ഫ്രഷ് മത്തി കൊണ്ടുവന്നിട്ട് അത് ഇതേപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് വെല്ലം ചേർത്തിട്ട് വെള്ളം ചേർക്കാതെ ഉണ്ട് നമ്മൾ റമ്മിലേക്ക് 40 ദിവസം മൂടി വെക്കും. അതിനുശേഷം പിന്നെ നോക്കുമ്പോൾ നല്ല കഷായം തന്നെ ആയിട്ടുണ്ടാകും ഫിഷ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെടികളിൽ ഈ നമ്മളെ പച്ചമുളകിലെല്ലാം ഏറ്റവും കൂടുതൽ വരുന്നുണ്ട്. അപ്പൊ ഇല ചുരുളെല്ലാം ചെയ്യുന്നതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഈ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ചൂട് കഴിഞ്ഞിട്ട്, അപ്പൊ അതിൻ്റെ അടിയിലാക്കി സൂക്ഷ്മജീവികളൊക്കെ നിന്നിട്ടുണ്ടാവും. അപ്പൊ അത് നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, പക്ഷെ അതിനുണ്ട് കാർന്ന് തിന്നിട്ട് ചെടീനെ നശിപ്പിക്കുക. അപ്പൊ ഇത് തെളിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഘട്ടത്തിൽ തന്നെ അതിന് ഒരു പരിധിവരെ കുറയും. അങ്ങനെ ഇപ്പൊ ചേനയായാലും ചേമ്പ് നമ്മൾ ചെയ്യുന്ന കൃഷി എന്ന് വെച്ചാൽ പച്ചമുളക്, പച്ചമുളക് വാങ്ങലില്ല.
0: ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ചുറ്റിലും ധാരാളം വിവിധ തരത്തിലുള്ള പച്ചമുളക് നമ്മൾക്ക് കാണുന്നുണ്ട്,
1: ചില വിവിധ തരത്തിലുള്ള ചേമ്പുകളാണ്.
0: ചേമ്പുകൾ
1: നമ്മളിപ്പം പറയുന്നുണ്ട് പന്നിശല്യത്തിന്, പന്നിയായിട്ട് നമുക്ക് ചേമ്പൊന്നും കിട്ടുന്നില്ല, പക്ഷെ ഈ ഒരു ചേമ്പ് ഒരു ഫാമിലിക്ക് ഒരാഴ്ച ഉപയോഗിക്കാൻ വേണ്ടി പറ്റും.
0: സുജിഷ പറഞ്ഞത് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാല് ഏതൊരു വീട്ടമ്മയ്ക്കും നമുക്കൊരു വീട്ടിലേക്ക് വേണ്ട ഒരു പച്ചമുളകെങ്കിലും നമ്മുടെ അടുക്കള തോട്ടത്തിൽ ചെയ്യാൻ ഒരു അല്ലെ പ്രചോദനമാവും. കാരണം വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചമുളക് ആയിക്കോട്ടെ അല്ലെങ്കിൽ കറിവേപ്പില ആയിക്കോട്ടെ അല്ലെ തക്കാളി, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ഇതൊക്കെ എല്ലാ കറികൾക്കും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൂടി അല്ലെ. ഇതൊക്കെ നമുക്ക് മുറ്റത്ത് ഒരു ചെറിയൊരു സ്ഥലത്ത് ചെയ്യാൻ സാധിച്ചാൽ, മണ്ണില്ലെങ്കിൽ പോട്ടെ ചട്ടിയില്ലെങ്കിലും ചെയ്യാൻ സാധിച്ചാൽ അല്ലെ, മനസ്സ് വെച്ചാൽ മാത്രം മതി എന്നാണ്. അതിന്റെ ജൈവ കഷായം ഉണ്ടാക്കുന്ന രീതി സുജിഷ പറഞ്ഞിട്ടുണ്ട്. സുജിഷ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഈ കൃഷിയിലേക്കുള്ള ഇറങ്ങി വരാനുള്ള ഒരു പ്രചോദനം എങ്ങനെയാ കിട്ടിയത് തുടക്കത്തിൽ?
1: എന്റെ ഭർത്താവ് നല്ലൊരു കൃഷിയിലേക്കായിരുന്നു, പിന്നെ എന്റെ കുടുംബമായിട്ട് തന്നെ വീട്ടിൽ തന്നെ കർഷക കുടുംബമാണ്. അപ്പൊ അതങ്ങനെ കണ്ട് അച്ഛനപ്പുറം തന്നെ ചെറുതില് ഇതൊക്കെ മനസ്സിലാക്കി പഠിച്ചു. അപ്പൊ നമ്മളെ ആവശ്യത്തിനുള്ളത് നമ്മൾ തന്നെ ഉണ്ടാക്കാറ്. ഇപ്പൊ സ്കൂളിൽ പോയി വന്നാലും കോളേജിൽ പോയി വന്നാലും ചിലപ്പോൾ നമുക്ക് വരാനും

0: ഉണ്ടാവുമായിരിക്കും, അല്ലെ വളപ്പിലുള്ള പണിയുണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ വളർന്ന ശീലം ഇപ്പൊ നമുക്ക് നമ്മളതായ സ്വന്തം ഇതാക്കുമ്പോ നമ്മളെ കുട്ടികൾക്കും നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം കൊടുക്കുക, അത് ഏറ്റവും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. നല്ലൊരു
1: തീർച്ചയായിട്ടും വളർന്നു വരുന്ന തലമുറയ്ക്ക് നല്ല ആരോഗ്യത്തോടെ വളരാൻ അല്ലേ. ഇന്നത്തെ തലമുറ ശരിക്കും പറഞ്ഞാല് ആരോഗ്യമുള്ള ഭക്ഷണമില്ല.

0: വർദ്ധനമായി മാറട്ടെ. ഇത് ആകാശവാണിയുടെ നാട്ടുവഴിയിലെ ഈണങ്ങളാണ്. പാട്ടൊക്കെ പാടുമോ?
1: ഇല്ല, പാട്ടൊന്നും
0: ഇല്ല. ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയും.
1: നമ്മൾ ഒഴിയും വയലല്ല എന്നുള്ള ഒരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
0: ഈ കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു പാട്ട് തന്നെ അല്ലേ? നമുക്ക് ഇന്നാ ശരി ആ പാട്ട് കേട്ട് തിരിച്ചു വരാം.
1: ഓക്കെ, താങ്ക് യു.

നാട്ടുവഴിയിൽ ഈണങ്ങൾ എന്ന പരിപാടിയിൽ നിങ്ങൾക്കും പങ്കെടുക്കണം എന്ന ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ ഒരു സന്ദേശമോ ശബ്ദ സന്ദേശമോ അയക്കുക. 9495967080 നമ്പർ ഒരിക്കൽ കൂടി 9495967080. ഇന്നത്തെ നാട്ടുവഴിയിൽ ഈണങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച

0: മറ്റൊരു നാട്ടിൻ പ്രദേശത്തെ വിശേഷങ്ങളുമായി നാട്ടുവഴി ലീനങ്ങൾ വീണ്ടും കേൾക്കാം. അവതരണം രമ്യ രാജേഷ്.
1: നാട്ടുവഴിയിലീണങ്ങൾ, പാട്ടും പറച്ചിലുമായി ജനങ്ങൾക്കിടയിലൂടെ.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
2: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
3: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
2: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
3: ഏറ്റവും പുതിയ റിലീസുകൾ,
2: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
4: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 3:30. ഇതോടെ ഞങ്ങളുടെ ഈ പ്രക്ഷേപണം സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം 4:45 ആരംഭിക്കും. നമസ്കാരം.

0: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. 101.5 MHz LFM ബാൻഡിൽ ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 4 മണി കഴിഞ്ഞ് 44 മിനിറ്റും 59 സെക്കൻഡും. ഇപ്പോൾ കാൽപന്തോളം ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം കേൾക്കാം.
1: ഓരോ കളിയും നോക്കൌട്ട് മത്സരത്തിന്റെ തീവ്രതയോടെയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്നാൽ ഇന്നലെ ലോകം കൂടുതൽ ആഘോഷിച്ചത് ഒരു ജയമായിരുന്നില്ല, സമനിലയായിരുന്നു. ലോകകപ്പിൽ ആദ്യമായി കളിക്കുന്ന കേപ് വെർദെ എച്ച് ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ സൌദി അറേബ്യയെയും സമനിലയിൽ തളച്ച് നോക്കൌട്ട് റൌണ്ടിലെത്തിയിരിക്കുന്നു. സ്പെയിനും ഉറുഗ്വേയും കൂടി ഉൾപ്പെട്ട അതികഠിന ഗ്രൂപ്പിൽ നിന്നാണ് വെറും 6.5 ലക്ഷം ജനസംഖ്യ മാത്രമുള്ള അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഈ കൊച്ചുദ്വീപിന്റെ ചരിത്രമുന്നേറ്റം. അതേസമയം ഗ്രൂപ്പ് ഐയിൽ ഫ്രാൻസ് നോർവേയെ 4-1 തകർത്ത് 3 മത്സരങ്ങളിലും ആധികാരികമായി ജയിച്ച് ഗ്രൂപ്പ് ജേതാക്കളായി മുന്നേറി. മറ്റൊരു മത്സരത്തിൽ ഇറാഖിനെതിരെ 5 ഗോളിന്റെ മിന്നും ജയവുമായി സെനഗലും പ്രതീക്ഷ സജീവമാക്കി. സ്പെയിൻ ഉറുഗ്വേയെ കീഴടക്കി ഗ്രൂപ്പ് എച്ചിൽ 1-ാം സ്ഥാനം ഉറപ്പിച്ചപ്പോൾ ഉറുഗ്വേയും സൌദി അറേബ്യയും പുറത്തായി. ഗ്രൂപ്പ് ഐയിലെ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടമായിരുന്നു നോർവേയും ഫ്രാൻസും തമ്മിലുള്ള ഏറ്റുമുട്ടൽ. രണ്ട് ടീമുകളും നേരത്തെ തന്നെ അവസാന 32-ലേക്ക് യോഗ്യത നേടിയിരുന്നെങ്കിലും ഗ്രൂപ്പ് ജേതാക്കളെ തീരുമാനിക്കുന്ന കളിയായിരുന്നതിനാൽ മത്സരത്തിന്റെ പ്രാധാന്യം ഒട്ടും കുറഞ്ഞിരുന്നില്ല. എന്നാൽ സൂപ്പർ താരം എർലിംഗ് ഹാലണ്ടിനും ക്യാപ്റ്റൻ മാർട്ടിൻ ഒഡെഗാർഡിനും വിശ്രമം നൽകിയാണ് നോർവേ ഇറങ്ങിയത്. എന്നാൽ ഫ്രാൻസ് കിലിയൻ എംബാപ്പെ ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങളെയെല്ലാം ആദ്യ 11-ൽ തന്നെ ഇറക്കി. കളി ആരംഭിച്ച് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഫ്രാൻസ് അവരുടെ ഫുട്ബോൾ മികവ് ലോകത്തിന് വീണ്ടും കാണിച്ചുകൊടുത്തു. കഴിഞ്ഞ മത്സരങ്ങളിൽ തിളങ്ങിയ എംബാപ്പയ്ക്കും ഒലീസയ്ക്കും പകരം ഇത്തവണ മറ്റൊരാളായിരുന്നു അവരുടെ ഹീറോ. ബലോൺ ഓർ ജേതാവ് ഉസ്മാൻ ഡെംബലെ ആദ്യ പകുതിയിലെ വെറും 32 മിനിറ്റിനുള്ളിൽ ഡെംബലെ തന്റെ ഹാട്രിക് പൂർത്തിയാക്കിയപ്പോൾ തന്നെ നോർവേ മത്സരത്തിൽ നിന്ന് അപ്രസക്തരായി. ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ ഹാട്രിക്കുകളിൽ ഒന്നായി ഫ്രഞ്ച് ലീഗിൽ PSG താരമായ ഡെംബലെയുടേത്. ഇരു വിങ്ങുകളിലൂടെയും മധ്യത്തിലൂടെയും ഡെംബലെയും എംബാപ്പയും ഒലീസയും ഡിസിറെഡുവേയും നടത്തിയ കുതിപ്പുകൾ നോർവേ പ്രതിരോധത്തെ നിരന്തരം ഭീതിയിലാഴ്ത്തി. അതേസമയം സ്ട്രൈക്കർ ഹാലണ്ടും മിഡ്ഫീൽഡർ ഒഡെഗാർഡും വിശ്രമത്തിലായിരുന്നതിനാൽ നോർവേയുടെ ആക്രമണത്തിന് പതിവ് മൂർച്ചയുണ്ടായിരുന്നില്ല. ഫ്രാൻസിന്റെ ആധിപത്യത്തിനിടയിൽ തെലോ അസ്ഗാർഡിലൂടെ നോർവേ ഒരു ഗോൾ തിരിച്ചടിച്ചെങ്കിലും മത്സരത്തിന്റെ ഗതി മാറ്റാനായില്ല. അതിനിടെ കിട്ടിയ ഒരു പെനാൽറ്റി കിക്ക് അവർ നഷ്ടപ്പെടുത്തുകയും ചെയ്തു. സ്ട്രാൻഡ് ലാർസന്റെ ദുർബലമായ കിക്ക് ഫ്രഞ്ച് ഗോൾ കീപ്പർ മൈക്ക് മെയ്നാൻ രക്ഷപ്പെടുത്തുകയായിരുന്നു. 2-ാം പകുതിയിലും ഫ്രാൻസ് പന്ത് കൈവശം വെച്ച് കളിയുടെ വേഗം നിയന്ത്രിച്ചു. അവസാന വിസിലിനു മുമ്പ് ഡിസിറെ ദുബൈയിലൂടെ ഒരു ഗോൾ കൂടി നേടി 4-1 വിജയം ഉറപ്പിച്ചു. ഈ വിജയത്തോടെ 3 മത്സരങ്ങളിലും ജയിച്ച് 9 പോയിന്റുമായി ഫ്രാൻസ് ഗ്രൂപ്പ് ജേതാക്കളായി. റൌണ്ട് ഓഫ് 32-ൽ അവരുടെ എതിരാളി സ്വീഡനാണ്. ഗ്രൂപ്പിലെ 2-ാം സ്ഥാനക്കാരായി മുന്നേറിയ നോർവേക്ക് ഐവറി കോസ്റ്റാണ് എതിരാളി. ഗ്രൂപ്പ് ഐയിലെ മറ്റൊരു മത്സരം നോക്കൌട്ട് പ്രതീക്ഷകൾ നിലനിർത്താനുള്ള പോരാട്ടമായിരുന്നു. സെനഗലിന് ജയിച്ചേ മതിയാകുമായിരുന്നുള്ളൂ. ഇറാഖിന് വലിയൊരു ജയം തന്നെ വേണ്ടിയിരുന്നു. എന്നാൽ തുടക്കത്തിൽ തന്നെ കളി അവർക്ക് പ്രതികൂലമായി. 4-ാം മിനിറ്റിൽ തന്നെ ആദ്യ ഗോൾ വഴങ്ങിയ അവർക്ക് 13-ാം മിനിറ്റിൽ അടുത്ത പ്രഹരം കിട്ടി. സെനഗൽ നായകൻ സാദിയോ മാനയെ ബോക്സിന് പുറത്തുവച്ച് വീഴ്ത്തിയതിന് ഇറാഖ് പ്രതിരോധ താരം റെബിൻ സുലാക്ക ചുവപ്പ് കാർഡ് കണ്ടു. 10 പേരായി ചുരുങ്ങിയ ഇറാഖിന് മത്സരം പിന്നീട് അതിജീവനത്തിന്റേതായി. ആദ്യ പകുതിയിൽ സെനഗൽ ആക്രമണങ്ങളെ അവർ ചെറുത്തുനിന്നെങ്കിലും 2-ാം പകുതി ആളെണ്ണത്തിലുള്ള മുൻതൂക്കം സെനഗൽ സമർത്ഥമായി പ്രയോജനപ്പെടുത്തി. 4 ഗോളുകളാണ്

അവർ ഇറാഖ് ഗോൾ പോസ്റ്റിൽ നിക്ഷേപിച്ചത്. മധ്യനിര താരം പാപ്പാഗുയെ രണ്ടു തവണ വല കുലുക്കി. ഇസ്മായില സാർ, ഇലിമാൻ എൻഡയെ എന്നിവരും ലക്ഷ്യം കണ്ടു. വമ്പൻ ജയത്തോടെ 3 പോയിന്റും മികച്ച ഗോൾ ശരാശരിയും നേടിയ സെനഗലിന് മികച്ച 3-ാം സ്ഥാനക്കാരിലൊരാളായി നോക്കൌട്ടിലെത്താമെന്ന് പ്രതീക്ഷിക്കാം. ഗ്രൂപ്പ് എച്ചിൽ അവസാന മത്സരങ്ങൾ ആരംഭിക്കുമ്പോൾ ഏറ്റവും വലിയ ചോദ്യം ഇതായിരുന്നു: സ്പെയിനിന് പിന്നിൽ ആരൊക്കെയാകും നോക്കൌട്ടിലേക്ക് കടക്കുക? ലോകകപ്പിലെ അരങ്ങേറ്റക്കാരായ കേപ് വെർദെ ചരിത്രം കുറിക്കുമോ? അതോ അനുഭവസമ്പന്നരായ ഉറുഗ്വേയും സൗദി അറേബ്യയും തിരിച്ചുവരുമോ? ഒടുവിൽ സ്പെയിനിന് പിന്നിൽ 2-ാം സ്ഥാനക്കാരായി മുന്നേറിയത് ഈ ലോകകപ്പിലെ അത്ഭുത ടീമായ കേപ് വെർദെ തന്നെ. നേരത്തെ സ്പെയിനിനെയും ഉറുഗ്വേയെയും സമനിലയിൽ കുരുക്കിയ അവർ ഇത്തവണ പിടിച്ചത് ഏഷ്യൻ രാജ്യമായ സൗദി അറേബ്യയെ. ഹൂസ്റ്റണിൽ നടന്ന മത്സരത്തിൽ ഗോളൊന്നും പിറന്നിട്ടില്ലെങ്കിലും ഒട്ടും വിരസമായില്ല കളി. ആദ്യ കളികളിൽ നിന്നു വ്യത്യസ്തമായി ഇത്തവണ പന്ത് കൂടുതൽ കൈവശം വെച്ചതും ഷോട്ടുകൾ ഉതിർത്തതും കേപ് വെർദെ തന്നെയായിരുന്നു. ഗോൾ നേടാനായില്ലെങ്കിലും സൗദിക്ക് ആക്രമിക്കാൻ അധികം അവസരം അവർ നൽകിയില്ല. അവസാന വിസിൽ മുഴങ്ങിയപ്പോഴുള്ള അവരുടെ ആഘോഷം ഈ ലോകകപ്പിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്നായി. ഉറുഗ്വേ സ്പെയിനിനോട് പരാജയപ്പെടുകയും ചെയ്തതോടെ 2-ാം സ്ഥാനക്കാരായി കേപ് വെർദെ നോക്കൌട്ടിലേക്ക്. ലോക ചാമ്പ്യന്മാരായ അർജന്റീനയാണ് അവർക്കവിടെ എതിരാളി. ഈ ലോകകപ്പിൽ ആരാധകരെ ഏറ്റവും നിരാശരാക്കിയ പ്രകടനങ്ങളിലൊന്നായി ഉറുഗ്വേയുടേത്. സ്പെയിനിനെതിരെ ജയം മാത്രം ലക്ഷ്യമിട്ട് ഇറങ്ങിയ അവർക്ക് പ്രതീക്ഷിച്ച നിലവാരത്തിലുള്ള കളി പോലും കാഴ്ചവെക്കാനായില്ല. പന്ത് കൈവശം വച്ച് ക്ഷമയോടെ ആക്രമണം ഒരുക്കി ഉറുഗ്വേയെ നിയന്ത്രിക്കുകയായിരുന്നു സ്പെയിൻ. ഹാഫ് ടൈമിന് തൊട്ടുമുൻപ് നിർണായക ഗോൾ വന്നു. അലക്സ് ബയേനയുടെ ഷോട്ട് ഉറുഗ്വേ ഗോൾ കീപ്പർ ഫെർണാണ്ടോ മുസ്ലേരയ്ക്ക് കൈയിലൊതുക്കാനായില്ല. സ്പെയിൻ 1 ഗോളിന് മുന്നിൽ. ഗോൾ തിരിച്ചടിക്കാനുള്ള ഉറുഗ്വേയുടെ ശ്രമങ്ങളെല്ലാം 2-ാം പകുതിയിൽ നിഷ്ഫലമായി. മധ്യനിരയിലെ പന്തടക്കവും പ്രതിരോധത്തിലെ അച്ചടക്കവും ചേർന്നപ്പോൾ സ്പെയിൻ വിജയം സ്വന്തമാക്കി. അവസാന നിമിഷം അഗസ്റ്റിൻ കെനോബിയോ ചുവപ്പ് കാർഡ് കണ്ടതോടെ ഉറുഗ്വേയുടെ ദുരന്തം പൂർണമായി. ഗ്രൂപ്പ് ജിയിലെ അവസാന മത്സരത്തിലേക്ക് കടക്കുമ്പോൾ സമ്മർദ്ദം മുഴുവൻ ബെൽജിയത്തിന്മേലായിരുന്നു. ലോകകപ്പിന് മുമ്പ് ഗ്രൂപ്പിലെ ഏറ്റവും ശക്തരായി വിലയിരുത്തപ്പെട്ട അവർക്ക് ആദ്യ 2 മത്സരങ്ങളിലും സമനില വഴങ്ങിയതോടെ അവസാന ദിനത്തിൽ ന്യൂസിലാന്റിനെതിരെ ജയിച്ചാൽ മാത്രമേ നോക്കൌട്ട് ഉറപ്പാക്കാനാകുമായിരുന്നുള്ളൂ. ആദ്യ മിനിറ്റുകളിൽ തന്നെ ബെൽജിയം ആക്രമണത്തിന്റെ തീവ്രത വ്യക്തമാക്കി. പന്തടക്കത്തിലും മുന്നേറ്റങ്ങളിലും അവർ വ്യക്തമായ ആധിപത്യം സ്ഥാപിച്ചു. ആ സമ്മർദ്ദം ഫലമായി മാറിയത് 28-ാം മിനിറ്റിൽ. കെവിൻ ഡി ബ്രൂയിനയുടെ മനോഹരമായ ക്രോസിൽ നിന്ന് ലിയാൻഡ്രോ ട്രൊസാർഡ് ആദ്യ ഗോൾ നേടി. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ 1 ഗോളിന് മുന്നിലായിരുന്ന ബെൽജിയം ഹാഫ് ടൈമിനു ശേഷം സംഹാര രൂപം പൂണ്ടു. 2-ാം പകുതി ആരംഭിച്ച് 5 മിനിറ്റിനകം ട്രൊസാർഡ് വീണ്ടും വല കുലുക്കി. വീണ്ടും അസിസ്റ്റ് ഡി ബ്രൂയിനയുടേത്. ആ ഗോളോടെ മത്സരം ബെൽജിയത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായി. തുടർന്ന് നായകൻ കെവിൻ ഡി ബ്രൂയിനെ സ്വന്തം പേരും സ്കോർ ഷീറ്റിൽ ചേർത്തു. ലോകകപ്പിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കൂടിയ ബെൽജിയൻ താരമെന്ന നേട്ടവും അദ്ദേഹത്തെ തേടിയെത്തി. 84-ാം മിനിറ്റിൽ എലീജ ജസ്റ്റ് ന്യൂസിലാന്റിനു വേണ്ടി 1 ഗോൾ തിരിച്ചടിച്ചു. എന്നാൽ ആ സന്തോഷം അധികനേരം നീണ്ടില്ല. പരിചയസമ്പന്നനായ റൊമേലു ലുക്കാക്കു ഉടൻ തന്നെ ബെൽജിയത്തിന്റെ 4-ാം ഗോൾ നേടി. ഇഞ്ചുറി ടൈമിൽ അലക്സിസ് സാലേമേക്കേഴ്സ് 5-ാം ഗോൾ കൂടി നേടിയതോടെ ബെൽജിയത്തിന്റെ 5-1 ജയം പൂർണമായി. ഈ വിജയത്തോടെ ബെൽജിയം 5 പോയിന്റുമായി ഗ്രൂപ്പ് ജിയിൽ 1-ാം സ്ഥാനത്തെത്തി. ഇറാനെതിരെ 1-1 സമനില നേടിയ ഈജിപ്തും 5 പോയിന്റ് നേടിയെങ്കിലും മികച്ച ഗോൾ വ്യത്യാസത്തിന്റെ കരുത്തിലാണ് ബെൽജിയം ഗ്രൂപ്പ് ജേതാക്കളായത്. നോക്കൌട്ട് റൌണ്ടിൽ മികച്ച 3-ാം സ്ഥാനക്കാരിൽ ഒരാളെ അവർ നേരിടും. ഗ്രൂപ്പ് ജിയിലെ അവസാന മത്സരത്തിൽ ഈജിപ്തിന് 1 സമനില പോലും നോക്കൌട്ട് ഉറപ്പിക്കാൻ മതിയായിരുന്നു. എന്നാൽ ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പിന്റെ നോക്കൌട്ട് ഘട്ടത്തിലെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇറാൻ കളത്തിലിറങ്ങിയത്. ബെൽജിയം ന്യൂസിലാന്റ് മത്സരത്തിലെ സ്കോറും ഈ പോരാട്ടത്തെ നേരിട്ട് സ്വാധീനിക്കുന്ന സാഹചര്യമായിരുന്നു. കളിയുടെ തുടക്കത്തിൽ തന്നെ സന്തോഷം തേടിയെത്തിയത് ഈജിപ്തിനെ. 5-ാം മിനിറ്റിൽ ഇറാൻ ഗോൾ കീപ്പർ അലി റേസ ബെയ്റാൻ വന്ദിന്റെ പിഴവ് മുതലെടുത്ത് മഹ്മൂദ് സാബർ പന്ത് വലയിലെത്തിച്ചു. അതോടെ മുഹമ്മദ് സലായുടെ നേതൃത്വത്തിൽ ഈജിപ്ത് ആത്മവിശ്വാസത്തോടെ കളി നിയന്ത്രിക്കാൻ തുടങ്ങി. എന്നാൽ ആ ലീഡ് അധികനേരം നീണ്ടില്ല. 14-ാം മിനിറ്റിൽ ഇറാന് അനുകൂലമായി ലഭിച്ച പെനാൽറ്റി ഈജിപ്ത് ഗോൾ കീപ്പർ തടഞ്ഞെങ്കിലും തിരിച്ചുവന്ന പന്ത് റാമിൻ റസായിയാൻ ശക്തമായ ഷോട്ടിലൂടെ വലയിലാക്കി. സ്കോർ 1-1.
രണ്ടാം പകുതിയിൽ ജയത്തിനായി കൂടുതൽ ആക്രമി

0: ഉപയോഗിച്ച് കളിച്ചത് ഇറാനായിരുന്നു. മെഹ്ദി തരേമിയുടെ ഹെഡർ ക്രോസ് ബാറിൽ തട്ടി മടങ്ങിയത് അവർക്ക് നിരാശയായി. ഈജിപ്ത് പ്രതിരോധം പലവട്ടം സമ്മർദ്ദത്തിലായെങ്കിലും അവർ സമനില കൈവിട്ടില്ല. മറുവശത്ത് സലായുടെ മുന്നേറ്റങ്ങൾ ഇറാൻ ബോക്സിലും ഭീതി വിതച്ചെങ്കിലും നിർണായക അവസരങ്ങൾ ഗോളായില്ല. മത്സരത്തിന്റെ ഏറ്റവും നാടകീയ നിമിഷം ഇഞ്ചുറി ടൈമിലായിരുന്നു. ഇറാൻ പ്രതിരോധ താരം ഷോജ ഖലീൽ സാദെ നേടിയ ഗോൾ ആദ്യം അനുവദിക്കപ്പെട്ടു. ആ ഗോളോടെ ഇറാൻ ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പിന്റെ നോക്കൌട്ടിലെത്തുമെന്ന് എല്ലാവരും കരുതിയ നിമിഷം. എന്നാൽ ദീർഘനേരം നീണ്ട VAR പരിശോധനയ്ക്ക് ശേഷം ഓഫ് സൈഡ് വിധിച്ചതോടെ ഗോൾ റദ്ദാക്കി. സെക്കൻഡുകൾക്കുള്ളിൽ ഇറാന്റെ ആഘോഷം നിരാശയായി മാറി. ഈ സമനിലയോടെ 5 പോയിന്റുമായി ഈജിപ്ത് ഗ്രൂപ്പിൽ 2ാം സ്ഥാനത്തെത്തി. റൌണ്ട് ഓഫ് 32ൽ ഓസ്ട്രേലിയയാണ് അവർക്ക് എതിരാളി. മറുവശത്ത് 3 പോയിന്റുമായി 3ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ഇറാന് മികച്ച 3ാം സ്ഥാനക്കാരിൽ ഒരാളാകുമോ എന്നറിയാൻ മറ്റു ഗ്രൂപ്പുകളിലെ ഫലങ്ങൾ കാത്തിരിക്കേണ്ടി വരും. ഇറാന്റെ യാത്ര ഇവിടെ അവസാനിച്ചാലും ഈ ലോകകപ്പിൽ അവർ വലിയ ബഹുമാനം നേടിയെന്ന് പറയേണ്ടി വരും. യുദ്ധ സാഹചര്യങ്ങളും യാത്രാ പ്രശ്നങ്ങളും നിറഞ്ഞ തയ്യാറെടുപ്പിനിടയിലും അവർ 3 മത്സരങ്ങളിലും പരാജയപ്പെട്ടില്ല. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സര ദിനമായ ഇന്ന് 3 ഗ്രൂപ്പുകളിലായി 6 മത്സരങ്ങളാണ് നടക്കുന്നത്. എൽ ഗ്രൂപ്പിൽ ഇംഗ്ലണ്ടും പനാമയും ഏറ്റുമുട്ടുമ്പോൾ മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യ ഘാനയെ നേരിടും. പനാമ ഒഴികെ ഗ്രൂപ്പിലെ 3 ടീമുകൾക്കും 1ാം സ്ഥാനക്കാരാവാനുള്ള സാധ്യത ശേഷിക്കുന്നുണ്ട്. ജയിച്ച് 1ാം സ്ഥാനം ഉറപ്പിക്കുക എന്നതു മാത്രമാണ് ഇംഗ്ലണ്ടിന്റെ ലക്ഷ്യം. അതേസമയം പനാമയ്ക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ലോകകപ്പിലെ അവസാന മത്സരത്തിൽ അട്ടിമറി സൃഷ്ടിച്ചു മടങ്ങാനാണ് അവർ ഇറങ്ങുക. തുടക്കത്തിൽ തന്നെ ഇംഗ്ലണ്ടിനെ സമ്മർദ്ദത്തിലാക്കാൻ അവർ ശ്രമിച്ചാൽ മത്സരം ആവേശകരമാകും. പക്ഷേ നിലവിലെ ഫോമും താരസാന്നിധ്യവും കണക്കിലെടുക്കുമ്പോൾ ഇംഗ്ലണ്ടിനു തന്നെ മുൻതൂക്കം. ക്രൊയേഷ്യ ഖാന മത്സരത്തിൽ മധ്യനിരയിലെ പോരാട്ടം മത്സരത്തിന്റെ വിധി നിർണയിക്കാനാണ് സാധ്യത. ഖാനയ്ക്ക് 4 പോയിന്റും ക്രൊയേഷ്യയ്ക്ക് 3 പോയിന്റുമാണുള്ളത്. നോക്കൌട്ട് സാധ്യത സജീവമാണെങ്കിലും ആദ്യ സ്ഥാനങ്ങളിലെത്തിയാൽ അടുത്ത റൌണ്ടിൽ കടുത്ത പോരാട്ടങ്ങൾ ഒഴിവാക്കാം. ഗ്രൂപ്പ് കെയിൽ പോർച്ചുഗലും കൊളംബിയയും തമ്മിലുള്ള പോരാട്ടവും ജേതാക്കളെ നിർണയിക്കും. 6 പോയിന്റോടെ കൊളംബിയയാണ് ഇപ്പോൾ 1ാമത്. 4 പോയിന്റോടെ പോർച്ചുഗൽ 2ാമതും. ലോകകപ്പിലെ ഏറ്റവും ആകർഷകമായ ആക്രമണ ഫുട്ബോൾ കളിക്കുന്ന 2 ടീമുകൾ നേർക്കുനേർ വരുമ്പോൾ ഗോളുകൾക്ക് ക്ഷാമമുണ്ടാവില്ലെന്നാണ് പ്രതീക്ഷ. ആദ്യ കളിയിൽ കോംഗോയോട് 1-1 സമനില വഴങ്ങിയെങ്കിലും 2ാം മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ 5-0 പോർച്ചുഗൽ തകർത്തത്. 2 ഗോൾ നേടി സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഫോമിലായതോടെ പോർച്ചുഗൽ വലിയ പ്രതീക്ഷയിലാണ്. ആദ്യ 2 കളികളും ജയിച്ച കൊളംബിയയ്ക്കും ആത്മവിശ്വാസത്തിന് കുറവില്ല. നോക്കൌട്ടിന് മുമ്പ് 2 ടീമുകൾക്കും വലിയ മാനസിക മുൻതൂക്കം നേടാനുള്ള അവസരമാണ് ഈ മത്സരം. ഉസ്ബെക്കിസ്ഥാനെതിരെ ജയം നേടി മികച്ച 3ാം സ്ഥാനക്കാരിൽ ഒരാളായി നോക്കൌട്ടിൽ ഇടം പിടിക്കാനാവും കോംഗോയുടെ ശ്രമം. അതേസമയം ഉസ്ബെക്കിസ്ഥാന് കന്നി ലോകകപ്പിൽ അഭിമാന ജയം നേടാനുള്ള അവസരം കൂടിയാണിത്. ഗ്രൂപ്പ് ജെയിൽ അർജന്റീനയും ജോർദാനും തമ്മിലുള്ള മത്സരത്തിന് കണക്കിൽ പ്രസക്തിയൊന്നുമില്ല. ആദ്യ 2 കളികളിലെ ജയങ്ങളോടെ നിലവിൽ ചാമ്പ്യന്മാരായ അർജന്റീന ഗ്രൂപ്പിലെ 1ാം സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ ഇതിഹാസ താരം ലയണൽ മെസ്സിയുടെ പ്രകടനം കാണാനുള്ള ആവേശത്തോടെയാകും ആരാധകർ ഈ മത്സരത്തിനും കാത്തിരിക്കുക. 5 ഗോളുകളോടെ ലോകകപ്പിലെ ടോപ് സ്കോററാണ് 39-കാരനായ മെസ്സി ഇപ്പോൾ. എന്നാൽ 1ാം സ്ഥാനം ഉറപ്പിച്ചതിനാൽ കോച്ച് ലയണൽ സ്കലോണി മെസ്സിക്ക് വിശ്രമം നൽകാനും സാധ്യതയുണ്ട്. മറുവശത്ത് ജോർദാന് ഇത് ചരിത്രം സൃഷ്ടിക്കാനുള്ള അവസാന അവസരമാണ്. ഓസ്ട്രിയയും അൾജീരിയയും തമ്മിലുള്ള പോരാട്ടം ഗ്രൂപ്പിലെ 2ാം സ്ഥാനക്കാരെ തീരുമാനിക്കുന്നതിൽ നിർണായകമാണ്. 3 പോയിന്റുള്ള 2 ടീമും ജയത്തോടെ മുന്നേറാനാകും ശ്രമിക്കുക. ഇന്നത്തെ മത്സരങ്ങൾ കൂടി പൂർത്തിയാകുമ്പോൾ ലോകകപ്പിലെ റൌണ്ട് ഓഫ് 32 മത്സരചിത്രം പൂർണ്ണമാകും. പിന്നീടങ്ങോട്ട് ജയം അനിവാര്യമായ മത്സരങ്ങൾ. അതിന്റെ വിശേഷങ്ങളുമായി വീണ്ടും വരാം.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം. തയ്യാറാക്കിയത് ഫുട്ബോൾ ഗവേഷകൻ മുഹമ്മദ് ദാവൂദ്.

0: ആകാശവാണി കണ്ണൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
1: എം ആകാശവാണി തിരുവനന്തപുരം കേന്ദ്രം സംപ്രതി സംസ്കൃത പരിപാട്യാം യോഗസ്യ ഉത്പത്തി വികാസശ്ച യോഗസ്യ പ്രാധാന്യം ഇതി വിഷയമധികൃത്യ ഏകം പ്രഭാഷണം ശ്രൂയന്താം. പ്രഭാഷക കുമാരി ദേവിക എസ്.

നിത്യം തസ്മാത് യോഗം സമാചരേത്. നമസ്കാരം. അദ്യ അഹം യോഗസ്യ ഉത്പത്തിഹി വികാസസ്യ യോഗസ്യ പ്രാധാന്യം അധികൃത്യ കിഞ്ചിത് കാര്യം വക്തും ഇച്ഛാമി. യോഗഃ ഭാരതസ്യ മഹാൻ സംസ്കൃതിഹി ആധ്യാത്മികസ്യ ഉപഹാരഃ അസ്തി. യോഗേന ശരീരസ്യ മനസഃ ആത്മനശ്ച സമന്വയഃ ഭവതി. തേന മനുഷ്യഃ ആരോഗ്യം ശാന്തിം ആനന്ദം ച പ്രാപ്നോതി. അദ്യ വിശ്വസ്യ ബഹവഃ ജനാഃ സ്വാസ്ഥ്യലാഭായ മാനസികശാന്തേ ആധ്യാത്മിക വികാസായ ച യോഗ അഭ്യാസം കുർവന്തി. യോഗസ്യ മൂലാനി ഭാരതസ്യ പ്രാചീന സംസ്കൃതൌ നിഹിതാനി സന്തി. യോഗസ്യ ആരംഭഃ കദാ അഭവത് ഇതി നിശ്ചിതതയാ വക്തും ന ശക്യതേ. തഥാപി ഇതിഹാസഃ പുരാതത്വശാസ്ത്രം വൈദിക സാഹിത്യം ച സൂചയന്തി യത് യോഗസ്യ ഉത്പത്തിഹി പ്രാചീന സിന്ധുസഭ്യതായാം അഭവത്. മോഹനജോദകോ ഹാരപ്പ പ്രദേശയോ പ്രാപ്തസു മുദ്രാസു ധ്യാനസ്ഥിതേഹേ പുരുഷസ്യ ചിത്രം ദൃശ്യതേ. പ്രസിദ്ധ പശുപതി മുദ്ര യോഗസ്യ പ്രാചീന പ്രമാണം ഇതി കേചന വിദ്യാംസമന്യതേ. കിന്തു അസ്മിൻ വിഷയെ വിദുഷ മധ്യേ ഭിന്നമതാനി സന്തി. വൈദികകാലേ യോഗഃ ആധ്യാത്മിക ജീവനസ്യ മഹത്വപൂർണഃ ഭാഗഃ ആസീത്. ഋഗ്വേദേ യജുർവേദേ സാമവേദേ അഥർവവേദേ ച ധ്യാനസ്യ തപസഃ ആത്മസംയയസ്യ പ്രാണശക്തേഹി ച വർണ്ണനം ദൃശ്യതേ. ഋഷയഃ തപസ ധ്യാനേന ച ആധ്യാത്മിക സാക്ഷാത്കാരം പ്രാപ്തും പ്രയതന്തേ സ്മ. ഏഷ്യാ പരമ്പര അനന്തരം യോഗാദർശന രൂപേണ വികസിതാഭവത്. ഉപനിഷ്ഠിതസ്സു ആത്മതഃ ബ്രഹ്മണഃ ഐക്യം പ്രതിപാദ്യതേ. ധ്യാനസ്യ പ്രാണായാമസ്യ മനോനിഗ്രഹസ്യ ച മഹത്വം വിസ്തരേണ വർണ്ണിതം അസ്തി. മാനവജീവനസ്യ പരമലക്ഷ്യം ആത്മജ്ഞാനം ഇതി ഉപനിഷദഃ ശിക്ഷയന്തി. യോഗഃ തസ്യ പ്രാപ്തി ശ്രേഷ്ഠഃ മാർഗഃ ഇതി അഭി താഃ പ്രതിപാദയന്തി. മഹർഷിഹി പതഞ്ജലിഹി യോഗാദർശനസ്യ മഹാൻ വ്യവസ്ഥികർത്ത ആസീത്. തേന വിരചിതാനി യോഗസൂത്രാനി വിശ്വസ്യ പ്രസിദ്ധേഷു യോഗഗ്രന്ഥേഷു അന്യതമം അസ്തി. പതഞ്ജലിന അഷ്ടാംഗയോഗഃ പ്രതിപാദിതഃ. യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി ഏതേ അഷ്ടാംഗാനി യോഗമാർഗസ്യ ആധാരഭൂതാനി സന്തി. ഭഗവത്ഗീതായാം യോഗസ്യ വ്യാപകഃ അർത്ഥഃ വർണ്ണിതഃ അസ്തി. കർമ്മയോഗഃ ഭക്തിയോഗഃ ജ്ഞാനയോഗഃ ഇതി ത്രയഃ പ്രമുഖാഃ യോഗമാർഗം ഇതി ഗീത ഉപദിശ്യതി. യോഗഃ കേവലം ശാരീരിക വ്യായാമഃ ന അഭി സമ്യക് ജീവനമാർഗഃ ഇതി ഗീത ഉപദിശ്യതി. മധ്യകാലേ ഹഠയോഗസ്യ മഹാൻ വികാസഃ അഭവത്. കോ രക്ഷനാദയഃ യോഗിതഃ ശരീരശുദ്ധയേ പ്രാണശക്തി വികാസായ ച അനേകാനി ആസനാനി പ്രാണായാമൻ മുദ്ര ച പ്രചാരിതവന്തഃ. ഹഠയോഗഃ ശരീരം

മനസ്ഥ ആധ്യാത്മിക സാധനായ യോഗ്യം കരോതി. ഉന്നവിംശതിശതകേ വിംശതിശതകേ ച ഭാരതീയ മഹാത്മനഃ യോഗം വിശ്വേ പ്രചാരിതവന്തഃ. അദ്യ വൈജ്ഞാനിക അഭി വദന്തി യത് യോഗഃ മാനസിക തനാവം ന്യൂനം കരോതി, ഹൃദയയോഗ നിവാരണേ സഹായം കരോതി, ശ്വസനക്രിയാം സുതാരയന്തി, മാനസിക സ്വാസ്ഥ്യം ച വർദ്ധയന്തി. അതഃ വിദ്യാലയേഷു, ചികിത്സാലയേഷു, ക്രീഡാകേന്ദ്രേഷു, കാര്യാലയേഷു ച യോഗസ്യ പ്രയോഗഃ വർദ്ധതേ. സംയുക്ത രാഷ്ട്രസംഘേന ജൂനമാസസ്യ ഏകവിംശതിതമഃ ദിവസഃ അന്തർരാഷ്ട്രീയ യോഗാദിവസഃ ഇതി ഘോഷിതഃ. തതഃ ആരഭ്യ വിശ്വസ്യ സർവത്ര അയം ദിവസഃ ഉത്സാഹേന ആചര്യതേ. അസ്യ ദിവസസ്യ ഉദ്ദേശം യോഗസ്യ വൈശിക മഹത്വസ്യ പ്രചാരഃ തതാ മാനവ കല്യാണസ്യ സംവർദ്ധനം അസ്തി. യോഗഃ കേവലം വ്യായാമഃ ന അപി സമ്പൂർണ ജീവനദർശനം അസ്തി. സഹ ശരീരസ്യ ആരോഗ്യം, മനസഃ ശാന്തിം, ആത്മനഃ ഉന്നതിം ച പ്രദദാതി. സിന്ധുസഭ്യതായാഃ ആരഭ്യ വേദാനാം ഉപനിഷദാം പതഞ്ജലേഃ യോഗസൂത്രാണാം ച മാധ്യമേന വികസിതഃ യോഗഃ ഭാരതസ്യ അമൂല്യഃ സാംസ്കൃതിക ദാരോഹഃ അസ്തി. അദ്യാപി യോഗഃ സമ്പൂർണ വിശ്വസ്യ മാനവജാതിം സ്വാസ്ഥ്യശാന്തേഃ സൗഹാർദ്ദസ്യ ച മാർഗേ പ്രേരയതി. യോഗഃ ഭാരതസ്യ പ്രാചീനഃ ആധ്യാത്മിക ദാർശനികസ്യ അമൂല്യനിധിഃ അസ്തി. സഹ മനുഷ്യസ്യ ശരീരസ്യ മാനവഃ മനസഃ ബുദ്ധേഃ ആത്മനസ്യ സമന്വയം കരോതി തദാ സമ്പൂർണ ജീവനായ മാർഗം ദർശയതി. അയം മഹാൻ ജ്ഞാനസമ്പാദാഃ അനേകൈഃ മഹർഷിഭിഃ യോഗാചാര്യൈഃ രചിതൈഃ ഗ്രന്ഥൈഃ പീഠീഭ്യഃ പ്രതിപ്രസാരിതഃ. പ്രാചീന യോഗാഗ്രന്ഥാഃ യോഗസ്യ സിദ്ധാന്താൻ ആധ്യാത്മിക ലക്ഷ്യം ച സ്പഷ്ടതയാ പ്രതിപാദയന്തി. ഏതേഷാം പ്രത്യേകസ്യ യോഗശാസ്ത്രസ്യ വികാസേ മഹത്വപൂർണം സ്ഥാനം അസ്തി. യോഗസ്യ പ്രഥമം സൂചനാനാം വേദേഷു ദൃശ്യന്തേ. ഋഗ്വേദേ, യജുർവേദേ, സാമവേദേ, അഥർവവേദേ ച ധ്യാനസ്യ തപസഃ പ്രാണസ്യ ആത്മസംയമസ്യ ച വർണ്ണനം അസ്തി. വേദേഷു യോഗഃ ജീവനപദ്ധതിഃ തദാ ആധ്യാത്മിക സാധന ഇതി നിരൂപിതഃ. പ്രകൃത സഹ വിശ്വേന സഹ ച മാനവസ്യ ഐക്യം സ്ഥാപയതീതു അസ്യ ഉദ്ദേശം അസ്തി. ഉപനിഷദഃ യോഗദർശനസ്യ മൂല്യം അസ്തി. താസു ആത്മാ, ബ്രഹ്മ, ധ്യാനം, പ്രാണായാമഃ, മനോനിഗ്രഹഃ ഇത്യാദയഃ വിഷയാഃ വിസ്തരേണ വർണിതാഃ സന്തി. വിശേഷതഃ ഘടോപനിഷദി, ശ്വേത അശ്വതരോപനിഷദി, മൈത്രായണീയോപനിഷദി ച യോഗസ്യ സ്പഷ്ടം വർണ്ണനം ദൃശ്യതേ. ഭഗവത്ഗീത യോഗാശാസ്ത്രസ്യ അതീവ മഹത്വപൂർണേഷു ഗ്രന്ഥേഷു അന്യതമ അസ്തി. തത്ര ശ്രീകൃഷ്ണഃ അർജുനായ ത്രീൻ പ്രമുഖാൻ യോഗമാർഗാൻ ഉപദിശതി. കർമ്മയോഗഃ, ഭക്തിയോഗഃ, ജ്ഞാനയോഗഃ, തദാ ധ്യാനയോഗഃ, സമത്വയോഗഃ, സ്നാനയോഗഃ ഇത്യാദയഃ അഭി വർണിതാഃ സന്തി. യോഗഃ കർമ്മസു കൗശലം തദാ സമത്വം യോഗ ഉച്യതേ ഇതി ഗീത വദന്തി. അർത്ഥാത് സമചിത്തയ തദാ ശ്രേഷ്ഠകർമ്മ യോഗസ്യ ലക്ഷണേ സ്തഃ. യോഗശാസ്ത്രസ്യ ആധാരഗ്രന്ഥഃ മഹർഷിണ പതഞ്ജലിന രചിതഃ യോഗസൂത്രഗ്രന്ഥഃ അസ്തി. അസ്മിൻ ഗ്രന്ഥേ പ്രായഃ ഏകശതം പഞ്ചനവതി സന്തി. സഹ ചതുർഷു ഭാഗേഷു വിഭക്തഃ അസ്തി. സമാധിപാദഃ, സാധനപാദഃ, വിഭൂതിപാദഃ, കൈവല്യപാദഃ, യോഗ ചിത്തിവൃത്തനിരോധഃ ഇതി പ്രസിദ്ധസൂത്രേണ യോഗസ്യ യഥാർത്ഥസ്വരൂപം നിരൂപിതം അസ്തി. അഷ്ടാംഗയോഗസ്യ വിസ്തൃതവിവരണം അഭി അത്ര ദൃശ്യതേ. സ്വാത്മാരാമയോഗിന ഹഠയോഗപ്രദീപിക വിരചിത. അസ്മിൻ ഗ്രന്ഥേ ആസനാനി, പ്രാണായാമഃ, ഷഡ് കർമാണി, മുദ്ര, ബന്ധഃ, കുണ്ഡലിനി, സമാധിഃ ച വിസ്തരേണ വർണിതാഃ സന്തി. ആധുനിക യോഗാഭ്യാസേ അസ്യ മഹത്വം ബഹു അധികം അസ്തി. മഹർഷിണ ഘോരണ്ഡേന ഉപദിഷ്ട ഘോരണ്ഡ സംഹിത യോഗസ്യ മഹത്വപൂർണഃ ഗ്രന്ഥഃ അസ്തി. അത്ര സപ്താംഗയോഗഃ വർണിതാഃ അസ്തി. ഷഡ് കർമ്മ, ആസനം, മുദ്ര, പ്രത്യാഹാരഃ, പ്രാണായാമഃ, ധ്യാനം, സമാധിഃ അയം ഗ്രന്ഥഃ ശരീരശുദ്ധയെ ആത്മവികാസായ ച സമാനം മഹത്വം ദദാതി. ശിവപാർവത്യോഃ സംവാദരൂപേണ ശിവസംഹിത രചിത. അത്ര യോഗഃ, നാട്യഃ, പ്രാണഃ, ചക്രാണി, കുണ്ഡലിനീശക്തിഃ, ധ്യാനം ഇത്യാദീനാം വിസ്തൃതം വർണ്ണനം അസ്തി. ഭാരതീയ പരമ്പരായാം ശിവഃ യോഗസ്യ ആദിഗുരുഃ ഇതി സ്വീകൃതഃ.
പുരാണേഷു

ഖദ്യതേ തത് ശിവഹ സപ്തർഷിഭ്യഹ യോഗവിദ്യ ഉപദിഷ്ടവാൻ അതഹ സഹ ആദിയോഗി ഇതി പ്രസിദ്ധ. പതഞ്ജലിഹ് യോഗദർശനം വൈജ്ഞാനിക രൂപേണ വ്യവസ്ഥിതവാൻ മഹാൻ ഋഷി ആസീത്. അഷ്ടാംഗയോഗസ്യ പ്രതിപാദകത്വേന സഹ വിശ്വപ്രസിദ്ധാഹ അസ്തി. തസ്യ യോഗസൂത്രാണി അദ്യാപി യോഗ അധ്യയനസ്യ ആധാരഗ്രന്ഥാനി സന്തി. യോഗായാജ്ഞവൽക്യഗ്രന്ഥേ മഹർഷിഹ് യാജ്ഞവൽക്യ യോഗ സിദ്ധാന്താൻ പ്രാണായാമം ധ്യാനം ച വിവർണോതി. സ്വാത്മാരാമയോഗി ഹഠയോഗ പ്രദീപികായാഹ കർത്ത അസ്തി. സഹ ഹഠയോഗ പരമ്പരാം സുവ്യവസ്ഥിത രൂപേണ ലോകാനാം സമക്ഷം പ്രസ്തുതവാൻ. മഹർഷി ഖേരണ്ഡഹ കേരണ്ട സംഹിതായാഹ ഉപദിഷ്ട ആസീത്. സഹ ശരീരശുദ്ധിം തഥാ ആധ്യാത്മിക സാധന സമാനരൂപേണ മഹത്വപൂർണ മന്യതേ സ്മ. ആധുനികകാലേ സ്വാമി വിവേകാനന്ദ ശ്രീ അരവിന്ദ സ്വാമി ശിവാനന്ദ ടി കൃഷ്ണാചാര്യ ബി കെ എസ് അയ്യങ്കാര പട്ടാഭി ജോയിസ സ്വാമി സത്യാനന്ദ സരസ്വതി ച യോഗസ്യ വിശ്വവ്യാപി പ്രചാരായ മഹാൻ യോഗാദാനം ദത്തവന്ത. തേ യോഗം കേവലം ആധ്യാത്മിക സാധന ന അബീതു ആരോഗ്യരക്ഷണായ മാനസിക ശാന്തിയെ ച വൈജ്ഞാനിക ജീവന പദ്ധതി രൂപേണ അഭി പ്രചാരിതവന്ത. പ്രാചീന യോഗഗ്രന്ഥ മഹാൻ യോഗാചാര്യസ്യ ഭാരതസ്യ യോഗ പരമ്പരാം സമൃതാം കൃതവന്ത. വേദേഭ്യ ആരഭ്യ ഉപനിഷത്സു ഭഗവത്ഗീതായാഹ പതഞ്ജലേഹ യോഗാസൂത്രേഹ ഹഠയോഗ ഗ്രന്ഥേഷു ച യോഗജ്ഞാനം നിരന്തരം വികാസിതം. ഏതേ ഗ്രന്ഥാഹ മാനവസ്യ ശാരീരിക സ്വാസ്ഥ്യായ മാനസിക ശാന്തയെ ആധ്യാത്മിക ഉന്നതായെ ച അദ്യാപി മാർഗദർശകാഹ സന്തി. അതഹ യോഗഹ ഭാരതസ്യ അമൂല്യഹ സാംസ്കൃതിക ആധ്യാത്മികസ്യ ദാരോഹരഹ അസ്തി. യഹ സമ്പൂർണ വിശ്വസ്യ മാനവജാതിം സ്വാസ്ഥ്യം ശാന്തിം സൗഹാർദ്ദം ച പ്രതിപ്രേരയന്തി. ഭാരതീയ ദർശനശാസ്ത്രസ്യ പ്രമുഖേഷു ഗ്രന്ഥേഷു പതഞ്ജലി മഹർഷിണ വിരചിതം യോഗാസൂത്രം അത്യന്തം മഹത്വപൂർണം അസ്തി. യോഗഃ കേവലം ശാരീരിക വ്യായാമഃ ന അബീതു മനസഃ ആത്മനശ്ച സമ്പൂർണ വികാസശ്ച വൈജ്ഞാനിക മാർഗഃ ഇതി അയം ഗ്രന്ഥഃ പ്രതിപാദയന്തി. അയം ഗ്രന്ഥഃ പ്രായഃ ദ്വിസഹസ്ര വർഷേഭ്യഃ പൂർവം രചിതഃ. അദ്യാപി വിശ്വസ്യ സർവത്ര യോഗാധ്യയനസ്യ അനുസന്ധാനസ്യ ച ആധാരഗ്രന്ഥഃ അസ്തി. ലഘുഭിഹി കിന്തു ഗംഭീരൈഹി സൂത്രൈഹി പതഞ്ജലിഹ് മാനവജീവനസ്യ പരമലക്ഷ്യം ആത്മസാക്ഷാത്കാരം പ്രതിമാർഗം ദർശയതി. പതഞ്ജലിഹ് ഭാരതസ്യ മഹാൻ ഋഷിഹ് ആസീത്. സഹ യോഗാദർശനം വ്യവസ്ഥിത രൂപേണ പ്രാപ്നുവാൻ പരമ്പരാനുസാരം സഹ വ്യാകരണേന ആയുർവേദേ യോഗേച്ച മഹാൻ യോഗാദാനം ദത്തവാൻ. യോഗാശാസ്ത്രേ തസ്യ ശ്രേഷ്ഠതമം കാര്യം യോഗാസൂത്രം ഏവ അസ്തി. അദ്യതന ജീവനെ ഛാത്രാഹ അധ്യയനഭാരം പരീക്ഷാഭയം സ്പർദ്ധ മാനസിക തനാവം ച അനുഭവന്തി. ഏതാദൃശേ സമയേ യോഗഃ തേഷാം ശാരീരിക മാനസിക ഭൗതിക വികാസായ ശ്രേഷ്ഠ ഉപായഃ അസ്തി. യോഗഃ ഭാരതസ്യ പ്രാചീനഃ അമൂല്യ സാംസ്കൃതിഃ ദാരോഹരഃ അസ്തി. ഛാത്രജീവനം വ്യക്തിത്വ നിർമ്മാണസ്യ ആധാരഃ അസ്തി. അസ്മിൻ കാലേ ഉത്തമ സ്വാസ്ഥ്യം ഏകാഗ്രത അനുശാസനം ആത്മവിശ്വാസം ച ആവശ്യ ഭവന്തി. യോഗാഭ്യാസഃ ഏതാൻ ഗുണാൻ വികസിതും സഹായകരം അസ്തി. യോഗഃ ശരീരം സ്വാസ്ഥ്യം കരോതി മനഃ ശാന്തം സ്ഥിരം ച കരോതി തേന ഛാത്രാഹ അധ്യയനം സമ്യക് കർത്തും ശക്നുവന്തി തഥാ ഉത്തമ ഫലാനി പ്രാപ്നുവന്തി. യോഗാഭ്യാസേന അനുശാസനം സമയപാലനം ധൈര്യം ആത്മസംയമഃ സഹിഷ്ണുത ച വർദ്ധതേ. ഛാത്രാഹ ജീവനസ്യ വിവിധാഹ ചുനൗതയഃ സാഹസേന സമ്മുഖീകർത്തും സമർത്ഥഃ ഭവതി. സൂര്യനമസ്കാരഃ താടാസനം വൃക്ഷാസനം വജ്രാസനം ഭുജംഗാസനം ഭുവനമുക്താസനം അനുലോമ വിലോമ പ്രാണായാമഃ ഭ്രമരി പ്രാണായാമ ധ്യാനം ഏതേഹ അഭ്യാസഃ ശരീരേ മനസ്യ സ്വാസ്ഥ്യം കൃത അധ്യയനസ്യ അനുകൂലം വാതാവരണം നിർമാത. വിദ്യാലയേഷു മഹാവിദ്യാലയേഷു ച യോഗ ശിക്ഷണസ്യ സമാവേശഃ ഛാത്രാണാം സർവാംഗീണ വികാസായ ഹിതകരഃ അസ്തി. പ്രതിദിനം അല്പകാലം യോഗാഭ്യാസസ്യ കൃതം ചേത് അധ്യയന ഗുണവത്തഃ അനുശാസനം മാനസിക സ്വാസ്ഥ്യം ച വർദ്ധതി. യോഗഃ ഛാത്രാണാം കൃതേ കേവലം വ്യായാമഃ അഭീതു സ്വസ്ഥ ശരീരസ്യ ശാന്ത മനസഃ പ്രവരബുദ്ധേഹ ഉത്തമ ചരിത്രസ്യ ച നിർമാണായ സമഗ്ര ജീവന പദ്ധതി അസ്തി. ഈ ഛാത്രാഹ പ്രതിദിനം യോഗാഭ്യാസം

0: അഭ്യാസം കുർവന്തി തേ അധ്യയനക്ഷേത്രേ ജീവന ച അധികം സഫലാഹ ഭവന്തി. അതഹ സ്വസ്ഥ ശാസ്ത്രാഹ ശക്തിശാലിനഹ രാഷ്ട്രസ്യ ആധാരഹ ഇതി ഭാവനയ പ്രത്യേകം ഛാത്രഹ യോഗഹ ജീവനസ്യ അവിഭാജ്യം ഭാഗം കർത്തും അർഹതി. ആരോഗ്യം പരമം ഭാഗ്യം സ്വാസ്ഥ്യം സർവാർത്ഥ സാധനം യോഗേന ലഭ്യതേ നിത്യം തസ്മാത് യോഗം സമാചരേത്.
1: സംസ്കൃത പരിപാട്യാം ഏതാവതഃ ശ്രുതഃ യോഗസ്യ ഉത്പത്തിഃ വികാസശ്ച യോഗസ്യ പ്രാധാന്യം ഇതി വിഷയമധികൃത്യ ഏകം പ്രഭാഷണം. പ്രഭാഷക കുമാരി ദേവിക എസ്. സംസ്കൃത കാര്യക്രമഃ സമാപ്തഃ.

ആകാശവാണി കണ്ണൂർ ചലച്ചിത്ര ഗാനങ്ങൾ ആദ്യഗാനം കരുമാടിക്കുട്ടൻ എന്ന പടത്തിൽ കലാഭവൻ മണി പാടിയത്. യൂസഫലി കേച്ചരുടെ വരികൾക്ക് മോഹൻ സിത്താരയുടെ സംഗീതം.

കലാഭവനം മണിയും സംഘവും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം കരുമാടിക്കുട്ടൻ. അടുത്ത ഗാനം മധു ബാലകൃഷ്ണനും സംഘവും പാടിയത്. ചിത്രം കിസാൻ. ഗിരീഷ് പുത്തുഞ്ചിരയുടെ വരികൾ, ജോൺസണിന്റെ സംഗീതം.

എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും. യൂസഫ് അലി കേച്ചറുടെ വരികൾക്ക് മോഹൻ സിത്താരയുടെ സംഗീതം.

0: ആകാശവാണി കണ്ണൂർ.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
3: ഹലോ പ്രിയ ഗീതം.
4: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
5: RBI പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
8: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
9: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
10: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
11: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
12: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
13: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ,
6: കുടുങ്ങി. UPI പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
5: RBI പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
9: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി. നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
14: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
15: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
0: ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം S. ജാനകി പാടിയത്.

ലളിത ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷൽസിലെത്തി. പ്രസിഡന്റ് പാട്രിക് ഹെർമനിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് ഊഷ്മള സ്വീകരണം നൽകി. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. നാളെ ബൂത്തുകളിൽ എത്താൻ കഴിയാത്ത കുഞ്ഞുങ്ങൾക്ക് ഈ മാസം 29-30 തീയതികളിൽ വീടുകളിലെത്തി വാക്സിൻ നൽകും. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള കീം പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. ആദ്യ അലോട്ട്മെന്റ് ജൂലൈ 8 നടക്കുമെന്ന് മന്ത്രി റോജി എം ജോൺ. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ഏകജാലക പ്രവേശനത്തിന്റെ 3-ഘട്ട അലോട്ട്മെന്റ് പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. അനന്തരാവകാശികൾക്ക് റേഷൻ കട ലൈസൻസ് കൈമാറാനുള്ള സമയപരിധി ഡിസംബർ 31 വരെ നീട്ടി. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത. കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സംസ്ഥാനത്ത് ഇന്ന് 10 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. മലപ്പുറം 5, കോഴിക്കോട് 4, വയനാട് 1 എന്നിങ്ങനെയാണ് ഇന്നത്തെ കണക്ക്.

കേരള ക്രിക്കറ്റ് ലീഗ് മൂന്നാം സീസണിന് മുന്നോടിയായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ KCL ഫാൻ ലീഗ് സംഘടിപ്പിക്കുന്നു. അടുത്ത മാസം 4 ലീഗിലെ ആദ്യ മത്സരം നടക്കും. ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദനെ നേരിടും. രാവിലെ 7:30 മത്സരം. FM പ്രധാന വാർത്തകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: matches and comfortably sealed the tie. India are placed in Group C alongside Chinese Taipei, Kazakhstan and the Philippines. Their next match against Chinese Taipei will decide the group winner. And with that, we end this news bulletin.
1: ആകാശവാണി
2: ജില്ലാ വൃത്താന്തം. ഇന്ന് എറണാകുളം ജില്ല. തയ്യാറാക്കിയത് ആകാശവാണി എറണാകുളം പ്രതിനിധി പി നഹീമ. അവതരണം സുനീഷ് വിതുര. ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷനിൽ 100,000 പേർ പിന്നിടുന്ന സംസ്ഥാനത്തെ ആദ്യ ജില്ലയായി എറണാകുളം. ജൂൺ 26 വൈകുന്നേരം 5 വരെയുള്ള കണക്കനുസരിച്ച് ജില്ലയിൽ 104,491 പേർ വിവരങ്ങൾ ഓൺലൈനായി രേഖപ്പെടുത്തി. സ്വയം വിവരശേഖരണം നടത്താനുള്ള സമയപരിധി ഈ മാസം അവസാനിക്കുമെന്നതിനാൽ എല്ലാവരും ഈ അവസരം വിനിയോഗിക്കണമെന്ന് ജില്ലാ കളക്ടർ ജി പ്രിയങ്ക പറഞ്ഞു. പൊതുജനങ്ങൾക്ക് sec.census.gov.in എന്ന വെബ്സൈറ്റ് വഴി വിവരശേഖരണം പൂർത്തിയാക്കാവുന്നതാണ്. ദേശീയ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ ഭാഗമായി നാളെ 5 വയസ്സുവരെയുള്ള 162,529 കുട്ടികൾക്ക് ജില്ലയിൽ പോളിയോ തുള്ളിമരുന്ന് നൽകുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ ഷാഹിർഷ അറിയിച്ചു. ഇതിനായി 1993 പൾസ് പോളിയോ ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, അംഗനവാടികൾ എന്നിവിടങ്ങളിലെ സ്ഥിരം ബൂത്തുകൾക്ക് പുറമെ പ്രധാന ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, മെട്രോ സ്റ്റേഷനുകൾ, ബോട്ട് ജെട്ടികൾ, മാളുകൾ എന്നിവിടങ്ങളിൽ ട്രാൻസിറ്റ് ബൂത്തുകൾ പ്രവർത്തിക്കും. അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങൾ, ദുർഘട പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലായി മൊബൈൽ ബൂത്തുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നാളെ രാവിലെ 9 ടി ജെ വിനോദ് എംഎൽഎ ചേരാനെല്ലൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നിർവഹിക്കും. തെരുവുനായ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്നതിന് സമഗ്ര പദ്ധതി നടപ്പാക്കാൻ ജില്ലാ ആസൂത്രണ സമിതി തീരുമാനിച്ചു. ജില്ലാ പ്ലാൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. അനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാം കൂടുതൽ കാര്യക്ഷമമായി നടപ്പിലാക്കും. ഇതിന്റെ ഭാഗമായി കൂടുതൽ ഡോഗ് ക്യാച്ചേഴ്സിനെ സജ്ജമാക്കും. വന്ധീകരണം നടത്തുന്ന നായകൾക്കായി സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെ കൂടുതൽ ഷെൽട്ടർ സംവിധാനങ്ങൾ ഒരുക്കാനും തീരുമാനിച്ചു. സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നർക്കോ ഹണ്ട് പദ്ധതിയുടെ 2-ാം ഘട്ടമായ നിയോജകമണ്ഡലാടിസ്ഥാനത്തിലുള്ള പ്രചാരണ പരിപാടിയുടെ ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. ചെറുപ്പക്കാരുടെ ജീവിതം പുകച്ചു കളയേണ്ടതല്ലെന്നും ജീവിതമാണ് ലഹരി എന്ന് കണ്ട് വളരാൻ യുവത്വത്തിന് കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സീറോ കോംപ്രമൈസ് അപ്രോച്ച് ആയിരിക്കും സർക്കാരിന്റേത്. കൊച്ചി നഗരത്തിന്റെ രാത്രികാല ജീവിതത്തിന് തടസ്സമില്ലാതെയും മാഫിയകളുടെ ഭയമില്ലാതെയും ജനങ്ങൾക്ക് 24 മണിക്കൂർ സമയവും സുരക്ഷിതമായി പുറത്തിറങ്ങാൻ കഴിയുന്ന ആക്റ്റീവ് ആൻഡ് റെസ്പോൺസിബിൾ നൈറ്റ് ലൈഫ് ഒരുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡറുകളുടെയും യാത്രാക്ലേശങ്ങൾക്ക് പരിഹാരവുമായി KSRTC ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര ഉറപ്പാക്കുന്ന പ്രിയദർശിനി സൌജന്യ യാത്ര പദ്ധതിക്ക് എറണാകുളം ജില്ലയിൽ മികച്ച തുടക്കം. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം എറണാകുളം ബോട്ട് ജെട്ടി സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ ഹൈബി ഈഡൻ MP നിർവഹിച്ചു. സൌജന്യ യാത്ര എന്നതിലുപരിയായി KSRTC എന്ന പൊതുഗതാഗത സംവിധാനത്തെ കേരളത്തിലെ ജനങ്ങളുമായി കൂടുതൽ അടുപ്പിക്കുന്ന ഒരു മികച്ച പദ്ധതിയാണിതെന്ന് MP പറഞ്ഞു. എറണാകുളം ജെട്ടി KSRTC സ്റ്റാൻഡിൽ നിന്നും ഗുരുവായൂരിലേക്കായിരുന്നു പദ്ധതിയുടെ ആദ്യ സർവീസ്. എറണാകുളം യൂണിറ്റിന് കീഴിലുള്ള മറ്റ് പ്രധാന കേന്ദ്രങ്ങളിലും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പദ്ധതിക്ക് തുടക്കമായി. ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി കണ്ണൂർ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 നല്ല വാർത്ത. 6:50 കിസാൻ വാണിയിൽ പെരുവയിലെ കുളപ്പമല എന്ന പ്രദേശത്തെ ശ്രീ എം രതീഷിന്റെ കാർഷികാനുഭവങ്ങൾ. മുകേരി ഈസ്റ്റ് വള്ളിയായിലെ ശ്രീ കെ പ്രസാദിന്റെ കാർഷികാനുഭവങ്ങൾ. 7:20 കമ്പോള വില നിലവാരം. 7:35 യുവവാണി. ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമി നൽകി വരുന്ന മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം ലഭിച്ച നാടൻ പാട്ട് കലാകാരൻ പ്രതിൻ കുഞ്ഞിപ്പാറയുമായുള്ള അഭിമുഖം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 കായിക ലോകം. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ. 10:00 ദേശീയ സംഗീത പരിപാടി. 11:00 സ്പോട്ട് ലൈറ്റ്. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ജോസഫ് പാലക്കാട്ട്. 6:00 FM പ്രധാന വാർത്തകൾ അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി. പി ഉദയഭാനു എഴുതിയ കടലും കരയും എന്ന കവിത ആലാപനം ഗിരിജ വർമ്മ. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം. തുടർന്ന് FM ഡയറി. കതിരൂർ സർവീസ് ഹരണ ബാങ്ക് ജാലകം. ഓലച്ചൂട്ട്. വടക്കൻ കേരളത്തിന്റെ ആഖ്യാനങ്ങളും അനുഭവങ്ങളും. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറി. രാഗസ്പർശം നിങ്ങൾക്കറിയാമോ? ടെഡിമിക്സ് കറി പൗഡർ ദർപ്പണം. ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 ഭക്തിഗാനങ്ങൾ. 8:58 9:58 FM പ്രധാന വാർത്തകൾ. 9:00 ഓർമ്മകളുടെ സംഗീതം. 10:00 2:15 ചലച്ചിത്ര ഗാനങ്ങൾ. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 കിളിക്കൂട്ടം. വയാട്ടുപറമ്പ് സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 10:15 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടി മൻ കി ബാത്. തുടർന്ന് ഈ പരിപാടിയുടെ മലയാള പരിഭാഷ. ഉച്ചയ്ക്ക് 12:10 സേവന വാർത്തകൾ. 12:15 കണ്ണിയാർക്കളിപ്പാട്ട്. അവതരണം കെ ശിവപ്രകാശും സംഘവും. 12:40 നാടകഗാനങ്ങൾ. 1:00 സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയീതം തത്സമയ ഫാണൻ പരിപാടി. 1:58 FM പ്രധാന വാർത്തകൾ. 2:30 തായമ്പക. അവതരണം രാമപുരം രാജുവും സംഘവും. തുടർന്ന് പേനപ്പാട്ട് പി വലിയകണ്ണൻ പണിക്കരും സംഘവും അവതരിപ്പിച്ചത്. 3:00 ആകാശവാണി ടെലിക്യൂസ് പുനഃപ്രക്ഷേപണം. 4:00 കണ്ണൂർ ടാക്കീസ്. വൈകിട്ട് 5:00 വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 തൂലുണർത്തുപാട്ട് കെ ആർ ഗോപാലകൃഷ്ണനും സംഘവും അവതരിപ്പിച്ചത്. 5:30 7:35 രാത്രി 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ലളിത ഗാനങ്ങൾ. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 ജില്ലാ വൃത്താന്തം തൃശൂർ. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. 7:20 രാത്രി 8:40 സേവന വാർത്തകൾ. 8:00 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവച്ച പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 ദർപ്പണം പുനഃപ്രക്ഷേപണം. 9:30 അക്ഷര സൗരഭം. 10:00 രവിവാസരി അഖില ഭാരതീയ സംഗീത സഭ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.

0: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ. ഡൽഹി റിലേ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധിഃ ഝാഃ. ആദൌ മുഖ്യാഃ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ത്രിദിവസീയ ആധികാരിക പ്രവാസാർത്ഥം സെഷൽസ് ദേശസ്യ വിക്ടോറിയ നഗരെ സമ്പ്രാപ്തഃ. തമിഴ്നാടുരാജ്യ വായ്കോ ഇത്യസ്യ നേതൃത്വേ എംഡിഎംകെ ദലേന ഡിഎംകെ ദലേന സഹ സ്വീയ നവവർഷീയം ഗഠബന്ധനം സമാപ്തം. പ്രസിദ്ധഃ തമിഴ് ചലച്ചിത്ര അഭിനേതാ നിദേശകശ്ച കെ ഭാഗ്യരാജഃ അദ്യ ചെന്നൈയാം പഞ്ചത്വേ വിലീനഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്വഃ ആകാശവാണ്യാഃ മൻ കി ബാത് ഇതി ജനപ്രിയ മാസിക കാര്യക്രമേ ദേശവിദേശസ്യ ജനൈസ്സഹ സ്വീയം മനോഗതം വിനിമയീകരിഷ്യതി. അമേരിക്കാദേശസ്യ വിദേശമന്ത്രി മാർക്കോ റുബിയോ അവദത് യത് ട്രംപ് പ്രശാസനം ഭാരതം സംയുക്തരാജ്യ അമേരിക്കയാഃ അത്യന്തം നികടതമേഷു രണനീതിക സഹയോഗീഷു അന്യതമം മന്യതേ. അപി ച ക്രീഡാ വാർത്താസു ഫിഫ വിശ്വകപ് സ്പർധാ മാലികായാം മിശ്രദേശ ഇറാൻ ദേശേന സഹ അന്തിമേ ജി സമൂഹസ്യ ദ്വന്ദ്വേ ഏകം ഏകം ഇത്യങ്കാന്തരാലേന സമതാവാപ്യ പ്രഥമതയാ ഫിഫ വിശ്വകപ് സ്പർധായാഃ നോക്കൌട്ട് ഇത്യേതസ്മിൻ ചരണേ പ്രവിഷ്ടഃ. അഥ വാർത്താഃ വിശദീകൃത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ത്രിദിവസീയ പ്രവാസാർത്ഥം സെഷൽസ് ദേശസ്യ രാജധാന്യാം വിക്ടോറിയ നഗരെ സമ്പ്രാപ്തഃ. സാമാജിക അന്തർജാലീയ പ്രേഷിതേ സന്ദേശേ ശ്രീമോദിന വിമാനപത്തനെ സെഷൽസ് ദേശസ്യ രാഷ്ട്രപതിന ഡോക്ടർ പാട്രിക് ഹോർമനി ഇത്യനേന കൃത് ഭവ്യ സ്വാഗതസ്യ ഭൂരി ഭൂരി പ്രശംസ വിഹിത. പ്രധാനമന്ത്രിണ പ്രതിപാദിതം യത് സെഷൽസ് ദേശ ഹിന്ദ് മഹാസാഗരെ ഭാരതസ്യ ഏക സാമുദ്രിക സഹയോഗീ ദൃഢ മിത്രദേശശ്ച വർത്തതേ. മോദി അവോചത് യത് സഹ അസ്യാഃ യാത്രായാഃ മാധ്യമേന ഉഭയോർദേശയോഃ ദീർഘകാലീന സംബന്ധാൻ സുദൃഢീകർത്തും നാഗരിക കല്യാണായ സഹയോഗം വർദ്ധയിത്തും സംവാദം പ്രതി ആശാൻവിതോ വിദ്യതേ. അനേന സഹൈവ തേന വിമാനപത്തനെ ഭാരതീയ പ്രവാസി ജനസമൂഹായ അപി ഹാർദികം സ്വാഗതാർത്ഥം ധന്യതാ വചാൻസി ജ്ഞാപിതാനി. ഗദിതം ച യത് ഭാരതീയ പ്രവാസിഭിഃ യഥാ സ്വസംസ്കൃതിഃ സംരക്ഷിതാ സാ ശ്ലാഘനീയാ വർത്തതേ. അവധേയാസ്പദം വർത്തതേ യത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെഷൽസ് ദേശസ്യ ഐതിഹാസിക പഞ്ചാശത്തമസ്യ സ്വതന്ത്രതാദിവസ സമാരോഹസ്യ മുഖ്യ അതിഥിഃ ഭവിഷ്യതി. തമിഴ്നാടുരാജ്യ വായ്കോ ഇത്യസ്യ നേതൃത്വേ എംഡിഎംകെ ദലം ഡിഎംകെ ഇത്യനേന സഹ നവവർഷീയം ഗഠബന്ധനം സമാപിതവാൻ. ദലസ്യ സചിവഃ വായ്കോ വര്യഃ അദ്യ ചെന്നൈ നഗരെ സാമാന്യ പരിഷദഃ സഭായാഃ നേതൃത്വം കൃതവാൻ. അപി ച സഭായാം ഗഠബന്ധനാത് ബഹിർഗന്തും സാമാന്യഃ പ്രസ്താവഃ സ്വീകൃതഃ. അവധേയം ച യത് എംഡിഎംകെ ദലം സപ്തദശാധിക ദ്വിസഹസ്രതമേ വർഷെ ഡിഎംകെ ഇത്യസ്യ നേതൃത്വേ ജാതേ ധർമ്മ നിരപേക്ഷ പ്രഗതിശീല സംഘടനെ സമ്മിലിതഃ ആസീത്. പ്രഖ്യാതഃ തമിഴ് ചലച്ചിത്രാഭിനേതാ നിദേശകശ്ച കെ ഭാഗ്യരാജഃ അദ്യ പ്രാതഃകാലെ ചെന്നൈ നഗരെ ദിവംഗതഃ. സഃ ത്രിസപ്തതിഃ വർഷീയഃ ആസീത്. പ്രഖ്യാതഃ ചലച്ചിത്ര നിർമാതാ ഭാഗ്യരാജഃ ചിത്താകർഷക ചിത്രകഥായാഃ വിനോദപൂർണ സംവാദാനാം ച കൃതേ പ്രസിദ്ധഃ ആസീത്, യേന സഹ തമിഴ് ചലച്ചിത്ര ജഗതി അദ്വിതീയം സ്ഥാനം അവാപ്നോത്. തേന പഞ്ചവിംശതിതോപ്യധികാനി ചലച്ചിത്രാണി നിർദ്ദേശിതാനി. പ്രായഃ പഞ്ചസപ്തതി ചലച്ചിത്രേഷു അഭിനയം ചാകരോത്. ഉപരാഷ്ട്രപതിഃ സി പി രാധാകൃഷ്ണൻ വര്യഃ സുപ്രസിദ്ധസ്യ ചലച്ചിത്ര നിർമാതുഃ അഭിനേതുഃ ചലച്ചിത്ര കഥാലേഖകസ്യ ച തിരു കെ ഭാഗ്യരാജസ്യ നിധനെ ശോകം പ്രകടിതവാൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്വഃ പ്രാതഃ

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ഔദ്യോഗിക സന്ദർശനത്തിനായി സെയ്ഷെൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. സെയ്ഷെൽസ് ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയാകും. കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ റോഷൻ രാജുവിനും ബിഫാമിൽ വിനായക് നാരായണനും ഒന്നാം റാങ്ക്. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ ചെന്നൈയിൽ നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദാനെ നേരിടും. മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷെൽസിലെത്തി. പ്രസിഡന്റ് പാട്രിക് ഹെർമിനി അദ്ദേഹത്തിന് ഊഷ്മള സ്വീകരണം നൽകി. സെയ്ഷെൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. സെയ്ഷെൽസ് ദേശീയ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ശ്രീ മോദി. കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ അങ്കമാലി അയ്യമ്പുഴ സ്വദേശി റോഷൻ രാജു ഒന്നാം റാങ്കും, കണ്ണൂർ സ്വദേശി ധ്യാൻ തേജ് രണ്ടാം റാങ്കും, തൃശൂർ സ്വദേശിനി വിസ്മയ കെ ആർ മൂന്നാം റാങ്കും നേടി. ജൂലൈ 8 ആദ്യ അലോട്ട്മെന്റ് നടക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ അറിയിച്ചു.
1: മൊത്തം എഞ്ചിനീയറിംഗിന് 96,000+ ആളുകൾ ഹാജരായതിൽ 79,717 വിദ്യാർത്ഥികളാണ് യോഗ്യത നേടിയത്. അതിലെ യഥാക്രമം മാർക്ക് വിവരങ്ങൾ സമർപ്പിച്ചവരെ ഉൾപ്പെടുത്തി 64,759 പേരുടെ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറായി. ആ റിസൾട്ടാണ് ഇവിടെ പ്രസിദ്ധീകരിക്കുന്നത്. അതോടൊപ്പം ഫാർമസി പ്രവേശന പരീക്ഷ എഴുതിയ 31,141 വിദ്യാർത്ഥികളിൽ 26,943 പേരാണ് ഫാർമസി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്.
0: ബിഫാമിൽ തൃശൂർ കോട്ട സ്വദേശി വിനായക് നാരായണൻ ഒന്നാം റാങ്ക് നേടി. ഒല്ലൂർ സ്വദേശി ജസേ ജസ്റ്റിൻ രണ്ടാം റാങ്കും, മലപ്പുറം സ്വദേശി ദിയ ഫാത്തിമ മൂന്നാം റാങ്കും നേടി. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. യാത്രാവേളയിൽ വാക്സിൻ നൽകുന്നതിന് പ്രത്യേക ബൂത്തുകളും ക്രമീകരിച്ചിട്ടുണ്ട്. നാളെ ബൂത്തുകളിൽ എത്താത്ത കുഞ്ഞുങ്ങൾക്ക് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വീടുകളിലെത്തി വാക്സിൻ നൽകും. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. മലപ്പുറം 5, കോഴിക്കോട് 4, വയനാട് 1 എന്നിങ്ങനെയാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ മാസം 190 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തു. ഈ വർഷം ഇതുവരെ 266 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. പകർച്ചവ്യാധികൾക്കെതിരെ പാലക്കാട് ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഈ മാസം ഇതുവരെ 25,000+ പേരാണ് ജില്ലയിൽ പനി ബാധിച്ച് ചികിത്സ തേടിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: കഴിഞ്ഞ മാസത്തേക്കാൾ 10,000+ കേസുകളുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. എലിപ്പനിയിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഡെങ്കിപ്പനി, വയറിളക്ക രോഗങ്ങൾ എന്നിവ വർദ്ധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പിന്റെ റാപ്പിഡ് റെസ്പോൺസ് ടീം നേരിട്ട് വീടുകളിലെത്തി കൊതുകുകളുടെ ഉറവിടങ്ങൾ നശിപ്പിക്കുന്നുണ്ടെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ജലജന്യ രോഗങ്ങൾ തടയുന്നതിനായി ക്ലോറിനേഷനും നടത്തുന്നുണ്ട്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും ഉണ്ടാകും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ ചെന്നൈയിൽ നടക്കും. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. 25-ലധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും 75-ഓളം സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. മൌനഗീതങ്ങൾ, മുന്താനെ മുടിച്ചു എന്നിവയാണ് പ്രശസ്ത ചിത്രങ്ങൾ. മിസ്റ്റർ മരുമകൻ, ഏഞ്ചൽ ജോൺ എന്നീ മലയാള സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഭാഗ്യരാജന്റെ വിയോഗത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോഴിക്കോട്, വയനാട്

0: കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെയും കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരങ്ങൾ നാളെ. ഗ്രൂപ്പ് എല്ലിൽ ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 2:30 പനാമ ഇംഗ്ലണ്ടിനെയും ഖാന ക്രൊയേഷ്യയെയും നേരിടും. ഗ്രൂപ്പ് കെയിൽ കൊളംബിയ പോർച്ചുഗൽ കോംഗോ ഉസ്ബെക്കിസ്ഥാൻ മത്സരങ്ങൾ നാളെ രാവിലെ 5:00. ഗ്രൂപ്പ് ജെയിൽ കരുത്തരായ അർജന്റീന ജോർദാനെയും ഓസ്ട്രിയ അൾജീരിയയെയും നേരിടും. നാളെ രാവിലെ 7:30 മത്സരം. ക്രിക്കറ്റ് കോച്ചിംഗിനായി വന്ന വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ ക്രിക്കറ്റ് കോച്ച് തിരുവനന്തപുരം ശ്രീവരാഹം സ്വദേശി മനു എമ്മിന് 47 വർഷം കഠിന തടവും 79,000 രൂപ പിഴയും വിധിച്ച് തിരുവനന്തപുരം പ്രത്യേക അതിവേഗ കോടതി. മനു പ്രതിയായ 3-ാമത്തെ കേസിലാണ് ശിക്ഷ വിധിച്ചത്. 4-ാമത്തെ കേസിലും പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. ആദ്യ 2 കേസിലെയും ശിക്ഷ കാലാവധിക്ക് ശേഷമേ ഈ കേസിലെ ശിക്ഷ ആരംഭിക്കുകയുള്ളൂ എന്നും വിധിന്യായത്തിൽ പറയുന്നു. കണ്ണൂർ ജില്ലയിലെ ആറളത്തും കണിച്ചാറിലും കാട്ടാന ആക്രമണം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ആറളം പുക്കുണ്ടിൽ RRT പട്രോളിംഗ് വാഹനത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിസ്സാര പരിക്കേറ്റു. ആറളം ഫാമിൽ സ്ഥിരം ശല്യക്കാരനായി അറിയപ്പെടുന്ന മോഴയാനയാണ് ജീപ്പ് മറിച്ചിട്ടതെന്ന് വനംവകുപ്പ് അധികൃതർ പറഞ്ഞു. കണിച്ചാർ ഓടന്തോട്ടിൽ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമാണ് ആക്രമണമുണ്ടായത്. ആറളത്തെ ആനമതിൽ നിർമ്മാണം വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു.
0: 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ഏകജാലക പ്രവേശനത്തിന്റെ 3-ാം ഘട്ട അലോട്ട്മെന്റ് പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ മറ്റന്നാൾ മുതൽ ജൂലൈ 2 വരെ സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. ഈ വർഷത്തെ SSLC THSLC പുനഃപരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. പിന്നാക്ക മേഖലകളിൽ നവീനമായ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് നീതി ആയോഗ് വൈസ് ചെയർമാൻ അശോക് കുമാർ ലാഹിരി. ഇടുക്കി ജില്ലയിലെ ആസ്പിരേഷണൽ ബ്ലോക്കുകളിലെ വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പട്ടികജാതി പട്ടികവർഗ വികസനം, ആരോഗ്യം, പോഷകാഹാരം തുടങ്ങിയ മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നും അദ്ദേഹം പറഞ്ഞു. തൊഴിൽ ചെയ്യാനുള്ള ശേഷി വിദ്യാർത്ഥികൾക്ക് പ്രദാനം ചെയ്യുന്നതിൽ പോളിടെക്നിക്കുകൾ വഹിക്കുന്ന പങ്ക് നിർണായകമാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവത്തിന്റെ സമാപന സമ്മേളനം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കലാപരമായ കഴിവുകൾ സമൂഹത്തിന്റെ പുരോഗതിക്കും വ്യക്തിത്വ വികസനത്തിനും പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. കേരള ക്രിക്കറ്റ് ലീഗ് 3-ാം സീസണിലും മുന്നോടിയായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഫാൻ ലീഗ് സംഘടിപ്പിക്കുന്നു. അടുത്തമാസം 4-ന് ലീഗിലെ ആദ്യ മത്സരം നടക്കും. ക്രിക്കറ്റിനെ കൂടുതൽ ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് BJP MLA രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. ശബരിമലയിലെ സ്വർണ അപഹരണ കേസ് CBI അന്വേഷിക്കണമെന്നും അദ്ദേഹം കത്തിൽ ആവശ്യപ്പെട്ടു. സ്വർണവിലയിൽ വർധന. ഗ്രാമിന് 110 രൂപ വർദ്ധിച്ച് 13,195 രൂപയും പവന് 880 രൂപ ഉയർന്ന് 1,55,560 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം ആറ്റുകാലിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. വസ്തുനിഷ്ഠമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടതായി കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് PSatidevi അറിയിച്ചു. ഇടുക്കി ജില്ലയിൽ അപകട സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനുള്ള പരിശീലനത്തിന്റെ ഭാഗമായി മോക്ഡ്രിൽ സംഘടിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഔദ്യോഗിക സന്ദർശനത്തിനായി സെയ്ഷൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. സെയ്ഷൽസ് ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയാകും. കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ റോഷൻ രാജുവിനും ബിഫാമിൽ വിനായക് നാരായണനും 1-ാം റാങ്ക്. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ ചെന്നൈയിൽ നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ആകാശവാണി നിയമസഭാ വാരാന്ത്യ അവലോകനം. ബജറ്റ് ചർച്ചയ്ക്ക് സമാപനം. വീര്യം കുറഞ്ഞ മദ്യത്തിൽ കലുഷിതമായി നിയമസഭ. തയ്യാറാക്കിയത് അനീഷ് ഐലം, ജന്മഭൂമി ലേഖകൻ. വി ഡി സതീശൻ സർക്കാരിന്റെ ഒന്നാം ബജറ്റിന്റെ ചർച്ചയ്ക്ക് സമാപനം. തിങ്കളാഴ്ച മുതൽ ബുധനാഴ്ച വരെ നീണ്ടുനിന്ന ചർച്ചയിൽ വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി നിർണയം, പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കൽ തുടങ്ങിയവയിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും തമ്മിൽ രൂക്ഷമായ വാക്പോരും നടന്നു. ഒടുവിൽ മദ്യനയം സംബന്ധിച്ചും പി എം ശ്രീ സംബന്ധിച്ചും മുഖ്യമന്ത്രി ബജറ്റ് ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കും വരെ വാക്പോര് രൂക്ഷമായിരുന്നു. തിങ്കളാഴ്ച ചോദ്യോത്തരത്തിന് പിന്നാലെ പകർച്ചവ്യാധി സംബന്ധിച്ച അടിയന്തര പ്രമേയ നോട്ടീസുമായാണ് പ്രതിപക്ഷം സഭയിലേക്കെത്തിയത്. പി എ മുഹമ്മദ് റിയാസാണ് നോട്ടീസ് അവതരിപ്പിച്ചത്. നിപയും ഡെങ്കിപ്പനിയും ഷിഗല്ലയും പടർന്നുപിടിക്കുകയാണെന്നും ചികിത്സാ പിഴവുകൾ ആവർത്തിക്കുകയാണെന്നും ആരോപിച്ചു. എന്നാൽ നിപ ഉൾപ്പെടെ നിയന്ത്രണ വിധേയമാണെന്നും ഭയപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്നുമുള്ള ആരോഗ്യമന്ത്രിയുടെ മറുപടിയോടെ അടിയന്തര പ്രമേയ അവതരണത്തിനുള്ള അനുമതി സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിഷേധിച്ചു. ഇതോടെ പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. മഴക്കാല പൂർവ്വശുചീകരണം പാളിയെന്നും ആരോഗ്യവകുപ്പിൽ ഏകോപനമില്ലെന്നും ആരോപിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രഖ്യാപിച്ചത്. തുടർന്ന് വന്യജീവി ആക്രമണം സംബന്ധിച്ച് പഴകുളം മധുവും ലേബർ കോഡ് സംബന്ധിച്ച് എൻ കെ അക്ബറും ശ്രദ്ധ ക്ഷണിച്ചു. ഫിഫ ഫുട്ബോളിന്റെ സ്ക്രീൻ പ്രദർശനത്തിന് യൂസർ ഫീ ഈടാക്കുന്നതിൽ സർക്കാർ ഇടപെട്ടിട്ടുണ്ടെന്ന് മുഹമ്മദ് റിയാസിന്റെ സബ്മിഷന് മുഖ്യമന്ത്രി മറുപടി നൽകി. ഇതുൾപ്പെടെ 10 സബ്മിഷനുകൾ സഭയിലെത്തി. തുടർന്നാണ് ബജറ്റ് ചർച്ചയ്ക്ക് ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ തുടക്കം കുറിച്ചത്. ഡെപ്യൂട്ടി സ്പീക്കർമാർക്ക് സഭയിൽ സംസാരിക്കാനുള്ള ഏക അവസരം ബജറ്റ് ചർച്ചയിലെ തുടക്കം മാത്രമാണെന്നും അതിനാൽ മണ്ഡലങ്ങളിലെ കാര്യങ്ങൾ ഉന്നയിക്കാനാകുന്നില്ലെന്നും ഡെപ്യൂട്ടി സ്പീക്കർ പറഞ്ഞു. ശ്രദ്ധ ക്ഷണിക്കലും സബ്മിഷനും അവതരിപ്പിക്കാൻ അവസരം നൽകണമെന്നും ആവശ്യപ്പെട്ടു. ഈ നിർദ്ദേശത്തെ സ്പീക്കർ അംഗീകരിച്ചു. ഡെപ്യൂട്ടി സ്പീക്കറിന് സബ്മിഷനും ശ്രദ്ധ ക്ഷണിക്കലും അവതരിപ്പിക്കാമെന്ന് റൂളിംഗും നൽകി. ചർച്ചകൾ നടക്കുന്നതിനിടെ ജലപീരങ്കിയിൽ പോലീസ് ഉപയോഗിക്കുന്നത് ചെളിവെള്ളമാണെന്ന വിമർശനവുമായി പിണറായി വിജയൻ സഭയിലെത്തി. കുപ്പിയിൽ നിറച്ചു വെള്ളവുമായാണ് പ്രതിപക്ഷ നേതാവ് എത്തിയത്. ഇതന്വേഷിക്കാൻ നിർദ്ദേശിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മറുപടി നൽകി. തുടർന്ന് ബി ജെ പി നിയമസഭാ കക്ഷി നേതാവ് ബി ബി ഗോപകുമാർ ഉൾപ്പെടെ 23 പേർ ചർച്ചയിൽ പങ്കെടുത്തു. ചൊവ്വാഴ്ച രാവിലെ ചോദ്യോത്തരത്തിന് പിന്നാലെ അടിയന്തര പ്രമേയ നോട്ടീസോടെ സഭ കലുഷിതമായി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് സംബന്ധിച്ച ബജറ്റിലെ നികുതി നിർദ്ദേശമാണ് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസായി എത്തിയത്. പ്രതിപക്ഷത്തുനിന്നും കെ എൻ ബാലഗോപാലാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയത്. എന്നാൽ ബജറ്റ് ചർച്ചകൾ നടക്കുന്നതിനാൽ തന്നെ തീരുമാനമാകാത്ത വിഷയത്തിൽ പ്രമേയം സഭയിൽ അനുവദിക്കാനാകില്ലെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. ഇതോടെ പ്രതിപക്ഷ എംഎൽഎമാർ സ്പീക്കറുടെ നടപടികൾക്കെതിരെ മുദ്രാവാക്യം വിളികളുമായി നടുത്തളത്തിലിറങ്ങി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് കൊണ്ടുവരാനുള്ള സർക്കാർ നടപടി കേരള ിൽ മദ്യമൊഴുക്കുന്നതിന്റെ ഭാഗമായുള്ളതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സാധാരണക്കാർക്കോ മനുഷ്യർക്കോ വേണ്ടിയുള്ള ഒന്നല്ല നിർദ്ദേശമെന്നും ഇതിന്റെ ഗുണഭോക്താവ് കർണാടകയിലെ മദ്യക്കമ്പനിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ സഭ ഒഴിവാക്കിയ അടിയന്തര പ്രമേയത്തിലെ വിശദാംശങ്ങളിലേക്ക് പ്രതിപക്ഷ നേതാവിന് കടക്കാനാവില്ലെന്ന് പ്രസംഗത്തിൽ ഇടപെട്ടുകൊണ്ട് സ്പീക്കർ നിലപാടെടുത്തു. പ്രതിപക്ഷ നേതാവിന് മൈക്ക് നിഷേധിച്ചതോടെ വീണ്ടും പ്രതിപക്ഷ എംഎൽഎമാർ മുദ്രാവാക്യം വിളികളുമായി നടുത്തളത്തിലിറങ്ങി. കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും പ്രസംഗിക്കാനെഴുന്നേറ്റ പ്രതിപക്ഷ നേതാവ് ബെക്കാർഡി എന്ന സ്വകാര്യ കമ്പനിയാണ് ഇതിന് പിന്നിലെന്നും ഇതുമായി ബന്ധപ്പെട്ട ഫയൽ ശരവേഗത്തിൽ നീങ്ങുകയാണെന്നും ആരോപണമുന്നയിച്ചു. വീണ്ടും സ്പീക്കർ ഇടപെട്ടതോടെ പ്രതിപക്ഷം സഭയിൽ നിന്നും വാക്കൌട്ട് നടത്തുകയും ചെയ്തു. എന്നാൽ സഭ അവതരണാനുമതി നിഷേധിച്ച അടിയന്തര പ്രമേയ നോട്ടീസിലെ ആരോപണങ്ങൾ സംബന്ധിച്ച് തങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കാത്തതിനാൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണങ്ങൾ രേഖയിൽ കാണരുതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എന്നിവർ സ്പീക്കറോട് ആവശ്യപ്പെട്ടു. സഭയിൽ ഗുരുതര ചട്ടലംഘനമുണ്ടായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിഷയം പരിശോധിച്ച് നടപടിയെടുക്കാമെന്ന് സ്പീക്കർ ഇരുവരെയും അറിയിച്ചു. തുടർന്ന് സബ്മിഷനുകളിലേക്ക് നീങ്ങി. പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് പഠിക്കുന്നതിന് കമ്മീഷനെ നിയോഗിക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ചു വരികയാണ്. ജില്ലാതല വികസന അസമത്വം കുറയ്ക്കുകയും ജനസംഖ്യയും പിന്നാക്കാവസ്ഥയും പരിഗണിച്ചുള്ള വിഭവ വിതരണം ഉറപ്പാക്കുകയും മലബാർ ഉൾപ്പെടെയുള്ള സേവനക്ഷാമമുള്ള പ്രദേശങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുകയും ചെയ്യുന്ന നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ടി വി ഇബ്രാഹിം എംഎൽഎ ഉന്നയിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മുഖ്യമന്ത്രി മറുപടി നൽകി. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിൽ നടക്കുന്ന മൂലം വള്ളംകളിക്ക് പ്രാദേശിക അവധി അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ച് തീരുമാനിക്കുമെന്ന് റെജി ചെറിയാൻ ഉന്നയിച്ച സബ്മിഷനും മുഖ്യമന്ത്രി മറുപടി നൽകി. സാമൂഹ്യ ക്ഷേമ പെൻഷനുകൾ ലഭിക്കാനുള്ള മാനദണ്ഡങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കുന്ന കാര്യം സർക്കാർ പരിശോധിക്കുന്നതാണെന്നും ടി പി അഷറഫ് അലിയുടെ സബ്മിഷന് മുഖ്യമന്ത്രി മറുപടി നൽകി. സി എ ജി റിപ്പോർട്ടും സഭയിൽ വെച്ചു. ഓഫ് ബജറ്റ് കടമെടുപ്പ് വലിയ ബാധ്യതയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സി എ ജി റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. മൂന്നാം ദിനവും സഭയിൽ ബഹളത്തിന് കുറവുണ്ടായില്ല. പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനം പിന്മാറണമെന്ന് ആവശ്യപ്പെട്ട് സി പി ഐയുടെ പി പ്രസാദാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്.

എന്നാൽ പി എം സിയിൽ നിന്നും സർക്കാരിന് ഒറ്റയടിക്ക് പിന്മാറാനാകില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ നിലപാട് വ്യക്തമാക്കി. അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഒത്താശയോടെ വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ കാര്യങ്ങളുടെ ജാള്യം മറയ്ക്കാനാണ് ഇപ്പോൾ യു ഡി എഫിനെ കുറ്റപ്പെടുത്തുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് പദ്ധതി വിവാദമായപ്പോൾ ധാരണാപത്രം നടപ്പാക്കുന്നത് താൽക്കാലികമായി നീട്ടിവെക്കുന്നുവെന്നാണ് കേന്ദ്രത്തിന് മുൻ സർക്കാർ കത്ത് നൽകിയത്. അല്ലാതെ പിന്മാറാൻ കത്ത് നൽകിയിട്ടില്ല. പൊതുതാൽപര്യം മുൻനിർത്തി 30 ദിവസത്തെ നോട്ടീസ് നൽകി പിന്മാറാൻ കേന്ദ്ര സർക്കാരിനു മാത്രമാണ് അവകാശമെന്ന ധാരണാപത്രമാണ് പിണറായി വിജയൻ സർക്കാർ ഒപ്പിട്ടതെന്നും നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടിയായി മന്ത്രി പറഞ്ഞു. പി എം ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് പറയാൻ ലീഗ് നേതാവായ വിദ്യാഭ്യാസ മന്ത്രിക്ക് എന്തുകൊണ്ടാണ് സാധിക്കാത്തതെന്നും പി എം ശ്രീയുടെ അംബാസിഡറാകാൻ ഷംസുദ്ദീൻ ശ്രമിക്കുകയാണെന്നും പി പ്രസാദ് ആരോപിച്ചു. അധികാരത്തിൽ വന്നപ്പോൾ പദ്ധതി എവിടെയോ ഒഴുക്കിക്കളയുമെന്ന് പറഞ്ഞില്ലേയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ചോദിച്ചു. എന്തേ ഇപ്പോൾ ഒഴുക്കാൻ തയ്യാറാകാത്തതെന്നും അധികാരത്തിൽ വന്ന് 1 മാസത്തിനകം അതുവരെ ഉണ്ടായിരുന്ന നിലപാടെല്ലാം മാറിയോ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. മുൻ സർക്കാർ ഒപ്പുവച്ച കരാറിനെക്കുറിച്ച് അവർ ഇപ്പോൾ വ്യാജ പ്രചാരണം നടത്തുകയാണെന്ന് എൻ ഷംസുദ്ദീൻ തിരിച്ചടിച്ചു. എന്നാൽ പ്രമേയം വസ്തുതകൾക്ക് നിരക്കാത്തതാണ്. പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള അധികാരം കേന്ദ്രത്തിനു മാത്രമാണെന്നാണ് ഇടതു സർക്കാർ ഒപ്പിട്ട ധാരണാപത്രത്തിൽ പറയുന്നത്. ധാരണാപത്രം ഒപ്പിട്ടതിനു ശേഷം കേന്ദ്രം തടഞ്ഞുവച്ചിരുന്ന 99.27 കോടി രൂപയുടെ എസ് എസ് കെ ഫണ്ട് മുൻ സർക്കാർ കൈപ്പറ്റുകയും ചെയ്തു. പുതിയ സർക്കാർ ഏതെങ്കിലും കരാർ ഒപ്പുവയ്ക്കുകയോ തുടർ നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ലെന്നും 2025 ഒക്ടോബർ 16 മുൻ സർക്കാർ ധാരണാപത്രം ഒപ്പിട്ടതാണെന്നും മന്ത്രി വിശദീകരിച്ചു. മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. ഇതോടെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ബജറ്റ് ചർച്ച അവസാനിപ്പിച്ചുകൊണ്ടുള്ള മറുപടിയിൽ പ്രതിപക്ഷത്തെ ആഞ്ഞടിച്ചാണ് മുഖ്യമന്ത്രി നിലം പരിശാക്കിയത്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മുൻ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചതിനൊപ്പം ബദൽ ആശയങ്ങൾ ജനങ്ങളുമായി പങ്കുവച്ചാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത്. കേരളം തകർച്ചയിലേക്ക് പോവുകയാണെന്നാണ് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞത്. തകർന്നുകൊണ്ടിരിക്കുന്ന കേരളത്തെ സുരക്ഷിതമാക്കാനുള്ള പദ്ധതികൾ ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ നടപ്പാക്കുമെന്ന ഉറപ്പാണ് ജനങ്ങൾക്ക് നൽകിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചു എന്നതാണ് പ്രചരണം. ഈ ബജറ്റിൽ എവിടെയെങ്കിലും സ്വകാര്യവൽക്കരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ലാഭത്തിലായിരുന്നു കെ എസ് ഇ ബി. ഇപ്പോൾ 8,000 കോടി രൂപയുടെ നഷ്ടത്തിലാണ്. 4.29 രൂപയ്ക്ക് ഒരു യൂണിറ്റ് വൈദ്യുതി വാങ്ങാൻ 25 വർഷത്തേക്കുണ്ടാക്കിയ കരാറാണ് നിങ്ങൾ റദ്ദാക്കിയത്. ഇപ്പോൾ അതേ വൈദ്യുതി 8 ഉം 14 ഉം രൂപയ്ക്ക് വാങ്ങി കോടികളുടെ ബാധ്യതയാണ് വൈദ്യുതി ബോർഡിന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സദേൺ ഇക്കണോമിക് കോറിഡോറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നിടത്താണ് സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ സൃഷ്ടിച്ച് സ്വകാര്യ നിക്ഷേപങ്ങൾ ആകർഷിച്ച് ഭാവിയിൽ തന്ത്രപ്രധാനമായ സമുദ്രമേഖലയുമായി ബന്ധപ്പെട്ട വികസനത്തിൽ മുൻനിരയിലെത്തിക്കുമെന്നും പറഞ്ഞിരിക്കുന്നത്. എവിടെയെങ്കിലും സ്വകാര്യവൽക്കരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. നയാപൈസയുടെ നികുതി ഭാരം അടിച്ചേൽപ്പിക്കാതെയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. നികുതി ഭരണ സംവിധാനം പുനഃസംഘടിപ്പിക്കും, നികുതി ചോർച്ച പൂർണ്ണമായും അടയ്ക്കും. പദ്ധതി അടങ്കലിൽ കുറവ് വന്നപ്പോൾ എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് ഒരു കുറവും വരാൻ പാടില്ല എന്ന ദൃഢനിശ്ചയമായിരുന്നു ഈ സർക്കാരിന്. അതുകൊണ്ട് തന്നെയാണ് എസ് സി വിഭാഗങ്ങൾക്ക് 527 കോടി രൂപയും എസ് ടി വിഭാഗത്തിന് 152 കോടി രൂപയും അധികമായി വകയിരുത്തിയത്. പി എം ശ്രീ പിൻവലിക്കാനും മരവിപ്പിക്കാനും വേണ്ടിയാണോ ഒപ്പുവച്ചതെന്ന് ചോദിച്ച മുഖ്യമന്ത്രി അത് മരവിപ്പിക്കാൻ പ്രൊവിഷനില്ല എന്നും വ്യക്തമാക്കി. മദ്യത്തിന് നികുതി ഏർപ്പെടുത്തിയത് ബെക്കാർഡി കമ്പനിയുമായി ഏർപ്പെട്ടിട്ടാണെന്ന ആരോപണത്തിനും മുഖ്യമന്ത്രി മറുപടി നൽകി. വീര്യം കുറഞ്ഞ മദ്യം എന്ന കാറ്റഗറി കൊണ്ടുവന്നത് 2ാം പിണറായി സർക്കാരാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിശ്ചയിക്കുക മാത്രമാണ് ഈ സർക്കാർ ചെയ്തത്. സർക്കാരിന്റെ ഫയലുകൾ കെ പി സി സിയിലേക്ക് പോകില്ല. പണ്ട് ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നപ്പോൾ ഫയലുകൾ എ കെ ജി സെന്ററിൽ കൊണ്ടുപോയിരുന്നത് പോലെ ഇപ്പോൾ ഒരു പാർട്ടി ഓഫീസിലേക്കും ഫയലുകൾ പോകില്ല. ഒരു മന്ത്രിയും അത് ചെയ്യില്ല. നികുതി നിശ്ചയിക്കുന്ന ഫയൽ പാർട്ടി ഓഫീസിൽ കൊണ്ടുപോകുന്ന രീതിയും മുഖ്യമന്ത്രി അറിയാതെ ഫയൽ അടിച്ചുമാറ്റി പാർട്ടി ഓഫീസിൽ കൊടുക്കുന്ന രീതിയും ഈ സർക്കാരിൽ ഉണ്ടാവില്ല. മദ്യത്തിന്റെ വ്യാപനം അരുതെന്നാണ് പ്രതിപക്ഷം ഉപദേശിക്കുന്നത്. 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമ്പോൾ 28 ബാറാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ 900-ലധികം ബാറുകളാണുള്ളത്. മദ്യവ്യാപനം തടയാനാണ് ഇങ്ങനെ ചെയ്തത്. സംസ്ഥാനത്ത് ഇത്തരത്തിൽ മദ്യം ഒഴുക്കിയവരുടെ പ്രതിനിധികളാണ് മദ്യം വിഷമാണെന്ന് ഞങ്ങളെ ഉപദേശിക്കുന്നതെന്നും മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. കേരളത്തെ മാറ്റിയെഴുതാനുള്ള ബജറ്റാണിത്. വളർന്നുവരുന്ന തലമുറ പ്രതീക്ഷയോടെയാണ് ഞങ്ങളെ കാത്തിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെയും യുവതലമുറയുടെയും പ്രതീക്ഷ യാഥാർത്ഥ്യമാക്കും. അക്കാര്യം നിയമസഭയ്ക്കും കേരളത്തിനും ഉറപ്പു നൽകുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തുടർന്ന് ബജറ്റിലേക്ക് കൂടുതൽ നിർദ്ദേശങ്ങളും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. അരൂരിൽ കെ ആർ ഗൌരിയമ്മ സ്മാരകം 1 കോടി, ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രി ആധുനിക സൌകര്യങ്ങളോടുകൂടിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ആക്കുന്നതിനും കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നതിനും 5 കോടി, കരമന കളിയിക്കാവിള നാലുവരിപ്പാത വികസനത്തിനാവശ്യമായ പണം അനുവദിക്കുന്നു തുടങ്ങി 44 പ്രഖ്യാപനങ്ങളും മുഖ്യമന്ത്രി നടത്തി. തിങ്കളാഴ്ച അവതരിപ്പിക്കുന്ന ധനബില്ലിന്മേൽ കൂടുതൽ ചർച്ച നടക്കും. നിങ്ങൾ കേട്ടത് നിയമസഭാ വാരാന്ത്യ അവലോകനം. തയ്യാറാക്കിയത് അനീഷ് ഐലം, ജന്മഭൂമി ലേഖകൻ. അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ.

0: കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം. സമർപ്പണം കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കിസാൻ വാണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, പെരുവയിലെ കൊളപ്പമല എന്ന പ്രദേശത്തെ ശ്രീ എം രതീഷിന്റെ കാർഷികാനുഭവങ്ങൾ കേൾക്കാം ഇന്ന് കിസാൻ വാണിയിൽ ആദ്യം.
2: നമസ്കാരം രതീഷ്.
3: നമസ്കാരം.
2: എന്തൊക്കെ കൃഷികളാണ് നിങ്ങൾ ഇപ്പൊ ഇവിടെ ചെയ്യുന്നത്?
3: ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത്തവാഴ കൃഷിയും ഇഞ്ചിയും മഞ്ഞൾ പിന്നെ പച്ചക്കറി സാധനങ്ങൾ പിന്നെ കുരുമുളകിന്റെ കുറച്ച് വിഭവങ്ങളുണ്ട്.
2: ഇത് എത്ര വർഷമായി രതീഷ് കൃഷിയിൽ ഇറങ്ങിയിട്ട്?
3: +1 പഠിക്കുമ്പോ തുടങ്ങിയതാണ്.
2: ആരും കൂടിയാണ് ഈ കൃഷി, ആരാണ് ഈ കൃഷിയിലേക്ക് ഇറങ്ങാൻ പ്രചോദനം?
3: പിന്നെ അച്ഛനും കൃഷിക്കാരനായിരുന്നു,
2: പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു കർഷക വൃത്തിയാണ്. അച്ഛനും അമ്മയും കർഷകരായിരുന്നു. അപ്പൊ ഒരുപാട് വർഷമായി കൃഷിയിൽ ഇറങ്ങിയിട്ട് അല്ലെ? എല്ലാ കൃഷിയെ പറ്റി നന്നായിട്ട് അറിയായിരിക്കും.
3: അറിയാം, ഏകദേശം
2: ഏകദേശം അറിയാം. വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ?
3: എന്റെ കൃഷി അല്ലാണ്ട് പിന്നെ പുറത്തു പോയിട്ട് ചെയ്യലുണ്ട്.
2: എങ്ങനെ?
3: തോട്ട കൃഷി ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്തിരിക്കുന്ന ഷോബിൻ സാർ എന്ന് പറഞ്ഞ വ്യക്തിന്റെ കൂടെയാണ്. അവർക്ക് റംബൂട്ടാന്റെ കൃഷിയുണ്ട്. അപ്പൊ അവരുടെ മഴക്കാലത്തുള്ള ഒരു വർക്കിംഗ് ഉണ്ടാവും. അപ്പൊ വേനലായതുകൊണ്ട് വെള്ളം ട്രിപ്പ് വേ ആയതുകൊണ്ട് നമുക്ക് വർക്ക് കുറവാണ്.
2: അല്ല, അപ്പൊ അതെങ്ങനെയാണ്, വീടുകളിൽ ചെയ്തു കൊടുക്കുന്നതാണോ?
3: അല്ലല്ലല്ല, അവര് സ്വന്തമായിട്ട് സ്ഥലം വാടക എടുത്തിട്ട് ചെയ്യാം. പാട്ടകൃഷി,
2: പാട്ടകൃഷി ചെയ്യുമ്പോ അതിന്റെ കൂടെ രതീഷ് പോയിട്ട്
3: വർക്ക് ചെയ്യും,
2: കൂലിക്ക് പണിയെടുക്കും. അതിനെല്ലാം നിങ്ങളാണ് എല്ലാ സഹായങ്ങളും ചെയ്യുന്നത് അല്ലേ?
3: സഹായത്തിന് വിളിക്കും, അതിന്റെ പുറമെ നമ്മള് കൃഷിയും
2: നിങ്ങളെ കൃഷിയും കൊണ്ടുപോകുന്നു. ഇപ്പൊ ഇവിടെ വാഴ കൃഷിയാണ് മെയിൻ എന്ന് പറഞ്ഞു അല്ലെ? മെയിൻ വാഴ കൃഷിയല്ലേ? എന്ത് തരം വാഴയാണ്
3: ഇത്? ഏത്തവാഴ കൃഷി മാത്രം മെയിൻ ആയിട്ട് ചെയ്യാറുള്ളൂ.
2: അതിന് ഏത്തവാഴ എന്ത് തരം ഏത്തവാഴയാണ്?
3: അതിപ്പോ സ്വർണ്ണമുഖി ചെയ്യാറുണ്ട്, പിന്നെ കുള്ളെന്ന് പറഞ്ഞിട്ട് മഞ്ചേരി കുള്ളെന്ന് പറഞ്ഞിട്ടുള്ള രണ്ടു മൂന്ന് വിഭവങ്ങൾ ചെയ്യല്ലേ. ഇപ്പൊ സ്വർണ്ണമുഖിയോട് ഇപ്പൊ മടുപ്പായി, വർഷങ്ങൾ മാസങ്ങൾ കൂടുതൽ എടുക്കുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ വിളവ്
2: ചിലര് പറയും ഒന്നര വർഷമൊക്കെ എടുക്കുന്ന പറയുന്നത്, ഭയങ്കര ഹൈറ്റിലും പോകുന്നല്ലേ. അപ്പൊ അതിന് കുത്തു കൊടുക്കേണ്ടതെല്ലാം വരൂലേ?
3: ആവൂല, കുത്തുകൊടുത്ത്
2: നിങ്ങളെങ്ങനെ കയറി കെട്ടാറാണോ?
3: ട്രോപ്പ് തന്നെയാണ്.
2: ട്രോപ്പ് ചെയ്തിട്ട്,
3: ട്രോപ്പ് ഇപ്പൊ ട്രോപ്പ് ഉപയോഗിച്ചിട്ട് സിംഗിൾ ആയിട്ട് കെട്ടലുണ്ട്. സിംഗിൾ ആയിട്ട് കെട്ടി കയറവള്ളി ഉണ്ട്, സിംഗിൾ ആയിട്ട് കെട്ടി നിർത്തല.
2: ഇത് ഭയങ്കര ഹൈറ്റിൽ പോകുമ്പോ അതിന് കെട്ടാനൊക്കെ ബുദ്ധിമുട്ടല്ലേ? അപ്പൊ അത് ഒഴിവാക്കാനാണ് തീരുമാനം. കുള്ളൻ വാഴ വെക്കാനാണോ തീരുമാനം? മഞ്ചേരി കുള്ളനാണോ?
3: അതെന്താ നാടൻ കുള്ളൻ തന്നതാണ്. അവര് നമ്മളങ്ങോട്ട് ചെയ്യുന്ന ചോദിക്കുമ്പോ അത് ഇതാണ് അല്ലെങ്കിൽ മീഡിയം ആണെന്ന് പറഞ്ഞിട്ട് അത്
2: തരും.
3: വിത്തിനങ്ങളെ പറ്റി നമുക്ക് ശരിക്കും
2: അറിയുന്നില്ല അല്ലേ? കൃഷിഭവൻ വാങ്ങിയതാണോ?
3: കൃഷിഭവനാണ് നമുക്ക് ഇത് തരുക. സ്വർണ്ണമുഖീന്റെ ഇപ്രാവശ്യം മാറ്റിട്ട് അത് എല്ലാവരും പരാതി പറഞ്ഞുകൊണ്ട് മഞ്ചേരി
2: കൊടുത്തത്. ഓക്കെ, കൃഷിഭവനായിട്ട് നല്ല ഇതാണ്. അവര് വന്ന് നോക്കാറുണ്ടോ?
3: നോക്കാറുണ്ട്. നമ്മള് എന്ത് കാര്യങ്ങളും വിളിച്ച് ഇങ്ങോട്ട് അറിയിക്കാറുണ്ട്. വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി.
2: എല്ലാ ക്ലാസ്സിനൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ടോ?
3: ഇല്ല, ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യില്ല. ഞാനിപ്പോ ഇല്ലെങ്കിൽ ശോഭിൻ സാറിന്റെ കൂടെ പോകും, ഇല്ലെങ്കിൽ പിന്നെ പാനൂരിലുള്ള ഒരു ജയദേവൻ സാറിന് റിട്ടയർഡാണ്. അവരെ വർക്കിലായി പോകും.
2: ക്ലാസ്സുള്ള സമയത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല.
3: പറ്റാറില്ല
2: അല്ലേ? സമയക്കുറവ് കാരണം.
3: അത് വിളിക്കുന്നവരും അങ്ങോട്ടോ ഇല്ലെങ്കിൽ രണ്ട് ഏരിയക്ക് താമസിച്ച് ചെയ്യുന്നല്ലേ.
2: ശരി,
3: മൂന്ന് പേരാണ് ഇപ്പൊ ഞാൻ എന്റെ നമുക്ക് വർക്ക് ചെയ്യുന്നത്. നമ്മളൊരു സ്നേഹ സ്വഭാവം കാണുമ്പോ അവർക്കൊരു
2: നിങ്ങളെ നന്നായിട്ട് ചെയ്തു കൊടുക്കുന്നുള്ള ഒരു
3: വിശ്വാസം കൊണ്ട് ആരും എനിക്ക് പറ്റൂല എന്ന് പറയുമ്പോ അത് പറ്റൂല, നിന്റെ ടൈം നോക്കിട്ടൊന്ന് പറയുന്ന പറയും.
2: എങ്ങനെയാ അതിന് നല്ല കൂലി കിട്ടാറുണ്ടോ നിങ്ങൾക്ക്?
3: കൂലി
2: തക്കതായ
3: ഇത്
2: കിട്ടാറുണ്ടല്ലേ?
3: ഒരു വ്യത്യാസം കാണിക്കില്ല. സാധാരണ പോലെ നമ്മളൊരു വീട്ടിലെ നമ്മളെ ഏട്ടനേനിമാരും അച്ഛനും അമ്മയും നമ്മളോട് വരുമാറും പോലെ അതേ സ്വഭാവത്തിലാണ് വർക്ക് ചെയ്യുന്നത്.
2: ആണ്. അപ്പൊ ഇവിടെ വാഴ കൃഷിയില് പിന്നെ മഞ്ചേരി കുള്ളനുണ്ട് എന്നാ പറഞ്ഞല്ലേ? മഞ്ചേരി കുള്ളൻ നിങ്ങൾ എങ്ങനെയാണ്, ഇത് എത്ര മാസം കൂടുമ്പോഴാണ് ഇത് കൊലക്കുന്നത്?
3: നോർമലി ഇപ്പൊ നാടൻ കുള്ളൻ തരുന്നാണെങ്കിൽ 6 മാസം. 6 മാസം കൂടി ആകുമ്പോ 9-ാം മാസത്തില് കഴിയണം.
2: 9 മാസം ആകുമ്പോഴേക്കില്ലല്ലോ വിളവെടുത്ത് കഴിയും. അത് എവിടെയാണ് വിപണനം? എവിടെയാണ്?
3: കോളയാട്. ഇപ്പോൾ ആദ്യം സൊസൈറ്റിക്ക് ഇടക്കൊമ്പേരി എന്ന് പറഞ്ഞിട്ടുള്ള സൊസൈറ്റിക്ക് കൊടുക്കാറ്.
2: ഇപ്പൊ എവിടെയാണ് കൊടുക്കാറ്?
3: ഇപ്പോ ആദ്യം പോലെ മാർക്കറ്റില്ല കോളയാടുന്നു. ഈ കോലേന്റെ ഏറ്റവും കൃഷിന്റെ മാർക്കറ്റ് ആയിട്ട് ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. അതുകൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ടാണ്.
2: ഇതെങ്ങനെയാ ഇവിടുന്ന് എങ്ങനെയാ കൊണ്ടുപോകുന്നത്?
3: അത് ഫോർ വീൽ ജീപ്പിൽ.
2: ജീപ്പിൽ നിങ്ങൾ തന്നെ കൊണ്ടുപോകും?
3: അത് ഡ്രൈവർ കയ്യിൽ കൊടുത്തു വിടും, അല്ലെങ്കിൽ നമ്മൾ

0: പോകേണ്ട വന്നിട്ടുണ്ടെങ്കിൽ പോകും. അത് മാത്രല്ല, ഇപ്പോ യൂണിയൻകാരുള്ളതുകൊണ്ട് നമ്മൾ ആവശ്യമില്ല. അവര് നമ്മളിറക്കി വെച്ചാലും അവരെ ഇറക്കി വെച്ചാലും പൈസ കൊടുക്കും. അവർക്ക് യൂണിയൻകാർക്ക് പൈസ കൊടുക്കണല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ പോയാലും ഇല്ലേലും
1: അവര്
0: റെഡിയാക്കും,
1: അവരെ പൈസ നിങ്ങൾക്ക് കൊണ്ടുതരും,
0: ഡ്രൈവർ കൊണ്ടുതരും. അപ്പൊ നമ്മള് കൂടെ പോയാലും നമ്മൾ ഇറക്കി വെച്ചാലും അവർക്ക് യൂണിയൻകാർക്ക് എങ്ങനെയാലും പൈസ കൊടുക്കും.
1: ഒരു എത്ര കൊടുക്കേണ്ടി വരും?
0: 2 രൂപയോ 3 രൂപയോ വെച്ചാന്ന് തോന്നി
1: ഒന്ന്
0: ഒരുപോലെ
1: ഇറക്കി വെക്കുന്നതിന്. ഓഹോ, ശരി.
0: നമ്മൾ ഇറക്കി വെച്ചാലും ആ 3 രൂപ അവർക്ക് പോകും.
1: അപ്പൊ വാഴയുടേത് അങ്ങനെയാണ് കാര്യങ്ങൾ. ഇഞ്ചി കൃഷിയാണ് പിന്നെ മെയിൻ ആയിട്ടുള്ളത് അല്ലേ? ഇഞ്ചി കൃഷി എത്ര സ്ഥലത്തുണ്ട്?
0: കഴിഞ്ഞ വർഷം 1 ഏക്കറിന് മേലെ ചെയ്തിരുന്നു.
1: 1 ഏക്കറിന് മേലെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇഞ്ചി
0: കൃഷി. പക്ഷേ ഇപ്രാവശ്യം വെള്ളത്തിന് നഷ്ടമാണ്, മഞ്ഞ പിടിച്ചിട്ട്, മഞ്ഞ രോഗം വന്നിട്ട്
1: ഓഹോ
0: ഇല്ലാണ്ട് പോയി. പൈസ ചെലവിട്ട് അതൊന്നും കിട്ടിയില്ല.
1: അത് എങ്ങനെയാണ് അതിന്റെ മഞ്ഞ രോഗം എങ്ങനെയാണ് വരുന്നത്?
0: ആദ്യം ഒരു പുള്ളി പോലെ കറുപ്പ് റൗണ്ട് വന്നിട്ട്
1: ഇലമേലെ.
0: പക്ഷെ ഞാൻ ഇതുവരെയും ഇത് പറയുന്ന കാര്യത്തിനല്ല, ഞാൻ എന്റെ അറിവിൽ ഇതുവരെയും വന്നിട്ടില്ല.
1: അപ്പൊ
0: ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല. അതിനാ ഈ മഞ്ഞ ഒരു പുള്ളി പോലെ കറുപ്പ് പുള്ളി പോലെ വന്നിട്ട് പിന്നെ ഒരു വളലിട്ട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു 2 ആഴ്ച കഴിഞ്ഞ് മരുന്നടിക്കണല്ലോ.
1: അതിന് എന്ത് മരുന്നടിക്കുന്നത്?
0: അത് ഇലക്ക അടിച്ചു കൊടുക്കുന്ന ഒരു സാധനമുണ്ട്, അല്ലെങ്കിൽ എക്കലക്സ്, അല്ലെങ്കിൽ നമ്മള് അത് 10 ml എടുത്തിട്ട് മിക്സ് ആക്കിട്ട് വെള്ളത്തിൽ മീഡിയം കുറച്ചിട്ട് മീഡിയം ആയിട്ടൊന്ന് ഇതാക്കി
1: കൊടുക്കും.
0: അത് തണ്ട് വരപ്പം വരുന്നതിന്. അതല്ലാണ്ട് നമ്മൾ ഇതുവരെയും വേറെ ഒന്നും അറിയില്ല. ഇത് മഞ്ഞ വെടിപ്പ് മഞ്ഞ രോഗം വരുന്നെന്ന് അറിയുന്നല്ലാണ്ട് ഞാൻ ലൈവായിട്ട് ഇത് കണ്ടിട്ട് ഇപ്രാവശ്യം ഞാൻ കണ്ടു.
1: സ്വന്തം കൃഷിയിടത്തിൽ വന്നപ്പോ കണ്ടു അല്ലേ. ഇപ്പൊ ഇത് കറുപ്പ് ഇതായിട്ടാണ് വരുന്നത്,
0: ഇലക്കെല്ലാം ഒരു
1: പുള്ളി
0: പുള്ളി പോലെ വന്നു.
1: എന്നിട്ട് അതെന്താ ഇപ്പൊ പിന്നെ
0: ഫുള്ള് മഞ്ഞ കളർ,
1: ഇല ഫുള്ള് മഞ്ഞ കളറായി
0: തണ്ടും.
1: ഓ
0: മൊത്തം പിന്നെ അത് പിന്നെ ആരൊന്നും വളർന്നു വരൂല്ല,
1: പോയി പോകും. പിന്നെ ഇഞ്ചി ഗീ ഒന്നുമില്ല,
0: ഇഞ്ചി ഇല്ല.
1: കൊറേ പോയോ?
0: അത് മൊത്തം 1 ഏക്കറിന് മേൽ ചെയ്തത് മൊത്തം പോയി.
1: ഓ ഭയങ്കര
0: നഷ്ടം. പിന്നെ നമ്മള് ഉദ്ദേശിക്കുന്ന പോലെ ഒന്നല്ലായിരിക്കും, ഇത് പറയാൻ പറ്റില്ല, ബിസിനസ് അല്ലേ.
1: പിന്നെ അല്ല, അപ്പൊ ഇനിയിപ്പോ അവിടെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്?
0: അത് പാട്ടത്തിന് നടക്കുന്ന സ്ഥലമാണ്, എനിക്ക് 50 സെന്റ് സ്ഥലം ഇപ്പൊ വേറെ ഒന്നും ചെയ്യാനില്ല.
1: 50 സെന്റിൽ ഫുള്ള് ഒരു സൂചി കുത്താ സ്ഥലം പോലും വെറുതെ വിട്ടിട്ടില്ല അല്ലേ. അതിവിടെ വരുമ്പോ കാണുന്നുണ്ട് അല്ലേ. എവിടെയായാലും അവിടെ ഫ്രൂട്ട്സ് ഐറ്റം ആണെങ്കിൽ അതിന്റെ അപ്പുറത്ത് വേറൊന്നും കാട്ടിട്ടുണ്ട്. തൊട്ട്
0: ആ ഫ്രൂട്ട്സോട് എനിക്ക്
1: എന്തോ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഇവിടെ അല്ലെ, നല്ലൊരു പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലം.
0: 15 വർഷം മുന്നേ ഞാൻ എന്റെ ഇവിടെ റംബൂട്ടാണ് ഇതിനൊപ്പം മടിച്ചത്. ഈ മാസത്തിൽ എനിക്കറിയില്ല ഈ ഫ്രൂട്ട്സ്, കാശ്മീർ ആപ്പിൾ ഞാൻ പറഞ്ഞപ്പോ കാശ്മീർ ആപ്പിൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തതാണ്, റംബൂട്ടാനും ഇതും കൂടി ബുക്ക് ചെയ്തതാണ്. അപ്പോ ആപ്പിൾ എന്ന് പറഞ്ഞിട്ട് അവര് കാശ്മീർ ആപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഇതും കൊടുത്തതാണ്, റംബൂട്ടാനും കൊടുത്തതാണ്. അപ്പൊ നമുക്ക് ഈ ക്വാളിറ്റി ഒന്നും അറിയില്ലല്ലോ ഇതിനെ പറ്റുള്ള. റംബൂട്ടാനിൽ ഇപ്പോ ക്വാളിറ്റി ഉണ്ടല്ലോ, സീസർ കിങ് എന്ന് പറഞ്ഞിട്ട് ക്വാളിറ്റി ഉണ്ട്, പിന്നെ N80 പറഞ്ഞ ക്വാളിറ്റി ഉണ്ട്. നമുക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല. അപ്പൊ ഇത് അതിന്റെ കൂടെ ഞാൻ ഇതും കൊണ്ടുവന്നു. അപ്പൊ എന്റെ ഒരു N80 ആണ് കൊടുത്തത് റംബൂട്ടാൻ. അത് ഇതിലും വലുതായിരുന്നു, കൃഷി ഭവനിൽ നിന്ന് ഒരു ചെറിയൊരു ബുക്ക് വന്നായിരുന്നു. അതിനകത്ത് നിന്ന് ഈ റംബൂട്ടാനെ പറ്റി കുറച്ച് വായിച്ച് ഇതുണ്ട്. അപ്പൊ ഞാൻ വെറുതെ ചോദിച്ചു ഈ സാധനം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ആ റംബൂട്ടാൻ ഉണ്ടല്ലോ, എത്ര പൈസ എന്ന് ചോദിച്ചു. പറഞ്ഞു 600 രൂപയാണ് ഒരു തൈ. ഞാൻ പിന്നെ ഒരു ആപ്പിളിനോട് അധികം ഒരു കമ്പായിരുന്നു, എങ്ങനെയെങ്കിലും ഒന്ന് സ്ഥാപിക്കണം എന്നുള്ളത്. അപ്പൊ അത് കിട്ടുമോ എന്ന് ചോദിച്ചു. ആ ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞു. അപ്പൊ ഞാൻ 2 രൂപ ബുക്ക് ചെയ്ത് അവർ
1: കൊടുത്തു.
0: 3 വർഷത്തെ കായ്ക്കുന്നു പറഞ്ഞിട്ട് അതേപോലെ 3 വർഷത്തില് റംബൂട്ടാൻ കായ്ച്ചിട്ടുണ്ട്.
1: മഞ്ഞള് പൊരിച്ചു കഴിഞ്ഞോ?
0: പുഴുങ്ങിയിട്ടിട്ടുണ്ട്.
1: പുഴുങ്ങിയിട്ടാണോ പൊടിപ്പിക്കാറ്? പച്ച പൊടിപ്പിക്കാറില്ല,
0: പച്ച ഉണക്കിയെടുക്കണ്ടേ.
1: ആ ഉണക്കിയെടുക്കണം.
0: അത് ആവറേജ് 3 മാസം ഇടണം ഉണങ്ങി വരണമെങ്കിൽ.
1: പുഴുങ്ങിയാല് വേഗം ഉണങ്ങും.
0: സാധാരണ പച്ച ഉണക്കിയെടുത്തിട്ട് പൊടിക്കണന്ന് നല്ലതെന്നാ പറയുന്നത്.
1: അതെ, അതിന്റെ ഗുണങ്ങൾ അതിന്റെ അകത്തുണ്ട്, മണവും ഗുണവും എല്ലാം അതിന്റെ അകത്ത് ഉണ്ടാവും. പൊടിച്ചിട്ട് നിങ്ങൾ സെയിൽ ചെയ്യാറുണ്ടോ?
0: അത് ഇതുവരെയ്ക്കും നമ്മള് പൊടിച്ച് വീട് കൊണ്ടുപോക്കുക. പിന്നെ നമ്മള് നേരത്തെ പറഞ്ഞില്ല, സാറിന്മാര് നമ്മള് സ്നേഹിക്കുന്നവർക്ക് ആരെങ്കിലും ചോദിക്കുമ്പോ അങ്ങോട്ട് കൊടുക്കും.
1: അത് വിൽപ്പനക്ക് കൊടുക്കണ്ടേ?
0: വിൽപ്പന കൊടുക്കണം.
1: എന്നാലും നിങ്ങൾ അധ്വാനിക്കുന്നതല്ലേ,
0: എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് അത്
1: വേറെ ജോലി ഉണ്ടെങ്കിൽ തിരക്കേടില്ല, നമ്മള് ഒന്ന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതൊക്കെ. ഇതായിട്ട് കഴിയുന്ന ആൾക്കാരല്ലേ നിങ്ങള്, ഒരു കൃഷിയായിട്ടും അല്ലേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ അതിന് തക്കതായ ഒരു വരുമാനം നിങ്ങൾക്ക് കിട്ടണ്ടേ?
0: കിട്ടണം.
1: അപ്പം എന്തെങ്കിലും വാങ്ങണം, വാങ്ങിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ വേറെന്താണുള്ളത്? പച്ചക്കറികൾ ഉണ്ടെന്നാണ്. എന്തൊക്കെ പച്ചക്കറികളാണുള്ളത്?
0: തക്കാളി, പയർ, പിന്നെ മുളക്. ഇപ്പൊ ഉഗാണ്ടെന്നുള്ളൊരു കാന്ത നല്ല അരി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട്.
1: അത്
0: ഞാൻ നേരത്തെ പറഞ്ഞ ഷോബിൻ സാറിന്റെ ചേട്ടൻപുള്ളി ഉഗാണ്ടയില് ബിസിനസ് പരമായിട്ട് പോയിപ്പോ കൊണ്ടുവന്നതാണ്, അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പൊ അവിടുന്ന് ഉപയോഗിക്കുന്ന സാറ് കൊണ്ടുവന്നപ്പോ ഇവിടെ സാറും അച്ഛൻ മോൾപ്പിച്ചു വെച്ചു. അപ്പൊ അവിടുന്ന് എന്നോട് നിരതിശയിൽ നീ കൊണ്ടുപോയി.

0: നിനക്ക് വേണ്ടത് നീ കൊണ്ടുപോയിക്കോന്ന്. ഞാനിത് അത് അഞ്ചെണ്ണം കൊണ്ടുവന്നു. അപ്പൊ അതിനു വരെ കായ്ച്ചിട്ടുണ്ട്.
1: കായ്ച്ചിട്ടുണ്ട്. അതെയാ? എന്താണ് അതിന് പ്രത്യേകത? എന്താണ്?
0: എരിവ് ജാസ്തി എന്നാണ് പറയുന്നത്.
1: അത് ശരി. ഇതിന്
0: മുളകിന്
1: കാന്താരി മുളക് വലിപ്പം ഉണ്ടോ?
0: വലിപ്പം ഉണ്ട്.
1: കാന്താരി മുളക് തന്നെയാണോ?
0: അവിടെയുള്ള കാന്താരിയാണ്, ഉഗാണ്ടയിലുള്ള കാന്താരിയാണ്. നമ്മളിവിടുത്തെ
1: കാന്താരിയല്ല,
0: സാധാരണ സാറ് അവിടുത്തെ കാന്താരിയെന്ന് പറഞ്ഞു. നമ്മളെ കാന്താരി വല്ലല്ല, അവിടുത്തെ
1: കാന്താരിയാണ്.
0: ഞാൻ ഇവിടെ വന്നപ്പോ നട്ട വലിപ്പമായി.
1: പിന്നെ വേറെ എന്താണ് ഉള്ളത് പച്ചക്കറികളിൽ?
0: പിന്നെ വൈദന, പിന്നെ കോളിഫ്ലവർ. അതിൽ കൃഷി വളർന്ന് കിട്ടുമ്പോ തൈ കിട്ടുമ്പോ
1: കൊണ്ടുവന്നു.
0: പ്രത്യേകിച്ച്
1: ഇതെല്ലാം ഇതിലിപ്പോ നിങ്ങൾ വിപണനത്തിണ്ടാവാറുണ്ടോ അല്ലെ? സ്വന്തം ആവശ്യം?
0: അതെല്ലാം സ്വന്തം ആവശ്യം. മുളകെല്ലാം കൊടുക്കും, തക്കാളി അതെല്ലാം കൊടുക്കാനുണ്ടാവും. ഒരു രണ്ട് മൂന്ന് കിലോ വെച്ചിട്ട്
1: ഉണ്ടാവും
0: കൊടുക്കാണ്ട്. പിന്നെ വെള്ളത്തിന്റെ വയലല്ലല്ലോ, കരഭാഗല്ലേ, നനച്ചു പിടിച്ചൊരു വയ്ക്കും.
1: അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ നനക്കുന്നൊക്കെ?
0: പൈപ്പ് വെച്ചിട്ട് സ്പ്രിംഗ്ലർ വെച്ചിട്ട്.
1: പിന്നെ ചേമ്പ് കാച്ചിലി എന്ന് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ? വെള്ളരി വെച്ചിട്ടുണ്ടോ?
0: വെള്ളരി ഞാൻ ഇതുവരെ ചെയ്തില്ല.
1: ചെയ്തിട്ടില്ല.
0: അക്കിരിക്കും. പിന്നെ പണ്ട് നമ്മള് പണം കൃഷി ചെയ്യുന്ന സമയത്തുള്ള പോന്തക്കാന്ന് പറഞ്ഞിട്ടുള്ള സാധനം അത് ഇവിടെ ഉണ്ട്.
1: അതെന്താ?
0: അക്കിരിക്കിന്റെ മോഡലാണ്.
1: ഓഹോ,
0: അത് വലുതായിരിക്കും. കറി വെക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. അല്ലെ പച്ചക്ക അത് വലുതായിരിക്കും. അത് ഇഷ്ടംപോലെ ഉണ്ടാവും, പക്ഷെ അതൊന്നും ആരും എടുക്കലില്ല, വാങ്ങുന്നില്ലല്ലോ. ഇതിന്റെ ഇത് ക്വാളിറ്റി കണ്ടതുകൊണ്ട് ഇപ്പൊ രണ്ടു മൂന്ന് കിലോ ഉണ്ടാവും. ഇതാരും എടുക്കും. ഒരു പോയി ന്യൂ ജനറേഷൻ ആയതുകൊണ്ട് കുടുംബം
1: അത്രയല്ലേ. പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ ഒരു ഡിഷ് അല്ലേ? എന്തൊക്കെ ഫ്രൂട്ട്സ് ഐറ്റംസ് ആണ് ഉള്ളത് ഇവിടെ?
0: ഫ്രൂട്ട്സ് ഇപ്പൊ ബിയർ ആപ്പിൾ ഉണ്ട്, ഐ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആത്തിച്ചക്ക, പേരക്ക തായ്, അതുപോലെ ഒരു ബ്രൗൺ കളറുള്ള പേരക്കയുണ്ട്. പിന്നെ തായിന്റെ തന്നെ റൗണ്ട് അല്ലാണ്ടുള്ള അതുണ്ട്. പിന്നെ റംബൂട്ടാൻ ഉണ്ട്, മൊസാമ്പി. പിന്നെ മാങ്ങ, ആപ്പിൾ മാങ്ങ, ഇരിഞ്ഞ മാങ്ങ. ഫ്രൂട്ട്സോടെ എനിക്ക് ഒരു പ്രത്യേക ഒരു കാര്യമാണ്, നമ്മള് എനിക്ക് കഴിക്കാനല്ല, ഇതിങ്ങനെ
1: കാണാനല്ലേ, നട്ടത്തി അതിന്റെ ഒരു ഭംഗി
0: മറ്റുള്ളവർക്ക് പറിച്ചു കൊടുക്കുമ്പോൾ.
1: അതാണിപ്പോ വലിയ കാര്യം.
0: അതെ അതെ. ഞാൻ എന്നോട് കഴിഞ്ഞ വർഷം സാറ് പറഞ്ഞു, എന്റെ റംബൂട്ടാന്മാരും ഞാൻ 11 വർഷമായി എന്ന് പറയുമ്പോ രതീഷേ നീ അതെന്താ ചെയ്യുന്ന വെച്ചു. അപ്പൊ ഞാൻ ഒന്നും ചെയ്യില്ല, കൂട്ടുകാരെ വിളിക്കും, ഓളെ പിടിച്ച പിള്ളേർ വിളിക്കും, പിന്നെ ഓളെ കുടുംബക്കാരും വിളിക്കും, ഉണ്ടോന്ന് പറയുമ്പോ ആ ഉണ്ടെന്ന് പറയുമ്പോ അവരെ വന്ന് പറിച്ചിട്ട് അത്ര. അപ്പൊ നിനക്ക് 75,000 രൂപേന്റെ പ്രായം വരയ്ക്കാൻ ഉണ്ടാവും. അപ്പൊ 11 വർഷം പ്രായം ഉണ്ടെങ്കിൽ അവരെ റേറ്റില് 3 ക്വിന്റൽ സാധനമാണ്, 300 കിലോ ഉണ്ടാവുന്നു. അതൊരു ആഗ്രഹം ഉണ്ട്, ചെറിയ കുറച്ചൊരു 50 സെന്റ് സ്ഥലം കിട്ടിയിട്ടുണ്ടെങ്കിൽ റംബൂട്ടാൻ മാത്രം കൃഷി ചെയ്യാം. റംബൂട്ടാൻ മാത്രം കൃഷി ചെയ്തിട്ട്
1: ഇവിടെ ഇപ്പം 50 സെന്റ് ഉള്ളത്. പിന്നെ വേറെ എന്താണ് പറയാനുള്ളത്?
0: വേറെ നമ്മളിതന്നെ വിപണിയിൽ എത്തിക്കാനുള്ള ഒരു മാർക്കറ്റിംഗ് വേണം.
1: ഇവിടുന്ന് ഉണ്ടാക്കിയാൽ അങ്ങോട്ടേക്ക് താഴേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല.
0: അത് റോഡിന്റെ ദയനീയ അവസ്ഥ. 10 കൊലയാണെങ്കിൽ 5 കൊലയാണെങ്കിൽ 4-wheel jeep തന്നെ പോകുന്നു, എല്ലാം കൊണ്ടുപോകാൻ പറ്റില്ല. അല്ലെങ്കിൽ സാധാരണ ഒരു 5 കൊല ഒരു ഓട്ടോ കൊടുത്തു
1: വിടാം.
0: നടക്കൂലല്ലോ.
1: നടക്കൂലേ.
0: നേരെ ഡബിൾ പൈസ അവിടെ കൊടുക്കണം.
1: പിന്നെ
0: ഇതിനായിട്ടുള്ള ഒരു മാർക്കറ്റ് ഇല്ല. ഏത്തവാഴ കൃഷി ചെയ്യുന്നല്ലാണ്ട് ഏത്തവാഴക്ക് എടുക്കാനുള്ള ഒരു മാർക്കറ്റിംഗ് ഇല്ല. കൊലയായിട്ട് ഓരോ കടയിൽ 5-10 ആയിട്ട് പോകുന്നില്ലല്ലോ. ഇന്നെ ഒരു മാർക്കറ്റ് പോകണം ഇത് എടുക്കാനാണ്.
1: എന്നാലും
0: രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നമ്മള്
1: കൊല വാഴ നട്ട് കൊല കൊണ്ടുവന്ന് നമ്മൾ എടുക്കാൻ നമ്മളുണ്ട് എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്
0: മനസ്സിനൊരു
1: സന്തോഷവും തൃപ്തിയാണ്. നമുക്കൊരു കൃഷി ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവും അല്ലേ, താല്പര്യം ഉണ്ടാവും അല്ലേ.
0: കൃഷി ഒരു അരങ്ങാണ്.
1: അതെ അതെ അതെ.
0: അങ്ങോട്ടും
1: അല്ലാതെ നമ്മളിപ്പോ നട്ട് നനച്ചുണ്ടാക്കി അതിന് മേലെ ഒരു കായ് ഉണ്ടായിരുന്നു കൊണ്ട് ചെല്ലുമ്പോ ആർക്കും വേണ്ടെന്ന് പറയുമ്പോ ഉണ്ടാവുന്ന ഒരു
0: മനസ്സിലാവസ്ഥ.
1: അതെ.
0: സാധാരണ നോമ്പ് സമയത്ത് റേറ്റ് കൂടുതലും വിപണനം കൂടുതലായിരിക്കും.
1: അപ്പോ
0: റേറ്റും ഇല്ല, വിപണനവും ഇല്ല.
1: അതെ അതെ.
0: ഈ നോമ്പിന് ആർക്കും വേണ്ട.
1: അതാണ്
0: ഒരു 10 കൊല കൊടുക്കണമായിട്ട് ഞാൻ ചൊറാഞ്ചേരി ഏറ്റവും പേരില് സൊസൈറ്റി കൊടുത്തത്. പോകുന്നില്ല, ഇപ്പൊ കൊല വെട്ടിക്കൊടുക്കുന്നത് തോട്ടുണ്ട്. പോകണ്ടേ?
1: അതെ അതെ. വിപണനം ഒരു പ്രശ്നമാണല്ലേ.
0: വല്ലാത്ത എന്ത് കൃഷിയാണെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ ഒരു വിപണനം ഇല്ലെങ്കിൽ
1: മുൻകൂട്ടി അത് കാണണം, എന്നിട്ടേ ചെയ്യണം. പുതുതായിട്ട് റംബൂട്ടാൻ കൃഷി വിപുലീകരിക്കണം എന്ന് ആഗ്രഹമുണ്ട് അല്ലേ. ആ ഒരു ആഗ്രഹം സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആകാശവാണിയുടെ ഇത്രയും നേരം തന്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ച രതീഷിന് ആകാശവാണിയുടെ എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം.
0: ഓക്കെ.
2: പെരുവയിലെ കൊളപ്പമല എന്ന പ്രദേശത്തെ ശ്രീ എം രതീഷിന്റെ കാർഷികാനുഭവങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. കിസാൻ വണിയിൽ ഇനി മൊകേരി ഈസ്റ്റ് വള്ളിയായിയിലെ ശ്രീ കെ പ്രസാദിന്റെ കാർഷികാനുഭവം.

0: നമസ്കാരം പ്രസാദ്.
1: നമസ്കാരം.
0: എന്തൊക്കെ കൃഷികളാണ് ഇവിടെ ചെയ്യുന്നത്?
1: ഇപ്പം നേന്ത്രവാഴ, മരച്ചീനി, പച്ചക്കറി.
0: പച്ചക്കറികളിൽ
1: പയറ്, വെണ്ട, വെള്ളരി, അങ്ങനത്തെ കൃഷികളാണ്.
0: ഓക്കെ. ഇത് എത്ര സ്ഥലമുണ്ട് നിങ്ങളത്?
1: ഒരേക്കറുണ്ട്.
0: ഒരേക്കർ സ്ഥലത്ത് വാഴ കൃഷിയാണോ?
1: വാഴയും മരച്ചീനിയും.
0: മരച്ചീനിയാണ് ഈ ഒരേക്കർ സ്ഥലത്തുള്ളത്. വേറെ എവിടെ സ്ഥലമുണ്ടോ?
1: ആ സ്ഥലം പറയുന്നുണ്ട്.
0: എന്താണ് അവിടെ ഉള്ളത്?
1: അവിടെയും വാഴയാ, പിന്നെ റബ്ബറാണ്.
0: റബ്ബർ ഉണ്ട് അല്ലേ? അത് എത്ര സ്ഥലത്തുണ്ട്?
1: അത് രണ്ടര ഏക്കർ.
0: രണ്ടര ഏക്കർ സ്ഥലത്തുണ്ട് അല്ലേ? ഇതൊക്കെ എന്ത് തരം വാഴയാണ്?
1: ഇത് നേന്ത്രവാഴ.
0: അതിനെ നേന്ത്രവാഴ എന്ത് എന്താണത്? എന്ത് തരാണ്?
1: സാധാരണ നേന്ത്ര, നമ്മളിവിടെ നമ്മളെന്നെ ഉണ്ടാക്കുന്ന നേന്ത്ര.
0: നിങ്ങൾ തന്നെ ആദ്യ ഉള്ള നേന്ത്രവാഴ? അതിന്റെ കന്ന് തന്നെയാണോ നിങ്ങൾ? പിന്നെ ഇതിപ്പം നിങ്ങൾ സ്വന്തം സ്ഥലം തന്നെയല്ലേ?
1: സ്വന്തം സ്ഥലം.
0: അപ്പൊ ഇത് എങ്ങനെയാ നടുന്ന രീതി ഒന്ന് പറയാവോ? നടീൽ രീതി?
1: നടീൽ രീതി നമ്മള് പഴയ മോഡലാണ്. 10 അടി ഒരു വടിയെടുക്കും, അതിനുശേഷം നമ്മള് 10 അടിയിലാണ് ഇതിന്റെ കൊണ്ടുകുത്തുക.
0: ഒരു വാഴ വെച്ച് 10 അടി കഴിഞ്ഞിട്ടാണ് മറ്റൊരു വാഴ
1: വെക്കുന്നത്. അങ്ങനെ ഇങ്ങനെ കൊത്തു ചെയ്യാം. അതിനുശേഷം കുഴി വയ്ക്കൂ. എന്നിട്ട് കന്ന് ഇട വെച്ച് തടതട്ട് എന്ന് പറയാ നമ്മള് ഇതിന്റെ തടോ. അതിനുശേഷം കുമ്മായിടും. കുമ്മായിട്ട് പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വളമിടും. എന്നിട്ട് മൂടും.
0: എന്ത് വളമാണ് നിങ്ങൾ ഇടുന്നത്?
1: നമ്മള് 18-9
0: അതെ. ഇതിനെന്തെങ്കിലും രോഗങ്ങൾ വരാറുണ്ടോ?
1: രോഗം മെയിൻ ബണ്ടിന്റെ പ്രശ്നമാണ് ഇവിടെയുള്ളത്.
0: അതിനെന്താണ് നിങ്ങൾ ചെയ്യാറ്?
1: അത് എന്റെ പരീക്ഷണത്തില് പിന്നെ നമ്മളെ പൊരിച്ച ഇറച്ചിന്റെ എന്റെ ഇതാണ്, എന്റെ അനുഭവമാണ്. പൊരിച്ച ഇറച്ചിന്റെ എണ്ണ എടുത്തിട്ട് 1 ലിറ്ററിന് 1 ലിറ്റർ കൂടി വെള്ളം കൊടുത്തിട്ട് അതാണ് അടിച്ചു കൊടുക്കുന്നത്.
0: പൊരിച്ച
1: എണ്ണയില്ല, നമ്മളെ ഇറച്ചി പൊരിച്ച എണ്ണ,
0: അതിന്റെ
1: എണ്ണ എടുക്കുക. അതെടുത്തിട്ട് പിന്നെ 1 ലിറ്ററിന് 1 ലിറ്റർ കൂടി വെള്ളം കൊടുത്തിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കലാ. ഇപ്പൊ എന്റെ ഇതാണ്.
0: ഇത് എവിടുന്ന ഈ ഒരു പരിശ്രമം നിങ്ങൾക്ക് തോന്നിയത്?
1: ഞാനീ ഭക്ഷണം വെക്കുന്ന ആളാ. അപ്പൊ ആ എണ്ണ കൊണ്ടുവന്നിട്ട് ഞാൻ നോക്കിയതാ, ഈ വണ്ടിനെ എടുത്തിട്ട് ഇതിന്റെ തൊട്ട് നോക്കി. അപ്പോ വണ്ടി മരിച്ചു. അതിനുശേഷം ഞാൻ അത് ഉപയോഗിക്കുന്നത്. എന്റെ സ്വന്തം, അതാ സ്വന്തം പരീക്ഷണം എന്ന് പറഞ്ഞു.
0: ഇതിന്റെ കവിളിലാണോ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്?
1: ഇത് മൊത്തം അപ്പൊ അടിക്ക
0: തടിക്ക് മൊത്തം അടിച്ചു കൊടുക്കും. ഇതിപ്പോ എപ്പോ വെച്ച വാഴയാണ്?
1: ഇതിപ്പോ ഒരു 6 മാസം.
0: ഇനിയിപ്പം എത്ര മാസം വേണം ഇത് കൊലക്കാൻ?
1: 5 മാസം കൂടി വേണം. 4 മാസം കൊണ്ട് കൂടി, 3 മാസം കൊണ്ട് കൊയക്കു. പിന്നെ മൂത്തു വരുമ്പോൾക്ക് 1 വർഷമാവും.
0: 1 വർഷം. 9 മാസം കൊണ്ട് കൊലക്കുമായിരിക്കും.
1: 9 മാസം കൊണ്ട്.
0: അപ്പൊ ഇതെല്ലാം എവിടെയാണ് വിപണന?
1: വിപണന ഇവിടെ ഒന്ന് ആളെടുക്കും സാധനം.
0: ഇവിടെ വരുമോ?
1: ആള് എല്ലാ സാധനത്തിനും ഇവിടെ ആള് വരും. മരച്ചീനിക്കും വരും.
0: എവിടെയുള്ള ആൾക്കാരാണ് വരുന്നത്?
1: ഇവിടെ തന്നെ ഇല്ല, നമ്മളെ മരുവൻ തന്നെ എടുക്കുന്നുണ്ട്. നമ്മളെ മരുവൻ തന്നെ ഇതിന്റെ ബിസിനസ്സാ.
0: നല്ല വില കിട്ടാറുണ്ട്?
1: വില നല്ല.
0: കൊല എത്ര കിലോ ഉണ്ടാവാറുണ്ട്?
1: 1 കൊല 13-13.5 കിലോ ഉണ്ടാവും.
0: ഇതിന് താങ്ങിന്റെ ആവശ്യമുണ്ടോ?
1: താങ്ങിന്റെ ആവശ്യം
0: ഉണ്ട്. അപ്പൊ അതെങ്ങനെയാണ് നിങ്ങൾ കൊടുക്കുന്നത്? താങ്ങ് കൊടുക്കുന്നത്?
1: താങ്ങ് കൊടുക്കാൻ ഇതാ മുട്ട് കൊണ്ടോട്ടാണ്. അതേ പോലെ മുട്ട്.
0: അതെന്തിന്റെ ഇതാണ്?
1: അത് ഇന്നൊന്നുമില്ല, ഒരു കാട്ടുന്ന് മുറിക്കുന്ന.
0: എവിടുന്നാ നിങ്ങൾ അത് കൊണ്ടുവരുന്നത്?
1: നമ്മള് ചെറുവാഞ്ചേരി.
0: വണ്ടിയിൽ കയറ്റിട്ട് കൊണ്ടുവരും?
1: വണ്ടി കയറ്റി.
0: അതെങ്ങനെയാ അതിന് പൈസ കൊടുക്കണോ?
1: 1 മുട്ടിന് 50 രൂപ.
0: ഈ ഒരു മുട്ടിന് 50 രൂപ
1: കൊടുക്കണം? ഇറക്കി തരും സാധനം.
0: ഓ, ഇറക്കി വണ്ടിക്കൂലി അടക്കം. കുത്തുകൊടുക്കുന്നൊക്കെ ആരാണ്?
1: കുത്തുകൊടുക്ക പണിക്കാരുണ്ടാവും, നമ്മളുണ്ടാവും സഹായത്തിന് കെട്ടാനല്ലോ.
0: കൂമ്പൊക്കെ നിങ്ങൾ സെയിൽ ചെയ്യാറുണ്ടോ?
1: ഇല്ല, കൂമ്പ് വീട്ടിൽ തന്നെ ഉപയോഗമുണ്ട്. പീടിയൊക്കെ കൊടുക്കും. അല്ല, നമ്മൾ എല്ലാവരും ഉപയോഗിക്കും. വേറൊന്നുമില്ലല്ലോ, വിഷമില്ലല്ലോ. ഇതിന്റെ കണ്ട വരെ നമ്മൾ തന്നെ എടുക്കും.
0: കൂമ്പും കാമ്പും കണ്ട
1: കാമ്പെല്ലാം കിട്ടൂല. നമ്മളെല്ലാം പ്രത്യേകമായിട്ട് വന്ന്, നമ്മള് വേറെ വിഷടിക്കാതെ കൊണ്ട് നമ്മൾ വേറെ ഇതായിരിക്കും.
0: പിന്നെ ഈ വാഴ കൃഷി അല്ലാതെ വേറെ എന്താണെന്ന്?
1: പിന്നെ മരച്ചീനി.
0: മരച്ചീനി എവിടെയാ ഉള്ളത്?
1: മരച്ചീനി പക്ഷെ ഇപ്രാവശ്യം മരച്ചീനി തേച്ചും പന്നിയില്ലേ, പന്നി ശല്യം കൊണ്ട് തേച്ചു.
0: ഇവിടെ പന്നി ശല്യം ഉണ്ടല്ലേ?
1: അതിരൂക്ഷ, അതിഭയങ്കരമായ പന്നി ശല്യം ഉള്ളതുകൊണ്ട് മരച്ചീനി രക്ഷപ്പെടില്ല. വാഴ ഇങ്ങനെ രക്ഷപ്പെട്ട് വന്നു.
0: ഇതിപ്പം നട്ടതാണോ?
1: ഇത് നട്ടതല്ല, ഇത് ഒരിക്കലും പന്നി പണിയാക്കിയിട്ട് മാറ്റി വെച്ചു.
0: ഓ, ഇത് ഫുള്ള് നേരത്തെ കളഞ്ഞു.
1: നേരത്തെ ഇതാ കാണില്ല, ഇതെല്ലാം നേരത്തെയല്ലേ.
0: ഇവിടെ
1: ഇതെല്ലാം തേറ്റ് പണിയാണ്.
0: പൊരിച്ചതേ നിങ്ങള്?
1: ഓ ഇല്ല, ഇനി പിന്നെ ഒഴിഞ്ഞ സ്ഥലത്തിന് വെള്ളരിയാണ്.
0: പിന്നെ വേറെന്താണ് കൃഷി?
1: പിന്നെ നമ്മളിവിടെ എള്ള് കൃഷി പരീക്ഷിച്ചു 2-3 വർഷം മുമ്പില്. അതിഭയങ്കര നല്ലോണം എള്ളുണ്ടായിരുന്നു. നമ്മള് കുറെ എല്ലാവരും എടുക്കുകയും ചെയ്തു. നമ്മൾ 5-6 ആള് കൂടി ചെയ്തേനു. അതിന്റെ ഒന്ന് നമുക്ക് എടുത്ത് വിൽപ്പനക്ക് നടന്നു. നല്ല എള്ള് കൃഷി.
0: നല്ല കൃഷി എങ്ങനെയാണ് ചെയ്യുന്നത്?
1: എള്ള് കൃഷി, എള്ള് നമ്മൾ സ്ഥലം ഇങ്ങനെ ഉഴുതു മറിച്ചിട്ട് നമ്മൾ തന്നെ കൈക്കോട്ട് പണി എടുക്കുന്നില്ലേ. എന്നിട്ട് എല്ലാ പുല്ലെല്ലാം പെറുക്കിട്ട് ഇത് പിന്നെ വെള്ളം ചാടുക, പോർത്തിട്ട് എള്ളു ചാടുക. അപ്പൊ പിന്നെ വേഗം പൊടിച്ചും വരും.
0: എത്ര എത്ര സമയം പുറത്ത് വെക്കണം?
1: ഒരു രാവിലെ പോർത്താല് ഒരു ഉച്ചയാകുമ്പോൾക്ക് ഇതാവും.
0: അങ്ങനെയാണ്
1: അങ്ങനെയാണ് നമ്മൾ ചെയ്ത്.

0: അതിന് ആദ്യം ഈ നിലവൊരുക്കുന്നൊക്കെ നിങ്ങൾ തന്നെയാണോ?
1: നമ്മൾ തന്നെ ആൾക്കാരുണ്ടോ? നമ്മള് കൂട്ടത്തോടെ ചെയ്യാ, അഞ്ചെട്ടാളുണ്ടാവും.
0: അത് ശരി. പോർത്ത് വെച്ചിട്ട് ഇതങ്ങ് ഇടേ വേണ്ടുള്ളൂ,
1: വേറെ ഉദ്ഭാരണം വേണ്ട,
0: പണിയൊന്നുമില്ല.
1: പണിയൊന്നും
0: വളവിടണ്ടേ? ഇതിന്
1: വളമൊന്നും വേണ്ട,
0: ഒന്നും വേണ്ട.
1: ചാണകപ്പൊടിയിടും, ചാണകത്തിന്റെ പൊടിയുണ്ട്,
0: വിതറിക്കൊടുക്കും.
1: ഇത് നമ്മള് പൊടിച്ചു വന്ന് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇത് പൊടിച്ചു വരുമ്പോൾ ചാടി കൊടുത്താൽ പെട്ടെന്ന് വളർന്നു
0: വരും.
1: ഇത് മൂർന്നിട്ട് അടിക്കും. എന്നിട്ട് നമ്മള് നെല്ലടിക്കുമ്പോ നെല്ലിന്റെ പണിയെടുക്കുമ്പോൾ എടുത്തിട്ട് അത് ചെയ്യായി. എന്റെ ഉണക്കും.
0: അതെവിടെയാണ് കൊടുക്കുന്നത്?
1: അത് ഏടെ എടുക്കും.
0: നല്ല വിലയുണ്ടോ ഇപ്പൊ? നല്ല.
1: ആ ഇപ്പൊ ഞമ്മ രണ്ടു കൊല്ലമായി ചെയ്യാതെ, അതിനു മുമ്പ് ചെയ്ത് അന്നേരം വില ഉണ്ടായിരുന്നു.
0: നെൽകൃഷി ചെയ്യാറുണ്ട്?
1: നെൽകൃഷി ചെയ്യാം.
0: എന്ത് തരം നെല്ലാണ് നിങ്ങൾ?
1: നെല്ല് ഇട ചെയ്യുന്ന പവിഴം.
0: പവിഴം വിത്താണ് യൂസ് ചെയ്യാറല്ലേ?
1: ആ പവിഴത്തിൽ നല്ല നെല്ല.
0: അതെയാ? നല്ല വിളവ്.
1: ഈ പ്രദേശം തികച്ചും വെള്ളപ്പൊക്കാ ഉണ്ടാകുക സീസണില്. അപ്പോ കർക്കടം ചിങ്ങം കൊണ്ട് തേച്ചും വെള്ള ആ സമയത്ത് ഇത് പിടിച്ചു നോക്കും. പവിഴം
0: ഇവിടെയൊക്കെ ഉണ്ടാകാറുണ്ടോ?
1: ആ ഓ ഇതെല്ലാം മുങ്ങും.
0: ഓ
1: ഈ പ്രദേശം കാണേണ്ട കാഴ്ച, ഇത് ഒന്നും കാണില്ല. ആ അതേപോലെ നശിക്കുകയും ചെയ്യും കൃഷി. വാഴയും തികച്ചും നശിക്കുകയും ചെറിയായിട്ട് പൈസ ഞാൻ നമുക്ക് കിട്ടലുമില്ല. രണ്ടു മൂന്ന് വർഷത്തെ പൈസ കിട്ടാറുണ്ട്.
0: അതെയാ? പിന്നെ അപ്പൊ ഈ നെൽകൃഷി ഇപ്പം പവിഴം വൃത്തിത്താണ് ചെയ്യുന്നതാണ് അല്ലേ? അത് നല്ല അരിയാണോ?
1: പവിഴം ചെയ്യൂ, ഉമയും ചെയ്യൂ. ഉമ ഉമ
0: നല്ല
1: നല്ല.
0: എവിടെ നീ ഇത്? കൃഷിഭവൻ?
1: കൃഷിഭവൻ നേരിട്ട് കിട്ടും. ഞാൻ പാഠശേഖര സമിതി സെക്രട്ടറിയാണ് എടുത്തേ. ഞാനാണ് എല്ലാം കൊണ്ടുപോയിട്ട് എല്ലാവർക്കും വിതരണം ചെയ്യാം. രണ്ട് ഹെക്ടറിന്റെ അടുത്ത് ചെയ്യും.
0: അതെയാ?
1: ആ സീസണില്. ഇനിയിപ്പോ ഇത് കഴിഞ്ഞ് ഇനിയിപ്പോ നെല്ലിന്റെ ഉണ്ടാകും.
0: ഇതിനിപ്പം ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ വാഴ കൊലയെല്ലാം വിളവെടുത്ത് കഴിഞ്ഞാൽ?
1: അല്ല, വാഴയെല്ലാം ഈ മരച്ചി ഉണ്ടല്ലോ, മരച്ചിയുള്ള സ്ഥലത്ത് കംപ്ലീറ്റ് ഇനി നെല്ലായിരിക്കും.
0: ഈ സ്ഥലത്തോ?
1: ഈ സ്ഥലത്തിന് കപ്പ വരും, മാറ്റു. ഇത് കഴിയുമ്പോൾക്ക് മരച്ചിനി തന്നെ വരും.
0: അത് ശരി.
1: ഇങ്ങനെ റീബൈൻഡ് ആയിട്ട് ഇങ്ങനെ പോവുകയാ, ഇടവേള കൊടുക്കാണ്ട് ഇങ്ങനെ പോകും.
0: അത് ശരി. പച്ചക്കറി കൃഷി എവിടെയാണ് ചെയ്തിട്ടുള്ളത്?
1: പച്ചക്കറി കൃഷി ഇടിയെല്ലാം പാട്ടി പഞ്ചായത്തിലാണ്. പച്ചക്കറി പിന്നെ അധികം ശ്രദ്ധിക്കാൻ സമയമില്ലാതുണ്ട്.
0: പിന്നെ കവുങ്ങ് കൃഷി ഉണ്ടോ?
1: കവുങ്ങ് ഉണ്ട്,
0: കൊറേ ഉണ്ടോ?
1: പത്തുനൂറിന്റെ അടുത്തുണ്ടാവും കവുങ്ങ്.
0: അതെന്ത് തരം കവുങ്ങാണ്?
1: കവുങ്ങ് മംഗളയുണ്ട്, സുമംഗളയുണ്ട്, മെയിനായി കാസർകോട്.
0: ഏത് ഇത് ഈ മൂന്നെണ്ണത്തിൽ ഏതാണ് നല്ലത് തോന്നിയത്?
1: നല്ല കാസർകോടാണ്. കാസർകോട് കുറച്ച് തടി ഉണ്ടാവും, പക്ഷെ വണ്ണം വെക്കും, നല്ലോണം അടക്കണ്ടാവും.
0: അതെയാ? ഈ അടക്കമൊക്കെ നിങ്ങൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? കൊട്ടടക്ക
1: കംപ്ലീറ്റ്.
0: ആരാണ് ഇത് പറിക്കുന്നതും?
1: പറിക്കാനുള്ള ആളുണ്ട്, പറിക്കുന്ന ആളുണ്ട്. ഒരു കവിങ്ങിന് 30 രൂപ വെച്ചിട്ട് കൊടുക്കണം.
0: ഉരിക്കുന്നതോ?
1: ഉരിക്കുന്നത് ഞാൻ ഉരിക്കും, അടക്കാം 50 കിലോ വരെ ഞാൻ ഉരിക്കും ഒരു ദിവസം.
0: അതെ. വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഭാര്യ, ഞാനും ഒരു മോളും.
0: ഭാര്യ ഇതിനൊക്കെ സപ്പോർട്ടാണ്?
1: ശരിയായ കൃഷിക്കാരൻ.
0: അതെയാ? നീളക്കാണ് വലിയ കൃഷിക്കാരത്തിയാ?
1: എല്ലാം വീട്ടിലെല്ലാം കംപ്ലീറ്റ് ഇത് തന്നെയാ. തക്കാളിയോ അത് ഇതെല്ലാം ചെയ്യും
0: സ്വന്തം ആവശ്യത്തിനുള്ള.
1: ഓ നമ്മൾ പുറത്തുനിന്ന് അങ്ങനെ മേടിക്കല്ലോ.
0: അതെയാ? ഈ കൃഷിത്തോട്ടത്തിനടുത്ത് തന്നെയാണോ വീട്?
1: കുറച്ചങ്ങ് മേലോട്ട് പോകണം.
0: മേലോട്ട് പോകണം. വേറെന്താണ് ഉള്ളത് പറയും?
1: പിന്നെ റബ്ബറാ.
0: റബ്ബർ? റബ്ബർ കൃഷി എത്ര സ്ഥലത്തുണ്ട്?
1: അത് 2 ഏക്കർ, 2.5 ഏക്കർ ഉണ്ട്.
0: സ്വന്തം സ്ഥലം തന്നെയാണോ?
1: സ്വന്തം സ്ഥലം.
0: ആരാണ് ടാപ്പിംഗ്?
1: ടാപ്പിംഗ് ഞാൻ തന്നെ. ടാപ്പിംഗ്?
0: അതെ. എത്ര മണിക്ക്?
1: ഇവിടുന്ന് 4 മണിക്ക് പോകും. കണ്ണവം കോളനിയിൽ എത്തണം.
0: കണ്ണവം കോളനിയിലാണ്
1: റബ്ബറില്. ഇവിടുന്ന് 4 മണിക്ക് പോകും, 4.5 എത്തും. കാട്ടുമൃഗങ്ങളും എല്ലാം ഉള്ള സ്ഥലമാണ്.
0: നിങ്ങൾക്കൊരു എന്തോ ഒരു വന്യമൃഗശല്യം ഉണ്ടായെന്ന് പറഞ്ഞു അല്ലേ? അതൊന്ന് വിവരിക്കാവോ?
1: അത് പറവ് പോയി കുറച്ച് വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, മരം വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഉളിയുന്ന കണ്ണാണ്. പക്ഷെ എന്നാന്നുള്ള തിന്നിട്ടില്ല. നമ്മളെ ലൈറ്റ് ഉണ്ടല്ലോ, പവർ ലൈറ്റ്. പവർ ലൈറ്റില് നോക്കുമ്പോ അതിന് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. അതിന്റെ കണ്ണ് കാണണ്ടായി. പിന്നെ ഞാനൊരു ഒറ്റ നൃത്തം തന്നാൽ, ഒറ്റ നൃത്തം എന്ന് പറഞ്ഞാല് ഒരൊറ്റ നൃത്തം. അതിന് ശേഷം പിന്നെ അതപ്പാട് എന്തോ, നമ്മൾ അതിനെക്കാട്ടും വലിയ ജീവിയാ ഞാൻ വിചാരിച്ചിട്ടോ എന്തോ അപ്പോൾ ഒഴിഞ്ഞു പോയി. അതിനുശേഷം രാവിലെ പരതി പിന്നെ നോക്കാണ്ട് കിട്ടിയില്ല. പിന്നെ ഇപ്പൊ പിന്നെ ഉണ്ട് ആക്രമണം. പിന്നെ കാട്ടുകോത്തു
0: അല്ലെന്തായിരുന്നു? പുലിയായിരുന്നോ?
1: ഇല്ല, കടുവ.
0: കടുവയായിരുന്നു. അടുത്തെത്തിനെ?
1: അടുത്ത് 5 മീറ്റർ. ഇവിടെ ഞങ്ങൾ അവിടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു.
0: അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടതാണ് അല്ലേ?
1: അതിനുശേഷം ഇപ്പം ലേറ്റ് ആയിട്ടാ പോക്ക്. പിന്നെ
0: അന്നേരം എത്ര സമയത്തായിരുന്നു?
1: അന്നേരം 4 മണി അടുത്തു പറമ്പില്.
0: ഇപ്പോഴോ
1: ഒരു 5-6 മണിക്ക് എത്തുന്നു. ആദിവാസി ഓറെല്ലാം പറഞ്ഞ് ഇങ്ങോട്ട് ഇപ്പം വെറുന്ന് പറഞ്ഞു നേരത്തെ വെറുന്നില്ല, അപകടത്തിന് വേണ്ടി
0: സൂക്ഷിക്കണം.
1: പിന്നെ കാട്ടുപോത്ത് എല്ലാം ഉണ്ട്.
0: എല്ലാം ഉണ്ട് അവിടെ അല്ലേ? അതെങ്ങനെയാണ് അവിടെ എങ്ങനെയാണ് സ്ഥലം വന്നത്? സ്വന്തം സ്ഥലം?
1: അത് അച്ഛന്റെയാണ്. അച്ഛന്റെ സ്ഥലമാണ്.
0: അച്ഛൻ അവിടെയായിരുന്നു?
1: അല്ല, അച്ഛൻ പണ്ട് കൃഷി. അച്ഛൻ എന്ന് പറഞ്ഞാല് പണ്ടേ കൃഷിക്കാരനാണ്. അപ്പൊ ഓറ കൂടെ നിന്നുകൊണ്ടാണ് ഞാനും കൃഷി പഠിച്ചേ. ഒരു ചെറുപ്പത്തിലെ നമ്മള് പാളി എടുത്തിട്ടു, പിന്നെ പാനി എടുത്തിട്ടു. അന്ന് മോട്ടറൊന്നും ഇല്ലല്ലോ, ഇപ്പല്ലേ മോട്ടറെല്ലാം വന്ന്. അങ്ങനെയാണ് നമ്മള് കൃഷിയിലേക്ക് ഇറങ്ങിയത്. അപ്പൊ പാരമ്പര്യം
0: കൃഷിയിലേക്ക് അങ്ങനെയാണ് വന്നത്.
1: ആ കൃഷിയിലേക്ക് ഇപ്പോഴുള്ള ഇപ്പോഴുള്ള ചെറുപ്പക്കാരും കൃഷിയിലേക്ക് ഇറങ്ങുന്നില്ല, നശിച്ചോണ്ടിരിക്കുക. ഇപ്പോഴുള്ള ആള് മാത്രം ചെയ്യുന്നത് അത് തന്നെ.
0: അപ്പൊ ഈ കടുവ മുന്നിൽ വന്നപ്പോ നീക്ക് എന്താ തോന്നിയത്?
1: ഒന്നും തോന്നില്ല, ഒരു പ്രത്യേക ധൈര്യം എന്തോ.
0: അന്നേരം ഒരു ധൈര്യം വന്നു അല്ലേ. പിന്നീട് പോകുമ്പോ അങ്ങനെ എന്തെങ്കിലും പേടി തോന്നിയോ?
1: പിന്നീട് പോകുമ്പോ കണ്ടിട്ടില്ല, പിന്നെ കണ്ടിട്ടില്ല. എല്ലാവരും കൃഷിയിലിറങ്ങാം മെയിനായിട്ട്. എന്തായാലും എല്ലെങ്കിലും ഇട ഭക്ഷ്യക്ഷാമം വന്നിട്ട് മരിക്കും. പുറത്തുനിന്ന് വരുന്ന സാധനമല്ലേ നമ്മൾ തിന്നു, ഈടിയത്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ? ഒരു ദിവസത്തേക്കുള്ള നെല്ല് വേറെ ഇവിടെ ഇല്ല. അപ്പൊ എല്ലാവരും ഇതിൻ്റെത്തേക്ക് ഇറങ്ങിയിട്ട് രക്ഷിക്കുക, കേരളത്തെ രക്ഷിക്കുക. എനിക്ക് മെയിനായിട്ട് അതാ പറയാനുള്ളത്. എന്നാൽ ചെയ്യുന്ന ആള് മാത്രമാണ് ചെയ്യുന്നത്, പുതുതായിട്ടൊരു തലമുറയിൽ നിന്ന് ആരും വരുന്നില്ല. ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ അതല്ല, നമ്മളെ മൊകേരി കൃഷി ഭവന്റെ പരിപൂർണ്ണ സപ്പോർട്ടുണ്ട്, അടുത്ത കൃഷി ഓഫീസറും എല്ലാവരും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നു. സപ്പോർട്ട് ചെയ്യുമ്പോ അല്ലേ ചെയ്യാൻ പറ്റൂ.
0: അതെ അതെ, ഒരാളുടെ പ്രോത്സാഹനം ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് കൂടുതൽ ചെയ്യാനുള്ള ഒരു.
1: പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മളവിടെ ചെയ്തു കൊടുക്കുന്നത്. ഓരോരുത്തർക്ക് വേണ്ട സാധനമല്ലോ എത്തിച്ചു കൊടുക്കുക.
0: പുരസ്കാരങ്ങൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ?
1: പുരസ്കാരം മേടിച്ചില്ല ഇതുവരെ. കിട്ടി, പക്ഷെ വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു അംഗീകാരം വേണ്ട. അല്ല, അത് ഒന്നുമില്ല, അത് എന്റെ മനസ്സനുവദിക്കുന്നില്ല, അത് വേണ്ടാന്നുള്ള. നമ്മളൊരു കൃഷി ചെയ്യുന്നു, അതിനൊരു പ്രോത്സാഹനം കിട്ടിയോണ്ടൊന്നുമില്ല. പിന്നെ നമുക്ക് ഇത് ഇവിടെ മെയിനായിട്ട് കൃഷി ചെയ്യുന്ന ഒരു പമ്പ് ഹൗസ് ഉണ്ട്.
0: അത് എങ്ങനെയാണ്? പഞ്ചായത്തിന്റെയാണ്
1: ഇത്? ആ ബ്ലോക്കിന്റെയാണ്, പഞ്ചായത്തിന്റെയാണ്. പഞ്ചായത്തിന് നമ്മൾ കൊടുത്ത സ്ഥലമാണ്, നമ്മളും വേറെ രണ്ടാളും കൂടി കൊടുത്തു അപ്പുറത്തുള്ള നമ്മൾ കൊടുത്ത ആ സ്ഥലം. അതുകൊണ്ട് ഈ മേഖല കംപ്ലീറ്റ് കൃഷിയാ, ഇവിടെ തരശുഭൂമിയില്ല. ഈ വെള്ളം എല്ലാവർക്കും വെള്ളം കൊടുക്കുന്നുണ്ട്. ഇതിന്റെ മാത്രം പൈസ തന്നെ, കരടിന്റെ പൈസ.
0: കരടിന്റെ പൈസ എല്ലാവരും
1: ഒരു വാഴക്ക് 6 രൂപ മതി. നമ്മളതിന്റെ ചെയർമാൻ ആണ്.
0: പിന്നെ വേറെ എന്താ പുതുതായിട്ട് നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ?
1: മുത്താറി ഉണ്ടോ?
0: മുത്താറി കൃഷി മുന്നേ ചെയ്തിട്ടുണ്ടോ?
1: ചെയ്തില്ല, ഇനി ഒരു പരീക്ഷണം നോക്കണം.
0: അതെ, അപ്പൊ മുത്താറി കൃഷി ചെയ്യണം എന്നുള്ളതാണ് ഇനി ഒരു ആഗ്രഹം. ആഗ്രഹം സഫലീകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആകാശവാണിയോട് ഇത്രയും നേരം തന്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ച പ്രസാദിന് ആകാശവാണിയുടെ എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം.
1: നന്ദി, നമസ്കാരം.
0: മൊകേരി ഈസ്റ്റ് വള്ളിയായിയിലെ ശ്രീ കെ പ്രസാദിന്റെ കാർഷിക അനുഭവങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
2: കളർന്നുറങ്ങിയ പാടങ്ങളെല്ലാം കണ്ണൂർ.
0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം HVinod Babu, കൂടെ Sisha Manu.

ഒരറിയിപ്പ്. കണ്ണൂർ ആകാശവാണി റേഡിയോ നാടക രചനകൾ ക്ഷണിക്കുന്നു. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടക രചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകളായിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കയ്യക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണയോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കുക. റേഡിയോ നാടക രചനകൾ അയക്കേണ്ട വിലാസം ആകാശവാണി കേരള സ്റ്റേഷൻ ഡയറക്ടർ കണ്ണൂർ 4.

കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കണ്ണൂർ 24,666 രൂപ, കാഞ്ഞങ്ങാട്ട് 26,000 രൂപ, കാസർഗോഡ് 30,000 രൂപ, തളിപ്പറമ്പ് 24,660 രൂപ. കൊപ്ര ക്വിന്റലിന് കണ്ണൂർ 13,000 രൂപ, തലശ്ശേരി 12,000 രൂപ, കാസർഗോഡ് 11,000 രൂപ, തളിപ്പറമ്പ് 12,700 രൂപ, കാഞ്ഞങ്ങാട്ട് 11,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് കണ്ണൂർ 3,700 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത്, ക്വിന്റലിന് കണ്ണൂർ 4,000 രൂപ, തലശ്ശേരി 4,600 രൂപ, കാസർഗോഡ് 3,700 രൂപ, തളിപ്പറമ്പ് 4,400 രൂപ. കുരുമുളക് ക്വിന്റലിന് തലശ്ശേരി 67,000 രൂപ, തളിപ്പറമ്പ് 66,500 രൂപ, കാഞ്ഞങ്ങാട്ട് 67,000 രൂപ, കാസർഗോഡ് 66,000 രൂപ. റബ്ബർ ക്വിന്റലിന് തളിപ്പറമ്പ് 21,500 രൂപ, കാഞ്ഞങ്ങാട്ട് 24,000 രൂപ. കൊട്ടപ്പാക്ക് ക്വിന്റലിന് തളിപ്പറമ്പ് 40,000 രൂപ, കാഞ്ഞങ്ങാട്ട് 44,000 രൂപ, കാസർഗോഡ് 50,000 രൂപ, തലശ്ശേരി 38,000 രൂപ. നേന്ത്രക്കായ ക്വിന്റലിന് കണ്ണൂർ 4,800 രൂപ, തലശ്ശേരി 5,200 രൂപ, തളിപ്പറമ്പ് 4,300 രൂപ, കാഞ്ഞങ്ങാട്ട് 4,500 രൂപ, കാസർഗോഡ് 5,000 രൂപ. പച്ചക്കപ്പ ക്വിന്റലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട 100 കണ്ണൂർ 660 രൂപ, തളിപ്പറമ്പ് 720 രൂപ, തലശ്ശേരി 675 രൂപ. അടയ്ക്കപ്പഴുത്തത് 1,000 തലശ്ശേരി 4,000 രൂപ, കാസർഗോഡ് 4,500 രൂപ. കമ്പോള വില നിലവാരമാണ് ഇതുവരെ കേട്ടത്.

ഇന്ന് 7:35 യുവവാണിയിൽ ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമി നൽകി വരുന്ന മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം ലഭിച്ച നാടൻപാട്ട് കലാകാരൻ പ്രതിൻ കുഞ്ഞിപ്പാറയുമായുള്ള അഭിമുഖം കേൾക്കാം ഇന്ന് 7:35 യുവവാണിയിൽ.

നാളെ രാവിലെ 10:25 കിളിക്കൂട്ടം വയാട്ടുപറമ്പ് സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ നാളെ രാവിലെ 10:25.

0: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി.

0: 5 വയസ്സ് വരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന നാളെ ജോർദനെയും പോർച്ചുഗൽ കൊളംബിയയും നേരിടും. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷെൽസിലെത്തി. പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് വിമാനത്താവളത്തിൽ ഊഷ്മള സ്വീകരണം നൽകി. സെയ്ഷെൽസിലെ ഇന്ത്യൻ സമൂഹവും പ്രധാനമന്ത്രിയെ ആവേശപൂർവ്വം എതിരേറ്റു. സെയ്ഷെൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ ശ്രീ മോദി വിശിഷ്ടാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്രമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. അടുത്ത 2 വർഷത്തിനുള്ളിൽ 500 നഗരങ്ങളിലേക്ക് കൂടി സർവീസ് വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. നിലവിലുള്ള ഓൺലൈൻ ടാക്സി ആപ്പുകൾ ഉയർന്ന കമ്മീഷൻ ചുമത്തുകയും ഡ്രൈവർമാരുടെ പ്രതിഫലം വൈകിപ്പിക്കുകയും ചെയ്യുന്നതായി ശ്രീ അമിത്ഷാ ആരോപിച്ചു.
1: हम तो 1.5-2 साल में 500 से ज्यादा शहर में पहुंच जाएंगे, कुछ बचेगा ही नहीं। 31-7 के पहले सातों स्थान पर भारत टैक्सी पहुंच जाएगी और 2 साल के अंदर छोटे बड़े मिलाकर हम 500 शहरों के अंदर कस्बों के अंदर हमारे 2-व्हीलर ऑटो और 4-व्हीलर का कंसेप्ट लॉन्च करने जा रहे हैं.
0: തമിഴ്നടനും സംവിധായകനുമായ കെ ഭാഗ്യരാജിന്റെ നിര്യാണത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്, ഡി എം കെ മേധാവിയും മുൻ മുഖ്യമന്ത്രിയുമായ എം കെ സ്റ്റാലിൻ തുടങ്ങിയവർ അനുശോചിച്ചു. സംസ്കാരം നാളെ ചെന്നൈയിൽ നടക്കും. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് രാവിലെയായിരുന്നു ഭാഗ്യരാജിന്റെ അന്ത്യം. 73 വയസ്സായിരുന്നു. 25-ലധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും 75-ഓളം സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. മൌനഗീതങ്ങൾ, മുന്താണേ മുടിച്ച് എന്നിവയാണ് പ്രശസ്ത ചിത്രങ്ങൾ. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. യാത്രാവേളയിൽ വാക്സിൻ നൽകാൻ പ്രത്യേക ബൂത്തുകളും ക്രമീകരിച്ചിട്ടുണ്ട്. നാളെ ബൂത്തുകളിൽ എത്താനാകാത്ത കുഞ്ഞുങ്ങൾക്ക് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വീടുകളിലെത്തി വാക്സിൻ നൽകും. ദ്വീപ് രാഷ്ട്രമായ ബഹ്റിനെ ലക്ഷ്യമിട്ട് ഇറാൻ വീണ്ടും ഡ്രോൺ ആക്രമണം നടത്തി. നിരവധി ഡ്രോണുകൾ രാജ്യത്തെ ലക്ഷ്യമിട്ടതായി ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ച കപ്പലിന് നേർക്കുണ്ടായ ആക്രമണത്തിന് മറുപടിയായി അമേരിക്ക ടെഹ്റാനിൽ ആക്രമണം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇറാന്റെ തിരിച്ചടി. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പ് പ്രശ്നത്തെ തുടർന്ന് ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായിയുടെയും ട്രസ്റ്റി അനിൽ മിശ്രയുടെയും രാജി ഔദ്യോഗികമായി അംഗീകരിച്ചു. വിഷയം അടുത്ത യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് ട്രഷറർ സ്വാമി ഗോവിന്ദ് ദേവ് ഗിരി മഹാരാജ് പ്രസ്താവനയിൽ അറിയിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ലോകമെമ്പാടുമുള്ള ഏത് സമ്പദ് വ്യവസ്ഥയുടെയും ശക്തി MSME മേഖലയാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയുടെ ഏകദേശം 50% സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലയുടെ സംഭാവനയാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. MSME ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ഇന്ന് 10 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. മലപ്പുറം 5, കോഴിക്കോട് 4, വയനാട് 1 എന്നിങ്ങനെയാണ് ഇന്നത്തെ കണക്ക്. ജൂൺ മാസം 190 കേസുകളും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 266 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. കീം പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണാണ് ഫലം പ്രഖ്യാപിച്ചത്. എഞ്ചിനീയറിംഗിൽ അങ്കമാലി സ്വദേശി റോഷൻ രാജു 1-ാം റാങ്ക് കരസ്ഥമാക്കി. ബിഫാം വിഭാഗത്തിൽ തൃശൂർ സ്വദേശി വിനായക് നാരായണനാണ് 1-ാം റാങ്ക്. അടുത്ത മാസം 8-നാണ് ആദ്യ അലോട്ട്മെന്റ്. ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദനെ നേരിടും. രാവിലെ 7:30 മത്സരം. വിശദാംശങ്ങളിലേക്ക്.
3: ഗ്രൂപ്പ് ജെയിൽ നിന്ന് ഇതിനകം അർജന്റീന നോ

0: നോക്കൌട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ഈ ഗ്രൂപ്പിലെ അൾജീരിയ ഓസ്ട്രിയ മത്സരവും നാളെ രാവിലെ 7:30 ഗ്രൂപ്പ് എല്ലിലെ പനാമ ഇംഗ്ലണ്ട് ക്രൊയേഷ്യ ഖാന മത്സരങ്ങൾ പുലർച്ചെ 2:30 നടക്കും. നാളെ പുലർച്ചെ 5 നടക്കുന്ന ഗ്രൂപ്പ് കെ പോരാട്ടങ്ങളിൽ കൊളംബിയ പോർച്ചുഗലിനെയും കോംഗോ ഉസ്ബെക്കിസ്ഥാനെയും നേരിടും. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ഇറാനോട് സമനില വഴങ്ങിയ ഈജിപ്ത് ഇതാദ്യമായി ലോകകപ്പിന്റെ നോക്കൌട്ട് ഘട്ടത്തിൽ കടന്നു. ന്യൂസിലൻഡിനെ തോൽപ്പിച്ച ബെൽജിയവും നോക്കൌട്ട് ഉറപ്പാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: US ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ ദേവിക സിഹാഗ് സെമിഫൈനലിൽ. കാലിഫോർണിയയിൽ നാളെ പുലർച്ചെ നടക്കുന്ന മത്സരത്തിൽ ദേവിക ഡെൻമാർക്ക് താരത്തെ നേരിടും. പുരുഷ സിംഗിൾസ് റൌണക് ചൌഹാനും കിഡംബി ശ്രീകാന്തും സെമിയിൽ ഇടം നേടിയിട്ടുണ്ട്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെയും കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ബീഹാർ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വരും ദിവസങ്ങളിൽ പശ്ചിമബംഗാൾ, സിക്കിം എന്നിവിടങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്കുള്ള വഴിപാട് ബുക്കിംഗ് 430 കടന്നു. അടുത്തമാസം 19 മുതലാണ് വള്ളസദ്യ. സ്പെഷ്യൽ പാസ് സദ്യ ബുക്കിംഗ് ജൂലൈ 1 മുതൽ ആരംഭിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
2: ഇക്കൊല്ലം 550 വഴിപാടുകളാണ് ലക്ഷ്യമിടുന്നത്. ഇന്ന് വരെയുള്ള കണക്കനുസരിച്ച് ബുക്കിംഗ് 430. അടുത്ത മാസം 19 മുതൽ സെപ്റ്റംബർ 16 വരെ നടക്കുന്ന വള്ളസദ്യ കാലത്തിനായി 17 സദ്യാലയങ്ങൾ ക്ഷേത്രത്തിനകത്തും പുറത്തുമായി സജ്ജമാക്കിയിട്ടുണ്ട്. റാന്നി പള്ളിയോടം ഒഴികെ 51 പള്ളിയോടങ്ങൾ പങ്കെടുക്കും. KSRTC ബജറ്റ് ടൂറിസം വഴി ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് സദ്യ പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിലും സ്പെഷ്യൽ പാസ് വഴിയുള്ള സദ്യ ഇലയൊന്നിന് 300 രൂപ പ്രകാരം തെക്കേടത്ത് ഇല്ലം ഓഡിറ്റോറിയത്തിലും നടക്കും.
1: മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിന്റെ 105 ജന്മവാർഷികത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി മ്യൂസിയം ആന്റ് ലൈബ്രറി ന്യൂഡൽഹിയിൽ പ്രത്യേക പ്രദർശനം സംഘടിപ്പിച്ചു. PMML എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാൻ നൃപേന്ദ്ര മിശ്ര ഉദ്ഘാടനം ചെയ്തു. ഉത്തർപ്രദേശിലെ ജയ്പൂരിൽ ആംഡ് ആന്റ് അസെന്റ് കെ സർക്യൂട്ട് നിർമ്മാണ പ്ലാനിന്റെ ശിലാസ്ഥാപനം കേന്ദ്രമന്ത്രിമാരായ അശ്വിനി വൈഷ്ണവ്, ഭൂപേന്ദർ യാദവ്, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. വിശ്വസനീയ നൈപുണ്യമുള്ള നിർമ്മാണ പങ്കാളിയായാണ് ലോകം ഇന്ത്യയെ കാണുന്നതെന്ന് ശ്രീ ഭൂപേന്ദർ യാദവ് പറഞ്ഞു. തമിഴ്നാട്ടിൽ DMKയുമായുള്ള സഖ്യം അവസാനിപ്പിച്ച് MDMK പാർട്ടി. ജനറൽ സെക്രട്ടറി വൈക്കോയുടെ നേതൃത്വത്തിൽ ഇന്ന് ചെന്നൈയിൽ ചേർന്ന ജനറൽ കൌൺസിൽ യോഗത്തിൽ 9 സഖ്യത്തിൽ നിന്ന് പിന്മാറുന്നതിനുള്ള പൊതുപ്രമേയം പാസാക്കി. തമിഴ്നാട് നിയമസഭയിൽ MDMKയ്ക്ക് 2 MLA. അർഹരായ അഭയാർത്ഥികൾക്ക് സുരക്ഷിതത്വവും നിയമപരിരക്ഷയും ഉറപ്പാക്കുന്ന പുതിയ കുടിയേറ്റ നയം പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് സർക്കാർ. അനധികൃതമായി രാജ്യത്ത് കഴിയുന്നവരെ നാട് കടത്തുന്നത് എളുപ്പമാക്കുന്നതിന് കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കാനും തീരുമാനമായി. കാനഡയുടെ ദീർഘകാല കമ്മ്യൂണിറ്റി സ്പോൺസർഷിപ്പ് പ്രോഗ്രാമിന്റെ മാതൃകയിൽ സംഘടനകൾക്കും സർവകലാശാലകൾക്കും തൊഴിലുടമകൾക്കും ബ്രിട്ടനിൽ സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്ന അഭയാർത്ഥികളെ സ്പോൺസർ ചെയ്യാനുള്ള നടപടിയും ആവിഷ്കരിച്ചിട്ടുണ്ട്. 3 സന്ദർശനത്തിനായി സെയ്ഷെൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ സമൂഹത്തിന്റെ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11:00. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്രമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. കേരളത്തിൽ 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന നാളെ ജോർദനെയും പോർച്ചുഗൽ കൊളംബിയയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
3: ആകാശവാണി കണ്ണൂർ.

0: യുവവാണി പരിപാടിയിലേക്ക് പ്രിയ ശ്രോതാക്കളെ ഏവർക്കും സ്വാഗതം.
1: പ്രിയരെ, ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ നൽകിവരുന്ന മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം ഇത്തവണ ലഭിച്ചത് പ്രതിൻ കുഞ്ഞിപ്പാറയ്ക്കാണ്. പ്രതിൻ കുഞ്ഞിപ്പാറ

0: ഒരു നാടൻപാട്ട് കലാകാരനാണ്. ഇന്നത്തെ യുവവാണിയിൽ നമ്മളുടെ അതിഥി പ്രിതിൻ കുഞ്ഞിപ്പാറയാണ്. പ്രിതിൻ, കൺഗ്രാചുലേഷൻസ്.
1: താങ്ക് യു.
0: നമുക്ക് നാടൻപാട്ടിൽ തുടങ്ങാം, എന്നിട്ട് വിശേഷങ്ങൾ കേൾക്കാം.
1: ആദ്യമായി ഞാൻ കുഴിയന്റെ പാട്ടാണ് പാടുന്നത്.
0: എന്താണ് ഈ കുഴിയന്റെ പാട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്?
1: കുഴിയന്റെ പാട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് അത് ഒരു കുഴി കുത്തിയിട്ട് കുഞ്ഞിനെ അതിൽ കടത്തിയിട്ട് ഇവര് പാടത്ത് പണിക്കോ. പാടത്ത് പണിക്കോകുമ്പോ ചിലപ്പോ ഈ കുഞ്ഞിനെ ഉറുമ്പോ വല്ല ചിതലോ അങ്ങനെ എരിഞ്ഞിട്ട് മഴയൊക്കെ വരുമ്പോ അങ്ങനെ പണ്ട് അറിയാലോ
0: അതായിരുന്നു അവസ്ഥ.
1: അങ്ങനെ ഒരു പാട്ടിലേക്ക് പോവാം.
0: ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ അതാണ് കുഴിയന്റെ പാട്ട്. ശരി, കേൾക്കാം.

0: നല്ലൊരു തുടക്കം. ഇനി നമുക്ക് ഈ നാടൻ പാട്ടിലേക്ക് പ്രതിൻ വന്ന വഴിയെ കുറിച്ച് കേൾക്കാം.
1: ഓക്കെ, നാടൻ പാട്ട് എന്ന് പറയുമ്പോ നമ്മുടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കലാകാരനാണ് നമ്മുടെ വിട്ടുപിരിഞ്ഞ മണിച്ചേട്ടൻ. അതേണൊക്കെ തന്നെ നമ്മുടെ പ്യസ് ബാനർജി, അതേണൊക്കെ തന്നെ കുട്ടപ്പൻ സാറ്, ഇവരൊക്കെ പാട്ട് കേട്ട് അങ്ങനെയാണ് ഈ നാടൻ പാട്ടിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത്.
0: ഇവരൊക്കെ പാടുന്നത് കേൾക്കുമ്പോ ഒരു താല്പര്യം. ഇവരുടെയൊക്കെ പാട്ട് ഇപ്പം കലാഭൻ മണി നമുക്ക് കേൾക്കുമ്പോ തന്നെ പല പാട്ടുകൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരും. ഒരു പക്ഷേ അത്രയധികം ജനകീയവൽക്കരിച്ചത്, നാടൻ പാട്ടുകളെ ജനകീയവൽക്കരിച്ചതിൽ ഒരു പ്രധാനപ്പെട്ട ആള് കലാഭൻ മണിച്ചേട്ടൻ തന്നെയായിരിക്കും.
1: എല്ലാവരുടെയും മനസ്സിലേക്ക് എത്തിപ്പതിഞ്ഞ മുഖം കലാഭൻ മണിയുടെതായിരിക്കും.
0: അദ്ദേഹത്തിന്റെ ഒരു പാട്ട്
1: പാടാനോ?

0: ഈ നാടൻ പാട്ടില് പ്രിത്തിന്റെ ഗുരുനാഥന്മാർ ആരൊക്കെ?
1: നാടൻപാട്ട് കലാകാരൻ സുരേഷ് പള്ളിപ്പാറ, അതേനൊക്കെ രവി വാണിയമ്പാറ, ഇവരൊക്കെ കണ്ടിട്ടാണ്.
0: ഇവരുടെ ഒക്കെ അടുത്ത് ചെന്ന് പഠിച്ചിട്ടുണ്ടോ? അപ്പൊ
1: ഇല്ല, ഇവരെ ഒന്നിച്ച് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അതൊക്കെ വലിയ ബാക്കിയാണ്.
0: സ്റ്റേജ് പ്രോഗ്രാംസ് ഒരുപാട് ചെയ്യുന്നുണ്ടാവുമല്ലോ അല്ലെ? അതിലൊരു അനുഭവം പറയുകയാണെങ്കിൽ,
1: ഞാൻ 2018 ചുരിക നാടൻ കലാപഠന കേന്ദ്രം പിലിക്കോട്

0: കാസർഗോഡ് ആ ഒരു ടീമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവരാണ് ഇത്രയും നിലയിൽ എന്നെ എത്തിച്ചത്. അവരോട് ബിഗ് താങ്ക്സ്. അങ്ങനെയാണ് നാടമ്പാട്ട് ഇതിലേക്ക് വരുന്നത്. സ്റ്റേജിലുണ്ടാകുമ്പോൾ നമ്മുടെ ഒരു കുടുംബം പോലെയാണ്. സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മളെ ഒരു ഫാമിലി കണക്കാണ്. ഓഡിയൻസ് ആണെങ്കിൽ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ്. നമ്മളെ പാട്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഓഡിയൻസ് ഉള്ളിലേക്ക് കയറി വരിക, അങ്ങനെയൊക്കെ ഉണ്ടാവും.
1: ഈ ഒരു സീസൺ കഴിഞ്ഞു അല്ലേ?
0: സീസൺ കഴിഞ്ഞു.
1: ഇനിയിപ്പോ അടുത്ത സീസണിലേക്ക്,
0: സീസണിലേക്ക് 21-ാം തീയതി ഒരു ക്യാമ്പ് ഉണ്ട്.
1: അപ്പൊ ഈ ഓരോ സീസണും നിങ്ങൾ ഓരോ പാട്ട് പഠിച്ച് പുതിയ പാട്ടുകൾ കണ്ടുപിടിച്ച് പഠിച്ച് ഇറക്കുകയാണോ, അല്ല എഴുതുവോ നാടൻ പാട്ട്? എങ്ങനെയാണ് ഇതിന്റെ ഒരു പിന്നണി?
0: എഴുതി വെച്ച പാട്ടുകളുണ്ടല്ലോ, ആടാട് അങ്ങനത്തെ കുറെ ഇപ്പം ഇറങ്ങിയ കുറെ പാട്ടുകളുണ്ട്. അപ്പോ അതെല്ലാം ശേഖരിച്ചിട്ടാണ് ഓരോ കലാകാരന്മാർക്ക് ഓരോ പാട്ട് എന്ന രീതിയിലാണ് കൊടുക്കുക.
1: എവിടെ നിന്നൊക്കെയാണ് അപ്പൊ നിങ്ങൾക്ക് ഈ പാട്ട് കിട്ടുന്നത്?
0: അത് ആദിവാസി മേഖലയിലുള്ള ഇടുക്കി അങ്ങോട്ടുള്ള ഉള്ളോട്ടെന്ന് പോയിട്ടാണ് ശേഖരിക്കുന്നത്.
1: പ്രിത്തിന് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ?
0: ഇല്ലില്ല, നമ്മുടെ ഗുരുനാഥന്മാർക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്.
1: പറഞ്ഞ സാറൊക്കെ പോയി കണ്ടുപിടിച്ച്
0: കൊണ്ടുവരുന്ന.
1: അപ്പൊ അതിന്റെ രീതി, ഇപ്പം നമ്മള് പറയുന്ന ഒരു ട്യൂൺ ഉണ്ടാവല്ലോ, ഓരോ നാടൻ പാട്ടിനും ഓരോ ട്യൂൺ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ട്യൂൺ തനത് ട്യൂൺ തന്നെയാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത്, അല്ല നിങ്ങളായ രീതിയിൽ എന്തെങ്കിലും മാറ്റാൻ പറ്റുമോ?
0: തനത് തന്നെയാണ്, അവരെ കൈമെല്ലുടുക്കും അങ്ങനത്തെ വെച്ചിട്ടാണ് പാട്ട് ചെയ്യുക.
1: അതേ രീതി, അതേ താളവാദ്യങ്ങളും എല്ലാം അത് തന്നെ?
0: താളത്തിന് മാറ്റം വരും.
1: എങ്ങനെ മാറ്റം? സ്പീഡ് കൂടുന്നതാണോ ഉദ്ദേശിക്കുന്നത്?
0: സ്പീഡ് കൂടും.
1: ഈ നാടൻപാട്ട് അപ്പം സ്കൂൾ തലത്തിൽ ഇപ്പം മത്സരമായിട്ട് വന്നിട്ടുണ്ട്. പ്രിതിൻ മത്സരിച്ചിട്ടുണ്ടോ?
0: മത്സരിച്ചിട്ടുണ്ട്.
1: അതെ അല്ലേ. അപ്പം സ്കൂൾ കലോത്സവങ്ങൾ എന്തായാലും നാടൻപാട്ടിലേക്കുള്ള ഒരു വഴി തുറന്നിട്ടുണ്ട് പ്രിതിന് വേണ്ടി. അന്ന് എന്തൊക്കെയായിരുന്നു ചെയ്തിരുന്നത്, ഓർമ്മയുണ്ടോ അന്നത്തെ ഏതെങ്കിലും നാടൻ പാട്ടൊക്കെ?
0: ഞാൻ പാടിയ പാട്ടാണ്

0: ഇതൊരു തൊഴിലില്ലാത്ത പാട്ടാണ്.
1: ഇതായിരുന്നു അന്ന് പണ്ട് പാടിയിരുന്നത്. ഇതെങ്ങനെയാണ് പഠിക്കുന്നത്? ഗുരുനാഥൻ പാടിത്തരും, നമ്മൾ കേട്ട് പഠിക്കും, അങ്ങനെയാണോ?
0: അല്ലല്ല, ഗുരുനാഥന്മാർ പറഞ്ഞന്ന് നമ്മള് ചെയ്തിട്ടാണ്.
1: എഴുതി പഠിക്കും. മത്സരങ്ങൾക്കല്ല വേണ്ടി.
0: നമ്മുടെ വീടിന്റെ അപ്പുറമൊക്കെ എത്രയോ നാട്ടിപ്പാട്ടുകളും പണ്ടത്തെ പാട്ടുകളൊക്കെ പാടുന്ന കുറെ അമ്മമാരും എല്ലാരും ഉണ്ട്.
1: ഈ നാടൻ പാട്ടില് പാട്ട് മാത്രമല്ലല്ലോ, വോക്കലിസ്റ്റ് മാത്രമായിരിക്കില്ലല്ലോ, പ്രീതിൻ ഒരു ഇൻസ്ട്രുമെന്റും കൂടെ അറിയുന്ന ആളായിരിക്കുമല്ലോ അല്ലെ? ഏതാണ്?
0: ചെണ്ടയാണ്. ഞാൻ അധികം ചെണ്ടയ്ക്ക് പോലുണ്ട്.
1: നാടൻ പാട്ടില് നിങ്ങളുടെ ടീമിന്റെ കൂടെയും ചെണ്ടയാണ്, അല്ലാതെയും ചെണ്ടയ്ക്ക് പോകാറുണ്ട്?
0: അല്ലാതെ ചെണ്ടയ്ക്ക് പോകാറ്. ശിങ്കാരി മേളത്തിന് പോകാറുണ്ട്. തമിഴ്നാട്ടിലും അങ്ങോട്ടൊക്കെയാണ് ശിങ്കാരി മേളത്തിന് പോവുക.
1: ഇനി ഈ പുരസ്കാരത്തിലേക്കുള്ള ഒരു വഴി എങ്ങനെയായിരുന്നു?
0: പുരസ്കാരത്തിലേക്ക് ഞാൻ ഓൺലൈനായിട്ട് അപേക്ഷിച്ചതാണ്. പക്ഷെ പ്രതീക്ഷിക്കാതെയായിരുന്നു ഈ ഒരു ഭാഗ്യം എന്നെ തേടി വന്നത്.
1: അതെ,
0: അതിലേറെ സന്തോഷം.
1: അതപ്പോ എങ്ങനെയാണ്, അത് പേപ്പറിൽ ഔട്ടിംഗ് കണ്ടിട്ടാണോ കൊടുക്കുന്നത്?
0: ആ, അതെ.
1: നാടൻപാട്ടിൽ തന്നെ ഒരുപാട് കാറ്റഗറികൾ ഉണ്ടാവുമല്ലോ അല്ലെ? ഇപ്പം നേരത്തെ ആദ്യം നമ്മൾ തുടങ്ങിയത് ഒരു കുഴിപ്പാട്ടിലാണ്, അത് കഴിഞ്ഞ് തുയിലുണർത്ത് പാട്ട് പാടി, അതുപോലെ ഒരുപാട് കാറ്റഗറി ഉണ്ടാവുമല്ലോ അല്ലെ? അതിനെ കുറിച്ചൊന്ന് സംസാരിക്കാം.
0: നാടൻപാട്ട് പറയുമ്പോ ആചാരാനുഷ്ഠാന പാട്ടുണ്ട്, പിന്നെ വാമൊഴിയായിട്ട് വരുന്നവരുണ്ട്, വരമൊഴിയായിട്ട് വരുന്ന പാട്ടുകളുണ്ട്, പിന്നെ പണ്ട് അപ്പൂപ്പന്മാർ പാടി വെച്ച പാട്ടുകളുണ്ട്. പിന്നെ പാട്ടുകൾ എന്ന് പറയുമ്പോ കുറെ പാട്ടുണ്ട്, ചിന്തു പാട്ടുണ്ട്, നാടൻപാട്ടിൽ തന്നെ വരുന്ന ചവിട്ടുകളി അങ്ങനെയൊക്കെ വരുന്ന പാട്ടുകളുണ്ട്.
1: അതെല്ലേ, നമുക്കൊന്നല്ല ഈ ചിന്തുപാട്ടും ചവിട്ടുപാട്ടൊക്കെ ഒന്ന് കേട്ടാലോ?
0: ചവിട്ടുകളി പാട്ടിന്റെ എണ്ണത്തിലേക്ക് പോവാം.
1: ആയിക്കോട്ടെ.

0: ചവിട്ട് പാട്ട് എന്നല്ലേ പറഞ്ഞത്?
1: ചവിട്ട് കളിപ്പാട്ട്.
0: ചവിട്ട് കളിപ്പാട്ടാ. ഈ പാട്ട് കേട്ട ആരും ഒന്ന് ഡാൻസ് ചെയ്ത് പോകും. നേരത്തെ പാട്ട് കേൾക്കുമ്പോ നമുക്ക് കുഴിപ്പാട്ട് കേൾക്കുമ്പോ നമുക്ക് മനസ്സിലൊരു വിഷമമാണ് വരുന്നത്. ഓരോ പാട്ടിനും
1: അതിന്റേതായ ശൈലി.
0: അതെ, നല്ല ഫീൽ ഉണ്ടായിരുന്നു ഈ പാട്ട് കേൾക്കുമ്പോ. ഈ പാട്ടൊക്കെ സ്റ്റേജിൽ പാടുമ്പോ ഉണ്ടാകുന്ന ഒരു അനുഭവം വേറെ തന്നെയായിരിക്കും അല്ലേ?
1: ഓഡിയൻസ് ഒക്കെ നല്ലോണം സപ്പോർട്ട് ചെയ്യും, നല്ല സപ്പോർട്ടാണ് ഈ പാട്ടിനൊക്കെ.
0: ചെറുവത്തൂരാണ് പ്രതിന്റെ സ്വദേശം. നാടൻ പാട്ട് പാടാൻ വേണ്ടി ഏതൊക്കെ പ്രദേശങ്ങളിൽ പോയിട്ടുണ്ട് പ്രോഗ്രാംസ്?
1: ഞാൻ വയനാട്, അധികം വയനാടാണ് ചുരുക്കൊക്കെ പരിപാടി ഉണ്ടാവുക. ഇപ്പോ കുറെയായി, ഒരു 4 വർഷം 5 വർഷത്തോളമായി ചുരുക്കല് നടമ്പായിട്ടും വിഷ്വലായിട്ട് പോണ്. അത്യാവശ്യം വിഷ്വലും ചെയ്യാറുണ്ട്.
0: വിഷ്വൽ എന്ന് ഉദ്ദേശിക്കുന്നത്?
1: വിഷ്വൽ എന്ന് പറയുന്നത് ഈ കാളിദാരിക വധവും അങ്ങനത്തെ സംഭവം വരുന്നതാണ് വിഷ്വല്. പാട്ടിന്റെ ഇടയിൽ അങ്ങനത്തെ ഒരു ധാരിക വധം ഉണ്ടാവും, അതിനൊക്കെ ആൾക്കാരില്ലെങ്കിൽ
0: അതിപ്പോ. ഈ നാടൻ പാട്ട് എന്ന് പറഞ്ഞാല്, അല്ലെങ്കിൽ നാടൻ പാട്ട് സ്റ്റേജ് പരിപാടി എന്ന് ഉദ്ദേശിക്കുന്നത് പാട്ടിന്റെ അപ്പുറത്തേക്ക് ആളുകളെ വിഷ്വലി കാഴ്ച കൂടി ഒന്ന് എൻഹാൻസ് ചെയ്യാന്നുള്ളതാണെന്ന് അല്ലേ? ഇപ്പം വേഷത്തിൽ വന്ന് തീ കൊണ്ടൊക്കെ കളിച്ച് അങ്ങനെയൊക്കെ ഉള്ളൊരു പരിപാടിയായി അല്ലേ?
1: വിഷ്വലാളില്ലെങ്കിൽ ചെയ്യാറുണ്ട്.
0: ഓ, അങ്ങനെ. അതിലും പ്രതിൻ ഒരു കൈ നോക്കിയിട്ടുണ്ട് അല്ലേ? ഇപ്പൊ കണ്ണൂര് ഉള്ള ഓഡിയൻസും വയനാട് പോലുള്ളൊരു പ്രദേശത്തെ ഓഡിയൻസും എറണാകുളം ഭാഗത്തൊക്കെ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെയൊക്കെയുള്ള ഓഡിയൻസിന്റെ ഈ പരിപാടി റിസീവിംഗ് എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് അവർ ഇതിനെ അംഗീകരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ കാണുന്നത്?
1: ഓഡിയൻസ് ഒക്കെ നല്ല സപ്പോർട്ടാണ്. ഡാൻസ് ഒക്കെ ആർമാദിച്ച് കളിക്കും, അവരൊക്കെ നല്ല സപ്പോർട്ടാണ്.
0: എല്ലായിടത്തും ഏകദേശം ഒരേപോലെയാണ്.
1: അതെ അതെ,
0: വൈബ്
1: വൈബാണ്. ഇപ്പത്തെ പാട്ടുകൾ എന്ന് വെച്ചാൽ എല്ലാരും ഏറ്റെടുക്കുന്ന പാട്ടുകളാണ്. ഇപ്പത്തെ ചവിട്ടുകളിയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ഏറ്റെടുക്കുന്ന പാട്ടുകളാണ്, വൈബ് പാട്ടുകളാണ്. ഇപ്പത്തെ സ്ലോ പാട്ടുകൾ വേണ്ട.
0: സ്ലോ പാട്ട് എന്തെങ്കിലും നമുക്ക് വേണ്ടി ഒന്ന് പാടിയാലോ?

0: ഇതൊന്നാരും സ്റ്റേജിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല.
1: പണ്ട് കാലത്തുള്ളവരെ അറിയാമല്ലോ, പണ്ട് കാലത്ത് ഇങ്ങനത്തെ പാട്ടുകളാണ് കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത്. പണ്ട് കാലത്ത് ഈ പാട്ടിലേക്കാണ്
0: സ്റ്റേജിൽ തന്നെ ഒരുപാട് ഈ തുള്ളിക്കളിക്കുന്ന പാട്ട് പാടിയിട്ട് പെട്ടെന്ന് ഇതുപോലൊരു പാട്ട് പാടിയാൽ ആളുകള് അംഗീകരിക്കാറുണ്ടോ?
1: ചിലപ്പോ പരിപാടി ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്.
0: അപ്പൊ അത് നിങ്ങൾ ഓഡിയൻസിനെ നോക്കിയിട്ട്,
1: ഓഡിയൻസിനെ നോക്കിയിട്ട്
0: ചെയ്യും അല്ലെ. ആദ്യത്തെ സ്റ്റേജ് പരിപാടി ഓർക്കാൻ പറ്റുമോ പ്രീതിൻ?
1: ഫസ്റ്റ് നല്ല സപ്പോർട്ടായിരുന്നു
0: 2018 അല്ലേ?
1: 2018
0: ആദ്യത്തെ സ്റ്റേജ് എന്തെങ്കിലും ഓർമ്മയുണ്ടോ?
1: ഫസ്റ്റ് ആയിട്ട് സ്റ്റേജ് കയറുമ്പോ എന്തായാലും ഒരു ചെറിയൊരു
0: പേടിയുണ്ടാവും.
1: കൊറേ ഓഡിയൻസിനെ നോക്കി അവരെ സന്തോഷമാണല്ലോ നമുക്ക്
0: എനർജി. അല്ല, അതിനു മുന്നേ എനിക്കൊന്ന് പ്രീതിന് ശരിക്കും കലോത്സവങ്ങളിൽ പോയി സ്റ്റേജിനോട് വലിയ പേടി പോയിട്ടുണ്ടാവണല്ലോ അല്ലേ?
1: ഞാൻ ചെറുപ്പത്തിലെ പദ്യങ്ങളൊക്കെ പാടാറുണ്ട് ഈ ഓണപ്പരിപാടിക്കെല്ലാം.
0: അതുകൊണ്ട് സ്റ്റേജ് വലിയ വിഷയമല്ലായിരുന്നു. മലയാളത്തിലെ നാടൻപാട്ടുകൾ മാത്രമാണോ പ്രീതിൻ പാടുന്നത്, അല്ല മറ്റു ഭാഷയിലുള്ള നാടൻപാട്ടുകൾ ശേഖരിക്കാറുണ്ടോ, അത് പാടാൻ ശ്രമിക്കാറുണ്ടോ?
1: അതെ, നമ്മുടെ കാസർഗോഡ് മംഗലംകളി അതെല്ലാം തുളുവില് വരുന്ന പാട്ടുകളാണ്. അധികം തുളു മലയാളം അങ്ങനെയൊക്കെ കോർത്തിണക്കിക്കൊണ്ട് വരുന്ന പാട്ടുകളാണ് മംഗലംകളി. മംഗലംകളി എന്ന് പറയുമ്പോൾ നമുക്ക് എന്റെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരാളാണ് മാധവൻ കൊട്ടോളി, നല്ലൊരു കലാകാരനാണ്. കലാഭവമണി ഫൗണ്ടേഷൻ നടത്തുന്ന അതിൽ സെക്കൻഡ് കിട്ടി നമ്മുടെ മാധവേട്ടന്, എന്റെ ഒരു ഗുരുനാഥനും കൂടിയാണ്.
0: മംഗലംകളി
1: പാട്ടില്
0: എക്സ്പേർട്ടാണ്.
1: മംഗലംകളി കളിക്കുകയും ചെയ്യും, കൊട്ടുകയും ചെയ്യും.
0: അതപ്പോ മംഗലംകളി പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കളിക്കാൻ പറ്റുന്നതാണ്. നമ്മൾക്കിപ്പോ അതൊരു പരിചയം വരുന്നത് ഇപ്പൊ കലോത്സവങ്ങളിലൊക്കെ മംഗലംകളി പോലുള്ള 3 ഗോത്രവിഭാഗ പരിപാടികൾ ഉൾപ്പെടുത്തിയതോടുകൂടി കുറെ കൂടി ആളുകളിലേക്ക് അത് എത്തി എന്നുള്ളതാണ്.
1: കന്നഡയില് നാടൻപാട്ടുകളുണ്ട്, തുളുവില് നാടൻപാട്ടുണ്ട്, തമിഴില് വരുന്നുണ്ട് നാടൻപാട്ടുകൾ.
0: ഈ പാട്ടുകൾ ഏതെങ്കിലും ഒരെണ്ണം ഞാനിപ്പോ പാടാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഏത് ഭാഷയിലെ പാട്ടാണ് കൂടുതൽ പാടാറുള്ളത്?
1: അധികവും മംഗലംകളിയിലെ ശൈലി വരുന്ന പാട്ടുകളാണ് പാടാറുള്ളത്.
0: നമുക്കത് കേൾക്കാം.

0: ഇതില് മലയാളം തന്നെയല്ലേ വരുന്നത്?
1: മലയാളം, മലയാള തുളുവാണ്, അതിൽ തുളു വരുന്നുണ്ട്, മലയാളം വരുന്നുണ്ട്.
0: ഓ, മിക്സ് ആയിട്ടിരുന്നത് അല്ലേ. കന്നഡയിൽ നാടൻ പാട്ട്?
1: കന്നഡയിൽ ഒരു പാട്ട് പാടാം. താന്നെ തന്നിനെ

0: എനിക്ക് തോന്നുന്നു ഈ പാട്ടും നേരത്തെ പാടിയ ചവിട്ടുകളിപ്പാട്ടും എല്ലാം ഏകദേശം ഒരേ താളക്രമത്തിൽ ആളുകളെ ഒന്ന് ഇളക്കാനുള്ള പാട്ടുകളായിരിക്കും അല്ലേ? ശരി, നമുക്കിനി പ്രിത്തിന്റെ ഫാമിലിയെ കുറിച്ചൊന്ന് കേൾക്കാം.
1: ഫാമിലി അമ്മയുണ്ട്, അച്ഛനുണ്ട്, അനിയത്തി. അച്ഛൻ അനിൽകുമാർ വെൽഡറാണ്, അമ്മ ഖാദി തൊഴിലാളിയാണ്, പേര് സുജിത. പിന്നെ അനിയത്തി പ്രിത്തിക, ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: പ്രിത്തിന്റെ വിദ്യാഭ്യാസം ഒക്കെ എങ്ങനെയായിരുന്നു? സ്കൂളും ഒക്കെ എവിടെയായിരുന്നു?
1: പ്ലസ് ടു വരെ മഹാകവി കുട്ടമത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ച്, പിന്നെ ITI നീലേശ്വരം പഠിച്ചു. അത് കഴിഞ്ഞ് തലശ്ശേരി NTTF കോഴ്സ് കഴിഞ്ഞു, CNC ഓപ്പറേറ്ററാണ്. എക്സാം കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്.
0: അപ്പൊ ഈ പഠനത്തിന്റെ കൂടെ തന്നെ ഈ പരിപാടികളും കൊണ്ടുപോകാറുണ്ട് അല്ലെ? അതൊരു സുഖമുള്ള പരിപാടിയാന്ന് തോന്നുന്നു അല്ലെ? പാട്ടും പഠനവും ഒക്കെ ആയിട്ട്
1: നമ്മുടെ ജീവിതമാണല്ലോ പാട്ട്.
0: ഈ നാടൻ പാട്ടുകളല്ലാതെ സിനിമാ പാട്ടൊക്കെ പാടോ? അതുപോലെ നേരത്തെ പറഞ്ഞു കവിത പാടുമായിരുന്നു എന്നൊക്കെ അല്ലേ?
1: പണ്ട്
0: സ്കൂളില്.
1: സ്കൂളില്
0: ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് നാടൻ പാട്ട് മാത്രം.
1: നാടൻ പാട്ട് മാത്രം.
0: എങ്ങനെയാണ് ഇനി ഒരു പുതിയ ടീം തുടങ്ങാൻ താല്പര്യമുണ്ടോ? കൊറേ അധികം കലാകാരന്മാരുണ്ട് ഇപ്പൊ ശരിക്കും നാടൻ പാട്ട്.
1: നിരവധി കലാകാരന്മാർ നാടൻ പാട്ട് രംഗത്തുണ്ട്, ഒട്ടനവധി ടീമുകളും ഉണ്ട് കേരളത്തിനകത്ത്.
0: അപ്പൊ ഇനി ഒരു

0: പ്രത്യന്റെ നേതൃത്വത്തിൽ ഉണ്ടാവും. ഇനി
1: ആലോചിക്കാം.
0: ഒരു നാടൻ പാട്ടും കൂടി പാടി നമുക്ക് ഈ ഒരു ചെറിയ സംഭാഷണം നിർത്താൻ തോന്നുന്നു.
2: മഹിമുള്ളറക്കമാരിൽ മുൻപനാമറീജൻ പോയവനം കാനനത്തിൽ പൊന്മൃഗമായിട്ട്
0: ഇത് രാമായണത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് വന്ന നാടൻ പാട്ടായിരിക്കും അല്ലേ? ശരി.
2: മയമുള്ളറക്കമാരി മുൻപനാമറീജൻ മയമുള്ളറക്കമാരി മുൻപനാമറീജൻ പോയവനം കാനനത്തിൽ പൊന്മൃഗം.

0: ഇത്രയും നേരം നാടൻ പാട്ടും പ്രീതിന്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായി യുവവാണിയിൽ അതിഥിയായി വന്നതിന് ഒരുപാട് നന്ദി. ഇനിയും ഒരുപാട് വേദികളിൽ പ്രീതിന് നാടൻ പാട്ടുമായി തിളങ്ങാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.
1: യുവവാണി പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം.
0: പ്രിയരെ, ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ നൽകി വരുന്ന മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം ഇത്തവണ ലഭിച്ചത് പ്രീതിൻ കുഞ്ഞിപ്പാറയ്ക്കാണ്. പ്രീതിൻ ഒരു നാടൻപാട്ട് കലാകാരനാണ്. ഇന്നത്തെ യുവവാണിയിൽ പ്രീതിൻ കുഞ്ഞിപ്പാറയാണ് നമ്മുടെ അതിഥിയായി എത്തിയത്. ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ മീര ആർ യു, ഉഷ വിനീത്.

ഉള്ളടക്കം എന്ന പടത്തിൽ യേശുദാസും സുജാതയും ചേർന്ന് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. കൈതപ്രത്തിന്റെ വരികിൽ കൗസേപ്പച്ചന്റെ സംഗീതം. അടുത്ത ഗാനം എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയത്. ചിത്രം താളവട്ടം. ഗാനരചന പൂവച്ചൽ ഖാദർ. സംഗീതം രഘുകുമാർ.

മുല്ലനീഴ് വരികൾക്ക് ജെറി അമൽദേവിൻ്റെ സംഗീതം, യേശുദാസ് പാടിയ ഗാനം, ചിത്രം സന്മനസ്സുള്ളവർക്ക് സമാധാനം.

കാക്കി കുപ്പായത്തിനുള്ളിൽ ഒരു കവിഹൃദയമുണ്ട്, ഒരു കലാകാരനുണ്ട്, ഒരു ഗായകൻ.

രാജാവിൻ്റെ മകൻ എന്ന പടത്തിൽ ഉണ്ണിമേനനും ലതികയും ചേർന്ന് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. അടുത്ത ഗാനം യേശുദാസ് പാടുന്നു, ചിത്രം യുവജന ഉത്സവം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

കണ്ണൂർ ആകാശവാണി റേഡിയോ നാടക രചനകൾ ക്ഷണിക്കുന്നു. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടക രചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകളാണ് അയക്കേണ്ടത്. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കയ്യക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണ യോഗ്യമായ രചനകളാണ് തെരഞ്ഞെടുക്കുക. റേഡിയോ നാടക രചനകൾ അയക്കേണ്ട വിലാസം ആകാശവാണി കിറോ സ്റ്റേഷൻ ഡയറക്ടർ കണ്ണൂർ 4.

0: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷൽസിലെത്തി. പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് വിമാനത്താവളത്തിൽ ഊഷ്മള സ്വീകരണം നൽകി. സെയ്ഷൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ ശ്രീ മോദി വിശിഷ്ടാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാവുന്നതാണ്. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധന അഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. തമിഴ്നടനും സംവിധായകനുമായ കെ ഭാഗ്യരാജിന്റെ സംസ്കാരം നാളെ ചെന്നൈയിൽ നടക്കും. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് രാവിലെയായിരുന്നു ഭാഗ്യരാജിന്റെ അന്ത്യം. 73 വയസ്സായിരുന്നു. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന്

0: നൽകും. നാളെ ബൂത്തുകളിൽ എത്താനാകാത്ത കുഞ്ഞുങ്ങൾക്ക് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വീടുകളിലെത്തി വാക്സിൻ നൽകും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. sec.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. കേരളത്തിൽ ഇന്ന് 10 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. മലപ്പുറം 5, കോഴിക്കോട് 4, വയനാട് 1 എന്നിങ്ങനെയാണ് ഇന്നത്തെ കണക്ക്. ഈ വർഷം ഇതുവരെ 266 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. കോഴിക്കോട്ടെ നിപ്പ രോഗബാധിതന്റെ സമ്പർക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട 3 പേരെ ക്വാറന്റൈനിൽ നിന്ന് ഒഴിവാക്കി. 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 2 പേരെയും റിസ്ക് വിഭാഗത്തിൽപ്പെട്ട ഒരാളെയുമാണ് ഒഴിവാക്കിയത്. കോംഗോയിൽ ഇതുവരെ 1200 എബോള കേസുകൾ സ്ഥിരീകരിച്ചതായി ആരോഗ്യ വിഭാഗം അറിയിച്ചു. 321 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്ന് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥാനോം ഗബ്രിയേസസ് മുന്നറിയിപ്പ് നൽകി. കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ അങ്കമലി സ്വദേശി റോഷൻ രാജു 1-ാം റാങ്ക് കരസ്ഥമാക്കി. ബിഫാം വിഭാഗത്തിൽ തൃശൂർ സ്വദേശി വിനായക് നാരായണനാണ് 1-ാം റാങ്ക്. അടുത്തമാസം 8 ആദ്യ അലോട്ട്മെന്റ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ഏകജാലക പ്രവേശനത്തിന്റെ 3-ാം ഘട്ട അലോട്ട്മെന്റ് പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. പട്ടികയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ മറ്റന്നാൾ മുതൽ ജൂലൈ 2 സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. ഈ വർഷത്തെ SSLC THSLC പുനഃപരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാണ്. പരിയത്തുകാവ് ഉന്നതി നിവാസികളുടെ പുനരധിവാസത്തിനായി 5 സെന്റ് ഭൂമി വീതം അളന്ന് സർവേ സ്കെച്ച് തയ്യാറാക്കിയതായി എറണാകുളം ജില്ലാ കളക്ടർ ജി പ്രിയങ്ക. ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നതിനായി സർവേ സ്കെച്ച് അഡ്വക്കേറ്റ് ജനറലിന് കൈമാറിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. എറണാകുളം പിറവംപുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഒരു കുടുംബത്തിലെ 3 പേരെ തിരിച്ചറിഞ്ഞു. മൂവാറ്റുപുഴ പായിപ്ര സ്വദേശിനി വിജി, ഭർത്താവ് നാരായണൻ, 2 വയസ്സുള്ള ആൺകുട്ടി എന്നിവരാണ് മരിച്ചത്. ഇവരുടെ 13 വയസ്സുള്ള മകൾക്കുവേണ്ടി തിരച്ചിൽ തുടരുകയാണ്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെയും കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദനെ നേരിടും. രാവിലെ 7:30 മത്സരം. അൾജീരിയ ഓസ്ട്രിയ മത്സരവും അതേസമയമാണ്. പനാമ ഇംഗ്ലണ്ട് ക്രൊയേഷ്യ ഖാന മത്സരങ്ങൾ പുലർച്ചെ 2:30 നടക്കും. നാളെ പുലർച്ചെ 5 നടക്കുന്ന പോരാട്ടങ്ങളിൽ കൊളംബിയ പോർച്ചുഗലിനെയും കോംഗോ ഉസ്ബെക്കിസ്ഥാനെയും നേരിടും. പരിസ്ഥിതി സംരക്ഷണം ഉത്തരവാദിത്തമായി ഏറ്റെടുക്കുന്ന പുതിയ തലമുറയാണ് സമൂഹത്തിന്റെ പ്രതീക്ഷയെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. കൊല്ലം ചവറ ശങ്കരമംഗലം സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുകയായിരുന്നു മന്ത്രി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. IHRDയുടെ കീഴിൽ പട്ടുവും കയ്യന്തടത്തിൽ പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ കമ്പ്യൂട്ടർ സയൻസ് അധ്യാപകരുടെ താൽക്കാലിക ഒഴിവുകളിലേക്കുള്ള ഇന്റർവ്യൂ 1 ജൂലൈ രാവിലെ 10:30 ഹിന്ദി അധ്യാപകരുടെ ഇന്റർവ്യൂ ഉച്ചയ്ക്ക് 2 നടക്കും. യോഗ്യത: ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം, UGC, നെറ്റ് ഉള്ളവർക്ക് മുൻഗണന. അവരുടെ അഭാവത്തിൽ മറ്റുള്ളവരെ പരിഗണിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 8547005048. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ അറബിക് വിഷയത്തിൽ അധ്യാപക ഒഴിവിലേക്ക് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 29 രാവിലെ 10:30 നടക്കും. യോഗ്യത: 55% മാർക്കോടുകൂടിയ ബിരുദാനന്തര ബിരുദവും നെറ്റും. നെറ്റ് യോഗ്യരായവരുടെ അഭാവത്തിൽ ബിരുദാനന്തര ബിരുദക്കാരെയും പരിഗണിക്കും. കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ഫോൺ നമ്പർ 0499924526027. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് ക്ലർക്കിനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 29 രാവിലെ 11 മണിക്ക് ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ നടക്കും. യോഗ്യത പ്ലസ് ടു, കമ്പ്യൂട്ടർ പരിജ്ഞാനം, മലയാളം ടൈപ്പിംഗ്, എം എസ് ഓഫീസ് പ്രവൃത്തി പരിചയം അഭികാമ്യം. പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്നവർക്ക് മുൻഗണന. പ്രായപരിധി 18-41. കൂടുതൽ വിവരങ്ങൾക്ക് 04672211504. ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ LSGD ഓഫീസിലേക്ക് ഓവർസിയറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 29 രാവിലെ 10:30 പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. യോഗ്യത ഡിപ്ലോമ ITI. ഫോൺ നമ്പർ 04994237276. ബേഡെടുക്ക ഗ്രാമപഞ്ചായത്തിലെ കല്ലളിയിൽ ആശാ വർക്കറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 2 രാവിലെ 11:00 ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ നടക്കും. അപേക്ഷകർ 10-ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള വിവാഹിതരായിരിക്കണം. പ്രായപരിധി 25-45. ഫോൺ നമ്പർ 04994210235. എളയരുത്ത് TK നായനാർ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ ഹിസ്റ്ററി വിഭാഗത്തിൽ അധ്യാപക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 29 രാവിലെ 11:00 നടക്കും. കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറേറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്ക് പങ്കെടുക്കാം. യോഗ്യതാ ബന്ധപ്പെട്ട വിഷയത്തിൽ നെറ്റ്, PhD ഇവരുടെ അഭാവത്തിൽ 55% മാർക്കിൽ കുറയാത്ത ബിരുദാനന്തര ബിരുദക്കാരെയും പരിഗണിക്കും. ഫോൺ നമ്പർ 04672245833. സാമൂഹ്യനീതി വകുപ്പിൽ കാസർഗോഡ് പ്രൊബേഷൻ ഓഫീസിൽ പ്രൊബേഷൻ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 01 രാവിലെ 10:00 നടക്കും. യോഗ്യത MSW, സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം. പ്രായപരിധി 40 വയസ്സാണ്. ഫോൺ നമ്പർ 04994255366. സേവന വാർത്തകളാണ് ഇതുവരെ കേട്ടത്.

0: ഈ പഠിത്തമായിട്ട് ബന്ധപ്പെട്ട് അധ്യാപകരുടെ അല്ലെങ്കിൽ കൂടെയുള്ള താരങ്ങളിലേക്ക് ഒരു സപ്പോർട്ട് എങ്ങനെയാണ് LNCP-യിൽ?
1: ടൂർണമെന്റ് ഒക്കെ പോകാൻ എനിക്ക് നല്ല സപ്പോർട്ടാണ് അധ്യാപകർ തരുന്നത്. എനിക്ക് പെർമിഷൻ തരും, കളിക്കാൻ പോകാനുള്ള പെർമിഷൻ തരും, അതുപോലെ പ്രാക്ടീസിന് ചോദിക്കുമ്പോൾ എനിക്ക് ഇത്ര ഇത്ര ദിവസം വെച്ച് പെർമിഷൻ തരുകയൊക്കെ ഉണ്ട്. അല്ലാണ്ട് ഇപ്പൊ കോളേജിലായിട്ട് കോട്ടൊന്നും ഇല്ലാത്തതിന്റെ ഒരു ചെറിയ പ്രശ്നമുള്ളൂ, അല്ലാണ്ട് വലിയ കുഴപ്പമില്ല.
0: ഇനി ഫാമിലിയിലേക്ക് വന്നാൽ ഫാമിലിയുടെ കാര്യങ്ങളും കൂടി ഒന്ന് പറയൂ.
1: ആദ്യം എന്റെ അച്ഛൻ SS മനോജ് മാധ്യമ പ്രവർത്തകനാണ്. പിന്നെ എന്റെ അമ്മ ഡോക്ടറാണ്, ഇപ്പോ വെള്ളറടയിൽ വർക്ക് ചെയ്യുന്നു, CHC വെള്ളറടയിൽ. പിന്നെ എനിക്കൊരു അനിയനുണ്ട്, ഇപ്പോ 10-ലാണ്, KV പട്ടത്ത് പഠിക്കുന്നു.
0: സ്കോഷിലെ ദിവസേനയുള്ള പരിശീലന ക്രമങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഒരു ദിവസം?

0: ഒരു ദിവസം തുടങ്ങുന്നത് എങ്ങനെയാണ്, എങ്ങനെയാണ് ആ ദിവസം അവസാനിക്കുന്നത്?
1: ഇപ്പോൾ എനിക്ക് ഇന്റേൺഷിപ്പ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ, എനിക്ക് രാവിലെ എണീക്കണം, ബസ് ഒരു 7:30 വരും, ഞാൻ സ്കൂൾ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് എന്തെങ്കിലും വർക്ക്ഔട്ട് ചെയ്യും, ഇപ്പോൾ ചിലപ്പോൾ ഒന്ന് ഓടാൻ പോവോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യും. പിന്നെ ഞാൻ റെഡിയായി സ്കൂളിൽ പോകാനായിരിക്കും നോക്കണം. പിന്നെ 2 മണിവരെ എനിക്ക് സ്കൂളായിരിക്കും. പിന്നെ സ്കൂള് വിട്ട് ഞാൻ വീട്ടിലെത്തുമ്പോൾ ഒരു 2:30, 2:30 ആവും. പിന്നെ ഒന്ന് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ എനിക്ക് 5 മണിക്കാണ് തുടങ്ങണത് അവിടെ സെഷൻ. പിന്നെ 5 മണിക്ക് തുടങ്ങിയ ജിമ്മും കാര്യങ്ങളും എല്ലാം കൂടി കഴിയുമ്പോൾ 7:30 വരെ. അപ്പോൾ 5 മണി തൊട്ട് 7:30 വരെയാണ് എൻ്റെ പ്രോപ്പറായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്.
0: ഭക്ഷണ ക്രമീകരണങ്ങൾ എന്തെങ്കിലും പ്രത്യേകിച്ചുണ്ടോ?
1: പ്രത്യേകിച്ചൊന്നും ഇല്ല. അമ്മ, എനിക്ക് അമ്മ അല്ലെങ്കിൽ അച്ഛൻ ആരെങ്കിലും കുക്ക് ചെയ്യണമെങ്കിൽ അത് കഴിക്കും, അല്ലാണ്ട് ഞാൻ ഒരു ഡയറ്റ് അങ്ങനെ ഫോളോ ചെയ്യാറില്ല.
0: ഇപ്പൊ ഇതുവരെയുള്ള ഒരു കായിക ജീവിതത്തിൽ സ്ക്വാഷുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുകയാണെങ്കിൽ മറക്കാനാവാത്ത ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അനുഭവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാമോ?
1: പോസിറ്റീവ് എന്ന് പറയാൻ, ഇത് കായികമായിക്കൊണ്ട് തന്നെ നമുക്ക് കുറെ പോസിറ്റീവ് കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. നമ്മൾ നെഗറ്റീവ് മാത്രമല്ല നോക്കുന്നത്, നമ്മൾ പോസിറ്റീവും നോക്കും. ശരിക്കും ഒരു പോസിറ്റീവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയില്ല. ഇപ്പൊ പല കളികളിൽ നിന്ന് എനിക്ക് പല പോസിറ്റീവ് ഫീഡ്ബാക്കുകളാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ ഞാൻ സ്വന്തമായിട്ട് ഫീഡ്ബാക്ക് കൊടുക്കുന്നതും അല്ലെങ്കിൽ മറ്റുള്ളവർ തരുന്ന ഫീഡ്ബാക്കുകളും. പിന്നെ എനിക്ക് ഏറ്റവും പോസിറ്റീവ് എന്നല്ല, ഏറ്റവും സന്തോഷമായി തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ കേരള യൂണിവേഴ്സിറ്റി 2024 3rd place വാങ്ങിയായിരുന്നു ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിന്. അത് കേരള യൂണിവേഴ്സിറ്റിക്ക് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു മെഡൽ കിട്ടുന്നത് തന്നെ. അപ്പോൾ ഞങ്ങൾ അതിനുവേണ്ടി അത്യാവശ്യം പരിശ്രമിച്ച് കിട്ടിയൊരു കാര്യമാണ്. ടീമായിട്ട് നിന്ന് നമുക്ക് വേണ്ട ഒരു മെഡലായിരുന്നു നമ്മൾ മേടിച്ച ദേശീയതലത്തിൽ. ദേശീയതലത്തിൽ ആദ്യമായിട്ടാണ് എനിക്കും അങ്ങനെ ഒരു മെഡൽ കിട്ടുന്നത്. അപ്പോൾ അതൊരു വലിയ പ്രചോദനമായിരുന്നു എനിക്ക്.
0: സ്കോഷിനെ കുറിച്ച് പല ആൾക്കാർക്കും വലിയ ധാരണയൊന്നുമില്ല. പ്രത്യേകിച്ച് നമ്മൾ ക്രിക്കറ്റ്, ഫുട്ബോൾ തുടങ്ങിയ ജനകീയമായിട്ടുള്ള കായിക ഇനങ്ങളെ അപേക്ഷിച്ച് സ്കോഷ് അധികം ആർക്കും അറിയില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഇവന്റ് ഉണ്ടെന്ന് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാം. ആ സ്കോഷിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാം. എന്താണ് സ്കോഷ്, എങ്ങനെയാണത് കളിക്കുന്ന രീതി, എത്തരത്തിലുള്ള ടൂർണമെന്റുകളൊക്കെയാണ് ദേശീയതലത്തിലായാലും അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിലായാലും സംഘടിപ്പിക്കുന്നത്? ആദ്യം സ്കോഷിനെ കുറിച്ചൊരു ചെറിയൊരു വിവരണം, പിന്നെ ബാക്കി കാര്യങ്ങളും കൂടെ.
1: സ്ക്വാഷ് എന്ന് വെച്ചാൽ ഒരു റാക്കറ്റ് ഗെയിമാണ്, ടെന്നീസും ബാഡ്മിന്റനും പോലെ. പക്ഷെ സ്ക്വാഷിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് നമ്മൾ ഒരു മുറിയിൽ കളിക്കുന്നതാണ്, ഒരു ചുമരിൽ കളിക്കുന്നതാണ്. നമുക്ക് 3 വശം ചുമരായിരിക്കും, 4th, 5th നമ്മുടെ പുറകിലത്തെ വശം ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയൊരു വാതിലും കാണും. അപ്പോ അല്ലാതെ ഇതിന്റെ സംഭവിച്ച ടെന്നീസ് പോലെ തന്നെ ഇതിന്റെ സ്ക്വാഷിന്റെ റാക്കറ്റ് കുറച്ചും കൂടി വലുതായിരിക്കും. പിന്നെ ബോൾ എന്ന് വെച്ചാൽ ചെറിയ റബ്ബർ ബോളായിരിക്കും. ഇത് 1800s ഇംഗ്ലണ്ടിലെ ജയിലുകളിൽ കളിച്ചു വന്നൊരു ഗെയിമാണ്. അങ്ങനെ അവിടെ വെച്ചാണ് ഇതിന്റെ തുടക്കം. ടെന്നീസ് പോലെ തന്നെ, പക്ഷെ നമ്മൾ സാധാരണക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവണമെങ്കിൽ ചുമരിലടിച്ച് കളിക്കുന്ന കളി, റാക്കറ്റും കൊണ്ട് നമ്മൾ ചുമരിലടിച്ച് കളിക്കുന്ന കളി. അതാണ് എന്റെ വാസ്തവം.
0: ഇതിന്റെ പോയിന്റ് ഒക്കെ വരുന്നത് എങ്ങനെയാണ്?
1: പോയിന്റ് സിസ്റ്റം എന്ന് വെച്ചാൽ 11 points ആണ്. best of 3 അല്ലെങ്കിൽ best of 5 ആണ് വരുന്നത്. നമ്മൾ best of 5 ആണ് ദേശീയ തലങ്ങളിലും അന്തർദേശീയ തലങ്ങളിലും കളിക്കുന്നത്. 11 points ഗെയിം. പിന്നെ ഡബിൾ ബൗൺസ് പാടില്ല. നമ്മൾ ഒന്നിൽ സിംഗിൾ ബൗൺസിൽ എടുക്കണം, അല്ലെങ്കിൽ അതിന് മുമ്പേ തന്നെ നമ്മൾ എടുക്കണം. ഡബിൾ ബൗൺസ് ഇല്ല. പിന്നെ അല്ലാതെ കളിയുടെ ആയ ഓരോ മാർക്കിങ്ങുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്.
0: ഈ സ്കോഷുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ സംസ്ഥാന തലത്തിലും അല്ലെങ്കിൽ ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും ഒക്കെ ടൂർണമെന്റുകളൊക്കെ എങ്ങനെയാണ് വരുന്നത്? വർഷം തോറും പല പല ടൂർണമെന്റുകൾ വരാറുണ്ടോ?
1: വർഷം തോറും സീനിയർ നാഷണൽസും ജൂനിയർ നാഷണൽസും വർഷം തോറും ഉള്ളതാണ്. പിന്നെ അല്ലാതെ നമുക്ക് ഓരോ സ്റ്റാർ വെച്ചുള്ള ടൂർണമെന്റ്, ഇങ്ങനെ 1-star, 2-star, 3-star ടൂർണമെന്റുകൾ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഈ ടൂർണമെന്റുകൾ മിക്ക മാസവും നടന്നുകൊണ്ടിരിക്കും. പിന്നെ അല്ലാതെ തന്നെ അന്തർദേശീയ തലങ്ങളിൽ വേറെയും കുറച്ച് ടൂർണമെന്റുകളുണ്ട്. ഇപ്പോൾ PSA പ്രൊഫഷണൽ സ്ക്വാഷ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ നമ്മുടെ ഇന്ത്യയിൽ തന്നെ കുറച്ച് ടൂർണമെന്റുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇന്ത്യക്കാർക്ക് കുറച്ചുകൂടി എക്സ്പോഷർ തരും ഈ കളി എന്താണെന്നും കളിക്കുന്ന കുട്ടികൾക്കും. അല്ലാതെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ പ്രൊഫഷണൽ ആയിട്ട് PSA, അതാണ് പ്രൊഫഷണൽ സ്ക്വാഷ് അസോസിയേഷൻ എന്നാണ് PSAയുടെ ഫുൾ ഇത്. അപ്പോൾ അതെന്ന് വെച്ചാൽ പ്രൊഫഷണലായിട്ട് കളിക്കുന്ന താരങ്ങൾക്ക് വേണ്ടി പല പല ടൂർണമെന്റുകൾ അവർ നടത്തും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വേൾഡ് ചാമ്പ്യൻഷിപ്സ്, പിന്നെ ബ്രിട്ടീഷ് ഓപ്പൺ പറഞ്ഞ സംഭവമുണ്ട്, പിന്നെ അല്ലാണ്ട് CIB ഈജിപ്ഷ്യൻ ഓപ്പൺ എന്ന് പറഞ്ഞ കുറച്ച് സംഭവങ്ങൾ. പിന്നെ അതുകൂടാതെ WSF വേൾഡ് സ്ക്വാഷ് ഫെഡറേഷൻസിന്റെ കുറച്ച് ടൂർണമെന്റുകൾ കാണും. എന്നുവെച്ചാൽ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പുകൾ, പിന്നെ ഏഷ്യൻ ടീം ചാമ്പ്യൻഷിപ്പുകൾ, പിന്നെ അവരായിട്ട് നടത്തുന്ന വേൾഡ് കപ്പുകൾ, അങ്ങനെ കുറച്ച് ടൂർണമെന്റുകൾ കാണും.
0: അപ്പൊ നമ്മൾ ഈ ചാമ്പ്യൻഷിപ്പുകളും കളിയുടെ ഒരു മേന്മയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കേരളം ദേശീയ തലത്തിൽ ഏത് നിലയിലാണ് ഈ സ്കോഷ് ചാമ്പ്യൻഷിപ്പിൽ, അതുപോലെ തന്നെ ഇന്ത്യ ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത്? കേരളം

0: ഇന്ത്യയൊക്കെ പൊസിഷൻ എങ്ങനെയാണ് നിൽക്കുന്നത്? ഇപ്പോൾ
1: കേരളത്തെ മാത്രം എടുത്ത് പറയുവാണെങ്കിൽ അത്ര നല്ല പൊസിഷൻ അല്ല. കാരണം ഇത് വളരെ ഒരു പുതിയ ഗെയിമാണ്. 2015 കേരള സ്ക്വാഷ് തുടങ്ങിയതേ ഉള്ളൂ കേരളത്തിൽ. അപ്പോൾ ഇനിയും കുറച്ച് വർഷങ്ങൾ എടുക്കും സ്ക്വാഷ് കേരളത്തിലൊന്നും സ്ക്വാഷ് പരിചയമായി വരാനും അതേപോലെ മുന്നോട്ട് കൊണ്ടുപോകാനും. ഇന്ത്യയാണെങ്കിൽ ഇപ്പൊ ഇന്ത്യനെ പറയുവാണെങ്കിൽ ഇന്ത്യ അത്യാവശ്യം നല്ല നിലയ്ക്കാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഏഷ്യൻ സീനിയേഴ്സിൽ നോക്കിയാലും ഏഷ്യൻ ജൂനിയേഴ്സിൽ നോക്കിയാലും ഇന്ത്യക്കാരാണ് മിക്കതും ചാമ്പ്യന്മാരായിട്ടുള്ളത്. പിന്നെ ഇപ്പൊ അനഹാച്ചിങ് ഇന്ത്യയുടെ അനഹാച്ചിങ് ഡൽഹിക്കാരിയാണ്. 19 വയസ്സേ ഉള്ളൂ, എന്നാൽ ഇപ്പൊ അവളുടെ വേൾഡ് റാങ്കിങ് ഇപ്പൊ അവള് ടോപ്-20 എല്ലാരും പറയുന്നത് അനഹാച്ചിങ് അടുത്ത ദീപിക പള്ളിക്കൽ അല്ലെങ്കിൽ അടുത്ത ജോഷ്ന ചിന്നപ്പയെ പോലെ ജോഷ്ന ചിന്നപ്പ ആവുന്നതാണ്. ഇപ്പൊ അങ്ങനെ അനഹാച്ചിങ് കാരണം ഇപ്പൊ ഇന്ത്യക്ക് ഒരു നല്ലൊരു ഭാവി കാണുന്നുണ്ട്. ഇന്ത്യയും ഇപ്പോ വേറെ രാജ്യങ്ങളെ പോലെ തന്നെ ഇന്ത്യയും അപ്കമിങ് ആണ് ഇപ്പൊ സ്ക്വാഷില്.
0: അപ്പൊ നിലവിലിപ്പോ 20-ാമത്തെ റാങ്കാണോ ഇന്ത്യയുടെ ടോപ്പ് റാങ്കിങ്ങിൽ വരുന്ന?
1: ഇന്ത്യക്കാരിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള റാങ്കിങ് ഇപ്പോ
0: 20 സ്ക്വാഷ് കായിക താരം എന്നുള്ള നിലയിൽ എന്താണ് സുഭദ്രയുടെ ലക്ഷ്യം, അല്ലെങ്കിൽ എന്ത് നേട്ടം കൈവരിക്കണമെന്നാണ് ആഗ്രഹം?
1: ഇപ്പോൾ ഓഗസ്റ്റിൽ അടുത്ത സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് വരും. അപ്പോൾ അതിനകത്ത് എന്റെ മികച്ച പ്രകടനം കൈവരിക്കുക എന്നതാണ് എന്റെ ആദ്യത്തെ ലക്ഷ്യം. പിന്നെ അത് കഴിഞ്ഞിട്ട് നാഷണൽസ് വരുന്നുണ്ട്, പിന്നെ പല പല ടൂർണമെന്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിനൊക്കെ എന്റെ ഏറ്റവും നല്ല പ്രകടനം കാണിച്ച് എന്റെ റാങ്കിങ്ങിൽ കുറച്ചും കൂടി ഇംപ്രൂവ്മെന്റ് വരുത്താനാണ് എന്റെ താല്പര്യം.
0: ദേശീയ തലത്തില് സുഭദ്രയുടെ റാങ്കിങ് എത്രയാണ്
1: ഇപ്പോ? 38-ാമത്തെ റാങ്ക് എങ്ങാണ്ടാണ്. അപ്പൊ ഇനി ടൂർണമെന്റുകൾ കളിച്ചാൽ നമ്മുടെ റാങ്കിങ്ങിൽ വ്യത്യാസം വരുള്ളൂ. അപ്പൊ ടൂർണമെന്റ് എന്തോരം കളിക്കുന്നു അത്ര റാങ്കിങ് കൂടും. അപ്പൊ ഇനി അടുത്തത് എന്തായാലും ഒരു ടോപ്-20 ഒക്കെയാണ് എന്റെ ലക്ഷ്യം.
0: ഒളിമ്പിക്സ് ഒക്കെ കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്?
1: അതിന് എന്നെക്കാളും നല്ല പ്ലേയേഴ്സ് ഉണ്ട്.
0: അതല്ല, നമുക്കിപ്പോ സ്വപ്നം കാണുക എന്നുള്ളതാണല്ലോ പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളത് എത്തിപ്പിടിക്കുക, അല്ലെങ്കിൽ അതിന്റെ ഒരു ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പൊ ഒരു കായിക താരത്തിന്റെ ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത് ഒളിമ്പിക്സ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ?
1: ഒളിമ്പിക്സ് ആദ്യമായിട്ടാണ് സ്ക്വാഷില് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോ നമുക്ക് ഇപ്പോ എങ്ങനെയാണ് ഇന്ത്യക്കാര് സ്ക്വാഷില് ഒളിമ്പിക്സില് പ്രകടനം ചെയ്യുന്നത്, അതനുസരിച്ചായിരിക്കും ബാക്കിയുള്ള പ്ലേയേഴ്സിന് അതൊരു ശുഭപ്രതീക്ഷ തരാൻ പോകുന്നത്. ഇനിയിപ്പോ ഇമ്മീഡിയറ്റ് ആയിട്ട് കളിക്കാൻ പോണ കുറച്ച് പ്ലേയേഴ്സാണ് അനഹാജ് സിംഗ്, അഭയ് സിംഗ്, പിന്നെ ചിലപ്പോ ജോഷ്ന ചിന്നപ്പ കാണും, സൗരവ് ഘോഷാല് കാണും, ഹരേന്ദ്രപാൽ സന്ധു, അങ്ങനെ കുറച്ച് ടോപ്പിലുള്ള കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോ അവരുടെ ഒക്കെ പ്രകടനം അനുസരിച്ചായിരിക്കും നമ്മളെ പ്രചോദനമാകാൻ പോകുന്നത്. അതിനനുസരിച്ചായിരിക്കും നമ്മളെ പോലെയുള്ള ഇങ്ങനെ അപ്കമിങ് താരങ്ങൾക്ക് ഒരു പ്രതീക്ഷ തരാൻ പോകുന്നത്.
0: എന്തായാലും ആകാശവാണിയോട് ഇത്രയും നേരം വിശേഷങ്ങൾ പങ്കുവച്ചതിന് വളരെയധികം നന്ദി. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇനിയുള്ള ഒരുപാട് നേട്ടങ്ങൾ മുന്നിലുണ്ട്, അതെല്ലാം നേടാൻ സാധിക്കട്ടെ, ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കട്ടെ, അതുപോലെ തന്നെ പഠിത്തവും ഈ സ്കോഷും ഒരുമിച്ച് കൊണ്ടുപോകാൻ സുഭദ്രയ്ക്ക് സാധിക്കട്ടെ. നന്ദി.
1: നന്ദി.
2: സ്ക്വാഷ് താരം സുഭദ്ര കെ സോണിയുമായി രജു കോലിയക്കോട് നടത്തിയ അഭിമുഖം സമാപിക്കുന്നു. നിർവഹണ സഹായം രജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.

നാളെ രാവിലെ 6:10 കാവ്യാഞ്ജലിയിൽ പി ഉദയഭാനു എഴുതിയ കടലും കരയും എന്ന കവിത ഗിരിജാ വർമ്മ ആലപിക്കുന്നു. 7 മണിക്ക് ഓലച്ചൂട്ട്, വടക്കൻ കേരളത്തിൻ്റെ ആഖ്യാനങ്ങൾ.

നാളെ ഉച്ചയ്ക്ക് 12:15 കണ്ണിയാർക്കളിപ്പാട്ട്, കെ ശിവപ്രകാശും സംഘവും അവതരിപ്പിച്ചത്. വൈകിട്ട് 5:15 തൂയിലുണർത്തു പാട്ട്, കെ ആർ ഗോപാലകൃഷ്ണനും സംഘവും അവതരിപ്പിച്ചത്.

നാളെ ഉച്ചയ്ക്ക് 2:30 തായമ്പക രാമപുരം രാജുവും സംഘവും അവതരിപ്പിച്ചത്. തുടർന്ന് പി വലിയകണ്ണൻ പണിക്കരും സംഘവും അവതരിപ്പിക്കുന്ന പേനപ്പാട്ട് നാളെ ഉച്ചയ്ക്ക് 2:30.

0: ഇനി 10 മണിക്ക് ദേശീയ സംഗീത പരിപാടിയിൽ പ്രഭാത് മുഖോപാധ്യായുടെ സന്തൂർ വാദനം കേൾക്കാം. ഡൽഹിയിലെ
1: സംഗീത് കെ അഖിൽ ഭാരതീയ കാര്യക്രം മേ പ്രസ്തുത് ഹെ പ്രഭാത് മുഖോപാധ്യായ കാ സന്തൂർ വാദൻ. സമൃദ്ധ സംഗീത പരമ്പര വാലെ പരിവാർ മേ ജന്മേ പ്രഭാത് നെ സന്തൂർ കി ദുനിയ മേ അപ്നി അലഗ് പഹചാൻ ബനായി ഹെ. ആപ്നെ സബ്സെ പഹലെ ശ്രീ ദുലാൽ റോയ് സെ സംഗീത് കി ശിക്ഷ പ്രാപ്ത് കി. ഇസ്സെ പഹലെ ആപ്നെ ലംബേ സമയ തക് ഉസ്താദ് സാബിർ ഖാൻ സെ തബ്ല സീഖാ, ജിസ്സെ ആപ്മെ ലയ ഓർ താൽ കി ഗഹരി സമജ് വികസിത് ഹുയി. ആപ്നെ സന്തൂർ കി വിധിവത് ശിക്ഷ പണ്ഡിത് തരുൺ ഭട്ടാചാര്യ ഓർ പത്മശ്രീ പണ്ഡിത് ഭജൻ സോപോരി സെ പ്രാപ്ത് കി. വർത്തമാൻ മേ ആപ് സാരംഗി വാദക് പത്മഭൂഷണ് ഉസ്താദ് സാബിരി ഖാൻ ഓർ സരോദ് വാദക് പത്മ വിഭൂഷണ് ഉസ്താദ് അംസദ് അലി ഖാൻ സെ വാദ്യ സംഗീത് കി ബാരികിയോ കാ പ്രശിക്ഷണ് ലേ രഹെ ഹൈ. സംഗീത് മേ എം എ കർനെ വാലെ പ്രഭാത് നെ ഗായൻ ഓർ വാദ്യ സംഗീത് കി വിഭിന്ന ശൈലിയോ കാ ഐസാ സമന്വയ വികസിത് കിയാ ഹൈ, ജിസ്സെ ഉൻകാ സംഗീത് മധുർ ഓർ പാരമ്പരിക് ദോനോ ബൻ ഗയാ ഹൈ. ആകാശവാണി ഓർ ദൂരദർശൻ കെ എ ഗ്രേറ്റ് കലാകാർ പ്രഭാത് നെ ഭാരത് കെ സാത് സാത് യൂറോപ് മേ ഭി വ്യാപക രൂപ സെ പ്രസ്തുതിയാ ദി ഹൈ. ആപ്നെ സ്പെയിൻ, ഫ്രാൻസ്, ചിലി, കേനിയ ഓർ നോർവെ ജെസെ ദേശോ മേ കാര്യക്രം കിയേ. ആപ്നെ ഫ്രാൻസ് മേ ആയോജിത് ഇന്ത്യ ഫെസ്റ്റിവൽ ഓർ സ്പെയിൻ മേ ആയോജിത് സ്പ്രിംഗ് ഫെസ്റ്റിവൽ മേ ഭി ഭാഗ് ലിയ. ഹാൽ ഹി മേ ആപ്നെ ട്യൂണീഷ്യ മേ ഐ സി സി ആർ ദ്വാരാ ആയോജിത് ഭാരത് സ്വതന്ത്രതാ ദിവസ് സമാരോഹ മേ പ്രസ്തുതി ദി. एक रचनात्मक कलाकार के रूप में प्रभात हिंदुस्तानी शास्त्रीय संगीत में नए आयामों की खोज में निरंतर कार्यरत हैं।
2: दिस इज आकाशवाणी इंटरनाइट्स नेशनल प्रोग्राम ऑफ म्यूजिक. वी ब्रिंग यू अ संतूर रिसाइटल बाय प्रभात मुखोपाध्याय. बॉर्न इन फैमिली ऑफ रिच म्यूजिकल ट्रेडिशन, प्रभात हैज ऑलरेडी मेड हिमसेल्फ अ नेम इन द वर्ल्ड ऑफ संतूर. He was initiated by Shri Dulal Roy. He took Taleem from Ustad Sabir Khan in Tabla for a long time to acquire a sense of rhythm and tad. He took extensive training

0: നമസ്കാരം. കായികരംഗത്ത് ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റിന്റെ വസന്തങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു കായിക സംസ്കാരത്തിൽ നിന്നും ഒളിമ്പിക്സിലും ലോക ചാമ്പ്യൻഷിപ്പുകളിലും മെഡൽ കൊയ്യുന്ന ഒരു ബഹുതല കായിക ശക്തിയായി ഇന്ത്യ ഇന്ന് അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ യുവജനസംഖ്യയുള്ള ഒരു രാജ്യം വെറുമൊരു കായികപ്രേമി സമൂഹത്തിൽ നിന്നും കായിക ഇനങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും വിജയം വരിക്കുകയും ചെയ്യുന്ന ഒരു കായിക ശക്തിയായി പരിണമിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പരമ്പരാഗതമായി നിലനിന്നിരുന്ന അടിസ്ഥാന സൌകര്യങ്ങളുടെ കുറവ്, സാമ്പത്തിക പ്രതിസന്ധികൾ, കായികരംഗത്തെ ഒരു തൊഴിലായി തിരഞ്ഞെടുക്കാനുള്ള വിമുഖത എന്നിവയെല്ലാം മറികടന്ന് ഇന്ത്യൻ കായിക താരങ്ങൾ ഇന്ന് ആഗോളവേദികളിൽ ത്രിവർണ പതാക പാറിക്കുകയാണ്. കായികരംഗത്തെ രാജ്യപുരോഗതിയും യുവജന ശാക്തീകരണവും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളും ദീർഘവീക്ഷണത്തോടെയുള്ള സമീപനങ്ങളുമാണ് ഈ കായിക വിപ്ലവത്തിന് പിന്നിലെ ചാലകശക്തി. ഇന്ത്യൻ കായിക ചരിത്രത്തിൽ ഏറ്റവും വലിയ തരംഗം സൃഷ്ടിച്ച ഒന്നാണ് 2016-17 കാലഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഖേലോ ഇന്ത്യ പദ്ധതി. ഗ്രാമീണ നഗര വ്യത്യാസമില്ലാതെ കായിക പ്രതിഭകളെ കണ്ടെത്തുകയും അവർക്ക് അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശീലനം ഉറപ്പാക്കുകയും ചെയ്യുക എന്നതായിരുന്നു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. സ്കൂൾ കോളേജ് തലങ്ങളിൽ ഖേലോ ഇന്ത്യ ഗെയിംസുകൾ സംഘടിപ്പിക്കുകയും അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മികച്ച താരങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ വീതം 8 വർഷത്തേക്ക് സ്കോളർഷിപ്പ് നൽകുകയും ചെയ്യുന്നു. ഇതിലൂടെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള പ്രതിഭകൾക്ക് യാതൊരുവിധ ആശങ്കയുമില്ലാതെ കായികരംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിച്ചു. പെൺകുട്ടികളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി പ്രത്യേക പദ്ധതികളും പരമ്പരാഗത ഇന്ത്യൻ കായിക ഇനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികളും ഖേലോ ഇന്ത്യയുടെ ഭാഗമായി നടപ്പിലാക്കി. രാജ്യത്തിന്റെ കായിക ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകയായ 4,479.88 കോടി രൂപ കായിക മന്ത്രാലയത്തിനായി നീക്കിവച്ച സാമ്പത്തിക വർഷമാണിത്. ഇതിൽ ഖേലോ ഇന്ത്യ പദ്ധതിക്ക് മാത്രം 924.35 കോടി രൂപയുടെ വലിയൊരു വിഹിതമാണ് വകയിരുത്തിയത്. ഇത് വരും തലമുറയുടെ കായിക സ്വപ്നങ്ങളെയും രാജ്യത്തിന്റെ കായിക ഭാവിയെയും ഭരണകൂടം എത്രത്തോളം ഗൌരവത്തോടെയാണ് കാണുന്നത് എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. 2025 നടന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിർച്വൽ പ്രസംഗം രാജ്യത്തിന്റെ കായിക മുന്നേറ്റത്തിന് പുതിയൊരു ദിശാബോധം നൽകുന്നതായിരുന്നു. കായികരംഗത്തുണ്ടാകുന്ന വളർച്ച ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്വാധീനശക്തി വർദ്ധിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഗ്രാമങ്ങളിലും ചെറിയ നഗരങ്ങളിലുമുള്ള സാധാരണക്കാരായ യുവപ്രതിഭകളെ കണ്ടെത്തുന്നതിനും അവരെ മികച്ച പരിശീലനത്തിലൂടെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനും ഖേലോ ഇന്ത്യ പോലുള്ള വേദികൾ വലിയ പങ്കാണ് വഹിക്കുന്നതെന്നും രാജ്യത്തെ യുവാക്കൾക്ക് തങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ സർക്കാർ എല്ലാവിധ പിന്തുണയും ആധുനിക അടിസ്ഥാന സൌകര്യങ്ങളും ഉറപ്പാക്കുന്നുണ്ടെന്നും ശ്രീ മോദി വ്യക്തമാക്കി.
1: ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ദേശ് കെ യുവാവോ കെ ലിയേ ഏക് ബഹോത് ബഡാ പ്ലേറ്റ്ഫോം ബനാ ഹൈ. കിസി ഭി ഖിലാഡി കോ അപ്നാ പ്രദർശൻ ബെഹ്തർ കർനെ കെ ലിയേ ഖുദ് കോ ലഗാതാർ കസോട്ടി പർ കസ്നെ കെ ലിയേ ജ്യാദാ സേ ജ്യാദാ മാച്ച് ഖേൽനാ ജ്യാദാ സേ ജ്യാദാ പ്രതിയോഗിതാവോ മേ ഹിസ്സാ ലേനാ യേ ബഹോത് ജരൂരി ഹോതാ ഹൈ. സർക്കാർ നേ അപ്നി നീതിയോ മേ ഹമേഷാ ഇസെ സർവോച്ച പ്രാഥമികത ദി ഹൈ. ആജ് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് ഹോത്തേ ഹൈ, ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ഹോത്തേ ഹൈ, ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് ഹോത്തേ ഹൈ, ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് ഹോത്തേ ഹൈ. യാനി സാൽ ഭർ അലഗ് അലഗ് ലെവൽ പർ പൂരേ ദേശ് കേ സ്തർ പർ ലഗാതാർ സ്പർദ്ധായേ ഹോത്തീ രഹതി ഹൈ.
0: ഒളിമ്പിക്സ്, പാരാലിമ്പിക്സ് തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കങ്ങളിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച മറ്റൊരു സുപ്രധാന പദ്ധതിയാണ് ടോപ്സ് അഥവാ ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം സ്കീം. ലോകോത്തര നിലവാരമുള്ള അത്ലറ്റുകൾക്ക് വിദേശ പരിശീലനം, വിദേശ കോച്ചുകളുടെ സേവനം, ആധുനിക കായിക ഉപകരണങ്ങൾ, അന്താരാഷ്ട്ര ടൂർണമെന്റുകളിലെ പങ്കാളിത്തം എന്നിവ പൂർണമായും സർക്കാർ ചിലവിൽ ലഭ്യമാക്കുന്നതാണ് പദ്ധതി. കായിക താരങ്ങളെ അവരുടെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ കോർ ഗ്രൂപ്പ്, ഭാവി ഒളിമ്പ്യന്മാരെ വാർത്തെടുക്കുന്ന ഡെവലപ്മെന്റ് ഗ്രൂപ്പ് എന്നിങ്ങനെ തിരിച്ച് കൃത്യമായ നിരീക്ഷണവും പിന്തുണയും പദ്ധതി ഉറപ്പു നൽകുന്നു. കൂടാതെ താരങ്ങൾക്ക് അവരുടെ ദൈനംദിന ചിലവുകൾക്കായി പ്രതിമാസം അലവൻസുകളും നൽകിവരുന്നു. ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ ഇന്ത്യയ്ക്കായി ചരിത്ര സ്വർണം നേടിയ നീരജ് ചോപ്ര, ഷൂട്ടിംഗിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച മനു ഭാക്കർ തുടങ്ങിയ ഇന്ത്യൻ അഭിമാന താരങ്ങളെല്ലാം തന്നെ ടോപ്സ് പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ് എന്നുള്ളത് ഈ പദ്ധതിയുടെ വിജയത്തെ അടിവരയിടുന്നു. 2047 ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും മികച്ച 5 കായിക ശക്തികളിൽ ഒന്നാക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്നാണ് രാജ്യത്തെ കായിക രംഗത്തെ മുന്നേറ്റത്തെ അടിവരയിട്ട് കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ അഭിപ്രായപ്പെട്ടത്. ജപ്പാനിൽ നടക്കാനിരിക്കുന്ന 2026 ഐചി നഗോയ ഏഷ്യൻ ഗെയിംസിന്റെ ഭാഗമായി ഇക്കഴിഞ്ഞ ജൂൺ 23 തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ജപ്പാനിൽ നടക്കാനിരിക്കുന്ന 2026 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ പുതിയ റെക്കോർഡ് സ്ഥാപിക്കുമെന്നും രാജ്യത്തിന്റെ ഈ മെഡൽ നേട്ടങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള കായിക താരങ്ങൾക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്നും ശ്രീ മാണ്ഡവ്യ കടുത്ത ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഇന്ത്യയുടെ കായിക ഭൂപടത്തിൽ കേരളത്തിന് സവിശേഷമായ സ്ഥാനമുണ്ടെന്നും കായിക രംഗത്തിന് കേരളം നൽകിയ സംഭാവനകൾ ഐതിഹാസികമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ കായിക വികസന പരിപാടികളുടെ സ്വാധീനം എടുത്തു പറഞ്ഞ അദ്ദേഹം, നിലവിൽ 69 വനിതാ കായിക താരങ്ങൾ ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള 115 കായിക താരങ്ങൾ ഖേലോ ഇന്ത്യ പരിപാടിയുടെ ഭാഗമായി ഭാവി ചാമ്പ്യന്മാരാകാൻ പരിശീലനം നേടുന്നുണ്ടെന്ന് വ്യക്തമാക്കി. ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം സ്കീമിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള 17 കായിക താരങ്ങൾ ഉണ്ടെന്ന കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
2: Kerala occupies a special place on India's sporting map. Its passion for sports is visible not only in its champions but also in its peoples. That is why the development of sports in Kerala has remained a priority for us over the past decade. Today, 115 athletes from Kerala, including 69 women athletes, are part of the Khelo India programs, training to become India's future champions. Further, 17 athletes from Kerala are part of the Target Olympic Podium Scheme, receiving world-class training. The contributions of God's own countries to India, Indian sports is legendary. Kerala has consistently produced champions who have made the nation proud on the global stage. I am confident that in the Asian Games 2026 in Japan, we will set

0: a new record. I am equally confident that athletes from Kerala will have a major role to play in the country's performance and podium finish.
1: കായിക മേഖലയ്ക്ക് മികച്ച സംഭാവനകൾ നൽകിയ സംസ്ഥാനമാണ് കേരളമെന്നും വരും തലമുറകൾക്ക് പ്രചോദനമേകാൻ കേരളത്തിലെ കായിക താരങ്ങൾക്ക് സാധിക്കുന്നതായും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റും ഒളിമ്പിക് താരവുമായ പി ടി ഉഷ എം പി പറഞ്ഞു.
2: As I stand here today in my home state of Kerala, surrounded by so many young faces full of hope, ambition and determination, I am reminded of my own journey as a young girl who simply loved to run. I could never have imagined where that journey would take me. Sport gave me confidence, purpose and opportunities that changed my life forever. When we invest in sport, we invest in the future of our children, our communities and our nation. We hope our athletes continue to inspire the next generation to dream big and work hard. The outstanding participation we are witnessing today reflect the strong sporting culture of Kerala. Kerala has always been known for its strong sporting culture and for producing outstanding athletes who have brought glory to India. As someone whose own sporting journey began on the soil of this great state, I am especially proud that we are celebrating this important occasion here in Kerala among people who understand and cherish the transformative power of sport.
1: കേവലം മത്സരങ്ങൾക്കപ്പുറം കായിക മേഖലയെ വലിയൊരു വ്യവസായവും വികസന മാതൃകയുമായി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ ദേശീയ കായിക നയം വിഭാവനം ചെയ്തത്. കായികശാസ്ത്രം, സ്പോർട്സ് മെഡിസിൻ എന്നിവയുടെ സഹായത്തോടെ അത്ലറ്റുകളുടെ പ്രകടനം ശാസ്ത്രീയമായി മെച്ചപ്പെടുത്തുന്നതിന് മുൻഗണന നൽകുന്നതാണ് ഈ നയം. കൂടാതെ സ്പോർട്സ് ടൂറിസം പ്രോത്സാഹിപ്പിക്കുക, ഇന്ത്യയെ കായിക ഉപകരണങ്ങളുടെ നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റുക, കായിക മേഖലയിലെ സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കുക എന്നിവയിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിലും കായിക രംഗത്തെ ഒരു സുപ്രധാന പങ്കാളിയാക്കി മാറ്റാൻ ദേശീയ കായിക നയത്തിലൂടെ സാധിക്കുന്നു. പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി കായിക വിദ്യാഭ്യാസത്തെ കേവലം പാഠ്യേതര വിഷയമായി കാണാതെ പ്രധാന സിലബസിന്റെ ഭാഗമാക്കിയതും നാഷണൽ സെന്റർ ഓഫ് എക്സലൻസുകളിലൂടെ അത്ലറ്റുകൾക്ക് മികച്ച ഡയറ്റും മാനസിക പിന്തുണയും ഉറപ്പാക്കിയതും ഈ കായിക നയത്തിന്റെ വിജയങ്ങളാണ്. മത്സരരംഗത്ത് നിന്ന് വിരമിച്ച കായിക താരങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാക്കൾക്ക് ആജീവനാന്ത പെൻഷൻ പദ്ധതി പരിഷ്കരിച്ചതും താരങ്ങൾക്ക് വലിയ രീതിയിലുള്ള സുരക്ഷിതത്വബോധം നൽകിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഈ കൃത്യമായ ഇടപെടലുകളും പദ്ധതികളും അന്താരാഷ്ട്ര ചാമ്പ്യൻഷിപ്പുകളിൽ ഇന്ത്യയുടെ മെഡൽ പട്ടികയിൽ വലിയ പ്രതിഫലനമാണ് ഉണ്ടാക്കിയത്. ഇതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ പ്രകടനം. 2016 റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വെറും 2 മെഡലുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്ന സ്ഥാനത്ത് 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ 1 സ്വർണവും 2 വെള്ളിയും 4 വെങ്കലവും ഉൾപ്പെടെ 7 മെഡലുകൾ നേടി ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്തു. അത്ലറ്റിക്സ് ഇനത്തിൽ ഇന്ത്യ നേടുന്ന ആദ്യ ഒളിമ്പിക് സ്വർണ്ണ മെഡലായിരുന്നു നീരജ് ചോപ്രയിലൂടെ അന്ന് രാജ്യം സ്വന്തമാക്കിയത്. തുടർന്ന് വന്ന പാരീസ് ഒളിമ്പിക്സിലും ഇന്ത്യ ഈ മികച്ച മുന്നേറ്റം നിലനിർത്തുകയുണ്ടായി. ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഇന്ത്യയുടെ പങ്കാളിത്തം വെറും സംഖ്യാബലത്തിൽ മാത്രമായിരുന്ന ഒരു കാലത്തുനിന്നും ഇന്ന് ലോകരാജ്യങ്ങൾ ഇന്ത്യൻ അത്ലറ്റുകളെ ബഹുമാനത്തോടെ നോക്കിക്കാണുന്ന ഒരു തലത്തിലേക്ക് രാജ്യം ഉയർന്നു കഴിഞ്ഞു. ഒളിമ്പിക്സിനേക്കാൾ വലിയ മുന്നേറ്റമാണ് ഭിന്നശേഷിക്കാരായ കായിക താരങ്ങൾക്കായി നടത്തുന്ന പാരാലിമ്പിക്സിൽ ഇന്ത്യ കാഴ്ചവച്ചത്. ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും അവർക്ക് കായിക രംഗത്ത് തുല്യ പരിഗണനയും സാമ്പത്തിക സഹായവും നൽകുന്നതിനും സർക്കാർ കാണിച്ച വലിയ മനസ്സിന്റെ പ്രതിഫലനമായിരുന്നു പാരാലിമ്പിക്സിലെ മെഡൽ കൊയ്ത്ത്. 2016 റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ലഭിച്ചത് വെറും 4 മെഡലുകളായിരുന്നുവെങ്കിൽ ടോക്കിയോ പാരാലിമ്പിക്സിൽ 5 സ്വർണവും 8 വെള്ളിയും 6 വെങ്കലവും ഉൾപ്പെടെ 19 മെഡലുകൾ നേടി ഇന്ത്യ ലോകത്തെ അത്ഭുതപ്പെടുത്തി. ടോക്കിയോയിൽ കായിക ലോകം കണ്ട ഈ സുവർണ മുന്നേറ്റം കേവലം ആകസ്മികമല്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു തുടർന്ന് വന്ന അന്താരാഷ്ട്ര പാരാ ചാമ്പ്യൻഷിപ്പുകളിലെയും ഇന്ത്യൻ താരങ്ങളുടെ പ്രകടനങ്ങൾ. സാധാരണ അത്ലറ്റുകൾക്ക് നൽകുന്ന അതേ ആദരവും സാമ്പത്തിക പുരസ്കാരങ്ങളും പെൻഷൻ ആനുകൂല്യങ്ങളും പാരാ അത്ലറ്റുകൾക്കും കേന്ദ്ര സർക്കാർ ഉറപ്പാക്കിയത് ഇവരുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കി. ഏഷ്യൻ ഗെയിംസിലും കോമൺവെൽത്ത് ഗെയിംസിലും ഇന്ത്യ സമീപകാലത്ത് നടത്തിയ മുന്നേറ്റങ്ങൾ കായികരംഗത്തെ സമഗ്രമായ വളർച്ചയുടെ തെളിവാണ്. 2023 ചൈനയിലെ ഹാങ്ഷോവിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ആദ്യമായി 100 മെഡലുകൾ എന്ന നേട്ടം മറികടന്ന് 107 മെഡലുകളുമായി ചരിത്രം തിരുത്തിക്കുറിച്ചു. ഷൂട്ടിംഗ്, ആർച്ചറി, അത്ലറ്റിക്സ്, റോവിംഗ്, ക്രിക്കറ്റ്, കബഡി തുടങ്ങി ഒട്ടുമിക്ക എല്ലാ ഇനങ്ങളിലും ഇന്ത്യ മെഡൽ കൊയ്തു. കോമൺവെൽത്ത് ഗെയിംസിലും ഇന്ത്യയുടെ പരമ്പരാഗത മെഡൽ കൊയ്ത്തിനമായിരുന്ന ഷൂട്ടിംഗ് ഒഴിവാക്കപ്പെട്ടിട്ട് പോലും അത്ലറ്റിക്സിലും ലോൺ ബോൾസിലും ടേബിൾ ടെന്നീസിലും ഉൾപ്പെടെയുള്ള ഇനങ്ങളിൽ മികച്ച പ്രകടനം നടത്തി ഇന്ത്യ മെഡൽ പട്ടികയിൽ മുന്നിലെത്തി. തോമസ് കപ്പ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ചരിത്രത്തിലാദ്യമായി ഇന്ത്യ കിരീടം നേടിയതും ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യൻ ടീം കൈവരിച്ച സുവർണ നേട്ടങ്ങളും ഈ മുന്നേറ്റത്തിന്റെ ഉദാഹരണങ്ങളാണ്. കായിക താരങ്ങൾക്ക് മികച്ച സൌകര്യങ്ങൾ ഒരുക്കുന്നതിനൊപ്പം തന്നെ ആഗോള കായിക ഭൂപടത്തിൽ ഇന്ത്യയെ മുൻനിരയിൽ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമങ്ങളും സജീവമാണ്. ഇതിന്റെ ഭാഗമായി വരാനിരിക്കുന്ന 2036 ഒളിമ്പിക്സ് മത്സരങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കാനുള്ള ഇന്ത്യയുടെ താൽപര്യം രാജ്യം അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയെ ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞു. ഒരു ഒളിമ്പിക്സ് സംഘടിപ്പിക്കാൻ തക്കവണ്ണമുള്ള സാമ്പത്തിക ഭദ്രതയും അന്താരാഷ്ട്ര നിലവാരമുള്ള സ്പോർട്സ് സിറ്റിയും സ്റ്റേഡിയങ്ങളും ഇന്ന് ഇന്ത്യയിലുണ്ട് എന്നത് രാജ്യത്തിന്റെ കായിക സ്വപ്നങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുന്നു. ഗ്രാമീണ മേഖലകളിലെ ചെളി നിറഞ്ഞ മൈതാനങ്ങളിൽ നിന്ന് കഠിനാധ്വാനം ചെയ്തു വന്ന് ഒളിമ്പിക്സിലെയും ലോക ചാമ്പ്യൻഷിപ്പുകളിലെയും പോഡിയങ്ങളിൽ മെഡലണിഞ്ഞു നിൽക്കുന്ന ഇന്ത്യൻ കായിക താരങ്ങൾ ഇന്ന് രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന യുവാക്കൾക്ക് വലിയൊരു പ്രചോദനമാണ്. കായികരംഗത്ത് രാജ്യം കൈവരിച്ച ഈ വൻകുതിപ്പ് വരും തലമുറകളെ കൂടുതൽ കായികക്ഷമതയുള്ളവരും രാജ്യസ്നേഹമുള്ളവരുമായി വളർത്താൻ സഹായിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഒരു കായിക വിനോദ രാജ്യം എന്നതിൽ നിന്നും ലോകത്തെ നിയന്ത്രിക്കുന്ന കായിക ശക്തിയായി മാറാനുള്ള ഇന്ത്യയുടെ പ്രയാണം ശരിയായ ദിശയിലാണ് മുന്നേറുന്നത്. കായികരംഗത്ത് രാജ്യം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കിയത് സുധിൻ സൈനുദ്ദീൻ, അവതരണം കൃഷ്ണ പ്രകൃതി.
3: ആകാശവാണി കണ്ണൂർ, സമയം 11:14:55. ഇതോടെ ഈ നിലയത്തിലെ ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ് ഹിന്ദ്.